0: തല ഇവിടെ ഇരിക്കുമ്പോ വാലിന് നനങ്ങല്ലടാ.
1: മടികൂടി
0: തടി കിട്ടാൻ ഒരു കൈ ഒരു കരവീർ അറിയാം തുണയോട് ഇതിലെ എതിരെ ഇടയാം തടിയാം അടയാ വാടാ കുഴിമടിയാ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഘടകടിയന്മാർ

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 എഫ്എം.
4: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
5: Joy Alukas, world's favorite jeweler.
4: Supported by akbartravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ് 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
4: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
4: വാക്കുകൾക്ക് അതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by AkbuTravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Wake up, call Vijaya. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. വെൽക്കം ടു ഹോം 92.2 FM. വേക്കപ്പ് കോൾ വിത്ത് ജയ. നമുക്ക് ഇന്നിവിടെ ആരംഭിക്കാം വിത്ത് ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. ഏറ്റവും നല്ലൊരു ചോദ്യവുമായിട്ടാണ് ഇന്ന് രാവിലെ തുടങ്ങാമെന്ന് വിചാരിച്ചത്. എന്താണെന്നോ, എന്താണ് യഥാർത്ഥ സന്തോഷം? അവ സന്തോഷിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഏതെല്ലാം കാരണങ്ങൾ കണ്ടെത്തി സന്തോഷിക്കാം എന്നുള്ളത് ഓരോരുത്തരുടെ മൈൻഡ്സെറ്റ് ആശ്രയിച്ചിരിക്കും. എന്നാലും യഥാർത്ഥത്തിൽ സന്തോഷം എന്ത് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം പെട്ടെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു ചോദ്യം ഞാൻ രാവിലെ ചോദിച്ചാൽ മനസ്സിൽ എന്താണ് ആദ്യം വരുന്നത്? സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് പണം കിട്ടുന്നതാണോ? നല്ലൊരു ഹാപ്പി ഫാമിലിയാണോ? നല്ലൊരു വണ്ടി ഓടിച്ചു പോകുമ്പോൾ കിട്ടുന്ന സന്തോഷമാണോ? നല്ലൊരു ഹൈലി പെയ്ഡ് സാലറി ഉള്ളൊരു ജോലിയാണോ? അങ്ങനെ പലർക്കും പല ഏജില് പല ജീവിതാവസ്ഥയിൽ പല പല സന്തോഷങ്ങൾ ഉണ്ടാകും അല്ലേ. അപ്പൊ കൃത്യമായൊരു ഡെഫിനിഷൻ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് പ്രയാസം. എന്നാലും നമുക്കൊരു ഡെഫിനിഷൻ കണ്ടുപിടിക്കണമല്ലോ. എന്താണ് യഥാർത്ഥ സന്തോഷം എന്ന് ചോദിച്ചാൽ, മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കാതെ നമ്മൾ കണ്ടെത്തുന്നത് എന്താണോ അതാണ് യഥാർത്ഥ സന്തോഷം. ഇപ്പൊ എനിക്ക് ഒരു സന്തോഷം തോന്നുന്ന കാര്യം മറ്റൊരാൾക്ക് അത് വേദനാജനകമാണെങ്കിൽ അതിൽ ഞാൻ സന്തോഷിച്ചിട്ട് കാര്യമില്ല എന്നാണ് അതിൻ്റെ ഒരു സാരാംശം പറയാൻ പറ്റുന്നത്. നിങ്ങളുടെ സന്തോഷം മറ്റൊരാൾക്ക് വിഷമമുണ്ടാക്കുന്നതാണെങ്കിൽ അത് ഒരിക്കലും യഥാർത്ഥ സന്തോഷമാകുന്നില്ലല്ലോ. മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ട് സന്തോഷിക്കാമെന്ന് വിചാരിച്ചാൽ അത് മിന്നാമിനിങ്ങിൻ്റെ ആയുസേ ഉണ്ടാവുകയുള്ളൂ, നിഷ്പ്രഭമായി പോകും. ആ ഒരു മൊമെന്റിൽ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് അധികകാലം നീണ്ടു നിൽക്കില്ല എന്ന് സാരം. അപ്പോ രാവിലെ വേദാന്തത്തിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. എല്ലാവർക്കും നല്ല സന്തോഷകരമായൊരു ദിവസം തുടങ്ങട്ടെ എന്നൊരു ആശംസകൾ മാത്രമേ ഉള്ളൂ. കാരണം മറ്റൊരാൾക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാതിരുന്നാൽ തന്നെ യഥാർത്ഥത്തിൽ നമ്മെ സന്തോഷം കടന്നു പിടിച്ചോളും. ജീവിതത്തിൽ എന്തൊക്കെയാണോ നാം തിരികെ ലഭിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, അത്തരമൊരു മുഹൂർത്തമുണ്ടെങ്കിൽ, അത്തരമൊരു ദിവസമുണ്ടെങ്കിൽ അതേതായിരിക്കും എന്നാലോചിച്ച് നോക്കൂ. അതെല്ലാം നമുക്ക് സന്തോഷം പകരുന്നതാണ്. സ്നേഹം, ലാളന, കരുതൽ, നല്ല ഭക്ഷണം കഴിക്കുക, ആരോഗ്യകരമായി ജീവിക്കുക, രോഗമില്ലാത്ത അവസ്ഥ, ആവശ്യത്തിന് പൈസ ഉണ്ടാകണം, എല്ലാവരുമായിട്ട് ഒത്തുചേർന്ന് നന്നായി പോകണം. പോസിറ്റീവ് തിങ്കിങ് മാത്രമാകട്ടെ ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ, അതാകട്ടെ യഥാർത്ഥ സന്തോഷം. Here we start today's Wake Up Call with Jaya, brought to you by Green Farm Superfoods.
1: Wake up, call with Jaya.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
4: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ എന്ന് കേട്ടിട്ടുണ്ടോ? രാവിലെ ഇഞ്ച എന്നുള്ളൊരു വാക്കിനെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നൊരു പഴഞ്ചൊല്ലാണ്. ആ കേട്ടിട്ടുണ്ടാവും നിങ്ങള്, ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ എന്ന് പറയുമ്പോ അയ്യോ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഒരു മുഖഭാവം ഇല്ലേ, അതായിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ കൊച്ചു ക്ലാസ്സില്, പഴയ ക്ലാസ്സില് മലയാളം അക്ഷരമാല പഠിക്കുമ്പോ ചില അക്ഷരങ്ങൾ നമുക്ക് എത്ര വളച്ചൊടിച്ചാലും പഠിക്കാൻ പറ്റില്ല, പഠിച്ചാൽ തന്നെയും അത് എഴുതാൻ പറ്റില്ല. അതിലൊരു അക്ഷരമാണ് ഇഞ്ച, ഇഞ്ചിയുടെ ഇഞ്ച. ആ ഇഞ്ചിയുടെ ഇഞ്ച എളുപ്പം പഠിക്കാൻ ഒരു കവിത ഉണ്ടായിട്ടുണ്ട്. കുറച്ചു പേർക്കെങ്കിലും ഓർമ്മയുണ്ടാവും, അതൊരിക്കലും മറക്കാൻ പറ്റില്ല. അത്ര റിഥമിക്കായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 1200 വർഷം മുമ്പുള്ള ഒരു കുഞ്ഞു കവിതയാണ്, നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. കുഞ്ചിയമ്മയ്ക്ക് 5 മക്കളാണ് കേട്ടിട്ടുണ്ടോ? മനസ്സിലായി. ഓരോ വരിയിലും ആ ഇഞ്ചയുടെ റിപ്പിറ്റേഷൻ വരുന്നത് കൊണ്ട് ബൈഹാർട്ടാണ് കുട്ടികൾക്ക്. ആ കാലത്ത് പഠിച്ച ആ കവിത, ഇത്തരം കവിതകള് ഇപ്പോഴും ഈ ഏജിൽ നമ്മൾ മറന്നിട്ടില്ലെങ്കിൽ സമ്മതിക്കണം. അത് ആ താളത്തിന്റെ, ആ റിഥമിന്റെ, ടീച്ചർ പറഞ്ഞ് പഠിപ്പിക്കുന്ന ആ ഒരു സംഗീതാത്മകമായ ട്യൂണ്, അപ്പൊ ആ അക്ഷരങ്ങൾ കാണാപ്പാടം നാം അറിയാതെ തന്നെ ആയി പോകുന്നതാണ്. എന്നാലും ഓർത്തെടുക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കട്ടെ. കുഞ്ചിയമ്മയ്ക്ക് 5 മക്കളാണേ, 5-ാമൻ ഓമന കുഞ്ചുവാണേ. അപ്പൊ 2 ഇഞ്ചയായാലോ അവിടെ. പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു, പഞ്ചാര കുഞ്ചു എന്ന പേര് വന്നു. ആ പിന്നെ വരുന്നത് വഞ്ചിയിൽ പഞ്ചാര ചാക്കു വെച്ചു. അപ്പൊ വഞ്ചിയുടെ ഇഞ്ചയും പഞ്ചാരയുടെ ഇഞ്ചയും കൂടെ വന്നു. തുഞ്ചത്തിരുന്നു തുഴഞ്ഞു കുഞ്ചു. പിന്നെന്താ ആ പഞ്ചാര തിന്നു മടുത്തു കുഞ്ചു, ഇഞ്ചി കടിച്ചു രസിച്ചു കുഞ്ചു. കുഞ്ചിയമ്മയ്ക്ക് 5 മക്കളാണ്, 5-ാമൻ ഓമന കുഞ്ചുവാണ്. എന്ത് രസമല്ലേ. ആ ലാസ്റ്റ് ലൈൻ അങ്ങനെയല്ല കേട്ടോ, കുഞ്ചിയമ്മയ്ക്ക് 5 മക്കളാണ്, 5-ാമൻ പഞ്ചാര കുഞ്ചുവാണ്. ആ അതാണ് എന്റെ റൈറ്റ്. അപ്പൊ അവിടെ ഒരു എക്സ്ട്രാ ഇഞ്ചയും കൂടെ വന്നിരിക്കുകയാണ്. ഇത് എപ്പോഴെങ്കിലും ആരെങ്കിലും ഓർക്കാറുണ്ടോ? നമ്മുടെ കുട്ടികളോട് നമ്മൾ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ പാഠാവലിയിലൊക്കെ ഇതുണ്ടോ എന്ന് എനിക്ക് സംശയമില്ല. ഇപ്പോഴത്തെ പുസ്തകം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് കണ്ടിട്ടില്ല. നമ്മുടെ പാഠാവലിയിൽ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഇഞ്ച പഠിക്കാനും അത് റിപ്പീറ്റഡ്ലി കാണുകയും അത് കേൾക്കുകയും ഓരോ വരിയിലും 2-3 തവണ ഈ റൈമിംഗ് വേർഡ്സ് വരുന്നത് കൊണ്ട് പെട്ടെന്ന് നമ്മുടെ ശിശു മനസ്സുകളിൽ അത് പതിയാൻ, ഒരു ഫ്ലാഷ് കാർഡ് പോലെ പതിയാൻ പറ്റുന്ന ഒരു കവിതയാണെന്നുള്ളത് നിസ്സംശയം പറയാം അല്ലേ. അപ്പോൾ ഇന്ന് ഇഞ്ചി കടിച്ച കുരങ്ങെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഓഫീസ് അല്ലെങ്കിൽ കൊളീഗ്സിൻ്റെ ഇടയിലൊക്കെ നമുക്കൊരു ഉത്തരം മുട്ടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു അവസരത്തിൽ ഈ പഴഞ്ചൊല്ലി ചിലപ്പോൾ എൻ്റെ മനസ്സിലിട്ട് കയറി വരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ച ചില പാഠഭാഗങ്ങൾ ഓർത്തുപോയത് മാത്രമാണ്. ഇത് പറയാൻ വന്ന കാര്യം ഇതൊന്നുമല്ല, ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ. ഇപ്പം നമ്മൾ പറയും ലോ ഓഫ് ലൈഫ്, ജീവിതത്തിന് ചില നിയമാവലികളുണ്ടോ? ജീവിതം എപ്പോഴും ഒരേ രീതിയിൽ മുന്നോട്ട് പോകില്ല എന്ന് നമുക്കറിയാം. എന്നാലും നാം ശക്തമായിരിക്കും, ചിലപ്പം പ്രതിരോധിക്കേണ്ടി വന്നേക്കാം, സാഹചര്യങ്ങൾ നമ്മൾ പരീക്ഷിച്ചേക്കാം. പിന്നെ നമ്മൾ ഒരുപാട് മറ്റൊരാളെ മറികടന്ന് നിൽക്കുമ്പോൾ നാളെ അതേ വഴിയിൽ നമ്മൾക്ക് പിന്നിലാക്കേണ്ടി വന്നേക്കാം. അതുപോലെ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വെള്ളപ്പൊക്കം വരുമ്പോൾ ഒരു ചെറിയ ഉറുമ്പിനെ പോലും മത്സ്യം ഭക്ഷിക്കും, പക്ഷെ വെള്ളം വറ്റുമ്പോഴോ അതേ ഉറുമ്പുകൾ മത്സ്യത്തെ ഭക്ഷിക്കും. ജീവിതം അതാണ്, സാഹചര്യങ്ങൾ മാറും, സ്ഥാനമാനങ്ങൾ മാറും, അധികാരങ്ങളും അവസരങ്ങളും മാറിക്കൊണ്ടേയിരിക്കും, ഒന്നും പ്രഡിക്റ്റബിൾ അല്ല. അതുകൊണ്ട് നല്ല സമയങ്ങളിൽ അഹങ്കരിക്കാതിരിക്കുക, മനസ്സെപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് വെക്കാൻ ശ്രമിക്കുക. മോശം സമയങ്ങളിൽ ആരെയും പഴി പറയാതെയും ഇരിക്കാം അല്ലേ. അപ്പോൾ അത്തരം ചില മൈൻഡ് സെറ്റുകൾ വളർത്തിയെടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ കുട്ടികൾ പെട്ടെന്ന് പ്രതികരിക്കും, ദേഷ്യം വന്നാൽ അവിടെ ദേഷ്യം, സങ്കടം വന്നാൽ പൊട്ടിക്കരഞ്ഞൊരു ഡ്രാമ സൃഷ്ടിക്കും, ആരെങ്കിലും ചീത്ത പറയണമെങ്കിൽ നമുക്ക് ഇതുവരെ നിഘണ്ടുവിൽ പോലും ഇല്ലാത്ത വാക്കുകൾ തപ്പി പിടിക്കും. ആ ഒരു രീതിയിലുള്ള പ്രതികരണങ്ങൾ പലപ്പോഴും നമ്മളെ സ്തബ്ധരാക്കിയിട്ടുണ്ടാവാം. ഈ ഒരു പെട്ടെന്നുള്ള ഈ പ്രതികരണം, ഫ്രീഡം എന്ന് പറയുന്നത് അതല്ല, സ്വാതന്ത്ര്യം വേറെ, ഈ ഒരു ഡ്രാമാറ്റിക് റെസ്പോൺസ് വേറെ. അതുകൊണ്ട് നല്ല സമയങ്ങളിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ചില കാര്യങ്ങൾ, മോശം സമയങ്ങളിൽ പ്രതീക്ഷ കൈവെടാതിരിക്കാനുള്ള കാര്യങ്ങൾ. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഊഴം വരും, ഒരു അവസരം വരും. കാത്തു നിൽക്കേണ്ട ആ സമയത്തെ പേഷ്യൻസ്, ആ ക്ഷമ, അത് ഒന്ന് പരീക്ഷിച്ച് തന്നെ മനസ്സിലാക്കണം. കാരണം ജീവിതം എന്നത് ഒരു വശത്തേക്ക് മാത്രം ഒരിക്കലും നിൽക്കില്ല. ഇന്നത്തെ വിജയം നാളെയുടെ ഉറപ്പല്ല, ഇന്നത്തെ പരാജയവും ജീവിതത്തിന്റെ അവസാന വാക്കുമല്ല. അതോർക്കാം. Wake up.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: You are tuned into Home 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
1: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
4: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
3: സപ്പോർട്ടഡ് ബൈ അപ്പു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
5: യു ആർ ട്യൂൺഡ് ഇൻ ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: Wake up, call Vijaya. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: കഴിഞ്ഞ ദിവസം കുറച്ച് ന്യൂട്രീഷ്യസ് ആയിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചാണ് ഫോക്സ് നട്ട്സ് എന്ന പേരുള്ള മഖാന എന്ന പേരുള്ള നട്ട്സ് അത് കുറച്ചിങ്ങനെ നെയ്യിൽ വറുത്ത് കഴിച്ചാൽ പ്രോട്ടീൻ റിച്ച് ആണ്. ഈവൻ സാലഡ്സ് പോലും ഉണ്ടാക്കാം, അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമ്മൾ വെജിറ്റബിൾസും ചെറിയ ആപ്പിളൊക്കെ കട്ട് ചെയ്ത് കഴിക്കാം എന്നൊക്കെ കണ്ടിട്ട് പ്രിപ്പറേഷൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ മോർണിംഗ് ഷോയിൽ ആർ ജെ അക്ഷയും ഷീബയും നിത്യയും ഒക്കെ അതേപ്പറ്റി സംസാരിക്കുന്ന കേട്ടത്. അപ്പോൾ ഒന്ന് രണ്ട് ലിസ്ണേഴ്സ് പറഞ്ഞു ഫോക്സ് നട്ട് എന്ന് പറയുന്നത് താമര വിത്തുകളല്ല, അത് ശരിക്കും ആമ്പൽ വിത്തുകളാണ് എന്ന് എഴുതി കണ്ടു. ശരിയാണത്, ആമ്പലിൽ നിന്നുണ്ടാവുന്ന വിത്തുകളാണെങ്കിലും നമ്മളതിനെ പെട്ടെന്ന് ഈസിലി പറയുന്നത് ലോട്ടസ് നട്ട്സ് എന്നുള്ളതാണ്. അപ്പോഴാണ് താമരയെ പറ്റി ഒന്ന് പറയാമെന്ന് വിചാരിച്ചത്. ഫ്രം വേർ ടു വേർ അല്ലേ, കുഞ്ചിയമ്മയുടെ പാട്ടിൽ നിന്ന് നമ്മൾ ലോ ഓഫ് ലൈഫ് പഠിച്ചതുപോലെ താമരമുട്ടിൽ നിന്നും, അതായത് ഫോക്സ് നട്ട്സിൽ നിന്നും താമര പഠിപ്പിക്കുന്ന പാടത്തിലേക്ക് കൊണ്ടുപോകാന്ന് വിചാരിച്ചു. ചെളിയിലാണ് അത് വളരുന്നത്, അഴുക്കിലാണ്. പിന്നെ ഇത് വിരിയുമ്പോൾ ആ ചെളിയുടെ ഒരംശം പോലും അതിൻ്റെ ഇലയിലോ ഇതളിലോ ഉണ്ടാകാറില്ല. ഇത്ര ബ്യൂട്ടിഫുൾ അല്ലേ. ചുമ്മയല്ല കവികൾക്ക് ഇത്ര പ്രിയങ്കരമായത്. താമരയെപ്പറ്റി എഴുതാത്ത ഇവൻ ഒരു പെൺകുട്ടിയെപ്പറ്റി വർണ്ണിക്കുമ്പോൾ പോലും താമര ഇതൾ പോലുള്ള കണ്ണുകൾ, ഏറ്റവും മനോഹരമായ കണ്ണുകൾ, അത് ചെളിയിൽ നിൽക്കുകയാണെന്ന് അപ്പോൾ ആരും ഓർക്കില്ല. ആ മനോഹരമായ കണ്ണുകളെപ്പറ്റി മാത്രമേ നമ്മൾ ഓർക്കുകയുള്ളൂ. നമ്മുടെ ചുറ്റിലും ചിലപ്പോൾ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചേക്കാം. ജീവിതവും ഏതാണ്ട് അതുപോലെയൊക്കെയാണ്. വെല്ലുവിളികൾ, അതാണ് ചെളിയും അഴുക്കും. അതുപോലെ നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് റെസ്പോൺസസ്, പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അവയിൽ നിന്നും ഓടി ഒളിച്ച് നമുക്കെങ്ങും പോകാനും പറ്റില്ല. അതുപോലെ ചിലപ്പോൾ അത് അവയുടെ തന്നെ ഭാഗമായി മാറേണ്ടി വന്നേക്കാം. താമരപ്പൂവ് നമ്മോട് പറയുന്നത് അത് മൂന്നാമതൊരു വഴിയാണ്. എന്താണത്? ചുറ്റുപാടുകളിൽ ചേർന്ന് ജീവിക്കുക. പക്ഷേ ആ ചുറ്റുപാടുകൾ അഴുക്ക് നിറഞ്ഞതാണെങ്കിൽ അത് നമ്മെ മാറ്റാൻ അനുവദിക്കരുത്. വേരുകൾ മണ്ണിൽ ഉറപ്പിച്ചു നിൽക്കുമ്പോഴും അതിൻ്റെ പൂവ് നേരെ ആകാശത്തേക്ക് സൂര്യനെ നോക്കി ഉദിച്ചുയർന്ന താമര എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് വിരിയുന്നത്. താമര വിരിയുന്നത് പോലെ എന്ന് എത്രയോ കവികൾ പാടിയിട്ടുണ്ട്. വേരുകളും മണ്ണിൽ ആ ചെളിയിൽ പുതഞ്ഞു നിൽക്കുന്ന പോലും പൂവ് ആകാശത്ത് സൂര്യനെ നോക്കി, സൂര്യൻ ഉദിക്കുമ്പോഴാണല്ലോ താമര വിരിയുന്നത്. പ്രശ്നങ്ങൾക്കിടയിലും വളരുക, പ്രതിസന്ധികൾക്കിടയിലും പുഞ്ചിരിക്കുക, ലോകത്തെ അനുഭവിച്ചറിയുക. പക്ഷേ ലോകത്തിന്റെ അഴുക്കും ചെളിയും നെഗറ്റിവിറ്റിയും ഹൃദയത്തിൽ കൊണ്ടുവരാതിരിക്കുക, അതിൽ നിന്നും മാറി തന്നെ ഇരിക്കുക. നമ്മൾ പറയുമല്ലോ പായൽ പോലെയാണ്, അതിൽ വെള്ളത്തുള്ളികൾ ഒട്ടും സ്പർശിക്കില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ആ ചെളി എന്താണോ അത് തിരിച്ചറിയുക. അതൊരു വ്യക്തിത്വമായി മാറുക, മാറാൻ സാധ്യത വളർത്തരുത്. താമര പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം അതാണ്. നല്ലൊരു ജീവിതത്തിന് പ്രശ്നങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പ്രശ്നങ്ങൾക്കിടയിലും മനോഹരമായി പൂ വിരിയുന്നത് പോലെ നമുക്കത് ബ്ലൂം ചെയ്യാൻ കഴിഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ലൈക്ക് ദാറ്റ്. ലോട്ടസ് ടീച്ചേഴ്സ് അസ് എ ഫ്ലവർ ദാറ്റ് സ്ട്രഗിൾസ് ത്രൂ മഡ് ക്യാൻ എമർജ് ബ്യൂട്ടിഫുള്ളി ടു ദ വേൾഡ്. With that note, it's me, Jaya, signing off from today's Wake Up Call with Jaya, brought to you by Green Farm Superfoods.
1: Wake up, call with Jaya.
3: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
0: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM, ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
2: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
3: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
4: Stay connected with Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: തെരഞ്ഞെടുപ്പിൽ സിപിഎം തോറ്റത് വർഗീയ കാർഡ് ഇറക്കിയതുകൊണ്ടെന്ന മുസ്ലിം ലീഗ്. നേതാക്കൾക്ക് ജാഗ്രത കുറവെന്ന് സിപിഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി. കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസിന് ഇനി ഒരു കടമ്പ കൂടി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തെരഞ്ഞെടുപ്പിൽ ബിജെപിയേക്കാൾ വർഗീയത പ്രചരിപ്പിച്ചത് സിപിഎം എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പിഎംഎ സലാം. മുസ്ലിം ലീഗ് വർഗീയത പ്രചരിപ്പിച്ചെന്ന വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിലെ വിമർശനം സിപിഎമ്മിന്റെ കള്ളപ്രചാരവേല. എവിടെയാണ് മുസ്ലിം ലീഗ് വർഗീയത പ്രചരിപ്പിച്ചതെന്ന് സിപിഎം വ്യക്തമാക്കണമെന്ന് പിഎംഎ സലാം. വർഗീയ കാർഡ് ഇറക്കിയതുകൊണ്ടാണ് സിപിഎം തോറ്റത്. ഇത്തരം പ്രസ്താവനകളുമായി മുന്നോട്ടു പോയാൽ കൂടുതൽ പതനം ഉണ്ടാകും. പിണറായി വിജയനെതിരായ ഇഡി നീക്കത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെയെന്നും പിഎംഎ സലാം. വി ഡി സതീശൻ മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസിക്കെതിരായി പറയാൻ പരിമിതിയുണ്ട്. രാഷ്ട്രീയ നേതാക്കൾക്ക് അഭിപ്രായം പറയാൻ പ്രശ്നമില്ല. രാഹുൽഗാന്ധിക്കെതിരെ ഇഡി നടപടി ഉണ്ടായപ്പോൾ പിണറായി വിജയൻ ഒരക്ഷരം മിണ്ടിയിട്ടില്ലെന്ന് പിഎംഎ സലാം കുറ്റപ്പെടുത്തി. നേതാക്കൾക്ക് ജാഗ്രത കുറവെന്ന് സിപിഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച പാർട്ടി രേഖ. യോഗങ്ങളിൽ സംസാരിക്കുമ്പോഴും മാധ്യമങ്ങളോട് ഇടപെടുമ്പോഴും ചില നേതാക്കൾ വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നില്ലെന്ന് രേഖയിൽ വിമർശനം. ലക്ഷ്യബോധവും രാഷ്ട്രീയ മൂർച്ചയും പ്രസംഗത്തിൽ ഉണ്ടാകണമെന്ന മുന്നറിയിപ്പ് നൽകുന്നതോടൊപ്പം എതിരാളികളെ തിരിച്ചറിഞ്ഞാക്രമിക്കുന്നതിൽ മൂർച്ചയില്ലെന്നും വിമർശനമുണ്ട്. സിപിഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ നടന്നത് ആരോഗ്യകരമായ ചർച്ചകളെന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ. വിമർശനങ്ങൾ ഉയർന്നു എന്നത് എന്തോ അത്ഭുതം പോലെയാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും ഉണ്ടാകുന്നതാണ് സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റികളെന്ന് എം വി ഗോവിന്ദൻ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് പരസ്യ പിന്തുണയുമായി സമസ്ത അധ്യക്ഷൻ ജെഫ്രി മുത്തുക്കോയത്തങ്ങൾ. സ്ത്രീകൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്ന് ജെഫ്രി മുത്തുക്കോയത്തങ്ങൾ. പെണ്ണിനെ വീട്ടിൽ തളച്ചിടണം എന്ന് കാന്തപുരം പ്രസംഗിച്ചിട്ടില്ല. സ്ത്രീയെ എല്ലാ രംഗത്തുനിന്നും ഇസ്ലാം തടഞ്ഞു എന്നും പറഞ്ഞിട്ടില്ല. സ്ത്രീയുടെ സുരക്ഷിതത്വവും മാന്യതയും പരിഗണിച്ചാണ് ഇസ്ലാം നിയമങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളതെന്നും ജെഫ്രി മുത്തുക്കോയത്തങ്ങൾ. കാന്തപുരത്തിന്റെ സാന്നിധ്യത്തിലാണ് ജെഫ്രി തങ്ങളുടെ പ്രസംഗം. മലേഷ്യയുമായുള്ള സഹകരണം ശക്തമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഐ ടി, ടൂറിസം, വിദ്യാഭ്യാസം, വ്യാപാരം എന്നീ മേഖലകളിൽ മലേഷ്യയുമായുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കാനാണ് സർക്കാർ തീരുമാനം. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമും മുഖ്യമന്ത്രി വി ഡി സതീശനും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി, പണക്കാട് സാധിക്കലി തങ്ങൾ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വൈദ്യുതി പ്രതിസന്ധിക്കിടെ കേരളത്തിൽ നേരിയ ആശ്വാസം. കേന്ദ്രവിഹിതമായി 150 മെഗാവാട്ട് വൈദ്യുതി. സംസ്ഥാന സർക്കാരിന്റെ കത്ത് പരിഗണിച്ചാണ് കേന്ദ്രാനുമതി. ഡിസംബർ 31 വരെ 150 മെഗാവാട്ടിന്റെ ലഭ്യത തുടരും. 120 മെഗാവാട്ട് അനുമതി തേടിയായിരുന്നു സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നത്. കേന്ദ്രത്തെ നിരന്തരം സമീപിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് കേന്ദ്രം 150 മെഗാവാട്ടിന്റെ അനുമതി കേരള സർക്കാരിന് നൽകിയത്. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ വൈദ്യുതി വകുപ്പ് എല്ലാ ശ്രമങ്ങളും തുടരുന്നതിനിടെയാണ് കേന്ദ്രവിഹിതമായി നേരിയ ആശ്വാസം എത്തിയത്. അതിനിടെ ഈ മാസം 30 വരെ 300 മെഗാവാട്ട് വൈദ്യുതി ഒരു യൂണിറ്റിന് 30 രൂപ നൽകി വാങ്ങാൻ കെഎസ്ഇബി തീരുമാനം. പരീക്ഷാക്രമക്കേടിൽ പി എസ് സി അംഗങ്ങളെ ചോദ്യം ചെയ്യുന്നതിൽ നിയമോപദേശം തേടാൻ ക്രൈംബ്രാഞ്ച്. പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും നിയമപരിരക്ഷ ഉണ്ടോ എന്നതിലാണ് നിയമോപദേശം തേടുക. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഹാജരാകാൻ കഴിയില്ലെന്ന് പി എസ് സി അറിയിച്ചതിന് പിന്നാലെയാണ് നീക്കം. ചോദ്യം ചെയ്യാനായി അംഗങ്ങൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകേണ്ടതില്ല എന്ന് പി എസ് സി യോഗം തീരുമാനമെടുത്തു. പി എസ് സി ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അംഗങ്ങൾക്ക് മൊഴി നൽകുന്നതിനായി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്താൻ കഴിയില്ല. അതിന് പ്രോട്ടോകോൾ പ്രശ്നമുണ്ട്. പി എസ് സി ആസ്ഥാനത്തെത്തിയാൽ മൊഴി നൽകാൻ തയ്യാറാണെന്നും യോഗം തീരുമാനിച്ചിരുന്നു. കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസിന് ഒരു പരീക്ഷ കൂടി. ലേണേഴ്സ് ടെസ്റ്റ് കഴിഞ്ഞ് 30 ദിവസത്തിനുശേഷം മറ്റൊരു പരീക്ഷ കൂടി ജയിക്കണമെന്ന് എം വി ഡി പുതിയ ഉത്തരവിറക്കി.

0: ഒഴിവാക്കി. ഹസാർഡ് പെർസെപ്ഷൻ എന്ന പേരിലുള്ള ഈ ടെസ്റ്റ് റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. വീഡിയോ ഗെയിം മാതൃകയിലാകും ടെസ്റ്റ്. ഡിസംബർ മാസം മുതൽ എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളിലും ഹസാർഡ് ടെസ്റ്റ് സംവിധാനം സ്ഥാപിക്കണം. ലേണേഴ്സ് ഹസാർഡ് ടെസ്റ്റ്, ഗ്രൌണ്ട് ടെസ്റ്റ്, റോഡ് ടെസ്റ്റ് എന്നിങ്ങനെയായിരിക്കും പരീക്ഷയുടെ ഘടന. റോഡ് അപകടങ്ങൾ കൂടുന്ന സാഹചര്യത്തിലാണ് പുതിയ ടെസ്റ്റ് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ഒരുങ്ങുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ എ ഐ വീഡിയോ മെറ്റ നീക്കിയത് പോലീസിന്റെ ആവശ്യപ്രകാരമെന്ന് റിപ്പോർട്ട്. 40-ലധികം വീഡിയോകൾ നീക്കം ചെയ്യാനാണ് പോലീസ് ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രിയുടെ എ ഐ വീഡിയോയ്ക്കെതിരെ വ്യാപക പരാതികൾ ഉയർന്നുവെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടത് എന്നുമാണ് പോലീസിന്റെ വിശദീകരണം. വൈദ്യുതി പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. ഇതിനിടെയാണ് മുഖ്യമന്ത്രി വീഡിയോ ഡാൻസ് കളിക്കുന്ന എ ഐ വീഡിയോ പുറത്തുവരുന്നത്. തൃക്കാക്കര മോർഫിംഗ് കേസിൽ പ്രതികളുമായി ബന്ധമുള്ള കൂടുതൽ പേരെ തിരിച്ചറിഞ്ഞുവെന്ന് കൊച്ചി പോലീസ്. വിശദമായി ചോദ്യം ചെയ്ത് തുടർ നടപടികളിലേക്ക് നീങ്ങും. ടെലഗ്രാമിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. അറസ്റ്റിലായ ശ്രീഹരി, അനീഷ് എന്നിവർ പ്രായപൂർത്തിയാകാത്തവരുടെ നഗ്ന ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. സംഭവത്തിൽ പോക്സോ കൂടി ചുമത്തിയുള്ള നടപടികൾക്കും തുടക്കം കുറിച്ചു. ഹൈറിച്ച് കള്ളപ്പണ ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ മുഖ്യപ്രതി കെ ഡി പ്രതാപിന്റെ ജാമ്യ ഉത്തരവ് റദ്ദാക്കി ഹൈക്കോടതി. എറണാകുളം പി എം എൽ എ പ്രത്യേക കോടതി നൽകിയ ജാമ്യ ഉത്തരവാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. ഇമിഗ്രേഷൻ പരിശോധനയില്ലാതെ ഡൽഹിയിൽ നിന്ന് മ്യൂണിക്കിലേക്ക് വിമാനയാത്ര നടത്തി 3 ഇറ്റാലിയൻ പൌരന്മാർ. എയർ ഇന്ത്യയ്ക്കാണ് ഗുരുതര വീഴ്ച സംഭവിച്ചത്. സംഭവത്തിൽ കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം എയർ ഇന്ത്യയോട് റിപ്പോർട്ട് തേടി. 7 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണമെന്ന് കേന്ദ്രം നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം പാർട്ടി മാറുന്ന എം പിമാർക്കും എം എൽ എമാർക്കും 20 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തണമെന്ന ആവശ്യവുമായി കോക്രോച്ച് ജനതാ പാർട്ടി. പാർട്ടി മാറി മത്സരിക്കുന്ന ജനപ്രതിനിധികൾക്ക് 10 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തണമെന്ന് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലിന്റെ നിർദ്ദേശത്തെ പിന്തുണച്ചുകൊണ്ടാണ് സി ജെ പി തങ്ങളുടെ ആവശ്യം മുന്നോട്ടുവച്ചത്. പ്രളയത്തെ തുടർന്ന് കടുത്ത ഊർജ്ജക്ഷാമം നേരിടുന്ന നേപ്പാളിന് വൈദ്യുതി നൽകാൻ ഇന്ത്യ. ഈ വർഷാവസാനം വരെ പ്രതിദിനം 18 മണിക്കൂർ വീതം 600 മെഗാവോൾട്ട് വരെ വൈദ്യുതി ഇന്ത്യ നേപ്പാളിലേക്ക് വിതരണം ചെയ്യും. അബുദാബി അൽദഫ്ര മേഖലയിലെ E11 റോഡിൽ അബുദാബിയിലേക്കുള്ള ദിശയിലെ ഇടത് ലൈൻ താൽക്കാലികമായി അടച്ചിടും. ഇന്നു മുതൽ 20 വരെ 6 ദിവസത്തേക്കാണ് ലൈൻ അടച്ചിടുന്നത്. ഈ ഭാഗത്തുകൂടി യാത്ര ചെയ്യുന്നവർ റോഡ് സൈൻബോർഡുകളും അധികൃതരുടെ നിർദ്ദേശങ്ങളും പാലിക്കണമെന്ന് അബുദാബി മൊബിലിറ്റി അറിയിച്ചു. വ്യാജ അക്കാദമിക് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയുമായി യു ഇ. 3 വർഷം വരെ തടവ് ശിക്ഷയും 30,000 ദിർഹം വരെ പിഴയും ഈടാക്കാവുന്ന കുറ്റകൃത്യമാണ് ഇത്. ആഗോള സഞ്ചാര ടൂറിസം മേഖലകളുടെ കുതിപ്പിന് വഴി തുറന്ന 33-ാമത് അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ തുടക്കമായി. ഈ മാസം 17 വരെ നടക്കുന്ന മേളയിൽ വിമാന കമ്പനികൾ, ഹോട്ടൽ ശൃംഖലകൾ, ടൂറിസം അതോറിറ്റികൾ, ട്രാവൽ ഏജൻസികൾ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ സ്ഥാപനങ്ങളും പ്രതിനിധികളും പങ്കെടുക്കുന്നു. ഇന്ത്യൻ ടൂറിസം, കേരള ടൂറിസം വിഭാഗങ്ങളും എടിഎമ്മിൽ പങ്കെടുക്കുന്നുണ്ട്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News.
2: Time check.
1: Brought to you by Ozone Cargo.
3: Very good morning. ദുബായിൽ ഇപ്പൊ സമയം 7 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുകയാണ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: Dubai-le ippozhathe temperature 32 degree Celsius aanu report cheyidirikkunnu.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me. Was brought to you by Danya Group of Companies since 1982. You are listening.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: Good morning, welcome back. Home 92.2 of America. Swagadam, brand new day, brand new morning. Angane, September 15, Chovaazhchayil ethi nilkkunnu, samayam 7 mani kazhinju 15 minute kazhinjirikkunnu. Veendum oru mid of the month lekku nammal ethi nilkkunnu. Oru maasam padapade ennu thaandi ingane pokkonde irikkunnu. Endha ravale namukku patrangalokke nokkalo endakke undu visheshamo kazhinja divasam nammal oru 11 manikku virinjathaanu. Pinne endha aagunu ningade visheshangalokke ini enikku WhatsApp ilude arikkya. Endaanale oru adivuli morning. Nammada choodokke koranju varunnu. Ravale nalla ചൂടൊക്കെ ഇങ്ങനെ രാവിലെ വൈകിട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ചൂട് കുറഞ്ഞ് ഒരു ഇളം കാറ്റൊക്കെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഉച്ചയ്ക്ക് നല്ല ചൂടാണ്. അതിൻ്റെ കൂടെ ചൂട് ഉച്ചയ്ക്ക് നമുക്ക് ഏറ്റുവാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷത്തിലുള്ള ഒരു കാലാവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ക്ലൈമറ്റ് ചേഞ്ച് സൂൺ നമ്മൾ എല്ലാവരിലേക്കും വരാനുള്ള ചാൻസുകൾ എല്ലാം തന്നെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും പത്രങ്ങളിലേക്ക് പോവാം. ഞാൻ ആദ്യം ഓൺലൈൻ മനോരമ ഓൺലൈനിലേക്ക് തന്നെ പോകുന്നു. ആദ്യത്തെ തലക്കെട്ട് എന്ന് പറയുന്നത് ദുബായിലെ ബിസിനസ് വീണെ സഹായിക്കണം, റിയാസിന് കുരുക്കായി അടുപ്പക്കാരുടെ മൊഴികൾ, വാട്സാപ്പ് ചാറ്റുകൾ പുറത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു വാർത്തയാണ്. അതിനുശേഷം വരുന്ന ഒരു വാർത്ത, നിഖിൽ 3 കോടി, വാരിസ് 1.2 കോടി, വീണയുടെ റെഡ് ബുക്കിൽ കോടികളുടെ കണക്ക്, ഹവാല ഇടപാടിന് തെളിവെന്ന് ഇഡി എന്നുള്ളൊരു വാർത്തയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല ഓൺലൈൻ മീഡിയയിൽസ് എല്ലാം തന്നെ ഇതുതന്നെയാണ് വീണ ഇൻ റെഡ് ബുക്ക് എന്നുള്ള രീതിയിലാണ് വാർത്തകളൊക്കെ തന്നെ വന്നിരിക്കുന്ന ഒരു കാഴ്ചയും കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബഹിരാകാശത്ത് ആയുധങ്ങൾ വിന്യസിച്ചിട്ടുണ്ടെന്ന് എതിരാളികൾ ചൈനയും റഷ്യയുമെന്ന് അമേരിക്ക ഒരു പ്രസ്താവന. മറ്റൊരു വാർത്ത, കേരളത്തിൽ കനത്ത ചൂടിനിടവേള, കേരളത്തിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നുള്ളൊരു വാർത്തയും കൂടെ മറ്റേത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ വാർത്തകൾ പല മേഖലയിലും വാർത്തകളാണ് ഞാൻ ആദ്യം നിങ്ങളിലേക്ക് വായിച്ചു പോകുന്നത്. സോളാർ ബസ് ഗിയർ ഔട്ട്, സോളാർ വൈദ്യുതിക്ക് അവഗണന, ഇരുട്ടിനെ വിളിച്ച് KCB എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ് മറ്റൊന്ന് കാണുന്നത്. അപ്പോൾ എന്താണെങ്കിലും നാട്ടിലെ വൈദ്യുതി, എനിക്കറിയാം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രിക്ക് എതിരായിട്ടുണ്ടായിരുന്ന ആ ഒരു AI വീഡിയോ, അത് സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ തന്നെ ബാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം മുഖ്യമന്ത്രിയെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ ദിവസം ബേസിൽ ജോസഫിനെയും ധ്യാൻ ശ്രീനിവാസിനെയും ഒക്കെ ആക്കിയിട്ട് ആ സെയിം സോങ് തന്നെ വീണ്ടും റിക്രിയേറ്റ് ചെയ്യുക. പക്ഷേ KCB ആൾക്കാരെയൊക്കെ മാറ്റി കേട്ടോ, വേറെ ആൾക്കാരാണ്. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞതിനകത്ത് വലിയൊരു കാര്യമുണ്ട് അതിനകത്ത്. അതായത് എങ്ങോട്ടാണ് ഈ AIയുടെ പോക്ക്? ഇതിനൊരു നിയന്ത്രണം ഇല്ലെങ്കിൽ, സത്യമായിട്ടും ഇതിന് നിയന്ത്രണം ഇല്ലെങ്കിൽ ആദ്യം മനുഷ്യരുടെ ജോലി പോവും. അതാണ് ഏറ്റവും വലിയത്. മനുഷ്യനെ സഹായിക്കാനായിരിക്കണം, അതായത് മനുഷ്യൻ്റെ ജോലി റീപ്ലേസ് ചെയ്യാനായിരിക്കില്ല. പക്ഷേ നമ്മൾ പറയും, പണ്ട് കമ്പ്യൂട്ടറൊക്കെ വന്ന യുഗത്തിൽ അക്കാലത്ത് നമുക്ക് ഇതുപോലെ തന്നെ കുറേ പേര് എതിർത്തിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് അന്ന്. പക്ഷേ കമ്പ്യൂട്ടർ വന്നു, അതിന് ശേഷം നമ്മൾ കമ്പ്യൂട്ടർ വെച്ച് ജോലി എടുക്കാറേ. പക്ഷേ ഒരിക്കലും കമ്പ്യൂട്ടർ ഒക്കെ നമ്മുടെ കമാൻഡ് കൊടുത്തിട്ട് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷേ ഈ AI എന്ന് പറയുന്നത് നമ്മളില്ലെങ്കിലും ചെയ്യുന്ന ഒരു സംഭവമായിട്ട് മാറാൻ പോവുകയാണ് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഡ്രൈവിംഗ് ലൈസൻസിന് കുറച്ചുകൂടെ പരിഷ്കാരങ്ങൾ കൂട്ടാൻ പോകുന്നു. ഡിസംബർ മുതലായിരിക്കും പ്രാബല്യത്തിൽ വരുന്നതെന്നുള്ളത്. പ്രത്യേകിച്ച് ഈ അപകട പരീക്ഷ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത് ഈ ആക്സിഡൻ്റ് വല്ലതും വന്നു കഴിഞ്ഞാൽ വീണ്ടും സംതിങ് ക്രൈറ്റീരിയ ഒക്കെ വരുന്നുണ്ടോ തോന്നുന്നു. ആക്ച്വലി നല്ലതാണ് നാട്ടിൽ ഈ നമ്മുടെ, ഞാൻ പറയട്ടെ, സത്യത്തിൽ ദുബായിൽ നമ്മൾ ഓരോ ദിവസവും, ഞാൻ ഈ നമ്മുടെ റേഡിയോയിൽ പറയാത്ത ഒരുപാട് സ്റ്റോറീസ് വാഹന റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ദുബായിലെ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ അത്രമാത്രം കെയർഫുൾ, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകുന്ന തരത്തിലുള്ള നിയമങ്ങൾ നമുക്ക് UAE-യിലുണ്ട്. നമ്മുടെ പൈസ അതുപോലെ നമുക്ക് ഫൈൻ വരും, വാഹനം ഇൻബൗണ്ട് ചെയ്യും, അങ്ങനെ പല പല കാര്യങ്ങൾ. ഈവൻ എന്തിനാ റെഡ് ലൈറ്റ്, നിങ്ങൾ, ഞാൻ എല്ലാവരോടും പറയുന്നത് ഓറഞ്ച് ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിർത്തുക, നിങ്ങൾ അങ്ങോട്ട് പോകരുത്. അതുപോലെ തന്നെ സൈക്കിൾ ട്രാക്കിൻ്റെ വണ്ടയ്ക്ക് ഇവിടെ നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് ഭയങ്കരമാണ്. അപ്പം ഇതൊക്കെ നമുക്കിവിടുത്തെ അറിയാം, പക്ഷെ നാട്ടിൽ ഇതിനൊന്നും ഒരു ചൂടും ഇല്ലാത്ത രീതിയിലാണ് പലപ്പോഴും നമുക്ക് കാണുന്നത്. അപ്പം അതിനൊക്കെ ഒരു, എനിക്ക് തോന്നുന്നു, ഒരു പരിഹാരമായിട്ടെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യവും വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. 2000 രൂപ വരെ കാർഡ് UPI ഇടപാടുകൾക്ക് ചാർജ് പാടില്ല എന്ന് പറഞ്ഞ് മറ്റൊരു വാർത്ത. അപ്പം ഈ നാട്ടിൽ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് പ്രവാസികൾ, നമുക്കിവിടുന്ന് ടാപ്പ് കൾച്ചറാണല്ലോ കൂടുതലുള്ളത്. നമുക്കിപ്പം NFC ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആപ്പിൾ പേയിലായിക്കോട്ടെ, ഇതൊക്കെ വെച്ച് ടാപ്പ് ചെയ്ത് നമുക്ക് നാട്ടിലേക്ക് ചെല്ലുമ്പോൾ കാർഡ് അവിടെ എങ്ങുമേ ഇല്ല. പക്ഷേ ഇപ്പോൾ 2000 രൂപ വരെ കാർഡ്, എനിക്ക് തോന്നുന്നു കാർഡ് പേയ്മെൻ്റ് ആണ് അവരുദ്ദേശിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് UPI പേയ്മെൻറ്റിലേക്ക് above 2000 എന്നുള്ളൊരു രീതിയിലേക്കാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോന്ന് എനിക്ക് വലിയ തോന്നുന്നില്ല. എന്തിനാണ് അത്രയും ഒരു, എല്ലാവരും അത് യൂസ്ഡ് ആയിട്ടുണ്ടായിരുന്നത്. എന്തൊരു കാര്യത്തിലും നമ്മളിപ്പോൾ പച്ചക്കറി മേടിക്കാനാണെങ്കിലും ഫിഷ് മാർക്കറ്റിൽ പോകാനാണെങ്കിലും ഗ്രോസറി മേടിക്കാനാണെങ്കിലും ഒരു സാധാ ഒരു മനുഷ്യൻ്റെ ഡേ ടു ഡേ ലൈഫിൽ അവർ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അതിന് ഇനിയും അത് കാർഡിലേക്ക് അവർ സ്വിച്ച് ചെയ്യണമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അവരൊക്കെ വീണ്ടും ഒരു എക്സ്ട്രാ എഫേർട്ടൂടെ എടുക്കേണ്ട ഒരു രീതിയിലേക്കാണ് പോകുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾക്ക് അത് പറയാട്ടോ. പലപ്പോഴും രാവിലത്തെ പത്രവാർത്തയുടെ വാർത്തയുടെ സമയത്ത് പലരും ഇങ്ങനെ പറയാറുണ്ടല്ലോ, നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാറുണ്ടല്ലോ, അത് എന്തായാലും പറയാനാണ്. കൊച്ചി മെട്രോ രേഖകൾ വാട്സാപ്പിൽ എന്ന് പറഞ്ഞിട്ട് ഒരു എനിക്കൊന്ന് രേഖ ചോർച്ചയുടെ കാര്യമാണെന്ന് തോന്നുന്നു. അതിന് അന്വേഷണം ഉദ്യോഗസ്ഥരിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മറ്റൊരു വാർത്തയും കൂടെ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇതൊക്കെ തന്നെയാണ് കേസ്. AC 10 ബാക്കി സൂപ്പർഫാസ്റ്റ്. ഓക്കെ, AC 10 ബാക്കി സൂപ്പർഫാസ്റ്റ്. 300 ബസ് വാങ്ങാൻ KSRTC എന്ന് പറയുന്നൊരു മറ്റൊരു വാർത്തയും കൂടെ ഇതാണ്ട് പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് മലയാള പത്രങ്ങളുടെ ഫ്രണ്ട് പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇംഗ്ലീഷ് പത്രങ്ങൾ കലീസ് ടൈംസിലേക്ക് വരികയാണെങ്കിൽ അത് ഇന്റർനാഷണൽ ന്യൂസിൽ സൗദി പൈപ്പ് ലൈൻ അറ്റാക്ക് ഫ്യുവൽ അനദർ ഓയിൽ റാലി ആസ് സപ്ലൈ റിസ്ക് റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വാർത്ത. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നേക്കുന്ന അറ്റാക്കിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഇംഗ്ലീഷ് മീഡിയാസൊക്കെ തന്നെ ഒരുപാട് കഴിഞ്ഞ ഇന്നലെ എനിക്കൊന്ന് രാത്രി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എയർ അറേബ്യ ലിറ്റ് ഗെറ്റ് നോട്ട് ടു ലോഞ്ച് ന്യൂ എയർലൈൻ ഇൻ സൗദി അറേബ്യ എന്ന് പറഞ്ഞ് ഡയറക്റ്റ് ജോബ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ബി ക്രിയേറ്റഡ് ബൈ ദ ന്യൂ എയർലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വാർത്തയും കൂടെ. ഏകദേശം 2400 പുതിയ ജോലികൾ ക്രിയേറ്റ് ചെയ്യാൻ എയർലൈൻസിൽ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പം നമുക്ക് അതൊരു നല്ലൊരു എന്താ പറയുന്നത് ഹോപ്പാണ് നമുക്ക് എല്ലാവർക്കും കിട്ടാൻ പോകുന്നത്. ഗ്ലോബൽ വില്ലേജ് ടു റീ ഓപ്പൺ ഇസ് ഡോർ ഓൺ October 14 എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. UAE ടൂറിസം പ്രിപ്പയറിംഗ് ടു ടേക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വാർത്ത വന്നിട്ടുണ്ട്. 17-year-old ഈബൻ ബത്തൂത്ത മാൻസ്ക്രിം ഫെച്ചസ് നിയർ ബൈ ദറംസ് 1 million അറ്റ് അബുദാബി ഫെയർ. ഓ, അത് ഭയങ്കരമാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആ ഒരു പഴയ ബുക്ക്, അതിൻ്റെ ഒരു ഗ്രന്ഥമെന്ന് വേണമെങ്കിൽ തന്നെ പറയാം, അതുപോലെ രീതിയിലുള്ളതാണ് അതിൻ്റെ ആ ഒരു കുറേ കാലം കഴിയുമ്പോൾ ആ പേപ്പറിൻ്റെ കളർ മാറുമല്ലോ. ആ ഒരു ബുക്കാണ് 1 million ദറത്തിൻ്റെ ഇപ്പോൾ അബുദാബി ഫെയറിന് വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു മറ്റൊരു വാർത്ത കൊടുത്തിരിക്കുന്നു. അകം പേജിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലിനോ ലൈക്ലി ടു സ്ട്രെങ്തൻ How will UAE be affected എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം. ഒരുപക്ഷെ ഫെബ്രുവരിയിലേക്കൊക്കെ തന്നെ എൽനിനോ നമ്മുടെ ഇവിടേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം. ചിലപ്പോൾ മഴ കൂടാനായിട്ടായിരിക്കും അതിന് ഒരു സാധ്യത എന്ന് പറയുന്നത്. UAE students university admissions, why the best application take years എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു ആർട്ടിക്കിളാണ് അത് കൊടുത്തിരിക്കുന്നത്. DIB launches millionaires account എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വാർത്തയും കൊടുത്തിട്ടുണ്ട്. ഉൾപേജിലേക്ക് ചെല്ലുകയാണെങ്കിൽ UAE tourism preparing to take off minister എന്ന് പറഞ്ഞ് ദുബായ് സഫാരി പാർക്ക് ടു ഓപ്പൺ ഓൺ October 12. റൊട്ടാന സെറ്റ്സ് ടു ഹയർ 5,000 ആസ് ഇറ്റ് എക്സ്പാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വാർത്ത. എത്തിഹാദ് CEO expects break even this year എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വാർത്ത. ഫ്ലൈ ദുബായ് നെറ്റ്വർക്ക് ടോപ്പ് 125 ഡെസ്റ്റിനേഷൻ ആസ് എയർലൈൻ റിക്കവേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു വാർത്ത. ഒരു പക്ഷേ UAE തിരിച്ച് അതിൻ്റെ ടൂറിസത്തിൻ്റെ പ്രതാപത്തിലേക്ക് വരാൻ പോകുന്ന ഒരു സീസണിൻ്റെ തുടക്കം കൂടെ ആയിരിക്കാം ഈ വരാൻ പോകുന്ന ഒക്ടോബർ മുതൽ. എല്ലാ ആക്ടിവിറ്റീസും എല്ലാ ആഘോഷങ്ങളും ഒക്കെ ബാക്ക് ടു നോർമലിലേക്ക് വരാൻ പോകുന്നു. ഒരു പക്ഷേ കഴിഞ്ഞ വട്ടത്തെ നമ്മുടെ ഗ്ലോബൽ വില്ലേജ് പോലും നമുക്ക് മിസ്സായേക്കുന്ന ഒരു കാര്യമായിരുന്നു. നമുക്ക് ഇടയ്ക്ക് വെച്ചൊക്കെ സ്റ്റോപ്പായി, പിന്നെ അതിനകത്ത് ഒരുപാട് ആളുകൾ പോകാനായിട്ടും ഉണ്ടായില്ല. കാരണം ആ ഫയർ വർക്കും ആ ഒരു ജോഷ് ഉണ്ടല്ലോ നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് ഫാമിലിയായിട്ടൊക്കെ പോയി. അത് കത്തി പറഞ്ഞത് 30th സീസൺ കഴിഞ്ഞ വട്ടം പൊടി പിടിക്കേണ്ടതായിരുന്നു. എന്നാൽ 31st സീസൺ ഈ വട്ടം അതിഗംഭീരമായിട്ട് തന്നെ മാറാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് എന്തായാലും പത്രങ്ങളിൽ നിന്നൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. ബാക്കി ഉൾപേജിലേക്ക് വരുമ്പോൾ സിനിമാ ന്യൂസ് കുറേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആസ്റ്ററിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്രൗൺ പ്രിൻസ് വിസിറ്റ് ചെയ്തേക്കുന്നതാണ്. കലീസ് ടൈംസിൻ്റെ ഏറ്റവും ബാക്ക് പേജിൽ ഒരു ഫുൾ ന്യൂസായിട്ട് അവർ കൊടുത്തിരിക്കുന്നത് ആ ഒരു ചിത്രം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ വന്നേക്കുന്ന ആ ഒരു ചിത്രം തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ പത്രങ്ങളിൽ നിങ്ങൾക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫ്രണ്ട് പേജിലും ഉൾ പേജിലും ഒക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്ന ഓരോ മണിക്കൂറിലും മിനി പത്മ നേരിട്ട് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പം എന്താണേലും ഒരു ബിഗ് ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഒരു അടിപൊളി സോങ്ങിലേക്കൊക്കെ തന്നെ നിങ്ങൾ പോകുന്നു. നല്ല സോങ്ങ് കേട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന ഒരുപാട് സമ്മാനങ്ങൾ തരാനുണ്ട് അറിയാലോ. ഹോം 92.2 FM വൺ ഇയർ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നമ്മുടെ 9 gram 22 carats സ്വർണമാണ്. അപ്പം തന്നെ നാട്ടിലേക്കുള്ള ഒരു റിട്ടേൺ എയർ ടിക്കറ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടുന്നതാണ്. ഒപ്പം തന്നെ നമ്മുടെ എന്താ പറയുന്നത് ഒരുപാട് സമ്മാനങ്ങൾ വേറെ. ഞാൻ ഈ ചില കാര്യങ്ങൾ അടുത്ത മാസത്തേക്ക് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കൺഫ്യൂഷൻ ആകുന്നുണ്ട്. ചില കാര്യങ്ങൾ പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മൂവി ടിക്കറ്റ്സും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ എല്ലാം എന്താണെങ്കിലും ഗോൾഡിൻ്റെ എപ്പോഴാണ് ഞാൻ ടിക്കറ്റ് തരാൻ പോകുന്നത് അല്ലെങ്കിൽ സോറി കോൺടസ്റ്റ് തരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ ഇപ്പം ഞാൻ പറയുന്നില്ല. അതിന് ഞാൻ നിങ്ങൾ കേട്ടിരിക്കുക, ആ സമയത്ത് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. പിന്നെ അൽമറായ കാസ് 1 മന്ത് ഫ്രീ സബ്സ്ക്രിപ്ഷൻ റെൻ്റൽ കാറിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. പിന്നെ ഓഫ്കോഴ്സ് ഐഫോൺ, അത് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു കോൺടസ്റ്റാണ്. അതിന് നിങ്ങൾ Home 90.2 FM ഇൻസ്റ്റാഗ്രാമിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാനാണ്. അപ്പോൾ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. അക്ഷയ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത് ആൻറ്റിൽ 11 o'clock.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്,
3: 50 മില്യണിലധികം
2: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.
7: Ammane, enda idu? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
8: ശ്രദ്ധിക്കണ്ട
7: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
9: അണ്ണം പേടിക്കണ്ട,
10: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
7: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
8: അണ്ണ ശ്രദ്ധിക്ക.
11: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ, ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് .me.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Traffic update. Traffic update.
0: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: എനിക്ക് ഇന്ന് ആക്ച്വലി ട്രാഫിക്ക് നോക്കേണ്ട കാര്യമില്ല, കാരണം അതുപോലെ മെസ്സേജുകളാണ് എനിക്കിവിടെ രാവിലെ തൊട്ടേ എനിക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാഷണൽ പെയിൻസ് ഇന്ന് ദുബായ് ഡയറക്ഷനിലേക്ക് ഫ്രം മുവേല ഷെഫിന്റെ മെസ്സേജ് ഉണ്ട്, ലിബിന്റെ മെസ്സേജ് ഉണ്ട്. താഴേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പേരെ ചിലവരുടെ പേര് ഞാൻ വിട്ടുപോയിട്ടുണ്ട്. ഷഹീറിന്റെ മെസ്സേജ് ഉണ്ട്. എല്ലാവരും പറയുന്നത് ഒരേ ഒരു കാര്യം തന്നെയാണ്, ഈ കംപ്ലീറ്റ് ഏരിയ പാക്ഡ് ആണ്, ബ്ലോക്ക്ഡിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാൻ ജസ്റ്റ് മാപ്പിലേക്ക് ഒന്ന് നോക്കട്ടെ, ബാക്കി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡും മല്ലിത്തിയ ടോൾ റോഡും രാവിലെ തന്നെ നല്ല രീതിയിൽ, ഈവൻ ഷാർജ ദുബായിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ എനിക്ക് തോന്നുന്നു ഏതൊക്കെ റൂട്ട് എടുക്കാമോ അതെല്ലാം നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾ അതുവഴി ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ, ഇത് ഷാർജയിലെ നമ്മുടെ അജ്മാൻ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, സൗദി ജർമൻ അജ്മാൻ ഹോസ്പിറ്റൽ, അവിടുന്ന് തുടങ്ങുന്ന ട്രാഫിക് സിറ്റുവേഷൻ ആണ്. ഈ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് മുവേല ഏരിയയിലേക്ക് വരുന്ന സമയത്ത് അവിടെ രണ്ട് ആക്സിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ട്രാഫിക് നീണ്ടു നിൽക്കുന്നത് ഓഫ് എൻ്റെ ദൈവമേ, അവിടെ എനിക്കൊന്ന് നാദിൽ ഹമറും കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ഏകദേശം ദുബായ് സിലിക്കണൈസസ് ആവണം ആ ട്രാഫിക് സിറ്റുവേഷൻ ഒന്ന് മെച്ചപ്പെട്ട് പോകണമെന്നുണ്ടെങ്കിൽ. ബമ്പർ ടു ബമ്പർ സിറ്റുവേഷൻ മിർദിഫ് വരെയാണ്, അതിനുശേഷം സ്ലോ മൂവിങ് ട്രാഫിക്കാണ് കേട്ടോ അവിടെ കാണുന്നത്. മലിഹ സ്ട്രീറ്റിലും ആക്ച്വലി നിങ്ങൾ ഏത് റോഡിൽ നിന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ നിന്ന് എക്സിറ്റ്സ് എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു ആ റോഡുകളൊക്കെ തന്നെ ബ്ലോക്കിലാണ് രാവിലെ ഉള്ളത്. അൽഖേൽ റോഡും താണ്ട് രാവിലെ തന്നെ ബമ്പർ ടു ബമ്പർ ട്രാഫിക് സിറ്റുവേഷനിൽ പോകുന്നു. ഷെയ്ഖ് സയ്യിദ് റോഡ് എൻട്രി ചെയ്യുന്ന ഏരിയയിൽ കുറച്ച് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ട്രെയിൻ സെൻ്റർ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ഒക്കെ അവിടെ ഒരു ട്രാഫിക് സിറ്റുവേഷൻ, ഒരു ആക്സിഡൻ്റ് ഷെയ്ഖ് സയ്യിദ് റോഡിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒയാസിസ് മാളിൻ്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഒരു ആക്സിഡൻ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കി നോക്കുകയാണെങ്കിൽ എമിറേറ്റ്സ് റോഡും അത്യാവശ്യം ഒരു ചെറിയ ഇതിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എമിറേറ്റ്സ് റോഡ് തന്നെയാണ് ബെറ്റർ കേട്ടോ. എന്താണേലും ദൈദ് റോഡും അതുപോലെ കൾച്ചർ സ്ക്വയറും ഒക്കെ തന്നെ ഫുള്ളി പാക്ഡ് ആണ്. കഞ്ചിഷൻ്റെ കാരണങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ അറിയിക്കാം 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക്.
0: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
1: Double hit of the heart.
3: Rukko, rukko, are baba rukko.
4: Oh my darling.
5: Mommy?

0: 92 to Madras Mail. Double hit of the hour.
1: Welcome back home, 92.2 FM. സ്വാഗതം. ആ പാട്ട് പണ്ട് എന്റെ ചെറുപ്പത്തിൽ കേട്ടത്, പാട്ട് നമ്മളൊക്കെ വായില് ആ റുക്കു റുക്കു അത് മാത്രമാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. അതിപ്പോ പെട്ടെന്ന് ആ പാട്ടിലേക്ക് വന്നപ്പോഴല്ലോ, ഓ മൈ ഗോഡ്, ഒരുപാട് മെമ്മറീസ് പഴയയിലേക്ക് പോയി. അങ്ങനെ ആർക്കെങ്കിലും ചില പാട്ടുകൾ നിങ്ങളെ മെമ്മറീസിലേക്ക് കൊണ്ടുവരാറുണ്ടോ? ഒരുപാട് പാട്ട് എനിക്ക് എന്നെ സംബന്ധിച്ച് എന്റെ ചൈൽഡ്ഹുഡിൽ ഞാൻ കേട്ടുകൊണ്ട പാട്ടുകളൊക്കെ ഞാൻ ഇപ്പോഴും റേഡിയോ സ്റ്റേഷനിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ആ ഒരു ഫീൽ ചെയ്തിട്ട് പാട്ടിന്റെ ലോകത്ത് സഞ്ചരിക്കാൻ പറ്റുമെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. സത്യം പറഞ്ഞാൽ യു എ പ്രവാസികളെ സംബന്ധിച്ച് നിങ്ങൾ രാവിലെ തൊട്ട് വണ്ടിയിൽ കയറുന്ന സമയത്ത് ഇത്രയും പാട്ടുകൾ കേട്ട് നമുക്ക് പോകാൻ പറ്റുന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. നാട്ടിലെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല എത്ര പേര് ഇങ്ങനെ പാട്ടുകൾ കേട്ടിട്ട് രാവിലെ ഓഫീസിൽ പോകുന്നുണ്ടത്. നമ്മൾ പോലും അറിയാതെ നമ്മളെ ഒന്ന് കാമാക്കാറുണ്ട് പലപ്പോഴും അല്ലേ. എനിവേസ്, നമ്മൾ എയുടെ കാര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം ഈ, അതായത് ഞാൻ പറഞ്ഞത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആ ഒരു എ ഡാൻസിനെ പറ്റിയിട്ടാണ്. അത് ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് വേറെ മറ്റു കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ജോലികൾ നമ്മൾ പണ്ട് കമ്പ്യൂട്ടേഴ്സൊക്കെ വരുന്ന സമയത്ത് നമ്മളതിനെ എതിർത്തിരുന്നു. പക്ഷേ നമ്മൾ അതിനെ പണിയെടുപ്പിക്കുമായിരുന്നു. പക്ഷേ എ എന്ന് പറയുന്ന സംഭവം ഇപ്പം നമ്മുടെ ആസ്ട്രാ പോലെയൊക്കെ തന്നെ, ഞാനും അതിനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആസ്ട്രാ പോലത്തെയൊക്കെയുള്ള സംഭവങ്ങൾ വന്നപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ ആവശ്യമില്ല ഇനി എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ. എല്ലാം ഓട്ടോമാറ്റിക്കലി ഒരു എ എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ റീപ്ലേസ്മെൻ്റ് ആണ്. ഈ എന്താ പറയുന്നത്, ഇതിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലേ ഇപ്പോൾ ഈ വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഒരു റിയൽ ഇൻ്റലിജൻസ് നമ്മളെപ്പോലെ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ റെപ്ലിക്ക അതുപോലെ വന്നു കഴിഞ്ഞാലോ പിന്നെ നമുക്ക് എന്താണ് അവിടെ സ്ഥാനം? അപ്പം ഇത് ഭയങ്കര ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതാത് രാജ്യങ്ങൾ അത് ഇതിനൊരു ഭയങ്കര നിയമങ്ങൾ കൊണ്ടുവരണം. ഇതിപ്പം എ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എ സൈറ്റ്സിന് ഒരു ബാൻ കൊടുത്താൽ തീരാത്ത പ്രശ്നമേ ഉള്ളൂ, ബാക്കി നമ്മൾ ബാക്ക് ടു നോർമൽ. അപ്പം എനിക്ക് രാവിലെ അനുവിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു മെസ്സേജ് ഭയങ്കര തോട്ട്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ആള് എനിക്ക് അയച്ചത് കേട്ടോ.
2: പക്ഷേ ഈ എഐനെ കുറിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് ഇങ്ങനെ വിട്ടപ്പോ ഒരുപാട് തോട്ട്സ് ആണ് സത്യം പറഞ്ഞ മൈൻഡിലൂടെ പോയത്. ശരിയാ, ഇപ്പം നമ്മളിപ്പോ കേൾക്കാറുള്ളതാണ് ബൈ 2040 ആകുമ്പോഴേക്കും മോസ്റ്റ് ഓഫ് ദ ജോബ്സ് വിൽ ബി റീപ്ലേസ്ഡ് ബൈ എഐ എന്ന് കേൾക്കുന്നുണ്ട്. അത് സത്യം പറഞ്ഞത് വിദൂരമല്ല, സത്യമാണ്. നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മുടെ ദുബായ് എയർപോർട്ടിൽ തന്നെ കഴിഞ്ഞ ഈ വെക്കേഷൻ ട്രാവൽ ചെയ്തപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, മുന്നേ ഇമിഗ്രേഷൻ്റെ അവിടെയൊക്കെ 6-7 മറ്റേ കിയോസ്കിലെ ആൾക്കാർ ഇരുന്നിട്ടാണ് നമ്മുടെ പാസ്പോർട്ട് അത് സ്കാൻ ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നത്. അതിന്റെ സ്ഥാനത്ത് ഇപ്പം ഒരാളേ ഉള്ളൂ. ഇപ്പൊ 6 പേർക്ക് പകരം ഒരാൾ ബാക്കിലിരുന്ന് ജസ്റ്റ് എല്ലാം വർക്കിംഗ് പെർഫെക്റ്റ്ലി ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്യാൻ ഒരാളാണുള്ളത്. ബാക്കി ഫുൾ സ്മാർട്ട് ഗേറ്റ് 2 ആണ് പ്രോസസ് ചെയ്യുന്നത്. അപ്പൊ ഒരു 6 പേരിൽ 5 പേരെ റീപ്ലേസ് ചെയ്തു എഐ വന്നതുകൊണ്ട്, എഐ എന്ന ടെക്നോളജി കൊണ്ട്. അപ്പം ഇത് ഉറപ്പാണ് ബൈ 2040 എന്ന് പറഞ്ഞിട്ട് അത് പറയുന്നത് എന്താ പറയാ, അത് ഹാപ്പൻ ചെയ്യാൻ പോകുന്ന ഒരു സംഭവം തന്നെയാണ് ഒരുപാട്. അപ്പൊ ഞാൻ ആ സമയത്ത് ഞാൻ ചിന്തിച്ചാണ്, ഇപ്പോഴുള്ള നമ്മുടെ മക്കളൊക്കെ ഇപ്പൊ ഇനി പഠിക്കുന്നത് എന്തിനാണ്, എന്ത് കോഴ്സ് എടുത്തിട്ട് അവർ പഠിക്കും? കാരണം യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം നമ്മുടെയൊക്കെ ആ ഒരു ഏജിൽ ഓക്കെ പഠിക്കണം, പഠിച്ച് ജോലി എടുക്കണം, ആക്കണം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴുള്ള പിള്ളേര് എന്ത് പഠിക്കും, എന്ത് പഠിച്ചിട്ടാണ് ഏത് ഏരിയയിലാണ് അവർ ജോബ് സെർച്ച് ചെയ്യുന്നത്, ഭയങ്കര ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ഒരു ഭയങ്കര ഒരു എന്താ പറയുക പേടിപ്പെടുത്തുന്ന ഒരു ഫ്യൂച്ചർ തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത് എന്ന് തോന്നിപ്പോന്നു ആസ് എ നോർമൽ പേഴ്സൺ നമ്മൾ ചിന്തിക്കുമ്പോൾ. പിന്നെ വേറൊരു വിധത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താ, പണ്ടൊക്കെ നമ്മൾ സ്വപ്നങ്ങൾ കാണുമ്പോൾ അത് നമ്മൾ മാത്രമാണ് അത് ആസ്വദിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അതിൽ വിഷമിക്കുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് മാത്രമാണ് ആ വിഷ്വലൈസേഷൻ കിട്ടുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമ്മൾ റീൽസിൽ കാണുന്നില്ലേ, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ ഡാൻസ് പോട്ടെ, ബാക്കി അല്ലാതെയുള്ള ഇപ്പൊ കപ്പിൾ ഡാൻസ്, ഒരിക്കലും ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് ഒരിക്കലും എനിക്കും എന്റെ ഹസ്ബൻഡിനോ ചേർന്നിട്ട് അങ്ങനെ ഒരു ഡാൻസ് പ്രാക്ടിക്കലി കളിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. ഐ തിങ്ക് മെജോറിറ്റി ഓഫ് കപ്പിൾസ് അവർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ മേ ബി നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും, ഞാനും നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് അങ്ങനെ ഒരു ഡാൻസ് കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതുപോലുള്ള പല സ്വപ്നങ്ങളും നമ്മൾ കണ്ടിട്ടാവും. പക്ഷെ അത് നമുക്ക് ശരിക്ക് നമ്മൾ മാത്രമല്ല, നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ നമുക്ക് വിഷ്വലൈസ് ചെയ്ത് മറ്റുള്ളവരെ ശരിക്ക് കാണിക്കാം. നമ്മൾ എത്ര അത് എന്താ പറയുക വെർബലി പറഞ്ഞു കഴിഞ്ഞാലും അത് മറ്റുള്ളവർക്ക് അത്രയ്ക്ക് ഫീൽ ആകണമെന്നില്ല, അല്ലെങ്കിൽ മനസ്സ് ഐ മീൻ അതൊരു ഉള്ളിലേക്ക് കയറണമെന്നില്ല. നേരെ മറിച്ച് ആ സെയിം സിറ്റുവേഷൻ നമുക്കിപ്പോ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ആൾക്കാരെ കാണിച്ചു കൊടുക്കാം. വിഷ്വലൈസേഷൻ പോസിബിൾ ആണ് ഇപ്പോൾ എഐ യൂസ് ചെയ്തിട്ട്. ഇപ്പം ആ കപ്പിൾസ് ഡാൻസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കണ്ട് നമുക്ക് ആസ്വദിക്കാം, ഒരു ചെറിയൊരു മനസ്സിനൊരു സന്തോഷം കിട്ടും. അതായത് എന്താ പറയുക, നമ്മൾ റിയൽ ആയിട്ട് ഡാൻസ് കളിക്കാൻ പറ്റില്ല, പക്ഷെ ആ കളിച്ചാൽ ഇങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നമുക്കത് വിഷ്വലൈസ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന എഐ കൊണ്ട്. അപ്പൊ അതൊക്കെ ഒരു എന്താ പറയുക ചെറിയൊരു പോസിറ്റീവ് സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് കുറെ കാര്യങ്ങൾ എന്തിന്, ഞാനിപ്പോ സത്യം പറഞ്ഞാൽ എഐ ക്രിയേറ്റഡ് ഡ്രാമാസിന്റെ ഒരു ഫാനാണ് ഞാൻ. ജസ്റ്റ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഒരു സീൻ കണ്ടതായിരുന്നു, എഐ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തൊരു ഡ്രാമയാണ്. ബട്ട് അത് എന്നെ കൊണ്ട് അതിന്റെ ഫുൾ എപ്പിസോഡ്സും എന്താ പറയാ അത് കാണിപ്പിച്ചു എന്നുള്ളതാ. കാരണം അത് ഭയങ്കര അതിലെ ഇമോഷൻസ് ആയാലും ചിലപ്പോൾ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് റിയൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കൊരിക്കലും ആ ഒരു ഫീൽ കിട്ടില്ല. കാരണം അത്രയ്ക്ക് നാച്ചുറൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസും, മീൻസ് നമ്മൾ കൊടുക്കുന്ന കമാൻഡിനനുസരിച്ചിട്ടാണല്ലോ നമുക്ക് അതിന് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പൊ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ഓരോ ഇൻപുട്ടും കൊടുത്തിട്ട് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. റിയൽ നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല അത് എഐ ക്രിയേറ്റഡ് വീഡിയോ ഡ്രാമയാണോ അത് നമ്മൾ റിയൽ പീപ്പിൾ ആക്ട് ചെയ്യുന്നതാണോ നമ്മൾ കാണുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. നമുക്ക് അതിന്റെ ആ ഒരു സ്റ്റോറിയുടെ കംപ്ലീറ്റ് ഫീലിങ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ഇതൊരു വെല്ലുവിളി തന്നെയാണ്. കാരണം മതി ഇപ്പം ഒരുപാട് ആൾക്കാർ എന്താ പറയാ, ഒരാൾ ഒരു 10 പേരെ ഒരാൾ വെച്ച് റീപ്ലേസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ. കാരണം ഒരുപാട് ടെക്നിക്കൽ സൈഡിലും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന്റെ ടെക്നിക്കൽ. ആൾക്കാർ എത്ര ആൾക്കാരുടെ എഫേർട്ടാണ് ഒരു മൂവി അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം പോലും ആയി വരുന്നത്. പക്ഷെ ഇതൊന്നും വേണ്ട, വെറും ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് റീപ്ലേസ് ചെയ്തൊരു നല്ലൊരു ഡ്രാമ, അതും ആൾക്കാർ കാണണം ആസ്വദിക്കണം, അതാണല്ലോ ആഫ്റ്റർ ഓൾ എല്ലാത്തിനും ഇതിന്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതാണല്ലോ. അത് പോസിബിൾ ആണ് AI ത്രൂ. അപ്പം ഇതൊക്കെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു മൈന്യൂട്ട് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞ ഒരു പേടിപ്പെടുത്തുന്ന ഒരു ലോകം തന്നെയാണ് നമ്മുടെ മുന്നിൽ നിന്ന് എനിക്ക് തോന്നിയത്. അപ്പൊ അക്ഷയോട് ഈ ഒരു ടോപ്പിക് ജസ്റ്റ് ഇങ്ങനെ വന്നപ്പോ
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം അത് 100% ആ പറഞ്ഞ 100% വെൽ സ്പോക്കൺ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം ഓൾമോസ്റ്റ് ഒരു എനിക്കൊരു 5 മിനിറ്റ്സിന്റെ ഒരു ഓഡിയോ ആണ് ആ ഒരു ടോപ്പിക്കിൽ തന്നെ അനു എനിക്ക് ഇവിടെ പറഞ്ഞയച്ചിരുന്നത്. ഈ ഓരോ കാര്യം അനു പറഞ്ഞേക്കുന്ന ഓരോ വിഷയങ്ങളുണ്ട്, കുട്ടികളുടെ ഭാവിയിലേക്കുള്ള കാര്യങ്ങളും, ഇനിയിപ്പം ആക്ടേഴ്സിന്റെ മീഡിയ രംഗത്തിലുള്ള ആളുകളുടെ കാര്യങ്ങളും, ഇനിയിപ്പം ഓരോ കാര്യങ്ങളും, ഇപ്പം ഡാൻസിന്റെ കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം ജോലിയുടെ കാര്യങ്ങൾ, 2040 എന്ന് പറയുന്നത് വിദൂരമല്ല, അത് 100%. ഏറ്റവും നമ്മൾ വിചാരിക്കും ഈ ഹാൻഡ് സ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ ഹാൻഡ് സ്കില്ലായിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഇപ്പം പെയിൻറിങ് അല്ലെങ്കിൽ കുക്കിങ്, അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുന്നത് പ്ലംബിങ്, ഇതുപോലെയുള്ള സർവീസസ് ഒക്കെ, അത് ഒരു പക്ഷെ നമുക്ക് റിസർവ് ചെയ്യാം കേട്ടോ, നമുക്ക് ഓക്കെ ഇത് മാറില്ല എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ആലോചിക്കായിരുന്നു, നമ്മളിപ്പം എത്രയോ ഡെലിവറി സിസ്റ്റം ഇവിടെയുണ്ട്, ഇത് ഫുള്ള് AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റോബോട്ടിക് സംവിധാനത്തിലേക്ക് മാറിയാലോ. ഏറ്റവും കൂടുതൽ ഡെലിവറി എന്ന് പറയുന്നത് നമ്മുടെ ലോജിസ്റ്റിക്സിൽ വരുമ്പോൾ ഈ എയർ കാർഗോസ് ഒക്കെ വരുമല്ലോ. ഇപ്പോൾ ഒരു ഫ്ലൈറ്റിൽ നിന്ന് വരുന്ന മുഴുവൻ കാർഗോ സിസ്റ്റം അല്ലെങ്കിൽ പാക്കേജസ് കംപ്ലീറ്റ്ലി AI അത് ബാച്ച് ചെയ്ത് അത് അയച്ച് അത് നെക്സ്റ്റ് ഒരു വണ്ടിയിലേക്ക് വന്ന് അവിടുന്ന് മറ്റൊരു വണ്ടി AI ഡ്രിവൺ ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് ആൾക്കാരുടെ ജോലിയാണ് ഈ ലോകത്ത് പോകാൻ പോകുന്നത്. വിച്ച് മീൻസ് നമ്മൾ അവെയർ ആയിരിക്കണം, നമ്മൾ AI കൊണ്ട് എങ്ങനെ പണിയെടുപ്പിക്കാമെന്നായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഓരോ രാജ്യങ്ങളും ഇതിനെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ രാജ്യങ്ങൾ ഇതിന് വളരെ ശക്തമായിട്ടുള്ളൊരു നിയമം ഇതിനെതിരെ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ ഒരു എന്താ പറയുന്നത് ഈ ഒരു ഹ്യൂമൻ ഇപ്പം അങ്ങനെ പറയേണ്ടി വന്നു ഹ്യൂമൻ എക്കോസിസ്റ്റം ആ ഒരു സംഭവം നമുക്ക് നിലനിർത്താൻ പറ്റുന്നുള്ളൊരു സ്ഥിതിയിലേക്കാണ് നമ്മൾ പോകുന്നതെന്നുള്ളൊരു തോന്നൽ ഓരോ ദിവസവും കഴിയുന്നതോടും നമുക്ക് പുതിയ പുതിയ അപ്ഡേഷൻസ് ആണ് AIയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. പേടിപ്പെടുത്തലല്ല, നമ്മൾ ചെയ്യേണ്ടത് ജാഗ്രതയായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇറ്റ്സ് എ ടെക്നോളജി.
0: യു ആർ ട്യൂൺഡ് ഇൻ ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
3: സെപ്റ്റംബർ 26 എന്താ പരിപാടി?
4: സെപ്റ്റംബർ 26 പരിപാടി.
5: പ്ലീസ് മേക്ക് സം നോയ്സ് ഫോർ.
4: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അഗം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
3: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
4: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
3: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
4: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ട്നേഴ്സ് ഹോം 92.2 FM and 89.4 തമിഴ് FM.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
1: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ?
4: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
3: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
7: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
6: സപ്പോർട്ടഡ് ബൈ അപ്പു ട്രാവൽസ് .com, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
0: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2.
3: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
0: September 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
3: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
0: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
3: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
0: An event by WR Events in association with EMNF UAE, energized by Home 92.2 FM.
8: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
9: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: തെരഞ്ഞെടുപ്പിൽ സി പി എം തോറ്റത് വർഗീയ കാർഡ് ഇറക്കിയതുകൊണ്ടെന്ന മുസ്ലിം ലീഗ്. നേതാക്കൾക്ക് ജാഗ്രത കുറവെന്ന് സി പി എം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി. കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസിന് ഇനി ഒരു കടമ്പ കൂടി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തിരഞ്ഞെടുപ്പിൽ ബിജെപിയേക്കാൾ വർഗീയത പ്രചരിപ്പിച്ചത് സി പി എം എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം. മുസ്ലിം ലീഗ് വർഗീയത പ്രചരിപ്പിച്ചെന്ന വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിലെ വിമർശനം സി പി എമ്മിന്റെ കള്ള പ്രചാരവേല. എവിടെയാണ് മുസ്ലിം ലീഗ് വർഗീയത പ്രചരിപ്പിച്ചതെന്ന് സി പി എം വ്യക്തമാക്കണമെന്ന് പി എം എ സലാം. വർഗീയ കാർഡ് ഇറക്കിയതുകൊണ്ടാണ് സി പി എം തോറ്റത്. ഇത്തരം പ്രസ്താവനകളുമായി മുന്നോട്ടു പോയാൽ കൂടുതൽ പതനം ഉണ്ടാകും. പിണറായി വിജയനെതിരായ ഇ ഡി നീക്കത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും പി എം എ സലാം. വി ഡി സതീശൻ മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസിക്കെതിരായി പറയാൻ പരിമിതിയുണ്ട്. രാഷ്ട്രീയ നേതാക്കൾക്ക് അഭിപ്രായം പറയാൻ പ്രശ്നമില്ല. രാഹുൽ ഗാന്ധിക്കെതിരെ ഇ ഡി നടപടി ഉണ്ടായപ്പോൾ പിണറായി വിജയൻ ഒരക്ഷരം മിണ്ടിയിട്ടില്ലെന്ന് പി എം എ സലാം കുറ്റപ്പെടുത്തി. നേതാക്കൾക്ക് ജാഗ്രത കുറവെന്ന് സി പി എം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച പാർട്ടി രേഖ. യോഗങ്ങളിൽ സംസാരിക്കുമ്പോഴും മാധ്യമങ്ങളോട് ഇടപെടുമ്പോഴും ചില നേതാക്കൾ വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നില്ലെന്ന് രേഖയിൽ വിമർശനം. ലക്ഷ്യബോധവും രാഷ്ട്രീയ മൂർച്ചയും പ്രസംഗത്തിൽ ഉണ്ടാകണമെന്ന മുന്നറിയിപ്പ് നൽകുന്നതോടൊപ്പം എതിരാളികളെ തിരിച്ചറിഞ്ഞാക്രമിക്കുന്നതിൽ മൂർച്ചയില്ലെന്നും വിമർശനമുണ്ട്. സി പി എം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ നടന്നത് ആരോഗ്യകരമായ ചർച്ചകളെന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ. വിമർശനങ്ങൾ ഉയർന്നു എന്നത് എന്തോ അത്ഭുതം പോലെയാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും ഉണ്ടാകുന്നതാണ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റികളെന്ന് എം വി ഗോവിന്ദൻ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് പരസ്യ പിന്തുണയുമായി സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ. സ്ത്രീകൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്ന് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ. പെണ്ണിനെ വീട്ടിൽ തളച്ചിടണം എന്ന് കാന്തപുരം പ്രസംഗിച്ചിട്ടില്ല. സ്ത്രീയെ എല്ലാ രംഗത്തുനിന്നും ഇസ്ലാം തടഞ്ഞു എന്നും പറഞ്ഞിട്ടില്ല. സ്ത്രീയുടെ സുരക്ഷിതത്വവും മാന്യതയും പരിഗണിച്ചാണ് ഇസ്ലാം നിയമങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളതെന്നും ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ. കാന്തപുരത്തിന്റെ സാന്നിധ്യത്തിലാണ് ജിഫ്രി തങ്ങളുടെ പ്രസംഗം. മലേഷ്യയുമായുള്ള സഹകരണം ശക്തമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഐ ടി, ടൂറിസം, വിദ്യാഭ്യാസം, വ്യാപാരം എന്നീ മേഖലകളിൽ മലേഷ്യയുമായുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കാനാണ് സർക്കാർ തീരുമാനം. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമും മുഖ്യമന്ത്രി വി ഡി സതീശനും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി, പാണക്കാട് സാധിക്കലി തങ്ങൾ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വൈദ്യുതി പ്രതിസന്ധിക്കിടെ കേരളത്തിൽ നേരിയ ആശ്വാസം. കേന്ദ്രവിഹിതമായി 150 മെഗാവോട്ട് വൈദ്യുതി. സംസ്ഥാന സർക്കാരിന്റെ കത്ത് പരിഗണിച്ചാണ് കേന്ദ്രാനുമതി. ഡിസംബർ 31 വരെ 150 മെഗാവോട്ടിന്റെ ലഭ്യത തുടരും. 120 മെഗാവോട്ട് അനുമതി തേടിയായിരുന്നു സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നത്. കേന്ദ്രത്തെ നിരന്തരം സമീപിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് കേന്ദ്രം 150 മെഗാവോട്ടിന്റെ അനുമതി കേരള സർക്കാരിന് നൽകിയത്. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ വൈദ്യുതി വകുപ്പ് എല്ലാ ശ്രമങ്ങളും തുടരുന്നതിനിടെയാണ് കേന്ദ്രവിഹിതമായി നേരിയ ആശ്വാസം എത്തിയത്. അതിനിടെ ഈ മാസം 30 വരെ 300 മെഗാവോട്ട് വൈദ്യുതി ഒരു യൂണിറ്റിന് 30 രൂപ നൽകി വാങ്ങാൻ കെ എസ് ഇ ബി തീരുമാനം. പരീക്ഷാക്രമക്കേടിൽ പി എസ് സി അംഗങ്ങളെ ചോദ്യം ചെയ്യുന്നതിൽ നിയമോപദേശം തേടാൻ ക്രൈംബ്രാഞ്ച്. പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും നിയമപരിരക്ഷ ഉണ്ടോ എന്നതിലാണ് നിയമോപദേശം തേടുക. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഹാജരാകാൻ കഴിയില്ലെന്ന് പി എസ് സി അറിയിച്ചതിന് പിന്നാലെയാണ് നീക്കം. ചോദ്യം ചെയ്യാനായി അംഗങ്ങൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകേണ്ടതില്ല എന്ന് പി എസ് സി യോഗം തീരുമാനമെടുത്തു. പി എസ് സി ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അംഗങ്ങൾക്ക് മൊഴി നൽകുന്നതിനായി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്താൻ കഴിയില്ല. അതിന് പ്രോട്ടോകോൾ പ്രശ്നമുണ്ട്. പി എസ് സി ആസ്ഥാനത്തെത്തിയാൽ മൊഴി നൽകാൻ തയ്യാറാണെന്നും യോഗം തീരുമാനിച്ചിരുന്നു. കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസിന് ഒരു പരീക്ഷ കൂടി. ലേണേഴ്സ് ടെസ്റ്റ് കഴിഞ്ഞ് 30 ദിവസത്തിന് ശേഷം മറ്റൊരു പരീക്ഷ കൂടി ജയിക്കണമെന്ന് എം വി ഡി പുതിയ ഉത്തരവിറക്കി. ഹസാർഡ് പെർസെപ്ഷൻ എന്ന പേരിലുള്ള ഈ ടെസ്റ്റ് റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. വീഡിയോ ഗെയിം മാതൃകയിലാകും ടെസ്റ്റ്. ഡിസംബർ മാസം മുതൽ എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളിലും ഹസാർഡ് ടെസ്റ്റ് സംവിധാനം സ്ഥാപിക്കണം. ലേണേഴ്സ്, ഹസാർഡ് ടെസ്റ്റ്, ഗ്രൌണ്ട് ടെസ്റ്റ്, റോഡ് ടെസ്റ്റ് എന്നിങ്ങനെയായിരിക്കും പരീക്ഷയുടെ ഘടന. റോഡ് അപകടങ്ങൾ കൂടുന്ന സാഹചര്യത്തിലാണ് പുതിയ ടെസ്റ്റ് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ഒരുങ്ങുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ എ ഐ വീഡിയോ മെറ്റ നീക്കിയത് പോലീസിന്റെ ആവശ്യപ്രകാരമെന്ന് റിപ്പോർട്ട്. 40-ലധികം വീഡിയോകൾ നീക്കം ചെയ്യാനാണ് പോലീസ് ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രിയുടെ എ ഐ വീഡിയോയ്ക്കെതിരെ വ്യാപക പരാതികൾ ഉയർന്നുവെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടത് എന്നുമാണ്.

0: ഫിലീസിന്റെ വിശദീകരണം. വൈദ്യുതി പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. ഇതിനിടെയാണ് മുഖ്യമന്ത്രി വീഡിയോ ഡാൻസ് കളിക്കുന്ന AI വീഡിയോ പുറത്തുവരുന്നത്. തൃക്കാക്കര മോർഫിംഗ് കേസിൽ പ്രതികളുമായി ബന്ധമുള്ള കൂടുതൽ പേരെ തിരിച്ചറിഞ്ഞുവെന്ന് കൊച്ചി പോലീസ്. വിശദമായി ചോദ്യം ചെയ്ത് തുടർ നടപടികളിലേക്ക് നീങ്ങും. ടെലഗ്രാമിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. അറസ്റ്റിലായ ശ്രീഹരി, അനീഷ് എന്നിവർ പ്രായപൂർത്തിയാകാത്തവരുടെ നഗ്ന ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. സംഭവത്തിൽ പോക്സോ കൂടി ചുമത്തിയുള്ള നടപടികൾക്കും തുടക്കം കുറിച്ചു. ഹൈറിച്ച് കള്ളപ്പണ ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ മുഖ്യപ്രതി KD പ്രതാപിന്റെ ജാമ്യ ഉത്തരവ് റദ്ദാക്കി ഹൈക്കോടതി. എറണാകുളം PMLA പ്രത്യേക കോടതി നൽകിയ ജാമ്യ ഉത്തരവാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. ഇമിഗ്രേഷൻ പരിശോധനയില്ലാതെ ഡൽഹിയിൽ നിന്ന് മ്യൂണിക്കിലേക്ക് വിമാനയാത്ര നടത്തി 3 ഇറ്റാലിയൻ പൌരന്മാർ. എയർ ഇന്ത്യയ്ക്കാണ് ഗുരുതര വീഴ്ച സംഭവിച്ചത്. സംഭവത്തിൽ കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം എയർ ഇന്ത്യയോട് റിപ്പോർട്ട് തേടി. 7 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണമെന്ന് കേന്ദ്രം നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം പാർട്ടി മാറുന്ന MPമാർക്കും MLAമാർക്കും 20 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തണമെന്ന ആവശ്യവുമായി കോക്രോച്ച് ജനതാ പാർട്ടി. പാർട്ടി മാറി മത്സരിക്കുന്ന ജനപ്രതിനിധികൾക്ക് 10 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തണമെന്ന് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലിന്റെ നിർദ്ദേശത്തെ പിന്തുണച്ചുകൊണ്ടാണ് CJP തങ്ങളുടെ ആവശ്യം മുന്നോട്ടുവച്ചത്. പ്രളയത്തെ തുടർന്ന് കടുത്ത ഊർജ്ജക്ഷാമം നേരിടുന്ന നേപ്പാളിന് വൈദ്യുതി നൽകാൻ ഇന്ത്യ. ഈ വർഷാവസാനം വരെ പ്രതിദിനം 18 മണിക്കൂർ വീതം 600 MW വരെ വൈദ്യുതി ഇന്ത്യ നേപ്പാളിലേക്ക് വിതരണം ചെയ്യും. അബുദാബി അൽദഫ്ര മേഖലയിലെ E11 റോഡിൽ അബുദാബിയിലേക്കുള്ള ദിശയിലെ ഇടത് ലൈൻ താൽക്കാലികമായി അടച്ചിടും. ഇന്നു മുതൽ 20 വരെ 6 ദിവസത്തേക്കാണ് ലൈൻ അടച്ചിടുന്നത്. ഈ ഭാഗത്തുകൂടി യാത്ര ചെയ്യുന്നവർ റോഡ് സൈൻബോർഡുകളും അധികൃതരുടെ നിർദ്ദേശങ്ങളും പാലിക്കണമെന്ന് അബുദാബി മൊബിലിറ്റി അറിയിച്ചു. വ്യാജ അക്കാദമിക് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയുമായി UAE. 3 വർഷം വരെ തടവുശിക്ഷയും 30,000 ദിർഹം വരെ പിഴയും ഈടാക്കാവുന്ന കുറ്റകൃത്യമാണ് ഇത്. ആഗോള സഞ്ചാര ടൂറിസം മേഖലകളുടെ കുതിപ്പിന് വഴി തുറന്ന 33-ാമത് അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ തുടക്കമായി. ഈ മാസം 17 വരെ നടക്കുന്ന മേളയിൽ വിമാന കമ്പനികൾ, ഹോട്ടൽ ശൃംഖലകൾ, ടൂറിസം അതോറിറ്റികൾ, ട്രാവൽ ഏജൻസികൾ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ സ്ഥാപനങ്ങളും പ്രതിനിധികളും പങ്കെടുക്കുന്നു. ഇന്ത്യൻ ടൂറിസം, കേരള ടൂറിസം വിഭാഗങ്ങളും ATMൽ പങ്കെടുക്കുന്നുണ്ട്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Very good morning. Dubai ഇപ്പോ സമയം 8 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുകയാണ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
3: Dubai ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 37 degrees Celsius ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
2: Weather update.
1: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: Good morning and that's beautiful Tuesday, September 15, 2026 ൽ നമ്മൾ നിൽക്കുന്ന ഒന്ന് ആലോചിക്കുക. ഒരു കുറേ കാലങ്ങളൊക്കെ കഴിയുമ്പോഴേ ഈ എന്താ പറയണേ ഒരു 1000 വർഷം കഴിയാമെന്ന് വിചാരിക്കാം. നമുക്ക് ചുമ്മാ ഒന്ന് ആലോചിക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ പണ്ട് ആൾക്കാർ സംസാരിച്ച റെക്കോർഡിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ രാവിലെ ദുബായിൽ നിന്നുള്ള ഒരു എയർ വേവ്സിലൂടെ പോകുന്ന ഓഡിയോ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ പറയാണ് ബ്യൂട്ടിഫുൾ ട്യൂസ്ഡേ, ഇന്ന് September 15, 2026. അന്നത്തെ പിള്ളേരൊക്കെ ചിലപ്പോൾ ഇതൊക്കെ പഠിച്ചാലോ ഏത് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയേണ്ടത്, നിങ്ങൾ നല്ല നല്ല വോയിസ് മെസ്സേജ് ഒക്കെ അയക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ കേൾപ്പിക്കുക. അന്നേരം നിങ്ങളുടെ മെസ്സേജ് നിങ്ങളുടെ വോയിസും അന്നത്തെ പിള്ളേരൊക്കെ പഠിക്കും. അപ്പോൾ ഇതൊരു ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന നിമിഷമാണെന്ന് വെച്ചോ എന്തൊക്കെ തോച്ചല്ലേ രാവിലെ വന്നിരുന്നു ഞാൻ നമുക്ക് പറയാൻ പറ്റത്തില്ലെന്നേ. ചിലപ്പോൾ അങ്ങനെ ആയാലോ, ഒന്നും നമുക്ക് ഡീകോഡിംഗ് ഇപ്പോൾ AI വന്ന് ഇത്രയും കാണിക്കാൻ പറ്റില്ല. പിന്നാണ് ഇനിയിപ്പോൾ ഡീകോഡിങ്ങിൻ്റെ ശബ്ദം അല്ലെങ്കിൽ വായിക്കൂടെ നമ്മൾ സംസാരിച്ച് വിട്ടേക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എൻകോഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഡീകോഡ് ചെയ്യാനോ ഒക്കെ എല്ലാ സംഭവവും നമുക്ക് ഇനി സാധിക്കുന്നേ. അങ്ങനത്തെ രീതിയിലേക്കാണ് പോകുന്നത്, പറയാൻ പറ്റത്തില്ല. അപ്പം വളരെ സൂക്ഷിച്ച് കണ്ടുമൊക്കെ വേണം ഓരോന്നൊക്കെ സംസാരിക്കാൻ. തെളിവ് എടുത്തിങ്ങോട്ട് അങ്ങോട്ട് നിരത്തും കുറേ കാലം കഴിയുമ്പോൾ. എന്താണേലും ചില തോട്ട്സൊക്കെ നല്ല ഇങ്ങനെ ചിന്തിക്കണം കേട്ടോ. പല കാര്യങ്ങളും ഇങ്ങനെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇങ്ങനെ ടെക്നോളജി വൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. പല കാര്യങ്ങളും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. ഞാൻ എപ്പോഴോ പൊട്ടകുത്തിയിൽ എന്തെങ്കിലും ഇരുന്ന് ചിന്തിക്കുന്നതായിരിക്കും ആണല്ലോ, അതിങ്ങനെ ഈ ടെക്നോളജി വൈസ് ആയിട്ട് വന്നല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും, ഒരു പ്രൗഡ് മൊമെൻറ്റ് തോന്നും. അന്ന് നമ്മൾ പേറ്റൻ്റൊക്കെ എടുത്തിരുന്നെങ്കിൽ എന്ന് ഒക്കെ വിചാരിക്കും. പക്ഷേ നമുക്ക് അതിനുള്ള ടൈമില്ല, നമുക്ക് ഒരുപാട് പണികൾ വേറെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം എന്താണേലും മുന്നേ പറഞ്ഞിരുന്നു, നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് പറയുന്നതാണ് ഈ UPI പേയ്മെൻറ്റിൻ്റെ കാര്യം. ഇപ്പോൾ നാട്ടിലെ ഞാൻ എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കേന്ദ്രത്തിൻ്റെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ, 2000 രൂപ വരെയുള്ള UPI ഇടപാടുകൾക്ക് റുപ്പേ കാർഡോ ഉപയോഗിച്ചിട്ടുള്ളോ അല്ലെ ഡെബിറ്റ് കാർഡോ പണമിടപാടുകൾക്ക് ബാങ്കുകളിലോ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലോ യാതൊരു നിരക്കും ചുമർത്താൻ കേന്ദ്ര ധനമന്ത്രാലയം നിർദ്ദേശിച്ചു. അതായത് യാതൊരു എമൗണ്ടും എക്സ്ട്രാ ആയിട്ട് ചുമർത്തരുതെന്ന് കേന്ദ്ര മന്ത്രാലയം നിർദ്ദേശിച്ചു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. 2000 രൂപ വരെയുള്ള ഇത്തരം ഇടപാടുകൾ ഇലക്ട്രോണിക് ഇടപാടുകളായി കാണണമെന്നും അതിനാൽ പണം അയക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നവരിൽ നിന്ന് നേരിട്ടോ അല്ലാതെയോ ചാർജ് ചുമത്തരുത് കേന്ദ്ര നിർദ്ദേശം എന്നുള്ളൊരു കാര്യം ആണ് പറയുന്നത്. വളരെ വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ 2000 എന്നുള്ളൊരു ബ്രാക്കറ്റ് എന്തിനായിരുന്നു എന്നുള്ളതാണ് എനിക്കറിയാം. അപ്പോൾ 2000 മേലെ വന്നു കഴിഞ്ഞാൽ ചാർജസ് ഈടാക്കുമോ? ആ 2000 ഏകദേശം 3000 വന്നു കഴിഞ്ഞാൽ 2000 ഒഴിച്ചിട്ടുള്ള 1000 ചാർജ് അതോ 3000 ചാർജ്? അത് വലിയൊരു ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ നോട്ട് ചെയ്യേണ്ട ഡിഫൈൻ ചെയ്യേണ്ട ഒരു സംഭവമാണ്. കാരണം നാട്ടിൽ ഒരു ട്രേ മുട്ട മേടിച്ചു, പാല് മേടിച്ചു, ബ്രെഡ് മേടിച്ചു, അല്ലെങ്കിൽ പലചരക്ക് സാധനങ്ങൾ മേടിച്ചു, മരുന്ന് മേടിച്ചു. ഇതത്രയും മേടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് 2000 ഒന്നും അല്ല, എവിടെ നിൽക്കാനാണ്. ഒരു നമുക്കൊരു വണ്ടിയുടെ പെട്രോൾ അടിക്കണമെങ്കിൽ, ഒരു ഹാഫ് ടാങ്ക് പെട്രോൾ അടിക്കണമെങ്കിൽ നോർമൽ ഒരു വണ്ടിക്ക് മിനിമം പോയി കഴിഞ്ഞാൽ എനിക്കൊന്നൊരു 3000 രൂപ, 3500 രൂപ നാട്ടിൽ വേണ്ടി വരും. ചെറിയ കാറിൻ്റെ കാര്യമാണ്, ഞാൻ ഇന്നോവ അല്ലെങ്കിൽ അതിന് മേലോട്ടുള്ള മഹീന്ദ്രയുടെ ഈ XUV പോലെയുള്ള വാഹനങ്ങളൊന്നും അല്ല പറയണേ. ഞാൻ നോർമൽ ഒരു എന്താ പറയുന്നത്, ഒരു ഓൾട്ടോ, ഒരു വാഗണർ, ഒരു സാൻട്രോ, ഈ തുടങ്ങിയേക്കുന്ന കാറുകൾ ആണെന്നുണ്ടെങ്കിലുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇനി ചാർജ് കൊടുക്കേണ്ടി വരുമോ? അവിടെയാണ് വീണ്ടും ഒരു ടെസ്റ്റ്. ഈ 2000 എന്നുള്ളൊരു ബ്രാക്കറ്റ് വേണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം എന്താണേലും എനിക്കൊന്ന് കുറേയധികം കാര്യങ്ങൾ, എനിക്ക് ഈ ഒരു രാവിലെ ഞാൻ പത്രവാർത്തയുടെ സമയത്ത് ഈ ഒരു സംഭവം പറഞ്ഞപ്പോൾ കുറേയധികം ആളുകൾ ഇവിടെ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എന്താ പറയുന്നത്, ഈ നമ്മുടെ ഈ ഇപ്പം പൊക്കോണ്ടിരിക്കുന്ന സിസ്റ്റം തന്നെയാണ് നല്ലത്. കാരണം ഇനിയിപ്പോൾ ഡെബിറ്റ് കാർഡൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 UPI പേയ്മെൻറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാർഡ് എടുക്കാനായിട്ട് ചിലപ്പോൾ ആളുകൾ മറന്നു. ഇനിയൊരു പുതിയൊരു സിസ്റ്റം നമ്മൾ ശീലിച്ച് വരിക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാണ്. കാരണം ഓൾറെഡി QR കോഡ് വെച്ച് സ്കാൻ ചെയ്യുന്ന ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറാൻ വേണോ എന്നുള്ളതാണ്. ആൻഡ് നമ്മുടെ കാശ് ബാങ്കിൽ കിടക്കുന്നത് നമ്മൾ കൊടുക്കുന്നതിന് അതിന് എക്സ്ട്രാ ചാർജ് എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ എന്താണേലും ഇപ്പം കേന്ദ്രം പറഞ്ഞേക്കുന്നത് 2000 വരെയുള്ളതിനകത്ത് യാതൊരു പണമിടപാടുകൾക്ക് യാതൊരു ഫീസും ഏർപ്പെടുത്താൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പം അറിഞ്ഞത്. എന്തായാലും വരുന്ന ദിവസത്തിൽ നമ്മുടെയൊക്കെ ഈ അഭിപ്രായങ്ങൾ മാനിച്ച് അവർ ഇതൊക്കെ ഞാൻ നമ്മളോ മുന്നേ പറഞ്ഞത് അവർ കേൾക്കുന്നുണ്ടാവും അവിടെ ഒക്കെ മാനിച്ച് അവർ പരിഷ്കരിക്കാൻ സാധ്യത ഉണ്ടാവും ഒരു പക്ഷേ. ലെറ്റ്സ് സീ.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്
2: സലിമയുടെ ചാരത്ത്
3: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
0: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
0: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joya Lucas presents Home 92.2 FM First Anniversary Birthday Bash.
4: Joya Lucas, world's favorite jeweler.
0: Supported by akbitravels.com, Almaraya Car Rentals and Volcano LED Solutions.
5: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
6: ശ്രദ്ധിക്കണ്ട.
5: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
7: അണ്ണം പേടിക്കണ്ടടാ,
8: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
5: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട പാണ്.
6: അണ്ണ ശ്രദ്ധിക്ക.
9: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ദിസ് ആർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ഇസ് ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
10: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: ഓൾറൈറ്റ്, കോണ്ടസ്റ്റിലേക്ക് പോകാനുള്ള സമയമാണ്. ദുബായ് ഡ്രൈവ് സ്പേസ് നിങ്ങളുടെ പേരൂടെ ചേർത്ത് 0585829220 എന്ന നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് വേഗം അയക്കൂ. ഞാൻ ഒരാളെ പിക്ക് ചെയ്ത് ഞാൻ അങ്ങോട്ട് വിളിക്കുന്നതാണ്. അൽമറയ കാർസ് ആൻഡ് റെന്റൽസ് തരുന്ന 1 month കാർ ഫ്രീ സബ്സ്ക്രിപ്ഷൻ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടാനായിട്ട് പോകുന്നത്. അതിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ആണ് ചെയ്യപ്പെടാൻ പോകുന്നത്. നിങ്ങൾക്ക് നേരിട്ട് ഇപ്പോൾ തന്നെ മെസ്സേജ് അയക്കാം. ഫോർമാറ്റ് തെറ്റിക്കരുത്. ദുബായ് ഡ്രൈവ് സ്പേസ് നിങ്ങളുടെ പേരൂടെ ചേർത്ത് അയക്കുക, വേഗം അയച്ചോളൂ. ആൻഡ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളെയായിരിക്കും ഞാൻ അങ്ങോട്ട് വിളിക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു കോണ്ടസ്റ്റ് ആണെന്നറിയാം, പക്ഷേ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കോണ്ടസ്റ്റാണെന്നറിയാം. ഫൺഫില്ലാണ്, എന്നാൽ ഒരു ടാസ്ക് ആയിരിക്കും ഞാൻ തരാനായിട്ട് പോകുന്നത്. വേഗം അയച്ചോളൂ. അയക്കുന്നവരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് എൻ്റെ ഒരു കോൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Double hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
1: update. Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ എന്താണ്? ഷേഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ വൻ രീതിയിലുള്ള ട്രാഫിക്കാണ്. അതായത് രണ്ട് സൈഡിലേക്കുള്ള ട്രാഫിക് സിറ്റുവേഷൻ ഷാർജ ഏരിയയിൽ കാണുന്നുണ്ട്. ഏകദേശം ഒരു 4 ആക്സിഡൻസോളം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബമ്പർ ടു ബമ്പർ ട്രാഫിക് സിറ്റുവേഷൻ തന്നെയാണ് ഷേഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ്. ഒന്നും പറയേണ്ടതാണ്, ഷേഖ് സയ്യിദ് റോഡിലും നല്ല രീതിയിലുള്ള സ്ലോ മൂവിംഗ് ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. അൽക്കേൽ റോഡിലും ഉണ്ട്, അല്ലിത്തേ ടോൾ റോഡിലും ഉണ്ട്, നമ്മുടെ ധെയ്ദ് റോഡിലും ഉണ്ട്. കണക്റ്റിംഗ് ആ അജ്മാനിൽ നിന്ന് തുടങ്ങുന്ന ട്രാഫിക് സിറ്റുവേഷൻ എല്ലാ റോഡും ട്രാഫിക്കാണ് കേട്ടോ. ആരെയും ഒന്നും കുറ്റം പറയാനില്ല. എല്ലാവരും എനിക്ക് ഒന്ന് ലോങ് സ്ട്രെച്ച് എടുക്കാനാണെങ്കിൽ ഇച്ചിരി ട്രാഫിക്ക് നിന്നാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് എമിറേറ്റ്സ് റോഡ് എടുത്ത് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എമിറേറ്റ്സ് റോഡ് കാണുന്നുണ്ട്. എല്ലാ റോഡുകളും നല്ല രീതിയിൽ ട്രാഫിക് സിറ്റുവേഷനിൽ തന്നെ പൊക്കോണ്ടിരിക്കുന്നു. നമ്മുടെ അവീരിൽ നിന്ന് കണക്ട് ചെയ്ത് ഇങ്ങോട്ട് വരുന്ന സ്ഥലത്ത് ഞാൻ പറയാം, എവിടെയാണ് എക്സാക്ട്, അവീർ റോഡാണ് കാണിച്ചിരിക്കുന്നത്. അവിടെയും റാസർകോട് അവീർ റോഡ്, അവിടെ ഒരു ഇതാണ്ട് കഞ്ചഷൻ, ചെറിയൊരു കഞ്ചഷൻ അവിടെയും രൂപപ്പെട്ടു. എല്ലായിടത്തും ഭയങ്കര രീതിയിൽ ട്രാഫിക്കാണ് കേട്ടോ. ഒന്ന് അപ്ഡേറ്റ് തരണേ, നിങ്ങൾ പോകുന്നവർ എന്താണ്, എന്തുകൊണ്ടാണ് ഈ ട്രാഫിക് സിറ്റുവേഷൻ അവിടെ ഇത്രയും രൂക്ഷം? എന്തെങ്കിലും ആക്സിഡൻസിൻ്റെ ഭാഗമായിട്ടാണോ ഈ ഒരു ഇത്രയും കഞ്ചഷൻ അവിടെ കാണപ്പെടുന്നത് എന്നുള്ള ഒരു കാര്യം കൂടെ ഒന്ന് പറയുക.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: സെപ്റ്റംബർ 26 എന്താ പരിപാടി?
4: സെപ്റ്റംബർ 26 പരിപാടി. സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ.
3: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
4: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
3: യുഎഇയിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
4: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. First anniversary birthday bash.
3: Joya Lucas, world's favorite jeweler.
1: Supported by akbitravels.com, Almaraya Car Rentals and Volcano LED Solutions.
0: Emirates Malayali Nurses Family Botim Orimichonam Season 2.
1: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
0: സെപ്റ്റംബർ 26 മുഹൈസ്ന 4 ന്യൂ ടൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
1: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
0: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
1: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
0: And even by WR Events in association with EMNF UAE, energized by Home 92.2 FM.
4: Mummy, വിശക്കുന്നു.
1: Okay da, വെറും 10 മിനിറ്റ്. ചൂടും ടേസ്റ്റിയുമായ പാസ്ത റെഡി.
4: ആഹാ, പാസ്തയോ?
5: പക്ഷേ ഇത് ഹെൽത്തി ആണോ?
1: പിന്നല്ലാതെ, ഇത് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
4: വൗ, നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
5: ആഹാ, നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
1: ഇതോ, ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത. ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസിയലി, വെർമിസെല്ലി, സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com. ദിസ് ആർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ഇസ് ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദ ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഡെലിവേർഡ് ഇൻ
6: മിനിറ്റ്സ്.
5: ലൈസൻസ് ഉണ്ടായിട്ടും കാർ ഇല്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
1: ഏറ്റവും കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. Call 050-000-2918.
3: You are listening to Home 92.2 FM. Home is a feeling.
7: യെസ്, അൽമറയ കാസ് നൽകുന്ന 1 മന്ത് ഫ്രീ സബ്സ്ക്രിപ്ഷനിലേക്ക് തന്നെയാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. സോ ആരാണ് ഇന്ന് അതിന് കരസ്ഥമാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം. സോ ഇന്ന് എന്റെ കൂടെ ലൈനിൽ ജോയിൻ ചെയ്യുന്നത് സബീനയാണ്. ഗുഡ് മോർണിംഗ് സബീന.
8: ഗുഡ് മോർണിംഗ്.
7: സുഖമായിട്ടിരിക്കുന്നു. എവിടുന്നാണ് വിളിക്കണേ?
8: ദുബായിൽ
7: നിന്നാണ്. സിനിമ രാവിലെ കേൾക്കാറുണ്ടോ? എന്റെയാണ്, എന്റെ അല്ല, ഹോം എഫ്എമ്മിന്റെ. തീർച്ചയായിട്ടും, താങ്ക് യു സോ മച്ച്. അപ്പോ ആക്ച്വലി സബീന ഇന്ന് ആക്ച്വലി ലക്കിയാണ്, കാരണം വേറെ ഒരു കോണ്ടസ്റ്റന്റിനെയാണ് ആദ്യം പിക്ക് ചെയ്തിരുന്നത്. അദ്ദേഹം ഫോൺ എടുക്കാത്തതുകൊണ്ട് ആണ് സെക്കൻഡ് സബീനയിലേക്ക് വന്നത്. അപ്പൊ അതൊരു ലക്കാണ് അവിടെ കേട്ടോ. അപ്പോ നമ്മുടെ കോണ്ടസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, യൂഷ്വലി ഞാൻ 3 സോങ്സ് പ്ലേ ചെയ്യും. ഒരു സോങ്ങിന്റെ BGM ആവാം, ചിലപ്പം അതിന്റെ മിഡ് പോർഷൻ ആവാം, അത് ഏത് സിനിമയാണെന്നാണ് ഗെസ് ചെയ്യേണ്ടത്. സിനിമയാണെന്നാണ് കേസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് മുഴുവൻ റെട്രോ സോങ്സ് ആണ്. ഇപ്പൊ റെട്രോ വൻ രീതിയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും കേട്ടിട്ടുള്ളതാവാം, എന്നാൽ ഈസി ആയിട്ടുള്ളതാണ്. ഒന്ന് ചിന്തിച്ചിട്ട് ആൻസർ പറയാ ഏതാണ് സിനിമ എന്നുള്ളത്. റെഡിയാണോ? സിനിമ കാണാറുണ്ടോ? സിനിമ കാണാറുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് ചോദ്യം, സോങ് ഇതാ എളുപ്പമുള്ളതാണ്, കേട്ടോ. യെസ്, ഏതാണ്? കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ ആദ്യത്തെ ഇത് ശരിയാക്കിയിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് ചോദ്യം, ഇത് എളുപ്പമല്ലായിരുന്നോ? ഒന്ന് ചിന്തിച്ചു പക്ഷേ. സെക്കൻഡ് കേട്ടോളൂ.

0: 안녕.
1: 오 마이 갓, 사이리아, 컨그레츄레이션. 오 마이 갓, 아빠 ഒന്നോടെ ഞാൻ ഒന്നോടെ കേൾപ്പിക്കാം. എന്താണേലും എന്താണേലും ഷോർട്ട് ലിസ്റ്റ് ആയി. അപ്പൊ ഒന്നോടെ പോ, രസല്ലേ? നമുക്ക് ഒന്നോടെ നോക്കാം കേട്ടോ.
0: ഓൾറൈറ്റ്,
1: നെക്സ്റ്റ് സോങ് ഇതാ വരുന്നു.

ബ്യൂട്ടിഫുൾ സോങ് ആണ്. ഏതാന്ന് മനസ്സിലായോ? ഒരു ഗസ്റ്റ്

0: ഓ മൈ ഗോഡ്, ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സിനിമയാണ്. കിട്ടുന്നില്ല അല്ലേ? ഓൾറൈറ്റ്, എന്താണേലും മൂന്നിൽ രണ്ടെണ്ണം ശരിയാക്കിയത് കൊണ്ട് കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. ഇന്ന് ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ നോക്കുക, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു മെസ്സേജ് അയക്കണേ. ഭാഗ്യം എന്നറിയോ, ആദ്യം ഒരാളെ പിക്ക് ചെയ്ത് അതിനുശേഷം ഫസ്റ്റ് ടൈം അയക്കുന്ന ഒരാൾ തന്നെയാണ് ഇന്ന് അപ്പോ ഷോർട്ട് ലിസ്റ്റ് അയക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ലെറ്റ് സീ, നമുക്ക് നോക്കാം, പ്രാർത്ഥിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തെ കാർ കിട്ടിയാലും ഓടിക്കോ, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? അടിപൊളി. അപ്പൊ എന്താണേലും നമുക്ക് നോക്കാം എന്താണ് അവസാനം, നമുക്ക് വിജയാവോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പൊ എന്തായാലും പ്രാർത്ഥനയിൽ ഓർക്കാം കേട്ടോ. എല്ലാവർക്കും എനിക്ക് ഈ കോൺടെസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന എല്ലാവരും വിജയിക്കണമെന്നാണ്, പക്ഷെ അങ്ങനെ പറ്റില്ല, അൽമറേക്കാസ് വിചാരിക്കണം. അപ്പൊ എന്താണേലും കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആ മൂന്നാമത്തെ സോങ് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഏതാണ്? എസ് ഇവിടെ വന്നിട്ടുണ്ട്. യെസ്, ജോണി വോക്കർ ആണ്. ജോണി വോക്കറിലെ എല്ലാ ശാന്തമീ രാത്രികൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് കൊടുത്തിരുന്നത്. ബ്യൂട്ടിഫുൾ സോങ് ആണ് എല്ലാം ജോണി വോക്കറിനകത്ത്. അപ്പൊ എന്തായാലും നാളെയും വീണ്ടും ഈ കോൺടെസ്റ്റ് ഉണ്ടാവും, നിങ്ങൾക്ക് പങ്കെടുക്കാന്നാണ്. ബ്യൂട്ടിഫുൾ രസമല്ലേ, റെട്രോ ആയിട്ട് ഞാൻ വീണ്ടും വരാനാണ് കേട്ടോ. എന്തായാലും എവർഗ്രീൻ സോങ്സിലേക്ക് തന്നെ പോകുന്ന സിറ്റ് ബാക്ക് എനർജി. ഹോം 92.2 FM അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് അൻടിൽ 11 o'clock.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes. This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
0: You're listening to Home 92.2 FM. Home is a feeling.
2: As usual, നമ്മുടെ ഗ്രോസറീസ് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ഇനിയും നമുക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ലുലു മിനിറ്റിലൂടെ നിങ്ങൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ ഒരു ഹൈപ്പർ മാർക്കറ്റ് മുഴുവൻ നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിലേക്ക് വരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. ലുലു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ജസ്റ്റ് ആൻഡ്രോയിഡ് ആയിക്കോട്ടെ ഐഫോണിലായിക്കോട്ടെ ഏത് ആപ്ലിക്കേഷനിലും പോയി ലുലു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ലുലു മിനിറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു പുതിയൊരു ഫെസിലിറ്റിയിലൂടെ നിങ്ങൾക്ക് ഗ്രോസറി അല്ല എസൻഷ്യൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ ഏതൊരു സംഭവം നിങ്ങൾക്ക് നിങ്ങളുടെ വിരൽ തുമ്പിൽ നിന്ന് ഓർഡർ ചെയ്ത് നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ എത്തിക്കുക എന്നാണ് വൺ ഓഫ് ദ ബെസ്റ്റ് വേ ആണ്. ഞാൻ പലപ്പോഴും പലരോടും ചോദിക്കുന്ന സമയത്ത് സമയം ലാഭം, പെട്രോൾ ലാഭം, പാർക്കിംഗ് ലാഭം, ഇതെല്ലാം ലാഭമാണ് നമ്മൾ ഈ ഒരു ആപ്പിലൂടെ നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്യണം. അതും ഫ്രഷ് സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഗ്രോസറി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ചൂസ് ലുലു ആപ്പ്.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. First anniversary birthday bash.
3: Joya Lucas, world's favorite jeweler.
1: Supported by akbitravels.com, Almaraya Car Rentals and Volcano LED Solutions.

ബിജെപിയേക്കാൾ വർഗീയത പ്രചരിപ്പിച്ചത് സിപിഎം എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം മീസലാം. മുസ്ലിം ലീഗ് വർഗീയത പ്രചരിപ്പിച്ചെന്ന വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിലെ വിമർശനം സിപിഎമ്മിന്റെ കള്ള പ്രചാരവേല. എവിടെയാണ് മുസ്ലിം ലീഗ് വർഗീയത പ്രചരിപ്പിച്ചതെന്ന് സിപിഎം വ്യക്തമാക്കണമെന്ന് പി എം മീസലാം. വർഗീയ കാർഡ് ഇറക്കിയതുകൊണ്ടാണ് സിപിഎം തോറ്റത്. ഇത്തരം പ്രസ്താവനകളുമായി മുന്നോട്ടു പോയാൽ കൂടുതൽ പതനം ഉണ്ടാകും. പിണറായി വിജയനെതിരായ ഇ ഡി നീക്കത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും പി എം മീസലാം. വി ഡി സതീശൻ മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസിക്കെതിരായി പറയാൻ പരിമിതിയുണ്ട്. രാഷ്ട്രീയ നേതാക്കൾക്ക് അഭിപ്രായം പറയാൻ പ്രശ്നമില്ല. രാഹുൽ ഗാന്ധിക്കെതിരെ ഇ ഡി നടപടി ഉണ്ടായപ്പോൾ പിണറായി വിജയൻ ഒരക്ഷരം മിണ്ടിയിട്ടില്ലെന്ന് പി എം മീസലാം കുറ്റപ്പെടുത്തി. നേതാക്കൾക്ക് ജാഗ്രത കുറവെന്ന് സിപിഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച പാർട്ടി രേഖ. യോഗങ്ങളിൽ സംസാരിക്കുമ്പോഴും മാധ്യമങ്ങളോട് ഇടപെടുമ്പോഴും ചില നേതാക്കൾ വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നില്ലെന്ന് രേഖയിൽ വിമർശനം. ലക്ഷ്യബോധവും രാഷ്ട്രീയ മൂർച്ചയും പ്രസംഗത്തിൽ ഉണ്ടാകണമെന്ന മുന്നറിയിപ്പ് നൽകുന്നതോടൊപ്പം എതിരാളികളെ തിരിച്ചറിഞ്ഞാക്രമിക്കുന്നതിൽ മൂർച്ചയില്ലെന്നും വിമർശനമുണ്ട്. സിപിഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ നടന്നത് ആരോഗ്യകരമായ ചർച്ചകളെന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ. വിമർശനങ്ങൾ ഉയർന്നു എന്നത് എന്തോ അത്ഭുതം പോലെയാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും ഉണ്ടാകുന്നതാണ് സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റികളെന്ന് എം വി ഗോവിന്ദൻ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് പരസ്യ പിന്തുണയുമായി സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ. സ്ത്രീകൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്ന് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ. പെണ്ണിനെ വീട്ടിൽ തളച്ചിടണം എന്ന് കാന്തപുരം പ്രസംഗിച്ചിട്ടില്ല. സ്ത്രീയെ എല്ലാ രംഗത്തുനിന്നും ഇസ്ലാം തടഞ്ഞു എന്നും പറഞ്ഞിട്ടില്ല. സ്ത്രീയുടെ സുരക്ഷിതത്വവും മാന്യതയും പരിഗണിച്ചാണ് ഇസ്ലാം നിയമങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളതെന്നും ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ. കാന്തപുരത്തിന്റെ സാന്നിധ്യത്തിലാണ് ജിഫ്രി തങ്ങളുടെ പ്രസംഗം. മലേഷ്യയുമായുള്ള സഹകരണം ശക്തമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഐ ടി, ടൂറിസം, വിദ്യാഭ്യാസം, വ്യാപാരം എന്നീ മേഖലകളിൽ മലേഷ്യയുമായുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കാനാണ് സർക്കാർ തീരുമാനം. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമും മുഖ്യമന്ത്രി വി ഡി സതീശനും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി, പാണക്കാട് സാധിക്കലി തങ്ങൾ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വൈദ്യുതി പ്രതിസന്ധിക്കിടെ കേരളത്തിൽ നേരിയ ആശ്വാസം. കേന്ദ്രവിഹിതമായി 150 മെഗാവോട്ട് വൈദ്യുതി. സംസ്ഥാന സർക്കാരിന്റെ കത്ത് പരിഗണിച്ചാണ് കേന്ദ്ര അനുമതി. ഡിസംബർ 31 വരെ 150 മെഗാവോട്ടിന്റെ ലഭ്യത തുടരും. 120 മെഗാവോട്ട് അനുമതി തേടിയായിരുന്നു സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നത്. കേന്ദ്രത്തെ നിരന്തരം സമീപിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് കേന്ദ്രം 150 മെഗാവോട്ടിന്റെ അനുമതി കേരള സർക്കാരിന് നൽകിയത്. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ വൈദ്യുതി വകുപ്പ് എല്ലാ ശ്രമങ്ങളും തുടരുന്നതിനിടെയാണ് കേന്ദ്രവിഹിതമായി നേരിയ ആശ്വാസം എത്തിയത്. അതിനിടെ ഈ മാസം 30 വരെ 300 മെഗാവോട്ട് വൈദ്യുതി ഒരു യൂണിറ്റിന് 30 രൂപ നൽകി വാങ്ങാൻ കെഎസ്ഇബി തീരുമാനം. പരീക്ഷാക്രമക്കേടിൽ പി എസ് സി അംഗങ്ങളെ ചോദ്യം ചെയ്യുന്നതിൽ നിയമോപദേശം തേടാൻ ക്രൈംബ്രാഞ്ച്. പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും നിയമപരിരക്ഷ ഉണ്ടോ എന്നതിലാണ് നിയമോപദേശം തേടുക. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഹാജരാകാൻ കഴിയില്ലെന്ന് പി എസ് സി അറിയിച്ചതിന് പിന്നാലെയാണ് നീക്കം. ചോദ്യം ചെയ്യാനായി അംഗങ്ങൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകേണ്ടതില്ല എന്ന് പി എസ് സി യോഗം തീരുമാനമെടുത്തു. പി എസ് സി ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അംഗങ്ങൾക്ക് മൊഴി നൽകുന്നതിനായി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്താൻ കഴിയില്ല. അതിന് പ്രോട്ടോകോൾ പ്രശ്നമുണ്ട്. പി എസ് സി ആസ്ഥാനത്തെത്തിയാൽ മൊഴി നൽകാൻ തയ്യാറാണെന്നും യോഗം തീരുമാനിച്ചിരുന്നു. കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസിന് ഒരു പരീക്ഷ കൂടി. ലേണേഴ്സ് ടെസ്റ്റ് കഴിഞ്ഞ 30 ദിവസത്തിന് ശേഷം മറ്റൊരു പരീക്ഷ കൂടി ജയിക്കണമെന്ന് എം വി ഡി പുതിയ ഉത്തരവിറക്കി. ഹസാർഡ് പെർസെപ്ഷൻ എന്ന പേരിലുള്ള ഈ ടെസ്റ്റ് റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. വീഡിയോ ഗെയിം മാതൃകയിലാകും ടെസ്റ്റ്. ഡിസംബർ മാസം മുതൽ എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളിലും ഹസാർഡ് ടെസ്റ്റ് സംവിധാനം സ്ഥാപിക്കണം. ലേണേഴ്സ്, ഹസാർഡ് ടെസ്റ്റ്, ഗ്രൌണ്ട് ടെസ്റ്റ്, റോഡ് ടെസ്റ്റ് എന്നിങ്ങനെയായിരിക്കും പരീക്ഷയുടെ ഘടന. റോഡ് അപകടങ്ങൾ കൂടുന്ന സാഹചര്യത്തിലാണ് പുതിയ ടെസ്റ്റ് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ഒരുങ്ങുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ എ ഐ വീഡിയോ മെറ്റ നീക്കിയത് പോലീസിന്റെ ആവശ്യപ്രകാരമെന്ന് റിപ്പോർട്ട്. 40-ലധികം വീഡിയോകൾ നീക്കം ചെയ്യാനാണ് പോലീസ് ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രിയുടെ എ ഐ വീഡിയോയ്ക്കെതിരെ വ്യാപക പരാതികൾ ഉയർന്നുവെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടത് എന്നുമാണ് പോലീസിന്റെ വിശദീകരണം. വൈദ്യുതി പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. ഇതിനിടെയാണ് മുഖ്യമന്ത്രി വീഡിയോ ഡാൻസ് കളിക്കുന്ന എ ഐ വീഡിയോ പുറത്തുവരുന്നത്. തൃക്കാക്കര മോർഫിംഗ് കേസിൽ പ്രതികളുമായി ബന്ധമുള്ള കൂടുതൽ പേരെ തിരിച്ചറിഞ്ഞുവെന്ന് കൊച്ചി പോലീസ്. വിശദമായി ചോദ്യം ചെയ്ത് തുടർ നടപടികളിലേക്ക് നീങ്ങും. ടെലഗ്രാമിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. അറസ്റ്റിലായ ശ്രീഹരി, അനീഷ് എന്നിവർ പ്രായപൂർത്തിയാകാത്തവരുടെ നഗ്ന ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. സംഭവത്തിൽ പോക്സോ കൂടി ചുമത്തിയുള്ള നടപടികൾക്കും

0: തുടക്കം കുറിച്ചു. ഹൈറിച്ച് കള്ളപ്പണ ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ മുഖ്യപ്രതി കെ ഡി പ്രതാപിന്റെ ജാമ്യ ഉത്തരവ് റദ്ദാക്കി ഹൈക്കോടതി. എറണാകുളം പി എം എൽ എ പ്രത്യേക കോടതി നൽകിയ ജാമ്യ ഉത്തരവാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. ഇമിഗ്രേഷൻ പരിശോധനയില്ലാതെ ഡൽഹിയിൽ നിന്ന് മ്യൂണിക്കിലേക്ക് വിമാനയാത്ര നടത്തി മൂന്ന് ഇറ്റാലിയൻ പൌരന്മാർ. എയർ ഇന്ത്യയ്ക്കാണ് ഗുരുതര വീഴ്ച സംഭവിച്ചത്. സംഭവത്തിൽ കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം എയർ ഇന്ത്യയോട് റിപ്പോർട്ട് തേടി. ഏഴ് ദിവസത്തിനുള്ളിൽ മറുപടി നൽകണമെന്ന് കേന്ദ്രം നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം പാർട്ടി മാറുന്ന എം പിമാർക്കും എം എൽ എ മാർക്കും 20 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തണമെന്ന ആവശ്യവുമായി കോക്രോച്ച് ജനതാ പാർട്ടി. പാർട്ടി മാറി മത്സരിക്കുന്ന ജനപ്രതിനിധികൾക്ക് 10 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തണമെന്ന് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലിന്റെ നിർദ്ദേശത്തെ പിന്തുണച്ചുകൊണ്ടാണ് സി ജെ പി തങ്ങളുടെ ആവശ്യം മുന്നോട്ടുവച്ചത്. പ്രളയത്തെ തുടർന്ന് കടുത്ത ഊർജ്ജക്ഷാമം നേരിടുന്ന നേപ്പാളിന് വൈദ്യുതി നൽകാൻ ഇന്ത്യ. ഈ വർഷാവസാനം വരെ പ്രതിദിനം 18 മണിക്കൂർ വീതം 600 മെഗാവോൾട്ട് വരെ വൈദ്യുതി ഇന്ത്യ നേപ്പാളിലേക്ക് വിതരണം ചെയ്യും. അബുദാബി അൽദഫ്ര മേഖലയിലെ E11 റോഡിൽ അബുദാബിയിലേക്കുള്ള ദിശയിലെ ഇടത് ലൈൻ താൽക്കാലികമായി അടച്ചിടും. ഇന്നു മുതൽ 20 വരെ 6 ദിവസത്തേക്കാണ് ലൈൻ അടച്ചിടുന്നത്. ഈ ഭാഗത്തുകൂടി യാത്ര ചെയ്യുന്നവർ റോഡ് സൈൻബോർഡുകളും അധികൃതരുടെ നിർദ്ദേശങ്ങളും പാലിക്കണമെന്ന് അബുദാബി മൊബിലിറ്റി അറിയിച്ചു. വ്യാജ അക്കാദമിക് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയുമായി യു ഇ. 3 വർഷം വരെ തടവുശിക്ഷയും 30,000 ദിർഹം വരെ പിഴയും ഈടാക്കാവുന്ന കുറ്റകൃത്യമാണ് ഇത്. ആഗോള സഞ്ചാര ടൂറിസം മേഖലകളുടെ കുതിപ്പിന് വഴി തുറന്ന 33-ാമത് അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ തുടക്കമായി. ഈ മാസം 17 വരെ നടക്കുന്ന മേളയിൽ വിമാന കമ്പനികൾ, ഹോട്ടൽ ശൃംഖലകൾ, ടൂറിസം അതോറിറ്റികൾ, ട്രാവൽ ഏജൻസികൾ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ സ്ഥാപനങ്ങളും പ്രതിനിധികളും പങ്കെടുക്കുന്നു. ഇന്ത്യൻ ടൂറിസം, കേരള ടൂറിസം വിഭാഗങ്ങളും എടിഎമ്മിൽ പങ്കെടുക്കുന്നുണ്ട്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Dhanya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Very good morning. The Bali Patsami 9 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുകയാണ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.

0: Weather update.
1: Was brought to you by Andras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit andras.me.
2: വെതർ പറഞ്ഞാൽ നിങ്ങൾ കേട്ടില്ലല്ലോ, കേൾക്കത്തില്ല, കാരണം ഞാൻ മൈക്ക് ഓൺ ചെയ്തില്ലായിരുന്നു, സോറി. ദുബായിൽ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 36 ഡിഗ്രി സെൽഷ്യസ് ആണ്, വിത്ത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 56%, 21 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ വിൻഡ് ഇവിടെ ബ്ലോ ചെയ്യുന്നുണ്ട് കേട്ടോ.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Very good morning. Welcome back home. 92.2 FM. സ്വാഗതം. ഹേയ് നമസ്കാരം. അക്ഷയാണ്. സമയം 9 കഴിഞ്ഞ് 12 മിനിറ്റ്. ആൻഡ് ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ വന്നൊരു മെസ്സേജ്, ഞാൻ ഈ പത്രവാർത്ത യൂഷ്വലി രാവിലെ പത്രം ഇങ്ങനെ വായിച്ചു പോകുന്ന സമയത്ത് എല്ലാവർക്കും ഒരു എന്താ പറയുന്നത്, ആ ഒരു ഹെഡ്ലൈൻസാണ് ഞാൻ വായിച്ച് യൂഷ്വലി പോകാറ്. അപ്പം ഇത്രമാത്രം ആളുകളത് ശ്രദ്ധിക്കുന്നുണ്ട്. അത് ആ ഒരു പല വാർത്തകളും എന്നോട് ചോദിക്കുന്നുണ്ട്, അതിൻ്റെ അക്ഷയ എന്താണ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് ചോദിക്കുന്ന ഒരുപാടുണ്ട്. പല ദിവസങ്ങളും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം അങ്ങനെ ഞാൻ പത്രം വായിക്കുന്ന സമയത്ത് നിങ്ങളത് ഏറ്റെടുക്കുന്നത്, നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിൽ ഒരുപാട് സന്തോഷം. ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസ് അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നു. പരിഷ്കരിച്ച ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചത്. അപ്പോൾ ഞാനതെല്ലാം വെൽ ഡീറ്റെയിൽഡായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ നാട്ടിൽ ഈ 1 October തൊട്ട് എല്ലാ ഡ്രൈവിംഗ് സ്കൂളിനും നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് നമ്മുടെ MVD. അതായത് നോർമലി നമ്മുടെ നാട്ടിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലേണേഴ്സ് എടുക്കണം. ലേണേഴ്സ് പാസ്സായതിന് ശേഷം ഗ്രൗണ്ട് ടെസ്റ്റിലേക്ക് പോകും. അവിടെയാണല്ലോ H8 ഒക്കെ എടുക്കുന്നത്. ഗ്രൗണ്ട് ടെസ്റ്റ് പാസ്സായതിനു ശേഷം റോഡ് ടെസ്റ്റിലേക്ക് പോകും. അപ്പം ഈ 3 പാസ്സായാൽ നമുക്ക് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പം ഇതിന് പുറമെ ഒരു ടെസ്റ്റ് കൂടെയാണ് ഇപ്പം ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. ആ ടെസ്റ്റിൻ്റെ പേര് ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് എന്നാണ്. അതായത് ലേണേഴ്സ് ടെസ്റ്റ് കഴിഞ്ഞ് 30 ദിവസമായിരിക്കും ഈ ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ, അതായത് പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യാനായിട്ടുള്ള ഡേയ്സിൻ്റെ കാല താമസം എന്ന് പറയുന്നത്. 30 കഴിഞ്ഞിട്ട് മാത്രമേ ഈ ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റിലേക്ക് പോകാനായിട്ട് പറ്റൂ. അപ്പം ഈ ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് ജയിച്ചാൽ മാത്രമേ നമുക്ക് ഗ്രൗണ്ട് ടെസ്റ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മുടെ റോഡുകളിൽ ആക്സിഡൻറ്റ്സ് കൊണ്ടുവരുന്ന ഡ്രൈവർമാരുടെ അശ്രദ്ധ കാരണമാണെന്നുള്ളതാണ് വിലയിരുത്തൽ. അപ്പോൾ ആ ഒരു അശ്രദ്ധ മാറ്റാൻ വേണ്ടി കുറച്ചുകൂടെ വിജിലൻ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു മിനിറ്റോ അല്ലെങ്കിൽ 2 വീഡിയോസ് ഉണ്ടാവും. ഈ വീഡിയോസ് അങ്ങനെ 10 ഉണ്ടാവും. ഓരോ വീഡിയോയിലും ഓരോ ഡ്രൈവിംഗ് രീതിയിൽ വരുന്നതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഓരോ ചതികുഴികൾ കാണും, ഓരോ ഹസാർഡ് കാണും, ഓരോ ആക്സിഡൻറ്റ് കാണും. അല്ലെങ്കിൽ ഒരു സി എക്സാമ്പിൾ, നമ്മൾ UAE ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുന്ന സമയത്ത് കാണത്തില്ല, നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ പെട്ടെന്നൊരു പെഡസ്ട്രിയൻ ക്രോസ് ചെയ്യും, അല്ലെങ്കിൽ ഒട്ടകം ക്രോസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുമെന്നുള്ള പെട്ടെന്ന് നമ്മളതായി ക്ലിക്ക് ചെയ്യും, ആ ഹസാർഡിൽ ക്ലിക്ക് ചെയ്യും. ഈ സെയിം സംഭവം തന്നെയാണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും 10 വീതം വെച്ചാണ്. മിനിമം 60 മേടിച്ചിരിക്കണം. 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ 6 ശരിയായിരിക്കണം എന്നുള്ളത്. അത് വേഗത അനുസരിച്ചാണ് കേട്ടോ. പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ സമയം, ലേറ്റ് ആയിട്ടാണ് ക്ലിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് സമയം കുറയുന്നുള്ളൊരു കാര്യം പറയാം. അപ്പോൾ 10 ഒരു ക്വസ്റ്റ്യൻ ഫുൾ മാർക്ക്, അത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. അതാണ് ഈ ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പാസ്സായിട്ടുണ്ടെങ്കിൽ ദെൻ നമ്മൾ ഗ്രൗണ്ട് ടെസ്റ്റിലേക്ക് തന്നെ പോകുന്നതാണ്. 1 December ഇത് എല്ലാ ടെസ്റ്റുകൾക്കും എല്ലാവർക്കും അപ്പിയർ ചെയ്യുന്ന എല്ലാവർക്കും ബാധകമാണെന്നുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് MVD ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 1 October ഇത് എല്ലാ ഡ്രൈവിംഗ് സ്കൂളിലും ഇതിൻ്റെ സജ്ജീകരണങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കണം, തുടങ്ങിയിരിക്കണം, അതിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും പുതിയതായിട്ട് വന്നേക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ്. ഇനി നമ്മുടെ നാട്ടിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റിലൂടെ നമ്മൾ പാസ്സാകണം എന്നുള്ളതാണ് സിമ്പിൾ കാര്യം. പക്ഷേ ഞാൻ അന്ന് ചോദിച്ചോട്ടെ, അപ്പം ഇതിപ്പോൾ പുതിയതായിട്ട് ഡ്രൈവിംഗ് എടുക്കുന്നവർക്ക്, പക്ഷേ ഈ പുതിയതായിട്ട് ഡ്രൈവിംഗ് എടുക്കുന്നവരല്ലോ ഈ ആക്സിഡൻറ്റ് ഇത്ര നാളും ഉണ്ടാക്കിയത്, ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ ഈ ആക്സിഡൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് എന്താണ് പ്രതിവിധി എന്നുള്ളതാണ് ഇതിനകത്ത് മറ്റൊരു ക്വസ്റ്റ്യൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ ഓരോ വട്ടം പോകുന്ന നമ്മൾ റീടേസ് ഈ ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്നവർ, അത് അങ്ങനൊരു പേടി നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. ഞാൻ കാനഡയിൽ ലൈസൻസ് എടുക്കുന്നിരുന്ന സമയത്ത് അവിടുത്തെ നമ്മൾ കുറേ റൂൾസ് പഠിക്കാനുണ്ട്. എളുപ്പമാണ്, UAE അത്രയും പാടൊന്നുമല്ല കാനഡ. കാനഡ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഇവിടെ ഓടിച്ചിട്ട് നമുക്ക് അവിടെ ഭയങ്കര ഈസി ആയിട്ട് കിട്ടും. എനിക്ക് അങ്ങനെയായിരുന്നു കേട്ടോ. പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈവൻ നമ്മളൊരു സിഗ്നൽ ജമ്പ് ചെയ്താലോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാക്കിയാലോ ഒരു സ്പീഡ് ടിക്കറ്റ് കിട്ടിയാലോ നമ്മുടെ കാറിൻ്റെ ഇൻഷുറൻസ് നേരെ മേളിലേക്ക് കൂടും. ഒന്ന് ആലോചിച്ച് വയ്ക്കും, നമ്മളൊരു സ്പീഡ് ടിക്കറ്റ് കിട്ടിയാൽ നമ്മുടെ കാറിൻ്റെ ഇൻഷുറൻസ്, വിച്ച് മീൻസ് നമ്മൾ അത്രയും ഒരു ഒബീഡിയൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈവർ അല്ല എന്നാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനത്തെ ഒരു നിയമം നാട്ടിൽ വന്നാൽ, ഞാൻ പറഞ്ഞിട്ട് ഈ തെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എത്രയോ പേര് നല്ല വൃത്തിക്ക് വണ്ടി ഓടിക്കുന്നവരുണ്ടെന്നറിയോ, പക്ഷെ തെറ്റ് ചെയ്യുന്ന ഡ്രൈവേഴ്സിന് സത്യം പറഞ്ഞാൽ വീണ്ടും ഒരു എക്സാമിനേഷന് വിടണം എന്നുള്ളത് തന്നെ ആയിരിക്കണം നമ്മുടെ നിയമം. അത് പാസ്സായിട്ട് മാത്രം അവർക്ക് വേറൊരു മൊഡ്യൂൾ തന്നെ ഉണ്ടാക്കുക. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് ഒരുപക്ഷെ അവർ നല്ല വൃത്തിയായിട്ട് ഓടിച്ചാലും ഇങ്ങോട്ട് വന്നിരിക്കുന്ന പഴയ ലൈസൻസ് ഹോൾഡേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇത് സംതിങ് ഒരു ഇത് മാത്രം കൊണ്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് നല്ല കാര്യം. പക്ഷേ ഈ പറയുന്ന പോലെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കൂടുതൽ വരുന്ന ഡ്രൈവേഴ്സിന് വീണ്ടും ഒരു എക്സാമിനേഷനിൽ പോകണമെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് പറയാം കേട്ടോ.
2: You are listening to Home 92.2 FM. Home is a feeling.
3: Trending song of the hour.
0: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: DR was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
0: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോമസം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
0: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joya Lucas presents Home 92.2 FM First Anniversary Birthday Bash.
4: Joya Lucas, world's favorite jeweler.
0: Supported by AkbuTravels.com, Almaraya Car Rentals and Volcano LED Solutions.
5: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എസിയെ JM-ന്റെ എസിയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
0: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ദിസ് ആർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ഇസ് ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Good morning once again. Welcome back home 92.2 FM. സ്വാഗതം. അങ്ങനെ വൺ ഇയർ ആനിവേഴ്സറി ആഘോഷിക്കുകയാണ് ഹോം എഫ് എം. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ 9 grams 22 carats ഗോൾഡ് ഇതിനുവേണ്ടി എല്ലാവരും കത്തിരിക്കുന്ന അറിയാം. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി കൺഫ്യൂസ് ആക്കിയിട്ടാണ് ഓരോ ദിവസവും ഞാൻ പല പല സമയത്താണ് ചോദിക്കുന്നത്. ജോയ് അലക്കാസ് തരുന്ന 9 grams gold 22 carats 9 grams സ്വർണമാണ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. സോ അതിന്റെ ഇന്നത്തെ ചോദ്യം, അപ്പോ റെഡിയാണോ നിങ്ങൾ പങ്കെടുക്കാൻ? എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ചോദ്യമാണെന്ന് അറിയാം. അപ്പൊ എന്തായാലും ഫോർമാറ്റ് ആസ് യൂഷ്വൽ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ 922 space റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്, ഇത് മാത്രമാണ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. ആൻഡ് റൈറ്റ് ആയിട്ട് നിങ്ങൾ അയച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഫോർമാറ്റിൽ വന്നു കഴിഞ്ഞാൽ 0585829220 എന്ന വാട്സാപ്പ് നമ്പർ, പ്ലീസ് നോട്ട്, വാട്സാപ്പ് നമ്പറിലാണ് നിങ്ങൾ അയക്കേണ്ടത്, SMS അല്ല എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നു. സോ ഇന്നത്തെ എന്റെ ചോദ്യം ചോദിക്കട്ടെ. ഏറ്റവും ആദ്യം തന്നെ എനിക്കിവിടെ ഉത്തരങ്ങൾ വരണം, എങ്കിൽ മാത്രമേ ഷോർട്ട് ലിസ്റ്റ് ആവപ്പെടുകയുള്ളൂ. റെഡി? ഓൾറൈറ്റ്. ഇന്നത്തെ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, യു എൻ നാഷണൽ ആന്തം അതിന്റെ ലിറിക്സ് എഴുതിയത് ആരാണ്? യു എൻ നാഷണൽ ആന്തത്തിന്റെ ലിറിക്സ് എഴുതിയത് ആരാണ്? വേഗം മെസ്സേജ് അയക്കുക. 922 space റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരോട് ചേർത്ത് 0585829220 വാട്സ്ആപ്പ് നമ്പറിലേക്ക് വേഗം അയക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇന്ന് ഷോർട്ട് ലിസ്റ്റ് ആവാൻ പോകുന്നത്.
2: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: Traffic update.
4: Brought to you by ABC Cargo and Courier, number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
1: ഓൾറൈറ്റ്. തമിഴ് സോങ് കേൾക്കുന്നതിന് മുന്നേ നമുക്കൊന്ന് ട്രാഫിക്, ഒരുപാട് പേര് ഇവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സ്റ്റിൽ അക്ഷയ ട്രാഫിക് സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡിലുണ്ട് എന്നുള്ളൊരു കാര്യം, അതുപോലെ തന്നെ അലിത്തേറ്റ് ഓൾ റോഡിലും ആ ഒരു കഞ്ചഷൻ കാണുന്നുണ്ട്. ബാക്കിയുള്ള റോഡുകളൊക്കെ തന്നെ സ്ലോ മൂവിംഗിലേക്ക് മാറിയിട്ടുണ്ട്. ആ ബമ്പർ ടു ബമ്പർ ട്രാഫിക് സിറ്റുവേഷൻ എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നമുക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. സോ നമുക്ക് കൊഞ്ചം നേരം എന്ന ബ്യൂട്ടിഫുൾ തമിഴ് സോങ് കേട്ടിട്ട് ഓടി തിരിച്ചു വരാവുന്നതാണ്.
3: Traffic update.
4: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: സെപ്റ്റംബർ 26 ന് എന്താ പരിപാടി?
2: സെപ്റ്റംബർ 26 നല്ല പരിപാടി.
3: പ്ലീസ് മേക്ക് സം നോയ്സ് ഫോർ
2: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ.
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
2: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
2: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 എഫ്എം.
3: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
4: Joy Alukas, world's favorite jeweler.
3: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.
0: Emirates Malayali Nurses Family bought him Orimichonam Season 2.
3: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാഷ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
0: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
3: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
0: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
3: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
0: And even by WR Events in association with EMNF UAE, energized by Home 92.2 FM.
5: മമ്മി വിശക്കുന്നു.
1: ഓക്കേടാ, വെറും 10 മിനിറ്റ്. ചൂടും ടേസ്റ്റിയുമായ പാസ്ത റെഡി.
5: ആഹാ, പാസ്തയോ?
6: പക്ഷേ ഇത് ഹെൽത്തി ആണോ?
1: പിന്നല്ലാതെ, ഇത് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
5: വാവ്, നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
6: ആഹാ, നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
1: ഇതോ, ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത. ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസീലി, വെർമിസെല്ലി, സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
7: എന്തായി ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
8: ശ്രദ്ധിക്കണ്ടാ
7: മോളെ, പോടാ, പോയി വണ്ടിയുടെ AC അടിച്ചു പോയി.
9: അണ്ണം പേടിക്കണ്ട,
10: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
7: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
11: അണ്ണ ശ്രദ്ധിക്ക.
12: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് .me.
4: You are listening to Home 92.2 FM. Home is a feeling.
3: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
13: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: Sandunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിട്ടുണ്ട്. വീക്കെൻഡിലെ ഞാൻ കണ്ടിരുന്നു. ഒ ടി ടിയിൽ വന്നിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ സിനിമ അവൈലബിൾ ആണ്. ആക്ച്വലി സൂര്യ അഭിനയിച്ചിരുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ അതിന് ഭയങ്കര രീതിയിലുള്ള പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു ആദ്യം കിട്ടുക. കാരണം മമിത സൂര്യമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു ആദ്യത്തെ സിനിമ കൂടെയായിരുന്നു. ആൻഡ് ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു സിനിമ ഭയങ്കര രീതിയിലാണ് ഒ ടി ടി വന്നതിന് ശേഷം ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നത്. സ്പെഷ്യലി മമിതയുടെ ആക്ടിങ്ങിനെ പറ്റിയിട്ട് ഭയങ്കര രീതിയിൽ ഉള്ള എന്ത് പറയണേ ഒരു അഭിപ്രായം കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് തരുന്നത്. എന്തായാലും നിങ്ങളത് ആ പടം കാണുക. ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു ഹിൻഡ് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ആ ഒരു പടം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അസംഭവം. അപ്പം എങ്ങനെയാണ് ഈ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ സൂര്യ ആയിട്ട് മമിത ഒരു എന്താ ഒരു പെയറായിട്ട് ചേരുമോ, അവരുടെ ഏജ് ഡിഫറൻസ് ആയിക്കോട്ടെ അതിനാ ഹൈറ്റ് ഡിഫറൻസ് ആയിക്കോട്ടെ ഇതൊക്കെ അതിനകത്ത് ചേരും. പക്ഷേ അതിനകത്ത് എക്സാക്ട് ഒരു കാസ്റ്റാണ് അതിനകത്ത് കൊണ്ടുവന്നിരിക്കുക. കാരണം അതിൻ്റെ കഥ എങ്ങനെയാണ് അതിനകത്ത് പോകുന്നത്, ഭയങ്കര എന്താ പറയുന്ന ഒരു തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ മീനിങ് ഫുൾ ആയിട്ട് പറയുന്ന പല കാര്യങ്ങളും അതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ചധികം ഒരു എന്താ പറയുന്ന ഒരു തമിഴ് സിനിമയുടെ ഒരു തമിഴ് ചോയ ഉണ്ടല്ലോ, അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കയറി വരുന്നുണ്ട്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഇച്ചിരി ചിലയിടത്ത് ക്രിഞ്ചാണെന്ന് തോന്നും. പക്ഷെ എന്നാലും ഓവറോൾ നമുക്ക് ആ ഒരു സിനിമ കണ്ടിരിക്കാൻ കേട്ടോ, അതിൻ്റെ ക്വാളിറ്റി ആയിക്കോട്ടെ എല്ലാ കാര്യവും വെച്ച് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ സിനിമ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും വിശ്വനാഥ് ആൻഡ് സൺസ് ഒ ടി ടിയിൽ 1 റിലീസായി. റാങ്കിങ് നമ്പർ 1 നെറ്റ്ഫ്ലിക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്കറിയില്ല റാങ്കിങ് നമ്പർ 1 എങ്ങനെയാണ് ആ സിനിമയ്ക്ക് കണ്ടത്, അതല്ലാതെ ഒരുപാട് സിനിമകളും ഉണ്ട്. പക്ഷേ എന്തിരുന്നാലും നല്ല രീതിയിൽ പെർഫോം ചെയ്തു പോകുന്ന ഒരു സിനിമയായിട്ടാണ് ഇപ്പോൾ ഒ ടി ടിയിൽ വന്നിരിക്കുന്നത് വിശ്വനാഥ് ആൻഡ് സൺസ്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം, കണ്ടവരാരെങ്കിലും ഉണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയാട്ടോ.
2: You're listening to Home 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM, ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
2: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CMRL Exalogica, കള്ളപ്പണം വെളുപ്പിച്ചതിന് തെളിവുണ്ടെന്ന ഇഡി. ഇഡിയുടേത് നാടകമെന്ന മുഹമ്മദ് റിയാസ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMRL എക്സാലോജിക്ക സാമ്പത്തിക ഇടപാട് കേസ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളിൽ കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ തെളിവുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നടന്നത് വൻ കള്ളപ്പണ ഇടപാടാണെന്നും വിദേശത്തേക്ക് ഹവാല ഇടപാട് നടത്തിയതിൽ മുൻമന്ത്രിയും വീണയുടെ പങ്കാളിയുമായ മുഹമ്മദ് റിയാസിന് മുഖ്യ പങ്കെന്നും ഇഡി അവകാശപ്പെടുന്നു. ഇഡി കേരള സർക്കാരിന് കൈമാറിയ കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ തെളിവ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ. നടന്നത് വൻ കള്ളപ്പണ ഇടപാടും വിദേശത്തേക്ക് ഹവാല ഇടപാട് നടത്തി മുൻമന്ത്രി വീണയുടെ പങ്കാളിയുമായ മുഹമ്മദ് റിയാസ് മുഖ്യ പങ്ക് ഇഡി അവകാശപ്പെടുന്നു. ഇഡി

ഹവാല ഇടപാടുകളാണെന്ന് നടന്നതെന്ന് തെളിഞ്ഞതായാണ് ഇഡി യുടെ വാദം. റിയാസ് ഹവാല ഇടപാടിന് പേഴ്സണൽ സ്റ്റാഫുകളെ ഉപയോഗിച്ചെന്നും ഇഡി ആരോപിക്കുന്നുണ്ട്. റിയാസിന്റെ സ്റ്റാഫ് അംഗങ്ങളും സുഹൃത്തുക്കളും കൂട്ടാളികളായെന്ന് ഇഡിയുടെ കത്തിൽ പറയുന്നു. ഹവാല കടത്തിനു വേണ്ടി 16 വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. വീട്ടിൽ നടത്തിയ റെയ്ഡിൽ മകൾ വീണയുടെ ചുവന്ന ഡയറി കണ്ടെത്തിയെന്ന ആരോപണം നിഷേധിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്ത് വന്നതിന് പിന്നാലെ അത്തരമൊരു റെഡ് ബുക്ക് ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവ് പുറത്ത്. റെഡ് ബുക്കിന്റെ 9 പേജുകളുടെ പകർപ്പ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിൽ ഇഡി ചേർത്തിട്ടുണ്ട്. ഇഡി ആരോപണത്തിനെതിരെ മറുപടിയുമായി സിപിഎം നേതാവ് പി എ മുഹമ്മദ് റിയാസ്, വാർത്തകൾ ബോധപൂർവം സമൂഹത്തിൽ മോശമായ പ്രതിച്ഛായ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പ്രചരിപ്പിക്കുന്നതെന്നും പ്രധാനപ്പെട്ട തെളിവാണെങ്കിൽ ഇത് ഇങ്ങനെയാണോ പുറത്തുവിടുന്നതെന്നും അദ്ദേഹത്തിന്റെ ചോദ്യം. ഇഡിയുടേത് നല്ല സ്ക്രിപ്റ്റാണെന്നും ഇത് എഴുതിയവർക്ക് തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം കൊടുക്കണമെന്നും എംഎൽഎ. ബേപ്പൂരിലെ വികസനത്തിനായി ഉണ്ടാക്കിയ ഗ്രൂപ്പാണ് ഹവാല ഇടപാടിനെന്ന രീതിയിൽ പ്രചരിപ്പിച്ചത്. ഭാവിയിൽ ബിസിനസ് ചെയ്യാൻ ലക്ഷ്യമിട്ട് നടത്തിയ കുറിപ്പാണ് റെഡ് ബുക്ക് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നതെന്നും മുഹമ്മദ് റിയാസ്. ഹവാല ഇടപാടെന്ന് വീണ കുറ്റസമ്മതം നടത്തിയെന്നത് തെറ്റാണെന്നും റിയാസ്. ഹവാല പണമാണെന്ന് വീണ സമ്മതിച്ചു എന്നത് ശുദ്ധ അസംബന്ധമെന്നും മുഹമ്മദ് റിയാസ്. സിപിഎമ്മിന്റെ വിപുലീകൃത സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ മാർഗരേഖയിന്മേലുള്ള പൊതുചർച്ച അവസാനിച്ചു. പൊതുചർച്ചയിൽ നേതൃമാറ്റമെന്ന ആവശ്യം ഉയർന്നില്ലെന്നാണ് റിപ്പോർട്ട്. എന്നാൽ പാർട്ടി അടിമുടി മാറണമെന്നും തിരുത്തൽ വേണമെന്നതുമായിരുന്നു പൊതുചർച്ചയിൽ ഉയർന്നുവന്ന പൊതുവികാരം. വ്യക്തി കേന്ദ്രീകൃത ശൈലിക്കെതിരെ സിപിഎം വിശാല സമിതിയിൽ ആഞ്ഞടിച്ച ജില്ലാ കമ്മിറ്റികൾ. ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇല്ലാതായത് നേതാക്കളുടെ ധാർഷ്ട്യം കാരണമെന്ന് കൊല്ലം കമ്മിറ്റി. 10 ഭരണം പ്രസ്ഥാനത്തെ ദുർബലമാക്കിയെന്ന് കണ്ണൂർ കമ്മിറ്റിയും തുറന്നു പറഞ്ഞു. എൽഡിഎഫ് അല്ലാതെ മറ്റാരുണ്ട് എന്ന പ്രചരണ വാചകം പോലും തിരിച്ചടിയായെന്നും വിമർശനം. തന്റെ യുഎസ് യാത്രയെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് വിശദീകരണവുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ചിലവിലല്ല തന്റെ വിദേശയാത്രയെന്നും സംഘാടകരുടെ ചിലവിലാണെന്നും ചെന്നിത്തല. ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലൂടെയാണ് ആഭ്യന്തരമന്ത്രിയുടെ വിശദീകരണം. ചെന്നിത്തലയുടെ വിദേശയാത്ര സംബന്ധിച്ച ഇടത് സൈബർ ഹാൻഡിലുകളിൽ വ്യാപക പ്രചരണങ്ങൾ നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രിയുടെ വിശദീകരണം. എൻടിപിസിയിൽ നിന്ന് 30 വൈദ്യുതി വാങ്ങുന്നതിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഇത്രയും വില നൽകി വൈദ്യുതി വാങ്ങിയാൽ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും എന്നത് എല്ലാവർക്കും അറിയാം. ഇക്കാര്യത്തിന് മന്ത്രിസഭയുടെ അനുമതിയും വേണം. എല്ലാ വഴികളും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പവർകട്ട് എന്നുവരെ തുടരും എന്നത് ഇപ്പോൾ പറയാൻ കഴിയില്ല. എത്രയും വേഗത്തിൽ പരിഹരിക്കുകയാണ് ലക്ഷ്യമെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. രാജസ്ഥാനിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിയാത്തതിന്റെ നിരാശയിൽ കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി പരിശോധിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. കോൺഗ്രസിനേക്കാൾ കൂടുതൽ വാർഡുകളിൽ വിജയിക്കാനും മുൻതൂക്കം നിലനിർത്താനും കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് ബിജെപി. മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയുടെയും ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെയും സ്വന്തം തട്ടകങ്ങളിൽ നേരിടേണ്ടി വന്ന അപ്രതീക്ഷിത തിരിച്ചടികളും കടുത്ത മത്സരവും പാർട്ടിക്ക് തലവേദനയാണ്. കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത പ്രാദേശിക ഭരണകൂടങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയും പ്രാദേശിക പാർട്ടികളുടെയും പിന്തുണ അത്യന്താപേക്ഷിതം. അതിനാൽ പരമാവധി നഗരസഭകളിൽ ഭരണം പിടിച്ചെടുക്കാൻ ബിജെപി സ്വതന്ത്രരെയും മറ്റും ഒപ്പം കൂട്ടാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. യമൻ അതിർത്തിയിൽ സൌദി അറേബ്യയുടെ ഖമീസ് മുഷൈത്ത് വ്യോമത്താവളത്തിന് നേരെ ഹൂദിയുടെ കനത്ത മിസൈൽ ഡ്രോൺ ആക്രമണം. ഇതിനിടെ സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ യുഎസ് സെൻട്രൽ കമാൻഡ് മേധാവി അഡ്മിറൽ ബ്രാഡ് കൂപ്പറുമായി കൂടിക്കാഴ്ച നടത്തി. വിലക്കുപട്ടികയിലുള്ള 77 ചരക്ക് കപ്പലുകളുടെ വിവരങ്ങൾ ഇറാൻ പ്രസിദ്ധീകരിച്ചു. ഈ കപ്പലുകൾ വീണ്ടും ഹോർമസിലെത്തിയാൽ പിടിച്ചെടുക്കുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ്. ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തെയും തന്ത്രപരമായ പരമാധികാരത്തെയും പ്രശംസിച്ച് ചൈന. ഇന്ത്യയുടേത് സ്വതന്ത്രമായ വിദേശ നയമാണെന്നും ചൈനയുമായുള്ള ബന്ധം വികസിപ്പിക്കുന്നത് മൂന്നാമതൊരു രാജ്യത്തിന്റെയും സ്വാധീനത്തിൽ അല്ല എന്നുമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടിനെ ചൈന ഏറെ വിലമതിക്കുന്നുവെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം. ഇരു നേതാക്കളും തമ്മിൽ നടന്ന ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധാരണ ഇന്ത്യയും ചൈനയും എതിരാളികളല്ല മറിച്ച് പങ്കാളികളാകണം എന്നതാണെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു. എഐയെക്കുറിച്ചുള്ള തട്ടിപ്പ് പ്രചരണത്തിന് പിന്നിൽ ഇടതുപക്ഷമാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആഗോളതാപനം പോലെ മറ്റൊരു തട്ടിപ്പാണിതെന്ന് ട്രംപ്. എല്ലാവരും ചൂട് കാരണം മരിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തായെന്ന് ട്രംപിന്റെ ചോദ്യം. എഐ മേഖലയെ നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരെ പരിഹസിച്ചാണ് ട്രംപ് രംഗത്തെത്തിയത്. ബിസിനസ് ചരിത്രത്തിൽ ഇന്നേവരെ ഏതെങ്കിലും വ്യവസായം നടത്തുന്നവർ അത് നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട ചരിത്രമുണ്ടോ എന്നും ട്രംപിന്റെ ചോദ്യം. ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ പ്രസിഡന്റായ പാകിസ്ഥാന്റെ മൊഹസിൻ നഖ്വിയുടെ കയ്യിൽ നിന്ന് വനിതാ ഏഷ്യാകപ്പ് ജേതാക്കൾക്കുള്ള ട്രോഫി ഏറ്റുവാങ്ങില്ലെന്ന്
നേരത്തെ തന്നെ സംഘാടകരെ അറിയിച്ചിരുന്നതായി BCCI സെക്രട്ടറി ദേവ്ജിത് സൈക്കിയ. ഇത് BCCI യോ കളിക്കാരോ എടുത്ത തീരുമാനമല്ല, രാജ്യത്തിന്റെ

0: താല്പര്യം പിന്തുടരാൻ തങ്ങൾ ബാധ്യസ്ഥർ. സമ്മാനദാന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതിലൂടെ പെഹൽഗാം ആക്രമണത്തിലെ ഇരകളായ എല്ലാവരെയും തങ്ങൾ ആദരിക്കുകയായിരുന്നുവെന്നും സൈക്കി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Very good morning. The time is 10:07.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: Dubai-le ippozhathe temperature 36 degree Celsius aanu rekhappeduthirikkunnu.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: song of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: Good morning once again. Welcome back home. 92.2 FM ലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. നമ്മുടെ ഈ ദുബായ് മെട്രോ ആക്ച്വലി എത്ര വലിയ പങ്കാണ് വഹിക്കുന്നതെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പക്ഷേ എന്നാൽ ഇപ്പോൾ നമ്മുടെ എത്തിഹാദ് റെയിൽ ദുബായ് മെട്രോ ആയിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് അതിൻ്റെ ചീഫിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് എത്തിഹാദ് റെയിൽ നമുക്കറിയാം ഓരോ സിറ്റീസും ഓരോ എമിറേറ്റ്സും തമ്മിൽ കണക്ട് ചെയ്ത് പോകുന്ന ഒരു റെയിൽ മാർഗ്ഗമാണ്. എന്നാൽ ആ റെയിൽ മാർഗ്ഗം ഇപ്പോൾ നമ്മുടെ മെട്രോ സ്റ്റേഷനുമായിട്ട് കൂടെ ലിങ്ക് ചെയ്യിപ്പിക്കാനുള്ള രീതിയിലാണ് അവരുടെ പദ്ധതികൾ. അതായത് ഒരുപക്ഷെ എന്തെങ്കിലും ഒരു കണക്ടിവിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അണ്ടർഗ്രൗണ്ട് കണക്ടിവിറ്റി ആയിരിക്കാം ഫ്രം ദ റെയിൽ ടു മെട്രോ സ്റ്റേഷനിലേക്ക് വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് എന്താ പറയുക ട്രാൻസ്പോർട്ടേഷൻ മീഡിയം ആയിരിക്കും ലോകത്തിലെ തന്നെ റെയിലിൽ വരാനായിട്ട് പോകുന്നത്. കാരണം എല്ലായിടത്തും അങ്ങനെ ഒരു ഡയറക്റ്റ് കണക്ഷൻ കിട്ടണമെന്നില്ല. ഇപ്പം എല്ലാ നമ്മുടെ ഇപ്പം നാട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പം തമ്പാനൂർ ബസ് സ്റ്റേഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ബസ് സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും എല്ലാം ഓപ്പോസിറ്റ് നമുക്ക് കാണാൻ പറ്റുന്നൊരു സംഭവം എന്ന് പറയുന്നത്. പക്ഷേ എന്നാൽ പല സ്ഥലങ്ങളിലും അങ്ങനെയില്ല. എന്നാൽ ഇവിടുത്തെ ഓരോ മെട്രോ സ്റ്റേഷനും ഈ എത്തിഹാദ് റെയിലിലേക്ക് കണക്ഷൻ കിട്ടുകയെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പോട്ടെ മെയിൻ സംഭവങ്ങൾ ഇപ്പം എന്താ പറയുന്നത് നമ്മുടെ റാഷിദിയല്ല അവിടുത്തെ സെൻട്രൽ പോയിന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബുജുമാൻ ആയിക്കോട്ടെ, അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പേർട്ട് അവിടുത്തെ ആയിക്കോട്ടെ, എനിക്കറിയില്ല എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഇമാജിനേഷൻ പറയാം, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഈസി അല്ലേ കണക്ടിവിറ്റി? എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇനി ബസ് കൂടെ ഇനി നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ഇൻറ്റർ ഏരിയയിലൂടെയുള്ള ആ ഒരു കണക്ഷൻ കുറച്ചുകൂടെ ഒന്ന് സജ്ജമാക്കിയ ആക്കുമായിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഈ ഒരു ട്രാൻസ്പോർട്ടേഷനെ മറികടക്കാൻ വരെ ഒന്നുമില്ല. പക്ഷേ ഇപ്പോൾ സൂണാവും, കാരണം ഈ റോബോട്ട് ടാക്സിയും ബാക്കി കാര്യങ്ങളും ഒക്കെ തന്നെ വരുന്നത് കൊണ്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആയിരിക്കും ഈ യുഎയിൽ. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിലിങ്ങനെ വീട്ടിൽ സംസാരിച്ച സമയത്ത് ഈ നമ്മളിപ്പോൾ നാട്ടിൽ പള്ളിയിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകണ ഒരു കല്യാണത്തിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ വണ്ടിയിലല്ല പോയത് എന്തി തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ഇപ്പോൾ ഈ പറയുന്ന പോലെ ആപ്ലിക്കേഷൻ എന്ന് ഞെക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഡയറക്റ്റ് അവിടെ വരാനൊരു ടാക്സി സംവിധാനം ഒന്നും നമ്മുടെ നാട്ടിലായിട്ടില്ല. ഇവിടെ ആണെങ്കിലും നോക്കി ഏതൊരു ടൂറിസ്റ്റ് വന്നാലും ഏതെങ്കിലും ഒരു ആപ്പോ അല്ലെ രണ്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വൺ അല്ലെങ്കിൽ അൻത് അതിലേതെങ്കിലും നമുക്ക് ടാക്സി കിട്ടും. പക്ഷേ അതാണ് പറഞ്ഞത് വൺ ഓഫ് ദ ബെസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മീഡിയം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലൂടെയാണ് ദുബായ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സൂപ്പറാണ്, ഇനി വരാൻ പോകുന്നത് അതുക്കും മേലെ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും എത്തിഹാദ് റെയിൽ നമ്മുടെ ദുബായ് മെട്രോ ആയിട്ട് കണക്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെയാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്.
3: പുതുമയുടെ നേരത്തിൽ
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: മഴമയുടെ തീരത്തിൽ
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by AkbarTravels.com, Al Maraya Car Rentals and Volcano LED Solutions.
8: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
9: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
10: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
11: ദിസ് ആർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ഇസ് ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദ ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
12: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: നമ്മുടെ വൺ ഇയർ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടുള്ള ഐഫോൺ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ ഞാൻ പറയുന്നത് പോലെ വളരെ സിമ്പിളാണ്. നമ്മുടെ ഹോം 92.2 എഫ്എം ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ അവിടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ പ്രകാരം നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് സി എന്താണേലും നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണം. അതാണ് നമ്മുടെ ഫസ്റ്റ് എന്താ പറയുന്നത് സെറ്റ് ഓഫ് റൂളെന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾ ആ വീഡിയോ പറയുന്ന പോലെ ചെയ്താൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് ന്യൂ ഐഫോൺ സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 9 to 2 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 9 to 2 മദ്രാസ് മെയിൽ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹൗ.

0: 922 Madras Mail. Double hit of the hour. You're tuned into Home 92.2 FM. Home is the feeling. Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾറൈറ്റ്, ട്രാഫിക് സിറ്റുവേഷൻ. രാവിലത്തെ അപേക്ഷിച്ച് ഒരുപാട് ട്രാഫിക് സിറ്റുവേഷൻ കുറഞ്ഞിട്ടുണ്ട് റോഡുകളിൽ. പ്രത്യേകിച്ച് ഷേഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ സ്ലോ മോ ട്രാഫിക് സിറ്റുവേഷൻ മാത്രമാണ് കാണുന്നത്. ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. സത്വ ഭാഗത്തും ഒരു ചെറിയൊരു കഞ്ചഷൻ കാണിക്കുന്നുണ്ട്. എംറൈസ് റോഡൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കും കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. Get bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae. സെപ്റ്റംബർ 26 എന്താ പരിപാടി?
3: സെപ്റ്റംബർ 26 പരിപാടി.
4: Please make some noise for
3: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ.
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
3: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
3: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ട്നേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കലയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
3: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
4: Joy Alukas, world's favorite jeweler.
3: Supported by AppuTravels.com, Almaraya Car Rentals and Volcano LED Solutions.
5: Emirates Malayali Nurses Family bought him Orimichonam Season 2.
6: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
5: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
6: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
5: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
6: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
5: And even by WR Events in association with EMNF UAE, energized by Home 92.2 FM.
7: You are listening to Home 92.2 FM. Home is a feeling.
8: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
9: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: അങ്ങനെ നമ്മുടെ ഹോം 92.2 എഫ്എമ്മിന്റെ ഒരു വർഷത്തെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നമ്മൾ തരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റിട്ടേൺ ടിക്കറ്റ്. അക്ബർ ട്രാവൽസ് ആണ് നമുക്ക് വേണ്ടി ഇത് കിട്ടാനായിട്ട് പോകുന്നത്. സോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഹോം കേരള സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്, ഇതാണ് നമ്മുടെ ഫോമാറ്റ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ കേൾപ്പിക്കാൻ പോകുന്ന ഒരു ഓഡിയോ, അത് ഏത് സിനിമയിലെയാണെന്ന് മാത്രം നിങ്ങൾ ഗെസ് ചെയ്താൽ മതി. നിങ്ങൾ ഇന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതാണ്. ആൻഡ് ഒരു ഭാഗ്യശാലിക്കായിരിക്കാം ഒരു അപ്പ് ആൻഡ് ഡൗൺ റിട്ടേൺ ടിക്കറ്റ്സ് ഉൾപ്പെടെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. നമ്മുടെ നാട്ടിലേക്ക് പോകാം, അടിച്ചു പൊളിച്ച് വെക്കേഷൻ ആഘോഷിക്കാം എന്നൊക്കെയുള്ളതാണ് കേട്ടോ. അപ്പോൾ അക്ബർ ട്രാവൽസ് ആണ് തരാൻ പോകുന്നത്. അപ്പോൾ എന്താ ശ്രദ്ധിച്ച് കേട്ടോ, വളരെ ഈസിയാണ്. ഇനി ഞാൻ ഭയങ്കര ഈസി ആയിട്ടുള്ളതാണ്
3: ചോദിച്ചിരിക്കുന്നത്.
2: ഇത് കറക്റ്റായിട്ട് ഗസ് ചെയ്യുക. ഇത് സിനിമയാണോ ആഡാണോ ഏതിനകത്തെ പാട്ടാണ്, ഏതാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആഡാണെങ്കിൽ ഏതിൻ്റെ ആഡാണെന്ന് പറയാം, സിനിമയാണെന്നുണ്ടെങ്കിൽ ഏത് സിനിമയാണെന്ന് പറയാം. പെട്ടെന്ന് തന്നെ അയക്കുക എന്നുള്ളൊരു കാര്യമാണ്. ആദ്യം അയക്കുന്നവരിൽ നിന്നായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ റാൻഡം മനസ്സിലേക്ക് വിടാൻ പോകുന്നത്. ഹോം കേരള സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്. ഫോർമാറ്റ് കറക്റ്റ് അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടില്ല. അപ്പോൾ എന്തായാലും ഹോം കേരള സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ഇവിടെ ചോദിച്ചത് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് മെസ്സേജ് അയക്കുക.
0: You're listening to Home 92.2 FM. Home is a feeling.

0: once again, welcome back home 92.2 of America. Swagatham, everyone. Nithin join cheyyunnundu. Very good morning, Nithya.
1: Very, very good morning, Akshay. Nammal kettondirikkunnavarkku
0: theerchayittu ellarum raavil thotte endo traffic aanariyo ellarum raavil thotte oru vaadu veru
1: ippo irangiyanu ariyo
0: njan ippo irangiyanu ariyo
1: 5 manikku aanu irangiyanu
0: njan 5:30 ennittittaanu padaye ningitte irangane appo endaalle alla pakshe bhayangara traffic aayirunnu innathe divasam ellarum appo endaalle innu nammal oh wow il parayanayittu povu namukku ellavarkkum kettittulla ആക്ച്വലി ശരി ശരി ലേഡി
1: ഗോയിങ് ത്രൂ എ മോഷൻ
0: അല്ല ഞാൻ ഒന്നുകൂടെ പറഞ്ഞു ആ പാട്ട് എങ്ങനെ
1: ശരി ശരി ലേഡി ഗോയിങ് ത്രൂ എ മോഷൻ
0: എക്സാക്ട്ലി അതായത് ശരി ശരി ലേഡി എന്ന് പറയുന്ന ഈ ഒരു പാട്ടിന്റെ ഈ പാട്ട് എല്ലാവരും പാടുന്നുണ്ട് പക്ഷെ ഇത് ഇന്നും ഇന്നലെ ഒന്നും ഇറങ്ങിയതല്ല പക്ഷെ എന്നിട്ട് എങ്ങനെ ഇന്നും ആളുകളുടെ വായിൽ ഈ പാട്ട് വരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നാവിൽ ഈ പാട്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലേ
1: കറക്റ്റ് അപ്പൊ നമുക്ക് ഓ വൗവിലേക്ക് പോകാം
0: തീർച്ചയായിട്ടും എന്താണ് ശരി ശരിയുടെ ബാക്കിലുള്ള ആ ഒരു സ്റ്റോറി
1: ശരി ശരിയിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് ആൾക്കാർ ഏറ്റവും കൂടുതൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടുതലും ഈ 80s റെട്രോസിന്റെ ഫോട്ടോസിട്ട് കണ്ടത് അല്ലേ അതിന്റെ കൂടെ ഒരു ഗുമ്മനൊരു പാട്ടിന് എല്ലാവരും കൂടുതൽ യൂസ് ചെയ്ത ഒരു പക്ഷേ ഈ പാട്ടായിരിക്കും ശരി ശരി ലേഡി 1980s ഇറങ്ങിയ ഒരു എവർഗ്രീൻ ഹിറ്റ് ആണിത് ശരിക്കും ഇത് റിലീസ് ചെയ്ത വർഷം 1985 ഏതാണ്ട് 40 വർഷം കടന്നിരിക്കുന്നു 40 വർഷം അന്നും ഇന്നും എല്ലാവരും ഒരുപോലെ മനസ്സിൽ ഏറ്റുവാങ്ങിയ ഒരു പാട്ടാണ് ഈ പാട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പ്രശസ്ത ജർമ്മൻ സംഗീത കൂട്ടുകെട്ടായിട്ടുള്ള മോഡേൺ ടോക്കിംഗ്സിന്റെ ഏറ്റവും സൂപ്പർ പാട്ടുകളിൽ ഒന്നാണ്
0: ശരി
1: ഇനി അതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ പാട്ടിന്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് ഡീറ്റൺ ബോലൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഓക്കെ അദ്ദേഹം ഈ പാട്ട് സംഗീത സംവിധാനം നിർവഹിക്കുന്ന സമയത്ത് തുടക്കത്തിൽ ഒരു സിമ്പിൾ പാട്ടിൽ നിന്ന് തള്ളിക്കളയാൻ തുടങ്ങി പക്ഷേ പിന്നീടാണ് എന്താ പറയാ അവസാന നിമിഷം അതിന്റെ ലാസ്റ്റിൽ കൊടുത്ത ഒരു എന്താ പറയാ ഒരു ഗിത്താർ കോഡ്സ് ആണ് ഈ പാട്ടിന്റെ ജാതകം തന്നെ മാറ്റിമറിച്ചതെന്ന് പറയും നമ്മളിത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ പാട്ട് കേൾക്കുമ്പോഴായിരിക്കും ഇതിന്റെ ഒരു ഭംഗി കൂടുന്നത്
0: ഓക്കെ
1: അതുപോലെ ഈ പാട്ട് പാടിയിരിക്കുന്ന ആളുടെ പേര് തോമസ് ആൻഡേഴ്സ് എന്നാണ് അപ്പോ അദ്ദേഹം ഈ പാട്ടിന്റെ കോറസ് ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഹൈ പിച്ച് ഫാൽസെറ്റോ ആ സ്റ്റൈലും പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റുഡിയോ ബാക്കിംഗ് വോക്കൽസും ഒക്കെ കാരണം തുടക്കത്തിൽ ഒരു സ്ത്രീയാണ് പാടിയെന്ന് തോന്നിപ്പോവും ഈ ശരി ശരി ലേഡി അത് അദ്ദേഹത്തിന് കാണുമ്പോഴും അങ്ങനെ തന്നെ തലമുടിയൊക്കെ വളർത്തി മുഖം കണ്ടാലും ഒരു പെണ്ണിനെ പോലെ കണ്ണൊക്കെ എഴുതിയതുപോലെ തോന്നും അപ്പൊ അതൊരു ലേഡി ആണോ പാടിയെന്ന് തോന്നുന്ന തരത്തിലുള്ള രൂപവും വോയിസുമാണ് അതിൽ കൊടുത്തിരിക്കുന്നത് ഇനി അത് കാണുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ പിന്നെ ഈ ഷെരി SCHERI ഷെരി എന്ന് പറയുന്ന ഫ്രഞ്ച് വേർഡിൽ ആൺകുട്ടികളെ വിളിക്കുന്ന ഒരു പേരാണ് ഗ്രാമാറ്റിക്കലി ആ വേർഡ് തെറ്റാണെങ്കിലും പിന്നീട് അത് ശരി ശരി ലേഡി എന്ന് തന്നെ അറിയാം അപ്പൊ തന്നെ നമുക്കൊരു ഡൗട്ട് വരും ആൺകുട്ടികളെ വിളിക്കുന്ന വേർഡാണ് പിന്നെ ഇത് പാടുന്നതിന്റെ ലുക്ക് വോയിസ് എല്ലാം കൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടു ഈ പാട്ട് ജസ്റ്റ് ഇറങ്ങി റിലീസ് ചെയ്ത ഉടനെ തന്നെ ഇപ്പോ ജർമ്മനി ഓസ്ട്രിയ സ്വിറ്റ്സർലൻഡ് ഈ ഭാഗങ്ങളിലൊക്കെ ചെറിയൊരു വിലക്കുണ്ടായിരുന്നു ഈ പാട്ടിന് എങ്കിലും അവിടുത്തെ ആൾക്കാരെല്ലാം മനസ്സിലേക്ക് ഏറ്റുവാങ്ങി അന്നും ഇന്നും അല്ലേ പിന്നെ പറഞ്ഞപോലെ ഈ വിജയം ഇങ്ങനെ കുടുമുടിയിൽ നിൽക്കുമ്പോൾ നമ്മൾ പറഞ്ഞ ലാത്തെ ആ ജർമ്മൻ സംഗീത കൂട്ടുകെട്ടുള്ള മോഡേൺ ടോക്സ് അവരടിച്ച് പിരിഞ്ചച്ച എന്നിട്ടും ഈ പാട്ടിന്റെ പ്രശസ്തി ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ഇന്ന് നമ്മൾ ഏറ്റുപാടുന്നു
0: തീർച്ചയായിട്ടും അല്ലെ എത്രയോ ഞാനിപ്പോ ആദ്യമായിട്ടാണ് ഞാൻ അന്ന് ഇറങ്ങിയ ഒരു 40 കൊല്ലം മുന്നേ ഉള്ള പാട്ട് നമ്മളൊന്നും മനസ്സിൽ അത് അങ്ങനെ മോളാത്ത പോലും അറിയില്ല അല്ലെ
1: എന്നാലും
0: ശരി ശരി ലേഡി എന്ന് പറയുന്ന ആ പാട്ടിന്റെ പുറകിൽ ഇങ്ങനെ ഒരു രസം ഉണ്ടെന്നുള്ളത് ഫസ്റ്റ് ടൈം ആയിരിക്കും പലരും ഒരുപക്ഷെ അറിയുന്നത്
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ് 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ് ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ വിശേഷങ്ങൾ നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി ഹോം 92.2 FM ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്
6: ജോയ ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
5: സപ്പോർട്ടഡ് ബൈ അക്ബി ട്രാവൽസ് .com അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സിഎംആർഎൽ എക്സാലോജിക്ക് കള്ളപ്പണം വെളുപ്പിച്ചതിന് തെളിവുണ്ടെന്ന ഇഡിയുടേത് നാടകമെന്ന മുഹമ്മദ് റിയാസ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളിൽ കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ തെളിവുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നടന്നത് വൻ കള്ളപ്പണ ഇടപാടാണെന്നും വിദേശത്തേക്ക് ഹവാല ഇടപാട് നടത്തിയതിൽ മുൻമന്ത്രിയും വീണയുടെ പങ്കാളിയുമായ മുഹമ്മദ് റിയാസിന് മുഖ്യപങ്കെന്നും ഇഡി അവകാശപ്പെടുന്നു. ഇഡി കേരള സർക്കാരിന് കൈമാറിയ 25 പേജുള്ള കത്തിലെ നിർണായക വിവരങ്ങൾ പുറത്ത്. മെയ് 27 തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ഡയറിയിൽ വീണ സ്വന്തം കൈപ്പടയിൽ പണമിടപാട് വിവരങ്ങൾ എഴുതി സൂക്ഷിച്ചിരുന്നുവെന്നാണ് ഇഡി പറയുന്നത്. വീണ കുറിച്ചുവെച്ച കണക്കുകൾ എന്ന പേരിൽ ഇഡി ചൂണ്ടിക്കാട്ടുന്ന വിവരങ്ങളിൽ കോടികളുടെ ഇടപാടുകളെക്കുറിച്ചാണ് പറയുന്നത്. ഹവാല ഇടപാടുകളാണ് നടന്നതെന്ന് തെളിഞ്ഞതായാണ് ഇഡിയുടെ വാദം. റിയാസ് ഹവാല ഇടപാടിന് പേഴ്സണൽ സ്റ്റാഫുകളെ ഉപയോഗിച്ചെന്നും ഇഡി ആരോപിക്കുന്നുണ്ട്. റിയാസിന്റെ സ്റ്റാഫ് അംഗങ്ങളും സുഹൃത്തുക്കളും കൂട്ടാളികളായെന്ന് ഇഡിയുടെ കത്തിൽ പറയുന്നു. ഹവാല കടത്തിനുവേണ്ടി 16 വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. വീട്ടിൽ നടത്തിയ റെയ്ഡിൽ മകൾ വീണയുടെ ചുവന്ന ഡയറിയും ഇഡി ആരോപിക്കുന്നുണ്ട്. റിയാസിന്റെ സ്റ്റാഫ് അംഗങ്ങളും സുഹൃത്തുക്കളും കൂട്ടാളികളായെന്ന് ഇഡിയുടെ കത്തിൽ പറയുന്നു. ഹവാല കടത്തിനുവേണ്ടി 16 വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നാണ് ഇഡിയുടെ

0: അദ്ദേഹത്തിന്റെ ചോദ്യം. ഇഡിയുടേത് നല്ല സ്ക്രിപ്റ്റ് ആണെന്നും ഇത് എഴുതിയവർക്ക് തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം കൊടുക്കണമെന്നും MLA. ബേപ്പൂരിലെ വികസനത്തിനായി ഉണ്ടാക്കിയ ഗ്രൂപ്പാണ് ഹവാല ഇടപാടിനെന്ന രീതിയിൽ പ്രചരിപ്പിച്ചത്. ഭാവിയിൽ ബിസിനസ് ചെയ്യാൻ ലക്ഷ്യമിട്ട് നടത്തിയ കുറിപ്പാണ് റെഡ് ബുക്ക് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നതെന്നും മുഹമ്മദ് റിയാസ്. ഹവാല ഇടപാടെന്ന് വീണ കുറ്റസമ്മതം നടത്തിയെന്നത് തെറ്റാണെന്നും റിയാസ്. ഹവാല പണമാണെന്ന് വീണ സമ്മതിച്ചു എന്നത് ശുദ്ധ അസംബന്ധമെന്നും മുഹമ്മദ് റിയാസ്. CPMന്റെ വിപുലീകൃത സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ മാർഗരേഖയിന്മേലുള്ള പൊതുചർച്ച അവസാനിച്ചു. പൊതുചർച്ചയിൽ നേതൃമാറ്റമെന്ന ആവശ്യം ഉയർന്നില്ലെന്നാണ് റിപ്പോർട്ട്. എന്നാൽ പാർട്ടി അടിമുടി മാറണമെന്നും തിരുത്തൽ വേണമെന്നതുമായിരുന്നു പൊതുചർച്ചയിൽ ഉയർന്നുവന്ന പൊതുവികാരം. വ്യക്തി കേന്ദ്രീകൃത ശൈലിക്കെതിരെ CPM വിശാല സമിതിയിൽ ആഞ്ഞടിച്ച് ജില്ലാ കമ്മിറ്റികൾ. ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇല്ലാതായത് നേതാക്കളുടെ ധാർഷ്ട്യം കാരണമെന്ന് കൊല്ലം കമ്മിറ്റി. 10 വർഷത്തെ ഭരണം പ്രസ്ഥാനത്തെ ദുർബലമാക്കിയെന്ന് കണ്ണൂർ കമ്മിറ്റിയും തുറന്നു പറഞ്ഞു. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന പ്രചരണ വാചകം പോലും തിരിച്ചടിയായെന്നും വിമർശനം. തന്റെ US യാത്രയെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് വിശദീകരണവുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ചിലവിലല്ല തന്റെ വിദേശയാത്രയെന്നും സംഘാടകരുടെ ചിലവിലാണെന്നും ചെന്നിത്തല. ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലൂടെയാണ് ആഭ്യന്തരമന്ത്രിയുടെ വിശദീകരണം. ചെന്നിത്തലയുടെ വിദേശയാത്ര സംബന്ധിച്ച ഇടത് സൈബർ ഹാൻഡലുകളിൽ വ്യാപക പ്രചരണങ്ങൾ നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രിയുടെ വിശദീകരണം. NTPC നിന്ന് 30 രൂപയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഇത്രയും വില നൽകി വൈദ്യുതി വാങ്ങിയാൽ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും എന്നത് എല്ലാവർക്കും അറിയാം. ഇക്കാര്യത്തിന് മന്ത്രിസഭയുടെ അനുമതിയും വേണം. എല്ലാ വഴികളും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പവർ കട്ട് എന്നുവരെ തുടരും എന്നത് ഇപ്പോൾ പറയാൻ കഴിയില്ല. എത്രയും വേഗത്തിൽ പരിഹരിക്കുകയാണ് ലക്ഷ്യമെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. രാജസ്ഥാനിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാൻ കഴിയാത്തതിന്റെ നിരാശയിൽ കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി പരിശോധിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. കോൺഗ്രസിനേക്കാൾ കൂടുതൽ വാർഡുകളിൽ വിജയിക്കാനും മുൻതൂക്കം നിലനിർത്താനും കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് BJP. മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയുടെയും BJP സംസ്ഥാന അധ്യക്ഷന്റെയും സ്വന്തം തട്ടകങ്ങളിൽ നേരിടേണ്ടി വന്ന അപ്രതീക്ഷിത തിരിച്ചടികളും കടുത്ത മത്സരവും പാർട്ടിക്ക് തലവേദനയാണ്. കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത പ്രാദേശിക ഭരണകൂടങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയും പ്രാദേശിക പാർട്ടികളുടെയും പിന്തുണ അത്യന്താപേക്ഷിതം. അതിനാൽ പരമാവധി നഗരസഭകളിൽ ഭരണം പിടിച്ചെടുക്കാൻ BJP സ്വതന്ത്രരെയും മറ്റും ഒപ്പം കൂട്ടാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. യമൻ അതിർത്തിയിൽ സൌദി അറേബ്യയുടെ ഖമീസ് മുഷൈത്ത് വ്യോമ താവളത്തിന് നേരെ ഹൂദിയുടെ കനത്ത മിസൈൽ ഡ്രോൺ ആക്രമണം. ഇതിനിടെ സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ US സെൻട്രൽ കമാൻഡ് മേധാവി അഡ്മിറൽ ബ്രാഡ് കൂപ്പറുമായി കൂടിക്കാഴ്ച നടത്തി. വിലക്കു പട്ടികയിലുള്ള 77 ചരക്ക് കപ്പലുകളുടെ വിവരങ്ങൾ ഇറാൻ പ്രസിദ്ധീകരിച്ചു. ഈ കപ്പലുകൾ വീണ്ടും ഹോർമുസിലെത്തിയാൽ പിടിച്ചെടുക്കുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ്. ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശനയത്തെയും തന്ത്രപരമായ പരമാധികാരത്തെയും പ്രശംസിച്ച് ചൈന, ഇന്ത്യയുടേത് സ്വതന്ത്രമായ വിദേശനയമാണെന്നും ചൈനയുമായുള്ള ബന്ധം വികസിപ്പിക്കുന്നത് മൂന്നാമതൊരു രാജ്യത്തിന്റെയും സ്വാധീനത്തിൽ അല്ല എന്നുമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടിനെ ചൈന ഏറെ വിലമതിക്കുന്നുവെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം. ഇരു നേതാക്കളും തമ്മിൽ നടന്ന ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധാരണ ഇന്ത്യയും ചൈനയും എതിരാളികളല്ല, മറിച്ച് പങ്കാളികളാകണം എന്നതാണെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു. AIയെക്കുറിച്ചുള്ള തട്ടിപ്പ് പ്രചരണത്തിന് പിന്നിൽ ഇടതുപക്ഷമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആഗോളതാപനം പോലെ മറ്റൊരു തട്ടിപ്പാണിതെന്ന് ട്രംപ്. എല്ലാവരും ചൂട് കാരണം മരിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തായെന്ന് ട്രംപിന്റെ ചോദ്യം. AI മേഖലയെ നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരെ പരിഹസിച്ചാണ് ട്രംപ് രംഗത്തെത്തിയത്. ബിസിനസ് ചരിത്രത്തിൽ ഇന്നേവരെ ഏതെങ്കിലും വ്യവസായം നടത്തുന്നവർ അത് നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട ചരിത്രമുണ്ടോ എന്നും ട്രംപിന്റെ ചോദ്യം. ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ പ്രസിഡന്റായ പാകിസ്ഥാന്റെ മൊഹസിൻ നഖ്വിയുടെ കയ്യിൽ നിന്ന് വനിതാ ഏഷ്യാകപ്പ് ജേതാക്കൾക്കുള്ള ട്രോഫി ഏറ്റുവാങ്ങില്ലെന്ന് നേരത്തെ തന്നെ സംഘാടകരെ അറിയിച്ചിരുന്നതായി BCCI സെക്രട്ടറി ദേവ്ജിത്ത് സൈക്കിയ. ഇത് BCCIയോ കളിക്കാരോ എടുത്ത തീരുമാനമല്ല, രാജ്യത്തിന്റെ താൽപര്യം പിന്തുടരാൻ തങ്ങൾ ബാധ്യസ്ഥർ. സമ്മാനദാന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതിലൂടെ പെഹൽഗാം ആക്രമണത്തിലെ ഇരകളായ എല്ലാവരെയും തങ്ങൾ ആദരിക്കുകയായിരുന്നുവെന്നും സൈക്കിയ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Dhanya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Good morning. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.

0: മോർണിംഗ് വിത്ത് നിത്യ.
1: ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും മിഡ് മോർണിംഗ് വിത്ത് നിത്യയുടെ ഇന്നത്തെ ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ കുറച്ച് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നത്, ലാസ്റ്റ് പാട്ട് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്ത പാട്ടാണ് വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ്. ഐ തിങ്കിങ് ഒൺലി നിങ്ങളെ മാത്രം. ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും ഇന്ന് സെപ്റ്റംബർ 15th, ചൊവ്വാഴ്ചയാണ്. അപ്പോൾ മിഡ് മോർണിംഗ് വിത്ത് നിത്യ അതായത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനി നമ്മൾ 2 മണിവരെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളും വിശേഷങ്ങളും പാട്ടുകളും സമ്മാന നിമിഷങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നിയ ഒരൊറ്റ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഡേ ഓഫ് ഡെമോക്രസി, അല്ലെങ്കിൽ അന്താരാഷ്ട്ര ജനാധിപത്യ ദിനമാണിന്ന്. ഇതൊരു എന്താ പറയുക, കാളടച്ച തിയറിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസംഗമോ ഒന്നും അല്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ലൈഫിൽ ദിവസവും നടക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. യുണൈറ്റഡ് നേഷൻസ് ഒക്കെ പറയുന്നത് പോലെ പിന്നെ എവറി വോയിസ് കൗണ്ട്സ്, ഡെമോക്രസി ഡെലിവേഴ്സ്, അതായത് എല്ലാവരുടെയും ശബ്ദത്തിന് ഒരേ വിലയുണ്ടെന്ന് സാരം. അപ്പോൾ ഇപ്പോൾ വീട്ടിലായിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിക്കോട്ടെ, ഓഫീസിലായിക്കോട്ടെ, നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ചോദിക്കാറില്ലേ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് തീർത്തും, നമ്മൾ സങ്കല്പിക്കുന്നതിന് തീർത്തും എതിരായൊരു കാര്യം അടുത്തൊരാൾ പറയുമായിരിക്കാം. പക്ഷെ അവിടെ വരെ അവരെ നമ്മൾ കേൾക്കാൻ കാണിക്കുന്ന ഒരു മനസ്സില്ലേ, മറ്റുള്ളവരുടെ ചിന്തകളെ ബഹുമാനിക്കുന്ന ആ ഒരു ചിന്ത, അതാണ് സത്യം പറഞ്ഞാൽ എൻ്റെയൊക്കെ ഉള്ളിലെ യഥാർത്ഥ ഡെമോക്രസി എന്ന് പറയുന്നത്. നമ്മൾ മറ്റുള്ളവർക്കും കൂടെ ഒരു ചെറിയ അവസരമൊക്കെ കൊടുക്കാം അല്ലേ. നമ്മുടെ ഒപ്പം ഉള്ളവരുടെ വാക്കുകൾക്കും അഭിപ്രായങ്ങൾക്കും കൂടി കൊച്ചു കാര്യങ്ങളാണെങ്കിലും പ്രാധാന്യം നൽകാൻ നമുക്ക് സാധിക്കണം. കൂടുതൽ എന്താ പറയുക, അനാവശ്യമായ ചിന്തകളിലേക്ക് ഒന്നും പോകണ്ട. നമ്മൾ ജനാധിപത്യം എന്ന് പറയുമ്പോൾ അതിനെ വേറൊരു തലത്തിലേക്കൊക്കെ കൊണ്ടുപോവാതെ, ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എന്നെ കേൾക്കുന്ന നിങ്ങൾ, അതുപോലെ തന്നെ എനിക്ക് ഞാൻ പറയുന്നതിന് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തും എന്നുള്ളതിനൊരു വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജനാധിപത്യത്തെ നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുന്നതിനൊന്നും പ്രശ്നമില്ലല്ലേ. എനിവേ, അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് നമ്മുടെ ആനിവേഴ്സറി സമ്മാനങ്ങളുടെ കാര്യമാണ്. ഇന്നും ജോയ് അലക്കാസ് നൽകുന്ന നമ്മുടെ 9 gram 22 carat ഗോൾഡ് കോയിനുള്ള ചോദ്യമുണ്ട്. അതുപോലെ അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റിന് വേണ്ടിയുള്ള ചോദ്യമുണ്ട്. അൽമാറായ കാർ റെൻ്റൽ നൽകുന്ന 1 month സബ്സ്ക്രിപ്ഷന് വേണ്ടിയുള്ള ചോദ്യമുണ്ട്. അതിനൊക്കെ ഉപരി, അത് മീൻസ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചേർത്ത് പറയാവുന്നതാണ്, നമ്മുടെ Home92.2 FM ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആനിവേഴ്സറി വീഡിയോ ഉണ്ട്. അതിൽ ആ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ 4 സുഹൃത്തുക്കളെ കമന്റിൽ നിങ്ങൾ ടാഗ് ചെയ്യുക. ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു iPhone 17 ആണ്. അപ്പോൾ ഇങ്ങനെ കൈ നിറയെ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നടന്നിങ്ങോട്ട് വരുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, കാലാവസ്ഥയൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്, പക്ഷേ വൈകുന്നേരത്തെ അത്യാവശ്യം നല്ല ചൂടുമുണ്ട് അല്ലേ. എനിവേ, നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടുള്ള 3 മണിക്കൂർ നേരമാണ്. പിന്നെ അടുത്ത മണിക്കൂറിലും ഈ പറഞ്ഞ പോലെ എനിക്ക് നമുക്ക് ഗസ്റ്റ് ഉണ്ട്, ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ അവർ ഉടനെ എത്തും. നല്ലൊരു ഭയങ്കര ഗംഭീരമായിട്ടുള്ളൊരു പരിപാടി നടക്കാൻ പോവാണ് ഷാർജ സഫാരി മോളിൽ വെച്ച്, രാത്തിങ്കൾ പൂത്താലി ചാർത്തി. ആ പേര് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണ്. മലയാളികൾക്ക് ചില പാട്ടുകളോട് പറഞ്ഞറിയിക്കാനാകാത്ത നൊസ്റ്റുവും പ്രണയവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ്. അപ്പോൾ ചില പാട്ടുകളുടെ വരികൾ ആ പ്രോഗ്രാമിന് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്തായിരിക്കും അതിനകത്ത് ഉണ്ടാവുക എന്നുള്ളത്. ഒരുപാട് സസ്പെൻസ് നിറഞ്ഞ, ഒരുപാട് നിങ്ങളുടെ മനസ്സിനെ കോരിത്തെറിപ്പിക്കുന്ന രീതിയിൽ നല്ല കിടിലിന് പ്രോഗ്രാംസുമായിട്ടാണ് അവരെത്തുന്നത്. എന്തായാലും 12 മുതൽ 1 മണിവരെ കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കുക പരിപാടിയെക്കുറിച്ചും ഡേറ്റിനെ കുറിച്ചും എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളതെല്ലാം. അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ് ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
2: യു ആർ ലിസണിംഗ് ടു Home 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
3: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: മഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്,
4: 50 മില്യണിലധികം
3: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
6: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: First anniversary birthday bash.
7: Joya Lucas, world's favorite jeweler.
1: Supported by akbutravels.com, Al Maraya Car Rentals and Volcano LED Solutions.
8: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
9: ശ്രദ്ധിക്കണ്ട.
8: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
10: അണ്ണം പേടിക്കണ്ടാ,
11: വണ്ടി നേരെ അഡ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രാസിലേ ഉള്ളൂ.
8: അമ്പാണ്, എന്നാ വേഗം പോ അഡ്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്.
9: അണ്ണ ശ്രദ്ധിക്ക.
12: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾഡ്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾഡ്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾഡ്രാസ് ഡോട്ട് ഇൻ.

0: Morning with Nitya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്
2: 922 മദ്രാസ് മെയിൽ. തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Double hit of the hour. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: രാവിലെ മുതൽ ഹെവി ഹെവി ട്രാഫിക് ആണ് നമുക്കറിയാം. എങ്കിലും നിങ്ങളും ഈ ഞാൻ ഈ പറയുന്നത് കൂടാതെ എവിടെയെങ്കിലും നല്ല ട്രാഫിക് അത്യാവശ്യം കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എവിടെയെങ്കിലും ആക്സിഡൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പ്രധാനമായിട്ട് നമ്മുടെ അൽസത്വ ഏരിയയിലും പരിസര പ്രദേശങ്ങളിലും നല്ല രീതിയിലുള്ള ഹെവി ട്രാഫിക് അനുഭവപ്പെടുന്നുണ്ട്. അൽസത്വയിലെ അൽബദ സ്ട്രീറ്റ്, അൽദുറാർ സ്ട്രീറ്റ് ഇവിടങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നവർ അത്യാവശ്യം ട്രാഫിക് പ്രതീക്ഷിച്ചുള്ളൂ. കാരണം അതുപോലെ തന്നെ വാസൽ അൽവാസലുള്ള അൽസലാം സ്ട്രീറ്റിലും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഷെയ്ഖ് സായിദ് റോഡിലെ സ്ഥിതി നോക്കുകയാണെങ്കിൽ, ട്രേഡ് സെന്റർ സെക്കൻഡ് ഏരിയ, അതുപോലെ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ് അവിടെ. ഡി എഫ് സി ഭാഗത്ത് പോകുന്നവർക്കും ചെറിയ തടസ്സങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ അൽസൂഖ് സ്ട്രീറ്റിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക് അനുഭവപ്പെടുമ്പോൾ ഡി എഫ് സിയുടെ മറ്റ് പ്രധാന റോഡുകളിൽ മോഡറേറ്റ് ട്രാഫിക്കാണുള്ളത്. അതുകൊണ്ട് ഈ റൂട്ടുകളിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർ അത്യാവശ്യം സമയത്ത് തന്നെ ഇറങ്ങാൻ ശ്രദ്ധിക്കുക. സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യുക. എല്ലാ ട്രാഫിക് റൂൾസും കൃത്യമായിട്ട് പാലിക്കുക. മനോഹരമായ പാട്ടുകളുമായി മിഡ് മോർണിംഗ് നിത്യ തുടരുകയാണ്. കേട്ടുകൊണ്ടേയിരിക്കും ഹോം 92.2 FM.
0: Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: സെപ്റ്റംബർ 26 എന്താ പരിപാടി?
4: സെപ്റ്റംബർ 26 പരിപാടി.
5: Please make some noise for
4: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ.
3: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
4: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
3: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
4: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ട്നേഴ്സ് ഹോം 92.2 FM and 89.4 തമിഴ് FM.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
2: Joy Alukas, world's favorite jeweler.
1: Supported by AkbuTravels.com, Almaraya Car Rentals and Volcano LED Solutions.
3: കലണ്ടർ ഫുൾ ആണ്. വർക്ക്, മീറ്റിംഗ്, സ്കൂൾ അപ്പോയിന്റ്മെന്റ്സ്.
0: ഹോ, ബിസി ആണല്ലേ. അപ്പോഴേ ഈ ഹെൽത്ത് ചെക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ?
3: ആഹാ, അതിന് സമയം കിട്ടിയിട്ട് വേണ്ടേ?
0: നമ്മൾ ജീവിതത്തിലെ പല കാര്യങ്ങളും കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെക്കാറില്ലേ, അതുപോലെ ഹെൽത്തിനും ഒരു കലണ്ടർ അത്യാവശ്യമാണ്. ചെക്കപ്പുകൾ എല്ലാവർക്കും ഒരുപോലെയല്ല. പ്രായവും ഹെൽത്ത് ഹിസ്റ്ററിയും ഡോക്ടേഴ്സിന്റെ അഡ്വൈസും ഒക്കെ അനുസരിച്ചാണ് പരിശോധനകൾ നടത്തേണ്ടത്. മാത്രമല്ല, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾക്കായി നമ്മുടെ ഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ഉണ്ടല്ലോ. MRI, CT, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ് എന്നിവയും ഹോൾ ബോഡി MRI സ്ക്രീനിങ്ങും ഏറ്റവും അഫോർഡബിൾ പാക്കേജുകളിൽ ലഭ്യമാണ്.
3: ഓക്കേ, ഹെൽത്ത് ചെക്കപ്പിനും കലണ്ടറിൽ ഒരു ഡേറ്റ് ഇടാം.
0: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അൽഗറൂദ്. കോൾ 04-232-7111.
4: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2.
1: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
4: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
1: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
4: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
1: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
4: An event by WR Events in association with EMNF UAE. Energized by Home 92.2 FM. Mid-morning with Nitya.
1: Yes, welcome back to Mid-Morning with Nithya on Home 92.2 FM. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് നിത്യ ജോയ് അലുക്കാസിന്റെ ആ സമ്മാനങ്ങളെ കുറിച്ച് ചോദിക്കാത്തതെന്ന് അല്ലെ? യെസ്, ചോദ്യം ഇതാ വന്നു കഴിഞ്ഞു. ഇനി ഇപ്പൊ മാറ്റി വെച്ചിട്ട് കാര്യമില്ല, സമയം ഒരുപാടായി അല്ലെ. എന്തായാലും ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് ഈ 3 മണിക്കൂർ അയച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ മണിക്കൂറിൽ ചോദിച്ച ഒരു ചോദ്യങ്ങളും ഈ ഷോയിൽ, ഓരോ ഷോയ്ക്കും ഓരോരോ ചോദ്യങ്ങളാണ്. അത് ആ ഷോയിൽ മാത്രമേ ഉത്തരങ്ങൾ അയക്കാൻ പാടുള്ളൂ, പിന്നെ അടുത്ത ഷോയ്ക്ക് അയക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ജോയ് അലുക്കാസ് നൽകുന്ന 9 gram 22 carat ഗോൾഡ് കോയിന് വേണ്ടിയുള്ള ചോദ്യമാണിത്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടം, അത് നമുക്ക് യുഎയിൽ തന്നെയാണ്. അതിൽ നമ്മൾ എപ്പോഴും സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു അല്ലേ. പക്ഷേ ഈ ബുർജ് ഖലീഫയിൽ എത്ര നിലകളുണ്ട് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ഞാൻ പറയാം. ഒന്നുകൂടെ പറയാം, ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായിട്ടുള്ള, ഉയരമുള്ള കെട്ടിടമായിട്ടുള്ള ബുർജ് ഖലീഫയിൽ എത്ര നിലകളുണ്ട് എന്നുള്ളതാണ് ചോദ്യം. റൈറ്റ് ആൻസേഴ്സ് അയക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാലോ. 9 2 2 യുവർ റൈറ്റ് ആൻസർ, യുവർ നെയിം സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്ക് അയക്കുക. ബുർജ് ഖലീഫയിൽ എത്ര നിലകളുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഫോർമാറ്റ്. 3 ചോദ്യങ്ങൾക്കും ഡിഫറെന്റ് ഫോർമാറ്റ് ആണ്. ഇതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് 9 2 2 യുവർ റൈറ്റ് ആൻസർ, യുവർ നെയിം സെൻഡ് ടു 0585829220. എന്തായാലും അടുത്ത വിശേഷത്തിലേക്ക് ഉറക്കടക്കുമ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ദുബായ് നിവാസികൾക്ക്, ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്കും ഒരുപോലെ ആഘോഷമാക്കാൻ പറ്റുന്ന വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയെക്കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ വേനൽക്കാല അവധിയൊക്കെ കഴിഞ്ഞ് കൂടുതൽ തിളക്കത്തോടെ തിരികെ എത്തുന്ന ദുബായ് സഫാരി പാർക്കിന്റെ പുതിയൊരു വിശേഷമാണ് കേട്ടോ. തണുപ്പ് കാലം എത്താറാകുന്നു എന്ന് തോന്നുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, രാവിലെയൊക്കെ വരുമ്പോൾ ഈ ചൂടൊക്കെ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. എന്താ പറയുക, ഒരു സുഖമുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ രാവിലെ അനുഭവപ്പെടുന്നത്. പിന്നെ ഈവനിങ് സമയത്തേക്ക് അത്യാവശ്യം ഒരു ഹ്യൂമിഡിറ്റി ഒക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എനിവേ കുഴപ്പമില്ല, എപ്പോഴെങ്കിലും ഒരു സമയത്തെങ്കിലും ഈ ഒരു ചെറിയൊരു തണുത്ത കാലാവസ്ഥയിലേക്ക് എത്തുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. എന്തായാലും തണുപ്പ് കാലം എത്താറാവുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ നമ്മൾ കാത്തിരിക്കുന്ന ഒന്നാണ് നമ്മുടെ ദുബായ് സഫാരി പാർക്ക് ഓപ്പൺ ആവുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തവണ നമ്മുടെ 8th സീസണിലേക്ക് കടക്കുന്ന സഫാരി പാർക്ക്, ദുബായ് സഫാരി പാർക്ക് വരുന്ന ഒക്ടോബർ 12th പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ സീസണിൽ വലിയൊരു വിജയമായിരുന്നു ദുബായ് സഫാരി പാർക്ക്. അപ്പോൾ ഇത്തവണ ഒരുപാട് വമ്പൻ സൗകര്യങ്ങളോടുകൂടിയും പുതിയ അനുഭവങ്ങളോടുകൂടിയുമാണ് പ്രേക്ഷകർക്ക് മീൻസ് വിസിറ്റേഴ്സിന് മുമ്പിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ ഈ 8th സീസണിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോയൽ സഫാരി എക്സ്പീരിയൻസ് എന്നൊരു ന്യൂ പ്രീമിയം പ്രൈവറ്റ് ഗൈഡഡ് ടൂറാണ് കേട്ടോ. അതായത് കംപ്ലീറ്റ്ലി രാജകീയ സൗകര്യങ്ങളോടെ മിറർ ഗ്രൂപ്പുകാർക്ക് ഈ പാർക്ക് കണ്ടു തീർക്കാം എന്നുള്ളതാണ്. അതായത് 10 വരെയുള്ള ചെറിയ ഗ്രൂപ്പുകൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ പ്രത്യേക സഫാരിയിൽ 4 നീളുന്ന പ്രൈവറ്റ് VIP ടൂറാണ് കിട്ടുക കേട്ടോ. അപ്പോൾ ഈ റോയൽ സഫാരി എക്സ്പീരിയൻസ് തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് പ്രൈവറ്റ് വെഹിക്കിൾ, പ്രത്യേകമായി വഴികാട്ടാൻ ഒപ്പം ഉണ്ടാകുന്ന ഒരു ഡെഡിക്കേറ്റഡ് ഗൈഡ്, പിന്നെ അനിമൽസിനെ വളരെ അടുത്ത് നിന്ന് കാണാനുള്ള അവസരങ്ങൾ, പിന്നെ ജനപ്രിയമായിട്ടുള്ള ലൈവ് ഷോസ് കാണാൻ മുൻനിരയിലുള്ള റിസർവ്ഡ് സീറ്റിംഗ് സർവീസസ്, അതുമാത്രമല്ല പ്രീമിയം ഹോസ്പിറ്റാലിറ്റി, ഇതെല്ലാം ഈ പാക്കേജിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ കുടുംബത്തോടൊപ്പോ അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പോ വളരെ റിലാക്സ്ഡ് ആയിട്ട് സഫാരി ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അപാരമായിട്ടുള്ള അനുഭവം തന്നെയായിരിക്കും കേട്ടോ. ഇതിനൊക്കെ പുറമെ വിസിറ്റേഴ്സിനെ സ്വീകരിക്കാൻ പുതിയ പുതിയ കാര്യങ്ങളാണ് ഈ ഒരു 8th സീസണിൽ കാത്തിരിക്കുന്നത്. പ്രധാനമായിട്ടും തങ്ങളുടെ പുതിയ ബ്രാൻഡ് പ്ലാറ്റ്ഫോം വഴി മൃഗസംരക്ഷണത്തിനും പ്രകൃതി സൗഹൃദ പ്രവർത്തനങ്ങൾക്കും ഈ പാർക്ക്, നമ്മുടെ ദുബായ് സഫാരി പാർക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവാസ വ്യവസ്ഥകളെ പരിചയപ്പെടുത്തുന്ന ആഫ്രിക്കൻ വില്ലേജ്, ഏഷ്യൻ വില്ലേജ്, അറേബ്യൻ ഡെസേർട്ട് സഫാരി, എക്സ്പ്ലോറർ വില്ലേജ് ആൻഡ് കിഡ്സ് ഫാം, അങ്ങനെ ഉൾപ്പെടെയുള്ള 6 ഇമ്മേഴ്സീവ് സോൺസ് ആണ് ഈ പാർക്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. മാത്രമല്ല ഏകദേശം 3,000 വ്യത്യസ്ത ജീവി വർഗ്ഗങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിൽ 78 സ്പീഷീസ് ഓഫ് മാമൽസ്, 50 വെറൈറ്റീസ് ഓഫ് റെപ്റ്റൈൽസ്, അതോടൊപ്പം തന്നെ 111 ടൈപ്സ് ഓഫ് ബേർഡ്സും മറ്റ് ജീവികളും വിസിറ്റേഴ്സിനെ വരവേൽക്കാൻ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ കുട്ടികൾക്ക് മൃഗങ്ങളെ കണ്ടു പഠിക്കാനും അവർക്ക് ഭക്ഷണം നൽകാനും ഒക്കെ ആയിട്ട് മികച്ചൊരു എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് നമ്മുടെ ഈ പാർക്കിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്ന ഒക്ടോബർ 12 മുതൽ നിങ്ങളുടെ വീക്കെൻഡ് പ്ലാൻസിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒന്ന് തന്നെയാണ് ദുബായ് സഫാരി പാർക്ക് എന്ന് ഞാൻ എടുത്തു പറയുകയാണ് കേട്ടോ. കൂടുതൽ ടിക്കറ്റ് ഡീറ്റെയിൽസിനും അപ്ഡേറ്റ്സിനും ഒക്കെ ആയിട്ട് അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി മുൻകൂട്ടി നിങ്ങൾക്ക് ബുക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ഞാൻ ഒരിക്കൽ കൂടി നമ്മുടെ ജോ അയൽക്കാസിന്റെ ചോദ്യം ചോദിച്ചുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് കടക്കുകയാണ്. വേഗം മെസ്സേജസ് അയച്ചുകൊണ്ടേയിരിക്കും. കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് വേഗം വീണ്ടും ചോദിക്കുന്നു, അയ്യോ അടുത്ത മണിക്കൂറിൽ എന്നിട്ട് കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എപ്പോഴാണോ ആ ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ മാത്രമേ കേൾക്കാൻ പറ്റൂ. അടുത്ത മണിക്കൂറുകളിൽ അടുത്തടുത്ത ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഉത്തരങ്ങൾ നിങ്ങൾക്ക് 3 അയച്ചുകൊണ്ടേയിരിക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ബുർജ് ഖലീഫയിൽ എത്ര നിലകളുണ്ട് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ശരിയായ ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് 922 യുവർ റൈറ്റ് ആൻസർ യുവർ നെയിം സെൻഡ് ഇറ്റ് ടു 0585829220.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CMRL എക്സാലോജിക്ക് കള്ളപ്പണം വിളിപ്പിച്ചതിന് തെളിവുണ്ടെന്ന ഇഡിയുടേത് നാടകമെന്ന മുഹമ്മദ് റിയാസ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളിൽ കള്ളപ്പണം വിളിപ്പിച്ചതിന്റെ തെളിവുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നടന്നത് വൻ കള്ളപ്പണ ഇടപാടാണെന്നും വിദേശത്തേക്ക് ഹവാല ഇടപാട് നടത്തിയതിൽ മുൻമന്ത്രിയും വീണയുടെ പങ്കാളിയുമായ മുഹമ്മദ് റിയാസിന് മുഖ്യപങ്കെന്നും ഇഡി അവകാശപ്പെടുന്നു. ഇഡി കേരള സർക്കാരിന് കൈമാറിയ 25 പേജുള്ള കത്തിലെ നിർണായക വിവരങ്ങൾ പുറത്ത്. മെയ് 27 തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ഡയറിയിൽ വീണ സ്വന്തം കൈപ്പടയിൽ പണമിടപാട് വിവരങ്ങൾ എഴുതി സൂക്ഷിച്ചിരുന്നുവെന്നാണ് ഇഡി പറയുന്നത്. വീണ കുറിച്ചുവെച്ച കണക്കുകൾ എന്ന പേരിൽ ഇഡി ചൂണ്ടിക്കാട്ടുന്ന വിവരങ്ങളിൽ കോടികളുടെ ഇടപാടുകളെക്കുറിച്ചാണ് പറയുന്നത്. ഹവാല ഇടപാടുകളാണെന്ന് നടന്നതെന്ന് തെളിഞ്ഞതായാണ് ഇഡിയുടെ വാദം. റിയാസ് ഹവാല ഇടപാടിന് പേഴ്സണൽ സ്റ്റാഫുകളെ ഉപയോഗിച്ചെന്നും ഇഡി ആരോപിക്കുന്നുണ്ട്. റിയാസിന്റെ സ്റ്റാഫ് അംഗങ്ങളും സുഹൃത്തുക്കളും കൂട്ടാളികളായെന്ന് ഇഡിയുടെ കത്തിൽ പറയുന്നു. ഹവാല കടത്തിനു വേണ്ടി 16 വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. വീട്ടിൽ നടത്തിയ റെയ്ഡിൽ മകൾ വീണയുടെ ചുവന്ന ഡയറി കണ്ടെത്തിയെന്ന ആരോപണം നിഷേധിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്ത് വന്നതിന് പിന്നാലെ അത്തരമൊരു റെഡ് ബുക്ക് ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവ് പുറത്ത്. റെഡ് ബുക്കിന്റെ 9 പേജുകളുടെ പകർപ്പ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിൽ ഇഡി ചേർത്തിട്ടുണ്ട്. ഇഡി ആരോപണത്തിനെതിരെ മറുപടിയുമായി CPM നേതാവ് PA മുഹമ്മദ് റിയാസ്. വാർത്തകൾ ബോധപൂർവം സമൂഹത്തിൽ മോശമായ പ്രതിച്ഛായ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പ്രചരിപ്പിക്കുന്നതെന്നും പ്രധാനപ്പെട്ട തെളിവാണെങ്കിൽ ഇത് ഇങ്ങനെയാണോ പുറത്തുവിടുന്നതെന്നും അദ്ദേഹത്തിന്റെ ചോദ്യം. ഇഡിയുടേത് നല്ല സ്ക്രിപ്റ്റാണെന്നും ഇതെഴുതിയവർക്ക് തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം കൊടുക്കണമെന്നും MLA. ബേപ്പൂരിലെ വികസനത്തിനായി ഉണ്ടാക്കിയ ഗ്രൂപ്പാണ് ഹവാല ഇടപാടിനെന്ന രീതിയിൽ പ്രചരിപ്പിച്ചത്. ഭാവിയിൽ ബിസിനസ്

0: 10 വർഷത്തെ ഭരണം പ്രസ്ഥാനത്തെ ദുർബലമാക്കിയെന്ന് കണ്ണൂർ കമ്മിറ്റിയും തുറന്നു പറഞ്ഞു. എൽ ഡി എഫ് അല്ലാതെ മറ്റാരുണ്ട് എന്ന പ്രചരണ വാചകം പോലും തിരിച്ചടിയായെന്നും വിമർശനം. തന്റെ യു എസ് യാത്രയെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് വിശദീകരണവുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ചിലവിലല്ല തന്റെ വിദേശയാത്രയെന്നും സംഘാടകരുടെ ചിലവിലാണെന്നും ചെന്നിത്തല ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലൂടെയാണ് ആഭ്യന്തരമന്ത്രിയുടെ വിശദീകരണം. ചെന്നിത്തലയുടെ വിദേശയാത്ര സംബന്ധിച്ച ഇടത് സൈബർ ഹാൻഡിലുകളിൽ വ്യാപക പ്രചരണങ്ങൾ നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രിയുടെ വിശദീകരണം. എൻ ടി പി സിയിൽ നിന്ന് 30 രൂപയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഇത്രയും വില നൽകി വൈദ്യുതി വാങ്ങിയാൽ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും എന്നത് എല്ലാവർക്കും അറിയാം. ഇക്കാര്യത്തിന് മന്ത്രിസഭയുടെ അനുമതിയും വേണം. എല്ലാ വഴികളും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പവർകട്ട് എന്നുവരെ തുടരും എന്നത് ഇപ്പോൾ പറയാൻ കഴിയില്ല. എത്രയും വേഗത്തിൽ പരിഹരിക്കുകയാണ് ലക്ഷ്യമെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. രാജസ്ഥാനിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാൻ കഴിയാത്തതിന്റെ നിരാശയിൽ കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി പരിശോധിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. കോൺഗ്രസിനേക്കാൾ കൂടുതൽ വാർഡുകളിൽ വിജയിക്കാനും മുൻതൂക്കം നിലനിർത്താനും കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് ബിജെപി. മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയുടെയും ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെയും സ്വന്തം തട്ടകങ്ങളിൽ നേരിടേണ്ടി വന്ന അപ്രതീക്ഷിത തിരിച്ചടികളും കടുത്ത മത്സരവും പാർട്ടിക്ക് തലവേദനയാണ്. കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത പ്രാദേശിക ഭരണകൂടങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയും പ്രാദേശിക പാർട്ടികളുടെയും പിന്തുണ അത്യന്താപേക്ഷിതം. അതിനാൽ പരമാവധി നഗരസഭകളിൽ ഭരണം പിടിച്ചെടുക്കാൻ ബിജെപി സ്വതന്ത്രരെയും മറ്റും ഒപ്പം കൂട്ടാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. യമൻ അതിർത്തിയിൽ സൌദി അറേബ്യയുടെ ഖമീസ് മുഷൈത്ത് വ്യോമ താവളത്തിന് നേരെ ഹൂദിയുടെ കനത്ത മിസൈൽ ഡ്രോൺ ആക്രമണം. ഇതിനിടെ സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ യു എസ് സെൻട്രൽ കമാൻഡ് മേധാവി അഡ്മിറൽ ബ്രാഡ് കൂപ്പറുമായി കൂടിക്കാഴ്ച നടത്തി. വിലക്കുപട്ടികയിലുള്ള 77 ചരക്ക് കപ്പലുകളുടെ വിവരങ്ങൾ ഇറാൻ പ്രസിദ്ധീകരിച്ചു. ഈ കപ്പലുകൾ വീണ്ടും ഹോർമുസിലെത്തിയാൽ പിടിച്ചെടുക്കുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ്. ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശനയത്തെയും തന്ത്രപരമായ പരമാധികാരത്തെയും പ്രശംസിച്ച് ചൈന, ഇന്ത്യയുടേത് സ്വതന്ത്രമായ വിദേശനയമാണെന്നും ചൈനയുമായുള്ള ബന്ധം വികസിപ്പിക്കുന്നത് മൂന്നാമതൊരു രാജ്യത്തിന്റെയും സ്വാധീനത്തിൽ അല്ല എന്നുമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടിനെ ചൈന ഏറെ വിലമതിക്കുന്നുവെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം. ഇരു നേതാക്കളും തമ്മിൽ നടന്ന ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധാരണ ഇന്ത്യയും ചൈനയും എതിരാളികളല്ല, മറിച്ച് പങ്കാളികളാകണം എന്നതാണെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു. എഐയെക്കുറിച്ചുള്ള തട്ടിപ്പ് പ്രചരണത്തിന് പിന്നിൽ ഇടതുപക്ഷമാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആഗോളതാപനം പോലെ മറ്റൊരു തട്ടിപ്പാണിതെന്ന് ട്രംപ്. എല്ലാവരും ചൂട് കാരണം മരിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തായെന്ന് ട്രംപിന്റെ ചോദ്യം. എഐ മേഖലയെ നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരെ പരിഹസിച്ചാണ് ട്രംപ് രംഗത്തെത്തിയത്. ബിസിനസ് ചരിത്രത്തിൽ ഇന്നേവരെ ഏതെങ്കിലും വ്യവസായം നടത്തുന്നവർ അത് നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട ചരിത്രമുണ്ടോ എന്നും ട്രംപിന്റെ ചോദ്യം. ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ പ്രസിഡന്റായ പാകിസ്ഥാന്റെ മൊഹസിൻ നഖ്വിയുടെ കയ്യിൽ നിന്ന് വനിതാ ഏഷ്യ കപ്പ് ജേതാക്കൾക്കുള്ള ട്രോഫി ഏറ്റുവാങ്ങില്ലെന്ന് നേരത്തെ തന്നെ സംഘാടകരെ അറിയിച്ചിരുന്നതായി ബിസിസിഐ സെക്രട്ടറി ദേവ്ജിത് സൈക്കിയ. ഇത് ബിസിസിഐയോ കളിക്കാരോ എടുത്ത തീരുമാനമല്ല, രാജ്യത്തിന്റെ താൽപര്യം പിന്തുടരാൻ തങ്ങൾ ബാധ്യസ്ഥർ. സമ്മാനദാന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതിലൂടെ പെഹൽഗാം ആക്രമണത്തിലെ ഇരകളായ എല്ലാവരെയും തങ്ങൾ ആദരിക്കുകയായിരുന്നുവെന്നും സൈക്കിയ.
1: Home FM News was brought to you by Dhanya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 48%.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
2: You are listening to Home 92.2 FM. Home is a feeling.
4: അരിതരി കളയരുത് അരിതരി കളയരുത് ഒരു തരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരുമത് പഴമൊഴി കരുതണം എഴുതിരുതേ. അരിതരി കളയരുത് അരിതരി കളയരുത് ഒരു തരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരുമത് പഴമൊഴി കരുതണം എഴുതിരുതേ. പലനര കയറിയ വഴിയവരളുടിയ മൊഴികളിലൊട്ടും പതിരുകളില്ല, വെറുമൊരു മിരുതിനു തരുതല പറയരു കടലിനു മുതിരരുതേ. പലനര കയറിയ വഴിയവരളുടിയ മൊഴികളിലൊട്ടും പതിരുകളില്ല, വെറുമൊരു മിരുതിനു തരുതല പറയരു കടലിനു മുതിരരുതേ. അരിതരി കളയരുത് അരിതരി കളയരുത് ഒരു തരി.

0: Good morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. ഞാൻ പറഞ്ഞിരുന്നു 12 മണിക്ക് നമുക്ക് ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. യെസ്, ഗസ്റ്റിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ കാത്തിരിക്കുന്ന ആ ചോദ്യം ഏതാണെന്ന് എനിക്കറിയാം. ആ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ വേഗം ഗസ്റ്റുകളിലേക്ക് എത്തുകയാണ്. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ നിങ്ങളെ പറഞ്ഞു കൊതിപ്പിച്ച് വെച്ചിരുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. യെസ്, നമ്മൾ ആദ്യം ജോയ് ആൽക്കാസ് നൽകുന്ന 9 ഗ്രാം 22 ക്യാരറ്റ് ഗോൾഡ് കോയിന് വേണ്ടിയുള്ള ചോദ്യം ചോദിച്ചിരുന്നു. ആ ചോദ്യം ഇനി റിപ്പീറ്റ് ചെയ്യില്ല. പക്ഷെ കേട്ടവർക്ക് 3 മണിക്കൂർ നേരവും ഉത്തരങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കാം. യെസ്, ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റിന് വേണ്ടിയുള്ള ചോദ്യമാണ്. ആ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്ത്യയിലെ ഫസ്റ്റ് ഫുള്ളി ലിറ്ററേറ്റ് സിറ്റി ഏതാണ്? ഇന്ത്യയിലെ ഫസ്റ്റ് ഫുള്ളി ലിറ്ററേറ്റ് സിറ്റി ഏതാണ്? ശരിയുത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് അറിയാമല്ലോ. ആദ്യത്തെ ചോദ്യം പോലെ തന്നെയല്ല രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ. കൃത്യമായിട്ടുള്ള ഫോർമാറ്റുകൾ കൃത്യമായിട്ട് അയച്ചാൽ മാത്രമേ നിങ്ങൾ ഫൈനൽ ലിസ്റ്റിലേക്ക് പോകുള്ളൂ. സോ ഹോം കേരളം എന്നോ അല്ലെങ്കിൽ കേരള എന്നോ? ഹോം കേരള. നിങ്ങളുടെ റൈറ്റ് ആൻസർ, യുവർ നെയിം, സെൻഡ് ഇറ്റ് 0585829220 എന്ന നമ്പറിലേക്കാണ്. ഇനി ഈ മണിക്കൂറിൽ എനിക്ക് ചോദ്യം ചോദിക്കാൻ കഴിയില്ല. ഞങ്ങൾ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാണ്. വീണ്ടും ചോദിക്കുന്നു, ഇന്ത്യയിലെ ഫസ്റ്റ് ഫുള്ളി ലിറ്ററേറ്റ് സിറ്റി ഏതെന്നുള്ളതാണ് നിങ്ങൾ ശരിയുത്തരങ്ങൾ അയക്കേണ്ടത്. ഫോർമാറ്റ് ഹോം കേരള അല്ലെങ്കിൽ കേരളം. റൈറ്റ് ആൻസർ, യുവർ നെയിം, സെൻഡ് ഇറ്റ് 0585829220 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജസ് അയക്കേണ്ടത്. യെസ്, എന്തൊക്കെയാണെങ്കിലും ശരി, നമ്മൾ ഇന്ന് നിങ്ങളെ കാത്തുകാത്തിരിക്കും. നിങ്ങൾ, ഞാൻ ഇതുവരെയും പറഞ്ഞില്ല ആരാണ് വരുന്നത്, എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, രാത്തിങ്കൾ പൂത്താലി ചാർത്തി. ആ, എത്ര മനോഹരമായ വരികൾ! ഈ പാട്ട് കേൾക്കുമ്പോൾ കണ്ണടച്ചിരുന്ന് കേൾക്കാത്ത ഒരു മലയാളി ഉണ്ടാകില്ല. അത്രമേൽ റൊമാൻറ്റിക് ആയിട്ടുള്ള, വളരെ നൊസ്റ്റാൾജിയ തരുന്ന സിനിമയാണെങ്കിലും പാട്ടാണെങ്കിലും. അപ്പോൾ പാട്ട് നമ്മൾ കേൾക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള അധ്വാനം അത്ര ചെറുതല്ല. വരികൾ എഴുതണം, മ്യൂസിക് കൊടുക്കണം, പാടണം, അത് ഇത്രയും കാലം നമ്മളെ ആസ്വദിപ്പിക്കണം, നമ്മൾ ഓർത്തിരിക്കണം. അതാണ് ഒരു പാട്ടിന്റെ ഭംഗി അല്ലെങ്കിൽ ആ പാട്ടിന്റെ കരുത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഈ വരി കേൾക്കുമ്പോൾ തന്നെ ഏതൊരു മലയാളിയുടെ മനസ്സിലേക്ക് വലിയൊരു സംഗീത വസന്തമാണ് കടന്നു വരുന്നത്. ആ പാട്ടിന്റെ മാധുര്യം നെഞ്ചിലേറ്റുന്ന യു എ പ്രവാസി മലയാളികൾക്കായി അക്ഷ ആർട്സ് ഒരുക്കുന്ന രാത്തിങ്കൾ പൂത്താലി ചാർത്തി എന്ന വലിയൊരു മ്യൂസിക്കൽ ഇവന്റിന്റെ പോസ്റ്റർ പ്രകാശനത്തിനും അതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുമായിട്ട് ഇതിന്റെ അണിയറ പ്രവർത്തകർ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ അക്ഷ ആർട്സിന്റെ ഫൗണ്ടറായിട്ടുള്ള ശ്രീ അജിത് കുമാർ തോപ്പിൽ, അതുപോലെ തന്നെ ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് എന്നും വളരെ സപ്പോർട്ടീവായിട്ട് നിലകൊള്ളുന്ന മിസ്റ്റർ മണിരാജ് ശാലയിൽ, അദ്ദേഹം പവർഫോർട്ട് കോൺട്രാക്ടിംഗ് ഏജൻസിയുടെ ജനറൽ മാനേജർ കൂടിയാണ്. രണ്ടുപേരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്. ഒരുപാട് കാര്യങ്ങൾ ഈ ടൈറ്റിൽ തന്നെയാണ് ഞങ്ങൾ മയങ്ങി വീണു പോയത് കേട്ടോ. ഞാനിന്ന് വിചാരിച്ചത് നിങ്ങൾ വരുമ്പോ തന്നെ ആ പാട്ടൊന്നും ഇട്ടിട്ട് നമുക്ക് ഓൺ എയറിലേക്ക് ജോയിൻ ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അപ്രതീക്ഷിതമായി പോയി നമ്മുടെ വരവ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ പാട്ടൊന്ന് കേൾക്കും തീർച്ചയായിട്ടും. ആ പാട്ട് അല്ലേ, എന്തായാലും ഈ രാത്തിങ്കൾ പൂത്താലി ചാർത്തി, ഈ ഒരു പേരിൽ തന്നെ വലിയൊരു നൊസ്റ്റാൾജി ഉണർന്നു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു മ്യൂസിക്കൽ ഇവന്റിന് അങ്ങനെ ഒരു പേര് ചാർത്താം എന്ന് കരുതിയത്?
2: തീർച്ചയായിട്ടും അതിന് മുന്നേ തന്നെ നിത്യോട് നന്ദി പറയുന്നു, കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന്, പ്രത്യേകിച്ച് ഹോം എഫ്എമ്മിനോട്.
1: താങ്ക് യു.
2: പിന്നെ എന്റെ സഹയാത്രികനായി വന്നിട്ടുള്ള ശ്രീ മണിരാജ് ചാലയിലിനോട്.
3: താങ്ക് യു.
2: ഓക്കെ, പിന്നെ നമ്മളെ ഈ പ്രോഗ്രാം നമ്മുടെ അടുത്ത് നിന്നും ഓർമ്മകളുടെ അകലങ്ങളിലേക്ക് അകന്നു പോയ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, ഒപ്പം തന്നെ സംഗീതം നൽകിയ പ്രിയപ്പെട്ട മാസ്റ്റർ, അവരെല്ലാവരും ചേർത്തിട്ടുള്ള ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഈ പേര് തീർച്ചയായിട്ടും അവർ ഇരുവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ളൊരു ചിത്രം തന്നെയാണ്.
1: തീർച്ചയായും
2: ഈ പുഴയും കടന്ന്,
1: അതെ,
2: അതിൽ നമ്മളുടെ പ്രോഗ്രാം നടക്കുന്നതും രാത്രി നേരത്താണ്. അതുകൊണ്ട് തന്നത് രാത്തിങ്കൾ പൂത്താലി ചാർത്തി എന്ന ആ ഒരു പേര് തന്നെ സെലക്ട് ചെയ്യാൻ.
1: എനിക്ക് തോന്നുന്നു മലയാളികളുടെ മനസ്സിലേക്ക് ഇപ്പോഴും അത് ഒരു ജനറേഷനും നോക്കണ്ടേ, ഇപ്പൊ ജെൻസിയാണ് ആൽഫയാണ് അതൊന്നും നോക്കണ്ടേ, പാട്ടിന് ഒരു ജനറേഷനെയും മാറ്റി നിർത്താൻ പറ്റില്ല. അതിന് അതും കടന്നു പോകുമെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഈ ഒരു മ്യൂസിക്കൽ ഇവന്റിന് ഇങ്ങനെ ഒരു പേര് ചാർത്തി കൊടുത്തോണ്ട്.
2: തീർച്ചയായിട്ടും.
1: ഓക്കെ, അതുപോലെ ഇപ്പോ വരുന്ന സെപ്റ്റംബർ 20-ാം തീയതി, അത് വളരെ അടുത്തു, നമ്മളിത് ഈ ആഴ്ച അവസാനമാണ്. ഇനി ഇപ്പോ ഓണം, യു എ സംബന്ധിച്ച് ഓണം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഈ ഓണത്തിനൊക്കെ ഇടയ്ക്ക് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് സ്നേഹിതരായിട്ടുള്ള കുറെ സ്നേഹിതർ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് ഇത്തരത്തിലുള്ള പാട്ടുകളെക്കുറിച്ചും കവിതകളെക്കുറിച്ചും അത്രയും വലിയ ആൾക്കാർ വന്നിരുന്ന് സംസാരിക്കുക, അത് കാണുക, കേൾക്കുക എന്നൊക്കെ ചെയ്യുന്ന എന്തൊരു വലിയ മഹാഭാഗ്യമാണ്. അതിന് ആദ്യം നിങ്ങളോട് താങ്ക്സ് പറയുന്നു.
2: വലിയ സന്തോഷം, നന്ദി.
1: എന്തൊക്കെയാണ് ഒരുക്കി വെച്ചിരിക്കുന്ന രാത്രിങ്കൾ പൂത്താലി?
2: രാത്രിങ്കൾ പൂത്താലി ചർച്ചയെന്ന് പറയുമ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ, കാരണം പല പ്രോഗ്രാമും ഇവിടെ നടക്കുന്നുണ്ട്, കാരണം നമുക്കറിയാൻ പറ്റും നേരത്തെ നിത്യ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള പാട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ പാട്ടുകൾ തന്നെയാണ്. ഇന്നും നമ്മൾ ഏത് ചാനലെടുത്ത് നോക്കിക്കഴിഞ്ഞാലും റിയാലിറ്റി ഷോ നോക്കിക്കഴിഞ്ഞാലും എവിടെല്ലാം സെലക്ട് ചെയ്യുന്നതൊക്കെ പഠിക്കുന്ന ആൾക്കാരെല്ലാം ഇത്തരം പാട്ടുകളാണ് പഠിച്ചു
1: പോകുന്നത്,
2: ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രോഗ്രാമിന് വലിയ പ്രാധാന്യമുണ്ട്. അതുമല്ല, നമ്മൾ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ പലവരും അത് കേൾക്കുമ്പോൾ ഇത്രയും നല്ല പ്രോഗ്രാമാണോ, അതിൽ ചോദിക്കുന്ന ഒരു ചോദ്യം രാത്രി കഴിഞ്ഞ പൂത്താലി ചാർത്തി, ഓക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, ആരാണ് വരുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് ഇന്ന പാട്ടുകാരൊക്കെയും വരുന്നു. ചിത്ര അരുൺ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതിനേക്കാൾ ഉപരി ലോകോത്തര നിലവാരത്തിൽ പോലും ഒന്നാം നമ്പർ ആയിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഗായിക.
1: കെ എസ് ചിത്രയ്ക്ക് ശേഷം ഒരു ചിത്രമുണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ചിത്ര അരുൺ.
2: അതെ അതെ അതെ അതെ അതെ അതെ. അതിനോടൊപ്പം തന്നെ സുമേഷ് ഐരോർ തന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നിട്ട് വളരെ ഭംഗിയായിട്ട് ഇന്നും ലോക നിലവാരത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള പാട്ട് കൊണ്ടുപോകുന്നു. പിന്നെ പ്രിയപ്പെട്ട ഒരു ഗായകനാണ് ഷിജു കാലിക്കറ്റ്, ഒപ്പം തന്നെ സൗമ്യ നിതീഷ്. അതിനേക്കാൾ ഉപരി പണ്ടുകാലത്തെ ഗാനമേളയിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്ന മറ്റൊരു പിന്നണി ഗായകനാണ് നമ്മുടെ പ്രിയപ്പെട്ട ചെങ്ങന്നൂർ ശ്രീകുമാർ.
1: തീർച്ചയായിട്ടും
2: അവർ അഞ്ചു പേരാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യണത്
1: പാട്ടിന്റെ
2: സെഷനിലേക്ക്. ഓക്കെ, അപ്പൊ അവിടെ എത്തുമ്പോ ഈ ഒരു പ്രോഗ്രാമിന് അതിന്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അവിടെ അതിനുവേണ്ടി തന്നെയാണ് അവതാരകനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഫിലിം സ്റ്റാർ ആയിട്ടുള്ള സിദ്ദിഖിനെ കൊണ്ടുവരുന്നത്.
1: ഓ, സിദ്ദിഖ് വരുന്ന ആ ഷോ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു ബ്രേക്കിന് ശേഷം പറയാൻ പാടുള്ളൂ
2: കേട്ടോ. തീർച്ചയായിട്ടും,
1: കാരണം അതൊരു സസ്പെൻസ് ആണ്. നിങ്ങളിപ്പോ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കണ്ടു പരിചയമുള്ള ഇപ്പോൾ യൂട്യൂബിൽ മാത്രം കിട്ടുന്ന ഒരു പ്രത്യേകതരം സംവിധാനത്തിലൂടെയാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതെന്താണെന്ന് അറിയാനായിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് ബ്രേക്കിന് ശേഷം കാത്തിരിക്കുക. രാത്തിങ്കൾ പൂത്താലി ചാർത്തി എന്ന ആ പേരിൽ തന്നെ എല്ലാമുണ്ട്. ഒരു പക്ഷേ നമ്മൾ നിങ്ങൾ വരൂ ഫ്രീ എൻട്രി ആണെന്ന് പോലും പറയേണ്ട ആവശ്യമില്ല. പാട്ടുകളെ സ്നേഹിക്കുന്ന, വരികളെ സ്നേഹിക്കുന്ന ഓരോരുത്തരും അവിടെ എത്തിച്ചേരും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അത്രമാത്രം ഗംഭീരമാകാൻ പോകുന്ന ഒരു പരിപാടിയാണ്. ഇനിയും ഒരുപാട് സസ്പെൻസുകൾ അതിലുണ്ട്. ഒരു കുട്ടി ബ്രേക്കിന് ശേഷം നമുക്ക് തിരികെ എത്തുമ്പോൾ ആ വിശേഷത്തിലേക്ക് കടക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ് ഹോം 92.2 FM.
0: You are listening

0: of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: Mid-morning with Nitya.
2: വെൽക്കം ബാക്ക്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. നമ്മുടെ കൂടെ ഇന്ന് അതിഥികൾ ചേരുന്നുണ്ട്. രാത്തിങ്കൾ പൂത്താലി ചാർത്തി എന്ന മനോഹരമായ പ്രോഗ്രാമിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഈ പ്രോഗ്രാമിന്റെ അക്ഷ ആർട്സിന്റെ ഫൗണ്ടർ മിസ്റ്റർ അജിത് കുമാർ തോപ്പിലും അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന്റെ എല്ലാമായി കൂടെ തന്നെ നിൽക്കുന്ന മിസ്റ്റർ മണിരാജ് ചാലയിലും കൂടെയുണ്ട്. അപ്പോൾ എനിക്ക് ഇരുവരോടും പറയാനുള്ളത്, നമ്മൾ നേരത്തെ ഒരു കുട്ടി ബ്രേക്കിന് മുമ്പ് നമ്മൾ സംസാരിച്ചു വെച്ചത് സിദ്ദിഖ് അരങ്ങിലേക്ക് എത്തുന്ന ആ ഒരു നിമിഷത്തെക്കുറിച്ചാണ് അല്ലേ. ഏറെക്കാലം നമ്മൾ ടെലിവിഷനിലൂടെ കണ്ട വളരെ ആസ്വദിച്ചൊരു പരിപാടിയായിരുന്നു. കാരണം സിദ്ദിഖിനെ സംബന്ധിച്ചൊരു നല്ല നടനാണ് എന്നതിനേക്കാൾ ഉപരി നല്ലൊരു ഗായകനാണ്. കൂടെ അഭിനയിക്കുന്ന ആൾക്കാരുടെ അഭിനയത്തിനപ്പുറമുള്ള കഴിവുകളെ അത്ര തന്നെ ആസ്വദിച്ച് പറയാനറിയാവുന്ന ഒരാളാണ്. അദ്ദേഹത്തെ കണ്ടു വേണം ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്നത് പഠിക്കാനെന്ന് ഒരുപാട് വായിച്ചു കേട്ടിട്ടുണ്ട്. എത്രയോ തവണ നമ്മൾ കണ്ടിരിക്കുന്നു, അത്ര ഗംഭീരമായിട്ടാണ് ആ പാട്ടുകളെ കുറിച്ച് പറയുന്നതും പാടുന്നതും. അപ്പോ എനിക്കൊന്നും അവരുടെ ചില സംഗീത സമാഗമോ സമാഗമം അപ്പോ ആ പരിപാടി ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോ അതൊക്കെ യൂട്യൂബിലേ കാണാൻ കഴിയുന്നുള്ളൂ അല്ലെ. വേറെ ആൾക്കാർ ചെയ്യുന്നുണ്ടാവാം, പക്ഷെ അദ്ദേഹം ചെയ്തതല്ല യൂട്യൂബിൽ മാത്രമേ ഉള്ളൂ. ഇത് നേരിട്ട് കാണാനുള്ള ഒരു അവസരമാണ് രാത്രിങ്കൾ പൂത്താലി ചാർത്തി എന്ന പരിപാടിയിലൂടെ നമ്മൾ കാണാൻ പോകുന്നു. പറയൂ, അതിനെ കുറിച്ച് കേൾക്കട്ടെ.
3: തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മള് സിദ്ദിഖിന്റെ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞപ്പോ ആള് പറഞ്ഞത്, ഇവര് രണ്ടുപേരും നഷ്ടപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അജിത്ത് വിളിച്ച സിദ്ദിഖ് തീർച്ചയായിട്ടും ഞാൻ അവിടെ വരുന്നതാണ് എന്നോട് പറഞ്ഞത്. അത് നമുക്ക് കിട്ടുന്നത് വലിയൊരു ഇതാണ്, അനുഗ്രഹം തന്നെയാണ്.
2: അപ്പൊ
3: ഇവിടെ നമ്മൾ കണ്ടത് വെച്ചെങ്കിൽ ആ സംഗീതം സമാഗമം എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ളതും ജോൺസൺ മാഷ്കും ഒപ്പം തന്നെ ഗിരീഷ് പുത്തഞ്ചേരിക്കുകയാണ്. അവര് പാട്ടും പറച്ചിലുമായിട്ടാണ് പോയിട്ടുള്ളത്. അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമും പാട്ടും പറച്ചിലുമായിട്ട് തന്നെയാണ് പോണത്. അപ്പൊ അതിന്റെ കൂട്ടത്തില് കാരണം സിദ്ദിഖ് മാത്രമാകുമ്പോ അദ്ദേഹം മാത്രമാകുമ്പോഴത്തേക്ക് അത് നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വേദിയില് പ്രിയപ്പെട്ട ശ്രീ വയലാർ ശരചന്ദ്ര വർമ്മയുണ്ട്, ഒപ്പം തന്നെ ഹരി പി നായരുണ്ട്. ഈ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടം തന്നെയാണ്. കാരണം പ്രത്യേകിച്ചും പ്രവാസി മലയാളി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആഴ്ചയുടെ ഒരു അവസാനം അത് വളരെ സന്തോഷമായിട്ട് നല്ലൊരു പ്രോഗ്രാം കണ്ട് പോകണം എന്നുള്ളവയ്ക്ക്.
2: അപ്പൊ
3: അതിന് പറ്റുന്ന ഏറ്റവും നല്ല പ്രോഗ്രാമാണ്. കാരണം നമ്മളെ ഓർമ്മകളെ അയവിറക്കിക്കൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാമിനെ കാണാൻ വരുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ശരിയായിട്ടുള്ള രീതി അത് ഇവര് മൂന്ന് പേരും കൂടിയിട്ട് നല്ല രീതിയിൽ വിഭവ സമൃദ്ധമായിട്ട് തന്നെ നമുക്ക് തരികയാണ്.
2: എഴുത്തുകാരെ കുറിച്ചും അല്ലാതെ എഴുത്തിനെ കുറിച്ചും പാട്ടെഴുത്തിനെ കുറിച്ചും പാട്ടുകാരെ കുറിച്ചും പാട്ടിന്റെ വരികളെ കുറിച്ചും സമൃദ്ധമായി സംസാരിച്ചിട്ട് ആ പാട്ടിനെ ശബ്ദത്തിലേക്ക് എത്തിക്കുകയാണ് അല്ലേ. അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ സംഗീതജ്ഞരും എത്തുന്നുണ്ട്, ഇത്രയധികം മികച്ച ഗായകരെത്തുന്നുണ്ട് എന്നുള്ളത്. അതെനിക്ക് മനസ്സിലേക്ക്.
3: നമുക്കിതിൽ വരുന്ന ടോട്ടൽ 13 പേരാണ് വരുന്നത്. കാരണം ഇത്രയും നല്ലൊരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതിന്റെ ഓർക്കസ്ട്രേഷൻ പോലും നാട്ടിന്നാണ്, നീലാംബരി ഓർക്കസ്ട്ര അവരാണ് വരുന്നത്.
2: പ്രശസ്തമാണ് അവർ.
3: അതെ അതെ അതെ അതെ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാവർക്കും അറിയുന്നതാണ്. ആ ഗ്രൂപ്പ് വന്നിട്ടാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഈ ഒരു പ്രോഗ്രാം രാത്രിങ്കൾ പൂത്താലി ചാർത്തി എന്നൊരു പ്രോഗ്രാം മനസ്സിൽ കണ്ടപ്പോൾ തന്നെ നമ്മളത് വേദിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളത്. അതിനനുസരിച്ചാണ് പ്രോഗ്രാം നമ്മൾ ചാർട്ട് ചെയ്തിട്ടുള്ളത്.
2: ഓക്കെ, എന്തായാലും ഈ എഴുത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന മിസ്റ്റർ മണിരാജ് ചാലയിൽ, അദ്ദേഹവും നല്ലൊരു എഴുത്തുകാരനാണെന്ന് ഞാൻ അറിയാം. അപ്പോൾ എഴുത്തിനെ അദ്ദേഹം എത്രത്തോളം നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങുന്നു.
3: അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഏകദേശം ഒരു 50 ആൽബം സ്വന്തമായിട്ട് ഇറക്കിയിട്ടുള്ള വ്യക്തിയാണ്. അതിലൊരു 10 പാട്ട് പാടികള് പ്രിയപ്പെട്ട നമ്മുടെ പി ജയചന്ദ്രൻ അദ്ദേഹമാണ്
2: പാടിയിട്ടുള്ളത്. എഴുത്തിനെ കുറിച്ച് അറിയാൻ ഞങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്.
4: ഗാനരചന, സംഗീതം ഇതൊക്കെ എന്റെ ഒരു ഹോബിയാണ്. ഏകദേശം ഒരു 10-70 പാട്ടുകളോളം ഞാൻ ചെയ്തിട്ടുണ്ട്. ജയേട്ടൻ 10-15 പാട്ട് പാടി എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ പുണ്യം.
2: തീർച്ചയായും.
4: പിന്നെ മിക്കവാറും പാട്ടുകൾ പാടിയിരിക്കുന്നത് ശ്രീ ചെങ്ങന്നൂർ ശ്രീകുമാറാണ്. എല്ലാം മെലഡി ഗാനങ്ങളാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഗാനങ്ങളാണ്. അത് ഇവിടെ 4 ആൽബങ്ങൾ ഇവിടെ പ്രകാശം ചെയ്യുന്നുണ്ട് ഈ പരിപാടിയിൽ.
2: ഓ, ഇതിൽ ചെയ്യുന്നുണ്ട് പുതിയ ആൽബംസ്. അതിൽ ആരൊക്കെയാണ് പാടിയിരിക്കുന്നത്?
4: സുമേഷ് ഐരൂരും ചിത്ര ആരണും, പിന്നെയുള്ളത് ചെങ്ങന്നൂർ ശ്രീകുമാർ. അദ്ദേഹം ജേട്ടനെ പറ്റിയൊരു പാട്ട് പാടുന്നുണ്ട്, ഭാവഗീതങ്ങൾ തൻ പൊഞ്ചരടിൽ മുത്തുകൾ കോർത്തൊരു പാട്ടുകാരൻ, നല്ല പാട്ടാ. ഇവിടെ പ്രകാശം ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് എന്റെ കഥകൾ. ഇവിടെ ഒരു കമ്പനി നടത്തുന്നു, പവർഫോർഡ് കോൺട്രാക്ടിങ് LLC.
2: ശരി,
4: ദീപ അപ്രൂവ്ഡ് കോൺട്രാക്ടറാണ്.
2: നമ്മൾ എല്ലാരും ഇവിടെ എത്തുന്നത് ജോലി ചെയ്ത് നമ്മുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആഗ്രഹത്തിലാണ്. അതൊന്ന് ലെവലായി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആ പാഷൻ ഇല്ലേ, അതിനെ വളരാൻ അനുവദിക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ അദ്ദേഹം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കലാകാരനാണ്.
3: അദ്ദേഹത്തിന് ഇത് ഇവിടെ തന്നെ പറ്റുള്ളൂ, നാട്ടിലാണെങ്കിൽ ചിലപ്പോൾ
2: പറ്റിക്കൊള്ളാം.
3: എല്ലാ സൗകര്യവും ഇവിടെ നമുക്ക്.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇതുപോലുള്ള സംഘടനകളും അല്ലെങ്കിൽ സുഹൃത്തുക്കളും അല്ലേ, അവരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും സ്നേഹിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ആ എഴുത്തിനെ അത്രത്തോളം ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഒരു പക്ഷെ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് ബുദ്ധിമുട്ടേണ്ടി വരും. ഒറ്റയ്ക്ക് നിന്ന് എത്രയോ പേര് ചെയ്തിരിക്കുന്നു എന്നല്ല, എങ്കിലും ഇതുപോലുള്ള സ്നേഹിതർ കൂടി ഉണ്ടെങ്കിൽ അതൊരു വലിയ എത്താൻ പറ്റും, വലിയ വലിയ ആൾക്കാരിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. ഒരുപാട് സന്തോഷം. കാരണം പി ജയചന്ദ്രൻ അദ്ദേഹം ആ ഭാവഗായകൻ ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാത്തൊരു കാലത്താണ് നമ്മൾ ഇന്ന് അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
3: എനിക്ക് തോന്നുന്നു അദ്ദേഹം പോയതിനു ശേഷം ആരും അദ്ദേഹത്തെ കുറിച്ച് ഒരു പാട്ട് പോലും തയ്യാറായില്ല.
2: തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമാണ്. ആ വേദിയിൽ അതിന് വലിയൊരു അംഗീകാരം ലഭിക്കട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ശരിക്കും നമുക്ക് ഒരിക്കലും ഇപ്പൊ മമ്മുക്ക അല്ലെങ്കിൽ ലാലേട്ടൻ, ദാസേട്ടൻ ഇങ്ങനെയൊക്കെ നമ്മൾ സ്നേഹത്തോട് വിളിക്കുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ ജയേട്ടൻ, ഇവരൊന്നും ഇല്ലാത്തൊരു കാലത്തെ കുറിച്ച് മലയാളിക്ക് ചിന്തിക്കാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷെ നമ്മളെ വിട്ടു പിരിഞ്ഞിരിക്കുന്നു ആ ഭാവഗായകൻ. എങ്കിലും എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം പോയോ എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം എവിടെയോ ഉണ്ട്, അദ്ദേഹത്തിന്റെ പാട്ടുകളും അങ്ങനെ തന്നെ ജീവിച്ചു പോകുന്നു. അങ്ങനെ ചിന്തിക്കുന്നതായിരിക്കും നല്ലതല്ലേ. ജനിച്ചാൽ ഒരിക്കൽ മരണം ഉണ്ടെന്ന് പറയുന്നത് പോലെ മരണപ്പെട്ടു, പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നില്ല ഇപ്പോഴും. ഇനി നമ്മൾ തിരികെ എത്തുമ്പോൾ വയലാർ ശരത്ചന്ദ്രവർമ്മ അദ്ദേഹം ഈ ഒരു പരിപാടിയിൽ എത്തിച്ചേരുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം, മഹാഭാഗ്യം. അപ്പൊ അദ്ദേഹം ജോയിൻ ചെയ്യുന്ന ആ ഒരു കാവ്യ സദസ്സിനെ എത്രത്തോളം ഗംഭീരമാക്കുന്നുണ്ട്
3: അതിനെ കുറിച്ച് പറയണമെങ്കിൽ, കാരണം ഇപ്പൊ നമുക്കറിയാം വയലാർ ശരത്ചന്ദ്രവർമ്മയെ കുറിച്ച് പറയുന്നതിന് മുന്നേട്ട് അദ്ദേഹത്തിന്റെ അച്ഛനെയാണ് ഓർക്കുന്നത്. കാരണം അദ്ദേഹം ലക്ഷ്യവേദിയായ ആശയങ്ങൾ തന്റെ എഴുത്തിന്റെ മികവോടെ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്.
2: തീർച്ചയായും.
3: ഓക്കെ, അപ്പോ ആ ഒരു ഇത് എന്തെങ്കിലും ഒരു ഭാഷയിൽ പറയണമെങ്കിൽ, പൊന്മണിച്ചുണ്ടുകൊണ്ട് സംവത്സര പക്ഷികൾ കുത്തിക്കുറിച്ച ഋതുവിന്റെ പുഷ്പ പഞ്ചാംഗത്താളിൽ വയലാർ രാമവർമ്മ എന്ന ഗന്ധർവ കവി അദ്ദേഹം ഇപ്പോഴും ഇങ്ങനെ നമ്മുടെ ഉള്ളിലൂടെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്.
2: തീർച്ചയായിട്ടും അല്ലേ, അദ്ദേഹത്തിന്റെ ആ ഒരു അനുഗ്രഹമായിരിക്കാം. ഒരു പക്ഷെ എഴുത്തുകൾ, നല്ല പാട്ടുകൾ മുന്നിലേക്ക് വരണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടായിരിക്കും ആൾക്കാരെ കൊണ്ട് നന്നായിട്ട് എഴുതിപ്പിക്കുന്നത് അല്ലേ. പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്.
3: അതായത് ജനിച്ച് മതി വരാതെയും ജീവിച്ച് കൊതി തീരാതെയും നമ്മുടെ അടുത്തു നിന്ന് അകലങ്ങളിലേക്ക് പോയ വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ തീർച്ചയായിട്ടും അതും ചെറിയ വയസ്സിലാണ് പോയിട്ടുള്ളത്. നന്നായി എഴുതി തെളിഞ്ഞു വരണ സമയത്താണ് അദ്ദേഹം പോയിട്ടുള്ളത്. അദ്ദേഹം അല്ലെങ്കിൽ ഗിരീഷ് പുത്തഞ്ചേരി ഇവരൊക്കെ ഒരു കുറച്ചുകൂടി കൊല്ലം കൂടുതൽ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എത്രയോ നല്ല മലയാളം
2: പാട്ടുകൾ.
3: അതായത് മനുഷ്യന്റെ മനസ്സിലേക്ക് സംഗീതത്തിന്റെ അദൃശ്യ ബീജകൾ സൃഷ്ടിച്ചെടുത്ത് അവയിലൂടെ ഉൾപ്പുളകം കൊള്ളിക്കുമാറ് പ്രിയപ്പെട്ട ജോൺസൺ മാഷ്, ഒപ്പം തന്നെ വരികളിലൂടെ നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി. ഇനി ഗിരീഷ് പുത്തഞ്ചേരിയുടെ മാനസ ഗുരുവാണ് പ്രിയപ്പെട്ട ശ്രീ വയലാർ.
2: ശരിയാണ്.
3: അപ്പൊ അതുകൊണ്ട് അവിടെ മെയിനായിട്ട് നമുക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ 50-ാമത്തെ ചരമവാർഷികമാണ് 2025-2026. 2026 ഒക്ടോബർ 27 അദ്ദേഹത്തിന് 51-ാമത്തെ ചരമവാർഷികം വരുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോൾ അത് ആ മാർച്ച് സമയത്താണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്കറിയാം ഇവിടുത്തെ ഒരു അവസ്ഥ വന്നു, അപ്പോൾ എല്ലാം അശാന്തി വന്നപ്പോൾ നമുക്ക് മാറി ചിന്തിക്കേണ്ടി വന്നു. അതുകൊണ്ട് കുറച്ച് നീണ്ടുപോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്ന വഴിക്ക് നമ്മൾ പ്ലാൻ ചെയ്തപ്പോ 50 കവിതകൾ വയലാറിനെ കുറിച്ച് എഴുതാം. അതായത് അദ്ദേഹം എഴുതിയിട്ടുള്ള കവിതകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാട്ടുകൾ, ആ പാട്ടുകളെ ബേസ് ചെയ്തിട്ട് ഇവിടുത്തെ ആൾക്കാരെ കൊണ്ട് ഒരു 50 കവിത എഴുതിക്കുക. ഇവിടെ ഞാൻ മാക്സിമം ട്രൈ ചെയ്തു, പക്ഷെ കുറച്ച് പേരെ വന്നുള്ളൂ. പക്ഷെ ബാക്കി ആൾക്കാരെ നാട്ടു നിർത്തിട്ട് ആ 50 കവിതകളുടെ
2: പ്രകാശനം,
3: ഓർമ്മകളിലെ വയലാർ എന്നുള്ള ഒരു പുസ്തകത്തിന്റെ പ്രകാശനം ചെയ്യേണ്ടതാണ് ശ്രീ ശരത്ചന്ദ്രവർമ്മ. അതിനാണ് അദ്ദേഹം വരുന്നത്. ആളെന്നോട് ഒരു കാര്യം പറഞ്ഞുള്ളൂ, അജിത്ത് നാട്ടിൽ പോലും അച്ഛനെ മറന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ പ്രവാസ ലോകത്തെ തിരക്കിനുള്ള അജിത്ത് അത് ഓർത്തിട്ട് അച്ഛന് വേണ്ടി ഇങ്ങനൊരു സംഭവം ചെയ്ത് ഞങ്ങള് കുടുംബം മൂലം കടപ്പെട്ടിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു. അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. കാരണം ആ എഴുതിയ ആൾക്കാർക്ക് പോലും അവര് പോലും അതിശയിച്ചു പോയി. ഓരോ കവിത എഴുതിയതിന്റെ പുറകിലും വയലാർ അദ്ദേഹത്തിന്റെ കമന്റ് ഇട്ടുണ്ട്. ആ പുസ്തകം തന്നെ, പുസ്തകം നമ്മളിപ്പോ പറഞ്ഞ് പ്രതിഫലിക്കുന്ന അർത്ഥമില്ല, നേരിട്ട് കാണുമ്പോൾ പറയാൻ പറ്റും. ഓരോ പുസ്തകത്തിൽ ഓരോ വരികൾക്കും ഓരോ കവിതകൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അതും വലിയ എഴുത്തുകാരൊന്നല്ല, സാധാരണക്കാരായിട്ടുള്ള എഴുത്തുകാർ. കാരണം വലിയ എഴുത്തുകാരെ വിളിക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ അവർ പറയും, മനസ്സിലായി. അപ്പൊ അതിലും ഭേദം, നമുക്ക് സാധാരണക്കാർ എടുത്തു പോയാൽ നല്ല എഴുത്തുകൾ കിട്ടും.
2: വയലാറിന്റെ എഴുത്തുകളിലേക്ക് സാധാരണക്കാർ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം.
3: അതെ അതെ അതെ, അത് വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റി. ഈവൻ ആ പുസ്തകത്തിന്റെ കവറൊക്കെയും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ആ പ്രാധാന്യം മനസ്സിലാക്കാൻ പറ്റും. അത്രയും നല്ല രീതിയിലാണ് അവർ, അതും നമ്മുടെ ഈ ആർട്ടിസ്റ്റുകൾ വരുന്നതിന്റെ കൂടെ ആ പുസ്തകം ഇങ്ങോട്ട് കയറി
2: പ്രകാശനം ചെയ്യുന്നുണ്ട്. അപ്പോ വയലാറിന്റെ 50-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള 50 കവിതകളുടെ പ്രകാശന ചടങ്ങുകൾ കൂടിയാണ് അവിടെ നടക്കുന്നത്. ഇനിയും ഗംഭീരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ട്. നമുക്കൊരു വീണ്ടും ഒരു ബ്രേക്കിന്റെ ടൈമാണ്. ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം തിരികെ എത്തുമ്പോൾ മറ്റുള്ള കാര്യങ്ങൾ അറിയാം. എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് അതിലേക്ക് എൻ്റർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കും. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുക മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
5: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
6: 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: September 26 എന്താ പരിപാടി?
2: September 26 നല്ല പരിപാടി.
3: Please make some noise for.
2: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അഗം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
2: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന September 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
2: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM. എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2.
1: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: September 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
1: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
2: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്
1: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ് മദേഴ്സ് റെസിപ്പി മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
2: An event by WR Events in association with EMNF UAE. Energized by Home 92.2 FM. Mid-morning with Nitya.
4: Yes, welcome back to Mid-Morning with Nithya on Home 92.2 FM. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രാത്തിങ്കൽ പൂത്താലി ചാർത്തി എന്ന പരിപാടിയുടെ വിശേഷങ്ങളാണ്. നമ്മുടെ കൂടെയുള്ളത് മിസ്റ്റർ അജിത് കുമാറും മിസ്റ്റർ മണിരാജ് ചാലയിലുമാണ്. അപ്പോൾ ഈ ഒരു ലൈവ് മ്യൂസിക്കൽ നൈറ്റിൽ അണിനിരക്കുന്ന പ്രധാന ഗായകരെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി എനിക്കറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് എവിടെയാണ്, എപ്പോഴാണ് തുടങ്ങുന്നത്? ഈ പരിപാടികൾ നമ്മൾ ഈ പറഞ്ഞ കണക്കിനാണെങ്കിൽ ഏതൊക്കെ ടൈമിലായിരിക്കും സ്റ്റേജിൽ അവതരിപ്പിക്കുക, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
5: തീർച്ചയായിട്ടും.
4: നടക്കുന്നത്
5: September 20
4: ഈ വരുന്ന ഞായറാഴ്ച.
5: ഞായറാഴ്ചയാണ് നടക്കുന്നത് ഒന്ന്. പിന്നെ അതില്
4: ഷാർജ സഫാരി മോളിൽ
5: നടക്കുന്നു. ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 11 മണി വരെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്.
4: ഓക്കെ, ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 11 വരെ.
5: അതെ. അപ്പൊ ഈ ഉച്ചയ്ക്ക് 12 മണി പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു സംശയം വരും, ഞങ്ങളുടെ ഭക്ഷണം എവിടെയായിരിക്കും? അതിനുള്ള അറേഞ്ച്മെന്റ് അവിടെ ചെയ്തത്
4: അതാണ്.
5: 12 മണിക്ക് വരുന്ന ആൾക്കാർക്ക് എന്തായാലും ഭക്ഷണം കിട്ടും.
4: അതാണ്. അപ്പൊ എല്ലാരും കേട്ടല്ലോ.
5: തീർച്ചയായിട്ടും.
4: ഓക്കെ,
5: അത് നല്ല രീതിയിൽ തന്നെ. കാരണം വേറെ ഒന്നുമുണ്ടല്ല, നമ്മളൊരു ഒരു ട്രീറ്റ്, ഇതൊരു ട്രീറ്റ് ആണല്ലോ ഈ പ്രോഗ്രാം തന്നെ. അത് കൊടുക്കുമ്പോൾ എല്ലാ രീതിയിലും അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കണം. അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അത് അനുഭവിച്ച് തന്നെ പോകണം.
4: ഓക്കെ, വയറൊക്കെ നിറച്ചങ്ങോട്ട് കീറാം. 12 മുതൽ രാത്രി 11 ഇറങ്ങിയാൽ മതി.
5: അതെ അതെ അതെ, തീർച്ചയായിട്ടും. അതുണ്ട്. ഈ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 11 മണി കഴിഞ്ഞിട്ട് തന്നെ പോകുള്ളൂ.
4: കാരണം
5: അതിനുള്ള ആ എല്ലാ വിഭവങ്ങളും അവിടെ
4: ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ കാവ്യ സദസ്സിനൊക്കെ ഒപ്പം എന്തെങ്കിലും സാംസ്കാരിക സമ്മേളനങ്ങൾ എത്തുന്ന മുഖ്യ അതിഥികൾ, അവരെ കുറിച്ചൊക്കെ?
5: തീർച്ചയായിട്ടും. അതിലിപ്പോ നമ്മൾ 12 മണിക്ക് തുടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചതിരിഞ്ഞൊരു 3 മണി വരെയുള്ള സമയമുണ്ട്. ആ സമയം വരെ ഈ 50 കവിതകൾ എഴുതിയിട്ടുള്ള എഴുത്തുകാർ, ഒപ്പം തന്നെ വയലാറ്, അവര് തമ്മില് ഒരു ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ അതുമല്ല അവർക്ക് ആശംസകളൊക്കെയും പറയാണ്ടായിരിക്കും. പിന്നെ ഈ എഴുതിയ ആൾക്കാർക്ക് നമ്മൾ അവിടെ പൊന്നാട അണിയിക്കുന്നു, മൊമെന്റോ കൊടുക്കുന്നു, അത്തരം രീതിയിലുള്ള കാര്യങ്ങൾ. പിന്നെ അവർ എഴുതിയിട്ടുള്ള പുസ്തകത്തിന്റെ ഒരു 4-5 പുസ്തകങ്ങൾ ഒരുമിച്ച് ചേർത്തിട്ട് അവർക്ക് ഒരു സമ്മാനമായിട്ട് നമ്മൾ വയലാറിന്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിച്ചു കൊടുക്കുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. കാരണം പ്രത്യേകിച്ചും പല ആൾക്കാർ എഴുതിയിട്ടുണ്ടെങ്കിലും വയലാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം, പക്ഷെ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ അടുത്ത് നിന്നുണ്ടായിരിക്കില്ല. അപ്പൊ ഇതൊക്കെ ഓരോരുത്തർക്കുള്ള അവസരമാണ്. അദ്ദേഹത്തിന്റെ ഷേക്കിന്റെ മേടിച്ച് പോകാൻ പറ്റുക എന്നുള്ള വലിയൊരു കാര്യമാണ്.
4: തീർച്ചയായും.
5: പ്രത്യേകിച്ചും കറക്റ്റ് 50-ാമത്തെ ആ വർഷത്തിൽ അത് മകന്റെ കയ്യിൽ നിന്ന് ഞാൻ എഴുതിയൊരു പുസ്തകം എനിക്ക് തന്നെ അദ്ദേഹം ഒരു പ്രസന്റേഷൻ ആയിട്ട് തരാം എന്ന് പറയുമ്പോൾ അതിന്റെ വലിയ സന്തോഷം.
4: തീർച്ചയായിട്ടും.
5: അപ്പൊ അങ്ങനെ അത് ഉച്ചയ്ക്ക് ഒരു 3 മണി വരെ അങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കണം. അത് കഴിഞ്ഞാൽ 3 മണിക്ക് ശേഷം വൈകിട്ട് 5 മണി വരെയുള്ള പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ അച്ഛന്റെ പുസ്തകം ഇറക്കി, മകനെ കൊണ്ട് അതിന്റെ ചടങ്ങുകൾ നടത്തി, വീണ്ടും നമ്മൾ തിരികെ അച്ഛനിലേക്കാണ് പോണത്. വയലാറിന്റെ ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു 10-15 പാട്ടുകൾ ശ്രീ ചെങ്ങന്നൂർ ശ്രീകുമാർ, ഏറ്റവും നല്ല പ്ലേബാക്ക് സിംഗറാണ് അദ്ദേഹം. ഒപ്പം തന്നെ നീലാംബരി ഓർക്കസ്ട്ര കോഴിക്കോട്, അവര് ഒരുമിച്ച് ഒരു 15 പാട്ടുകൾ നമ്മുടെ മുന്നിൽ
4: അവതരിപ്പിക്കുകയാണ്.
5: ഇതൊക്കെ നമ്മൾ കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടം തന്നെയാണ്. ആ സമയത്ത് ഈ കാര്യങ്ങളൊക്കെയും ഹാൻഡിൽ ചെയ്യുന്നത് ശ്രീ ഹരി പി നായരാണ്. ഹരി പി നായരെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ചും ചാനൽ മീഡിയ ലെവലിലേക്ക് എല്ലാവർക്കും അറിയപ്പെടുന്നതാണ്. ഇപ്പൊ ഹരി വരുന്നത്, ഹരിയും ശരത്തേട്ടനും കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം ഭംഗിയായിട്ട്.
4: രണ്ടുപേരും
5: എഴുത്തുകാരാണ്.
4: പിന്നെ എഴുത്തിന്റെ മേഖലയിലേക്ക് ഇനി അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരാവശ്യമില്ല, അവർക്ക് അറിയാം അത് എങ്ങനെ കൊണ്ടുപോകണം. അത് അക്ഷരാർത്ഥത്തിൽ എന്താ പറയാ, ഒരു ദൈവ നിയോഗം പോലെ എല്ലാവരും ഒരുമിച്ച് കിട്ടുമ്പോൾ ആ വേദി അത്രത്തോളം ധന്യമായി തീരട്ടെ. ഇത് ഒരു 3 മണിക്ക് ശേഷം നടക്കുന്ന കാര്യമാണ്.
5: 3 to 5
4: നടക്കുന്ന കാര്യമാണ്. പിന്നീട് എപ്പോഴാണ് നമ്മൾ?
5: അതെ, പിന്നെ 5 to 6 കൾച്ചറൽ സമ്മിറ്റ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് വിളക്ക് കൊളുത്തുക, മറ്റ് കാര്യങ്ങൾ അതിന്റെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ,
4: സാംസ്കാരിക പരിപാടികൾ.
5: സാംസ്കാരിക പരിപാടി, ആ പരിപാടി സമയത്താണ് പ്രിയപ്പെട്ട ശ്രീ സിദ്ദീഖിനെ നമ്മൾ വേദിയിലേക്ക് കൊണ്ടുവരുന്നത്.
4: ഓക്കെ, ശരി.
5: അത് അറിയാലോ, അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ ഒരു വരവേൽപ്പോട് കൂടി എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്.
4: ഇപ്പൊ നമ്മൾ കൊണ്ടുവരുന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു ആങ്കർ ആയിട്ട് ഇരുന്നുകൊണ്ടാണ് പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ അദ്ദേഹം ഒരു വലിയ കലാകാരനാണ്, ഒരു നല്ല നടനാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ ഒരു സ്നേഹം കൊടുത്തുകൊണ്ട് നമ്മൾ വേദിയിലേക്ക് കൊണ്ടുവരുന്നത്.
5: നമ്മള് ഈവൻ ഫോണിൽ സംസാരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു എന്താ പറയാ, കുളിർമ വരുന്ന രീതിയിൽ പൂരിതരിക്കാന്നിക്കും പറയില്ല. അപ്പോ അത് നേരിട്ട് എല്ലാവർക്കും കാണാവുന്ന രീതിയിലാവുമ്പോ, കണ്ടു കേട്ടിരിക്കാവുന്ന രീതിയാവുമ്പോ അത് കുറച്ചുകൂടി നല്ലതാണ്. അപ്പൊ അതിൽ ആ സമയത്ത് പിന്നെ പാട്ടും പറച്ചിലുമായിട്ട് പോണത് ഇദ്ദേഹം ഉണ്ടായിരിക്കും മെയിനായിട്ട്, ഒപ്പം തന്നെ ശരതേട്ടൻ ഉണ്ടായിരിക്കും, വയലാർ, ഒപ്പം തന്നെ ഹരി പി നായർ, അവര് 3 പേരും കൂടിയാണ് ആ പ്രോഗ്രാം
4: കൊണ്ടുപോകുന്നത്. നമുക്ക് പാടാനായിട്ട് ഒരുപാട് ഗായകരുണ്ട്.
5: മറ്റൊരു കാര്യം കൂടി, നൃത്തങ്ങൾ നമ്മൾ അതിന് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്.
4: അതായത് പാട്ടിന് ആവശ്യമെങ്കിൽ അവിടെ നൃത്ത ചുവടുകളും ഉണ്ട്.
5: ഓക്കെ, അതും തുടക്കത്തിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഒരു ആരോഗ്യം കൂടി നിലനിർത്താവുന്ന രീതിയിൽ യോഗയുമായി ബന്ധപ്പെട്ട നൃത്തത്തിലൂടെയാണ് തുടക്കം. എന്തായാലും നമുക്ക് എല്ലാവരും ആദ്യം വിളിക്കുന്ന ദൈവത്തെയാണ്. അപ്പൊ ഗണപതി ഭഗവാന്റെ സ്തുതിയോട് കൂടിയിട്ട് അത് യോഗയിലാണ് അതിന്റെ നൃത്തം
4: ഉണ്ടായിരിക്കുന്നത്. പ്രവാസികൾക്ക് ഇത്രയും വലിയൊരു സംഗീത മാമാങ്കം ഒരുക്കുമ്പോ കാണികൾക്ക് എൻട്രി എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്?
5: ഇത് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും സൗജന്യം എന്ന് തന്നെ പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ട് കേൾക്കാൻ വരണം പലർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും. ഈ ടിക്കറ്റിന്റെ നിരക്കും കാര്യങ്ങളൊക്കെയും കേൾക്കുമ്പോൾ ഇവിടെ വലിയ വലിയ ഷോ നടക്കുന്നുണ്ട്, നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിലൊക്കെ ആൾക്കാർക്ക് പങ്കെടുക്കുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ ഇവർക്കൊന്നും പലപ്പോഴും പോകാൻ സാധിക്കില്ല, കാരണം ചെറിയ ശമ്പളത്തിലേക്കും ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് എത്താൻ പറ്റില്ല. അപ്പൊ അത്തരം ആൾക്കാരെയും ഒപ്പം തന്നെ വലിയവരെയും എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്.
4: പിന്നെ
5: ഞാൻ ചെയ്തു വന്ന എന്റെ എല്ലാ പ്രോഗ്രാമും ഫ്രീ പ്രോഗ്രാമാണ്,
4: ഫ്രീ എൻട്രി ആണ്. അതാണ്, അതായത് എല്ലാവർക്കും അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. പാട്ടുകളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പാട്ടുകളെ അത്രത്തോളം നെഞ്ചേറ്റുന്ന ഒരുപാട് മലയാളികൾ ഉള്ളൊരു നാടല്ലേ നമ്മുടെ ഇന്ത്യ. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇവയുടെ ഏത് കോണിൽ നിന്നാണെങ്കിലും, 7 എമിറേറ്റുകളിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എത്താവുന്നേ ഉള്ളൂ. September 20 ഈ വരുന്ന ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 11 വരെ ഷാർജ സഫാരി മോളിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഇത് കാണാൻ പറ്റിയില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെ. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ഇനി വരുമോ എന്ന് ചോദിച്ചാൽ വന്നേക്കാം, പക്ഷെ അതിന് അതിന്റേതായ പ്രത്യേകതകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളോ കൂടുതലോ ഉണ്ടായേക്കാം അല്ലെ. നമ്മൾ പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നു.
5: പക്ഷെ
4: ഇപ്പൊ പ്ലാൻ ചെയ്തതനുസരിച്ച് ഇപ്പൊ വന്നാൽ കുടുംബമായിട്ടും കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, കാണിച്ചു കൊടുക്കാം. അത്രത്തോളം വലിയ മഹാരഥന്മാരാണ് ആ വേദിയെ സമ്പന്നമാക്കുന്നത്. ഇത് കാണാൻ വരണം. ഇത് എന്റെയും കൂടെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ആണ് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും. തീർച്ചയായിട്ടും ഞാനും എന്തൊക്കെ വട്ട് എവർ ഇറ്റ് ഈസ് എന്ത് തിരക്കാണെങ്കിലും മാക്സിമം വരാൻ ശ്രമിക്കും ആ ഒരു ഡേയില്. ഇനി എന്തെങ്കിലും പ്രധാനപ്പെട്ട
5: കാര്യമായിട്ടുണ്ട്, കാരണം നമുക്ക് ഇതിൽ മെയിൻ സ്പോൺസർ ആയിട്ട് വന്നിട്ടുള്ളത് അറക്കൽ ജുവല്ലറിയാണ്. ഏകദേശം ഒരു 10 വർഷത്തോളമായിട്ട് നമ്മൾ യു എയിൽ അറിയപ്പെടുന്ന ഒരു ജുവല്ലറിയാണ്. പ്രത്യേകിച്ചും ഷാർജയിലുണ്ട്, ദുബായിലുണ്ട്, ഇപ്പൊ അബുദാബിയിലും തുടങ്ങാൻ പോകുന്നു. അപ്പൊ അവർ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ നമുക്കൊരു പ്രോഗ്രാം ചെയ്യണമെങ്കിൽ സപ്പോർട്ട് ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് സ്പോൺസേഴ്സ് ഇല്ലാണ്ട്. അപ്പോ നാളുകളായിട്ട് എന്റെ കൂടെയുള്ള ആൾക്കാരാണ് അവർ. അവർ നല്ല രീതിയിൽ തന്നെ എന്റെ കൂടെ നിൽക്കുന്നുണ്ട്. പിന്നെയും വേറെ കുറച്ച് സ്പോൺസേഴ്സ് കൂടെയുണ്ട്. അതിനിപ്പോ നിങ്ങളുടേതായ രീതിയിൽ അത്
4: ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്താൽ മാത്രമാണ് ഒരു പരിപാടി ഗംഭീരമാകുന്നത്. അപ്പൊ ഇനിയും കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്യാൻ സാധിക്കട്ടെ, എല്ലാവരും ചേർന്ന് നമുക്ക് ഗംഭീരമാക്കാൻ സാധിക്കട്ടെ രാത്രിങ്ങൾ പൂത്താലി ചാർത്തി എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞ ഉടനെ ഇതിന്റെ പോസ്റ്റർ പ്രകാശന ചടങ്ങിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഫോട്ടോസ് ഒക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് കാണാം. പിന്നെ ഇനിയിപ്പോ ഇത് ഞങ്ങൾ ഇതുവരെ കേൾക്കാൻ മിസ് ചെയ്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഒരു കുഞ്ഞു റീല്, പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റീല് നമ്മുടെ ഹോം 92.2 FM ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലുടനെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോവാണ് അല്ലേ. അപ്പൊ അതും കേട്ടിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് September 20 വരാം. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ?
5: ഇനി എന്തെങ്കിലും രീതി ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്ന ആൾക്കാരിൽ ചിലപ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ ഹോം ആൻഡ് ഫോമിന് പ്ലാൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഗിഫ്റ്റ് കൊടുക്കുന്ന എങ്ങനെ വെച്ചാൽ BAP ടിക്കറ്റ് ആയിരിക്കും.
4: വെരി ഗുഡ്.
5: കാരണം കുറച്ച് മുന്നിൽ നിന്ന് കാണുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിനുള്ള ചോദ്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കുക. ഉത്തരം എന്റെ കയ്യിലുണ്ട്. BAP സീറ്റ് ആണ്, അത് ഞാൻ തരാൻ
4: തയ്യാറാണ്.
5: ഇരുപത്തിയഞ്ച് പേർക്ക്
4: VIP ടിക്കറ്റ് ഫ്രീ ആയിട്ട് ഞങ്ങൾ തരാൻ പോവാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ഒരു കാര്യം ചെയ്തു, ഹോം എന്ന് ടൈപ്പ് ചെയ്യുക, രാത്തിങ്കൾ എന്ന് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് രാത്തിങ്കൾ തന്നെ ഇരുന്നോട്ടെ, രാത്തിങ്കൾ എന്ന് ടൈപ്പ് ചെയ്യുക, നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് ഇപ്പോൾ മുതൽ മെസ്സേജസ് അയച്ചുകൊണ്ടേ ഇരിക്കുക 0585829220 എന്ന നമ്പറിലേക്ക്. അജിത്തേട്ടന് പറയണമെങ്കിൽ പറഞ്ഞു, ഹോം രാത്തിങ്കൾ പേര്.
5: അതെ, തീർച്ചയായിട്ടും ഹോം രാത്തിങ്കൾ
4: ഹോം സ്പേസ് രാത്തിങ്കൾ സ്പേസ് നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയച്ചോളൂ 0585829220 എന്ന നമ്പറിലേക്ക്. 25 VIP ടിക്കറ്റ്സ് ആണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു ഷോ കാണാനുള്ളത്. വയലാർ ശരത്ചന്ദ്ര വർമ്മ, അതുപോലെ സിദ്ദിഖ്, ഇത്രയുള്ള വലിയ വലിയ മഹാരഥന്മാർ ഒന്നിക്കുന്ന ആ വലിയ സദസ് കാണാൻ, ഏറ്റവും മുമ്പിലിരുന്ന് കാണാൻ, അതും ഗംഭീരമായിട്ട് കാണാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ അവരൊരുക്കി തന്നിരിക്കുന്നത്.
5: ഓക്കെ,
4: രണ്ടുപേരോടും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിന്റെ പേരിൽ തിരക്കിട്ട് ഓടുകയാണെന്ന് നമുക്കറിയാം. അപ്പൊ ഏറ്റവും ഗംഭീരമാകട്ടെ ഈ പരിപാടി. മറ്റേതൊക്കെ പരിപാടികൾ എവിടെയൊക്കെ നടന്നാലും രാത്തിങ്കൾ പൂത്താലി ചാർത്തി എന്നുള്ള പരിപാടി കാണാനായിട്ട് എത്തുന്ന എല്ലാവരെയും എന്താ ഞങ്ങൾ ഇപ്പൊ തന്നെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് ഹോം 92.2 FM. അവസാനമായിട്ട് എന്താ പറയുക,
5: തീർച്ചയായിട്ടും വലിയ സന്തോഷം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോം എഫ്എമ്മിന്റെ കൂടെ ചേർന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നത്, അതും പ്രത്യേകിച്ച് നിങ്ങൾ ഒരു വയസ്സ് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ.
4: അതെ,
5: കഴിഞ്ഞ തിരുവോണത്തിനായിരുന്നു ആ ദിവസം
4: അല്ലെ,
5: കഴിഞ്ഞ വർഷം തിരുവോണത്തിന് തുടങ്ങി. 25-ന് 26-ന് ആദ്യത്തെ പിറന്നാൾ കഴിഞ്ഞു, അതിന്റെ ചടങ്ങുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ.
4: ഓക്കെ,
5: അതിന്റെ കൂട്ടത്തിൽ ചെയ്യുന്നതിൽ ഏറ്റവും
4: പിറന്നാൾ
5: കഴിഞ്ഞിട്ട് വരുന്നതിൽ ഏറ്റവും വലിയ പരിപാടിയാണ്.
4: തീർച്ചയായിട്ടും
5: അത് നമുക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട്. കാരണം ഇത്രയും വലിയൊരു പ്രോഗ്രാം നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഇനിയും നമുക്ക് ചെയ്യാൻ പറ്റണം. കാരണം നവംബർ 22 വീണ്ടും ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ട്.
4: അതിൽ
5: നമ്മൾ ഒരുമിച്ച്
4: അപ്പൊ രാത്തിങ്കൽ പൂത്താലി ചാർത്തിക്ക് ആ ഒരു പ്രോഗ്രാമിനും അതിന്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും ഹോം 92.2 FM എല്ലാ വിജയാശംസകളും അറിയിക്കുകയാണ്.
5: ഓക്കെ, താങ്ക് യു
4: സോ മച്ച്. അപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കുക ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CMR Exalogica, കള്ളപ്പണം വെളുപ്പിച്ചതിന് തെളിവുണ്ടെന്ന ED. CPM നേതൃത്വത്തിനെതിരെ ജില്ലാ കമ്മിറ്റികൾ. അമേരിക്കൻ യാത്രയിൽ ചെന്നിത്തലയുടെ വിശദീകരണം. സൗദിക്ക് നേരെ വീണ്ടും ഹൂദി ആക്രമണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMR എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളിൽ കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ തെളിവുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നടന്നത് വൻ കള്ളപ്പണ ഇടപാടാണെന്നും വിദേശത്തേക്ക് ഹവാല ഇടപാട് നടത്തിയതിൽ മുൻമന്ത്രിയും വീണയുടെ ഭർത്താവുമായ മുഹമ്മദ് റിയാസിന് മുഖ്യപങ്കെന്നും ED അവകാശപ്പെടുന്നു. ED കേരള സർക്കാരിന് കൈമാറിയ 25 പേജുള്ള കത്തിലെ നിർണായക വിവരങ്ങൾ പുറത്ത്. മെയ് 27 തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ഡയറിയിൽ വീണ സ്വന്തം കൈപ്പടയിൽ പണം ഇടപാട് വിവരങ്ങൾ എഴുതി സൂക്ഷിച്ചിരുന്നുവെന്നാണ് ED പറയുന്നത്. വീണ കുറിച്ചുവച്ച കണക്കുകൾ എന്ന പേരിൽ ED ചൂണ്ടിക്കാട്ടുന്ന വിവരങ്ങളിൽ കോടികളുടെ ഇടപാടുകളെക്കുറിച്ചാണ് പറയുന്നത്. ഹവാല ഇടപാടുകളാണെന്ന് തെളിഞ്ഞതായാണ് ED വാദം. റിയാസ് ഹവാല ഇടപാടിന് പേഴ്സണൽ സ്റ്റാഫുകളെ ഉപയോഗിച്ചെന്നും ED ആരോപിക്കുന്നുണ്ട്. റിയാസിന്റെ സ്റ്റാഫ് അംഗങ്ങളും സുഹൃത്തുക്കളും കൂട്ടാളികളായെന്ന് ED കത്തിൽ പറയുന്നു. ഹവാല കടത്തിനുവേണ്ടി 16 വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നാണ് ED കണ്ടെത്തൽ. ED ആരോപണത്തിനെതിരെ മറുപടിയുമായി CPM നേതാവ് PA മുഹമ്മദ് റിയാസ്. വാർത്തകൾ ബോധപൂർവം സമൂഹത്തിൽ മോശമായ പ്രതിച്ഛായ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പ്രചരിപ്പിക്കുന്നതെന്നും, പ്രധാനപ്പെട്ട തെളിവാണെങ്കിൽ ഇത് ഇങ്ങനെയാണോ പുറത്തുവിടുന്നതെന്നും ചോദ്യം. ED നല്ല സ്ക്രിപ്റ്റാണെന്നും ഇത് എഴുതിയവർക്ക് തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം കൊടുക്കണമെന്നും MLA. ബേപ്പൂരിലെ വികസനത്തിനായി ഉണ്ടാക്കിയ ഗ്രൂപ്പാണ് ഹവാല ഇടപാടിനെന്ന രീതിയിൽ പ്രചരിപ്പിച്ചത്. ഭാവിയിൽ ബിസിനസ് ചെയ്യാൻ ലക്ഷ്യമിട്ട് നടത്തിയ കുറിപ്പാണ് റെഡ് ബുക്ക് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നതെന്നും മുഹമ്മദ് റിയാസ്. ഹവാല ഇടപാടെന്ന വീണ കുറ്റസമ്മതം നടത്തിയെന്നത് തെറ്റാണെന്നും, ഹവാല പണമാണെന്ന് വീണ സമ്മതിച്ചു എന്നത് ശുദ്ധ അസംബന്ധമെന്നും മുഹമ്മദ് റിയാസ്. വീണയ്ക്കെതിരായ ED നടപടി സാങ്കേതികമായി 100% തെളിയിക്കപ്പെട്ട കേസെന്ന് കോൺഗ്രസ് MLA സന്ദീപ് വാര്യർ. ED അന്വേഷണ ചരിത്രത്തിൽ ഇത്രയും സാഹചര്യ തെളിവുകൾ കിട്ടുന്ന ആദ്യ കേസാകും ഇത്. കൈക്കൂലി വാങ്ങിയെന്ന് തെളിഞ്ഞ കേസ് കൈക്കൂലി കൊടുത്തവരും വാങ്ങിയവരും സമ്മതിച്ചതാണ്. രേഖ മാത്രമായിരുന്നു എങ്കിൽ വാദത്തിൽ പിടിച്ചു നിൽക്കുമായിരുന്നു. രേഖയിൽ പറയുന്ന ഇടപാടുകളുടെ ബാങ്ക് രേഖകളും തെളിവുകളും അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചു എന്നാണ് താൻ മനസ്സിലാക്കുന്നത്. പാർട്ടിക്കാരെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ന്യായങ്ങൾ നിരത്തുന്നതെന്നും സന്ദീപ് വാര്യർ MLA. CMR എക്സാലോജി കേസിൽ നിലവിൽ പുറത്തുവന്ന തുക മഞ്ഞുമലയുടെ അറ്റം മാത്രമെന്ന് BJP വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ്. റെഡ് ബുക്കിൽ ഭാവി പരിപാടികൾ എഴുതിയെന്ന് മുൻമന്ത്രി PA മുഹമ്മദ് റിയാസ് സമ്മതിച്ചിട്ടുണ്ടെന്നും, ഇതിലെ 20 കോടി രൂപ എവിടെ നിന്ന് വന്നു എന്ന് റിയാസ് വ്യക്തമാക്കണമെന്നും ഷോൺ ജോർജ്. CPMന്റെ വിപുലീകൃത സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ മാർഗരേഖയിന്മേലുള്ള പൊതുന്ന് മുൻമന്ത്രി PA മുഹമ്മദ് റിയാസ് സമ്മതിച്ചിട്ടുണ്ടെന്നും, ഇതിലെ 20 കോടി രൂപ എവിടെ നിന്ന് വന്നു എന്ന് റിയാസ് വ്യക്തമാക്കണമെന്നും ഷോൺ ജോർജ്. CPMന്റെ വിപുലീകൃത സംസ്ഥാന

വിമർശനം. തന്റെ അമേരിക്കൻ യാത്രയെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് വിശദീകരണവുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ചിലവിലല്ല തന്റെ വിദേശയാത്രയെന്നും സംഘാടകരുടെ ചിലവിലാണെന്നും ചെന്നിത്തല. ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലൂടെയാണ് ചെന്നിത്തലയുടെ വിശദീകരണം. ചെന്നിത്തലയുടെ വിദേശയാത്ര സംബന്ധിച്ച് ഇടത് സൈബർ ഹാൻഡലുകളിൽ വ്യാപക പ്രചരണങ്ങൾ നടന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രിയുടെ വിശദീകരണം. ഐക്യസന്ദേശമുയർത്തി ഇരുവിഭാഗം സുന്നി സംഘടനകൾ. മലപ്പുറം പടിക്കൽ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് EKAP വിഭാഗം നേതാക്കൾ ഒരുമിച്ച് പങ്കെടുത്തത്. പാണക്കാട് സാധിക്കലി തങ്ങളും പരിപാടിക്കെത്തി. പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് സാധിക്കലി തങ്ങളും AP അബൂബക്കർ മുസ്ലിയാരും ഒരുമിച്ചായിരുന്നു. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളും കാന്തപുരത്തിനൊപ്പം വേദി പങ്കിട്ടു. കാന്തപുരത്തിന്റെ വിവാദ പ്രസ്താവനയിൽ ജിഫ്രി തങ്ങൾ വേദിയിൽ വെച്ച പിന്തുണ നൽകുകയുമുണ്ടായി. തന്നെ ചിലർ തെറ്റായി ആഘോഷിച്ചു എന്ന് കാന്തപുരത്തിന്റെ വിശദീകരണം. PSC ആസൂത്രണ ബോർഡ് പരീക്ഷാക്രമക്കേടിലെ ചോദ്യം ചെയ്യലിൽ പിന്നോട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച്. മൊഴി നൽകാൻ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എത്തിയേ പറ്റൂ എന്ന് കാട്ടി PSC അംഗങ്ങൾക്ക് IG അജിത ബീഗം കത്ത് നൽകും. PSC കമ്മീഷൻ അംഗങ്ങൾക്ക് പ്രത്യേക പരിഗണന ക്രിമിനൽ ചട്ടം നൽകുന്നില്ലെന്ന് ക്രൈംബ്രാഞ്ചിന്റെ വാദം. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്കില്ലെന്ന് PSC അംഗങ്ങൾ കത്ത് നൽകിയിരുന്നു. നിയമസഭാ സമിതി വിളിച്ചിട്ടും പോയിട്ടില്ലെന്നാണ് PSC വിശദീകരിക്കുന്നത്. എന്നാൽ നിയമസഭാ സമിതിയും കേസ് അന്വേഷണവും രണ്ടായി കാണണമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ മറുപടി. ആസൂത്രണ ബോർഡിലേക്കുള്ള പരീക്ഷാക്രമക്കേടിൽ പോലീസ് PSC പോരുമുറുകുന്നു. ചോദ്യം ചെയ്യലിന് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഹാജരാകാനില്ലെന്ന തീരുമാനത്തിൽ SIT നിലപാട് കടുപ്പിച്ചാൽ PSC ഹൈക്കോടതിയെ സമീപിക്കും. മുട്ടിൽ മരംമുറി വഞ്ചനാക്കേസിൽ ചോറ്റാനിക്കര മാജിസ്ട്രേറ്റ് കോടതിയിലെ വിചാരണ സ്റ്റേ ചെയ്യണമെന്ന പ്രതികളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. വിചാരണ 6 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് കോടതി നിർദ്ദേശം. വയനാട് മേപ്പാടിയിൽ നിന്ന് അനധികൃതമായി മുറിച്ചുകടത്തിയ മരങ്ങൾ വനം വകുപ്പ് പാസുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് എറണാകുളത്തെ മരക്കമ്പനി ഉടമയ്ക്ക് വിൽപ്പന നടത്തി വിശ്വാസ വഞ്ചന കാണിച്ചെന്നായിരുന്നു എറണാകുളം അമ്പലമേട് പോലീസ് എടുത്ത കേസ്. NTPC യിൽ നിന്ന് 30 രൂപയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഇത്രയും വില നൽകി വൈദ്യുതി വാങ്ങിയാൽ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നത് എല്ലാവർക്കും അറിയാമെന്ന് മന്ത്രി. ഇക്കാര്യത്തിന് മന്ത്രിസഭയുടെ അനുമതിയും വേണം. എല്ലാ വഴികളും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പവർകട്ട് എന്നുവരെ തുടരും എന്നത് ഇപ്പോൾ പറയാൻ കഴിയില്ല. എത്രയും വേഗത്തിൽ പ്രതിസന്ധി പരിഹരിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി. വൈദ്യുതി വാങ്ങാൻ പുതിയ ടെൻഡർ ക്ഷണിച്ച് KSEB. ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ വൈദ്യുതി വാങ്ങാനാണ് KSEBയുടെ പുതിയ ടെൻഡർ. പീക്ക് സമയത്ത് 600 MW വൈദ്യുതി വാങ്ങാനാണ് ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത്. 2000 രൂപ വരെയുള്ള UPI റുപേ ഡെബിറ്റ് കാർഡ് ഇടപാടുകൾക്ക് ബാങ്കുകൾ ചാർജ് ഈടാക്കരുതെന്ന വിജ്ഞാപനമിറക്കി കേന്ദ്ര ധനമന്ത്രാലയം. പേയ്മെന്റ് ആന്റ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് ആക്ട് 2007 സെക്ഷൻ 10A പ്രകാരമുള്ള അധികാരങ്ങൾ ഉപയോഗിച്ചാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. റൂപേ ഡെബിറ്റ് കാർഡുകൾ, 2000 വരെയുള്ള UPI ഇടപാടുകൾ എന്നിവയെ ഇലക്ട്രോണിക് മോഡ് ഓഫ് പേയ്മെന്റായി സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. കർണാടക സർക്കാർ നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികൾക്ക് രാജ്യാന്തര തലത്തിൽ അംഗീകാരം ലഭിക്കുന്നതായി മുഖ്യമന്ത്രി DK ശിവകുമാർ. എല്ലാ മുതിർന്ന അമേരിക്കൻ പൌരന്മാർക്കും $5,000 നൽകുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാഗ്ദാനത്തെക്കുറിച്ചാണ് കർണാടക മുഖ്യമന്ത്രിയുടെ പരാമർശം. കർണാടക സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ ആദ്യം മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയാക്കി. ഇപ്പോൾ ട്രംപിന്റെ പദ്ധതികളിൽ പോലും അവ പ്രതിധ്വനിക്കുന്നുവെന്നും DK ശിവകുമാർ. സൌദി അറേബ്യയ്ക്ക് നേരെ ഇന്നും ഹൂതികളുടെ ആക്രമണം. 13 പേർക്ക് പരിക്കേറ്റു. സൌദി അറേബ്യയുടെ വ്യോമ താവളത്തിലാണ് ഹൂതികൾ ആക്രമണം നടത്തിയത്. സൌദി അറേബ്യയിലെ കിങ് ഖാലിദ് വ്യോമ താവളത്തിന് നേരെ വലിയ തോതിലുള്ള ബലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഹൂതികൾ. ആക്രമണത്തെ ശക്തമായി നേരിടുമെന്നും കടുത്ത തിരിച്ചടി നൽകുമെന്നും സൌദി അറേബ്യയുടെ മുന്നറിയിപ്പ്. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ സൌദി അറേബ്യ 58 തവണ ആക്രമണം നടത്തിയെന്ന് അതിനിടെ റിപ്പോർട്ട്. യമൻ അതിർത്തിയിൽ സൌദിയുടെ ഖമീസ് മുഷേത്ത് വ്യോമ താവളത്തിന് നേരെ ഹൂതി വിമതർ കനത്ത മിസൈൽ ഡ്രോൺ ആക്രമണമാണ് നടത്തിയത്. അതിനിടെ സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ US സെൻട്രൽ കമാൻഡ് മേധാവി അഡ്മിറൽ ബ്രാഡ് കൂപ്പറുമായി കൂടിക്കാഴ്ച നടത്തി. വിലക്കു പട്ടികയിലുള്ള 77 ചരക്ക് കപ്പലുകളുടെ വിവരങ്ങൾ ഇറാൻ പ്രസിദ്ധീകരിച്ചു. ഈ കപ്പലുകൾ വീണ്ടും ഹോർമുസിലെത്തിയാൽ പിടിച്ചെടുക്കുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. 2026 ഇടക്കാല തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തപാൽ വോട്ടുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം തടഞ്ഞ അമേരിക്കൻ സുപ്രീംകോടതി. വോട്ടെടുപ്പ് ആരംഭിച്ച സാഹചര്യത്തിൽ ഇത്തരമൊരു മാറ്റം കൊണ്ടുവരുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ ഉത്തരവ്. UAE 7 എമിറേറ്റുകളിലെയും പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തി 11 ദിവസം നീളുന്ന സംയോജിത യാത്ര പ്ലാൻ ചെയ്യാൻ സഹായിക്കുന്ന UAE ഗ്രാൻഡ് ടൂർ എന്ന ദേശീയം ടൂറിസം പ്ലാറ്റ്ഫോമിന് തുടക്കമായി. ദുബായിൽ നടക്കുന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ UAE സാമ്പത്തിക ടൂറിസം മന്ത്രി അബ്ദുള്ള ബിൻ തൌക് അൽമറിയാണ് പുതിയ സംരംഭം പ്രഖ്യാപിച്ചത്. ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ പ്രസിഡന്റായ പാകിസ്ഥാന്റെ മൊഹ്സിൻ നഖ്വിയുടെ കയ്യിൽ നിന്ന് വനിതാ ഏഷ്യാകപ്പ് ജേതാക്കൾക്കുള്ള ട്രോഫി

0: വാങ്ങില്ലെന്ന് നേരത്തെ തന്നെ സംഘാടകരെ അറിയിച്ചിരുന്നതായി ബി സി സി ഐ സെക്രട്ടറി ദേവ്ജിത്ത് സൈക്കിയ. ഇത് ബി സി സി ഐയോ കളിക്കാരോ എടുത്ത തീരുമാനമല്ല, രാജ്യത്തിന്റെ താൽപര്യം പിന്തുടരാൻ തങ്ങൾ ബാധ്യസ്ഥർ. സമ്മാനദാന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതിലൂടെ പെഹൽഗാം ആക്രമണത്തിലെ ഇരകളായ എല്ലാവരെയും തങ്ങൾ ആദരിക്കുകയായിരുന്നുവെന്നും സൈക്കിയ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Good afternoon. ഇപ്പോൾ സമയം 1:09.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: Dubai ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36°C, humidity 49%.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: song of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: പുതുമയുടെ
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്,
4: 50 മില്യണിലധികം
3: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
6: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
7: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
8: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
9: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
10: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
11: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
10: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: മോർണിംഗ് വിത്ത് നിത്യ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
1: update. Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier. Number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
0: Mid-morning with Nitya.
2: Yes, welcome back to Mid-Morning with Nithya on Home 92.2 FM. അപ്പോൾ നമുക്ക് കുറച്ച് സമ്മാന നിമിഷങ്ങളെക്കുറിച്ച് കൂടി പറയാനുണ്ട്. എന്തായാലും കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ രാത്തിങ്കൾ പൂത്താലി ചാർത്തി എന്ന പരിപാടിയെക്കുറിച്ച് പറഞ്ഞല്ലോ. അത് സെപ്റ്റംബർ 20 ഷാർജ സഫാരി മോളിൽ വെച്ച് ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 11 വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഗംഭീര പരിപാടിയാണ്. പാട്ടുകളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ വയലാറിന്റെ പാട്ടുകളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ജോൺസൺ മാഷിന്റെ പാട്ടുകളെ, ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകളെ, അങ്ങനെ നമുക്ക് പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വികാരമാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മളെല്ലാം ഒരാളെപ്പോലും മാറ്റി നിർത്താനാകാത്ത രീതിയിൽ നമ്മൾ ചേർത്ത് പിടിക്കുന്നതാണ് പാട്ടുകൾ എന്ന് പറയുന്നത്. അത് കുടുംബമായിട്ടും കൂട്ടുകാരുമായിട്ടും ഒക്കെ പോയിരുന്ന് കാണുമ്പോൾ നമ്മൾ അടുത്തൊരു തലമുറയ്ക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു വേദിയാണ്. അത്തരത്തിലൊരു വേദി നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത് എന്നുള്ളതാണ്. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് നമുക്ക് അവിടെ പോയി കാണാൻ പറ്റുന്നത്. പക്ഷേ ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകതയിൽ നമ്മൾ ഹോം 92.2 FM-ന്റെ ലിസണേഴ്സിന് നമ്മൾ എന്താ പറയാ, VIP പാസ് ആണ് കൊടുക്കുന്നത്. ഏറ്റവും ഫ്രണ്ടിലിരുന്ന് ഈ പ്രോഗ്രാം അത്യപൂർവമായിട്ട് അത്യഗംഭീരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അവസരമുണ്ട്. അപ്പോൾ ആ VIP ടിക്കറ്റിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ എന്തെങ്കിലും പറയാം, നിങ്ങൾ വേറെ എന്തെങ്കിലുമാണ് ടൈപ്പ് ചെയ്തിരുന്നത്. ഇത്രയും മാത്രമേ ഉള്ളൂ. ഹോം എന്ന് ടൈപ്പ് ചെയ്യുക, രാത്തിങ്കൾ, RATHIANKAL, രാത്തിങ്കൾ, ഹോം രാത്തിങ്കൾ. നിങ്ങളുടെ പേര് പിന്നെ ആരെഴുതും? ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട്, അതിലൊന്നും പേരില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ മെസ്സേജ് ഒന്നും നോക്കാതെ വിട്ടു. അതുകൊണ്ട് നിങ്ങൾ പേരും കൂടെ ടൈപ്പ് ചെയ്ത് അയക്കൂ കേട്ടോ. ഹോം രാത്തിങ്കൾ നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്ക് വേഗം മെസ്സേജസ് അയച്ചുകൊണ്ടേയിരിക്കുക. മറക്കരുത്, ഹോം രാത്തിങ്കൾ നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ടത് 0585829220 അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്കാണ് കപ്ലൻട്രി പാസ് ആണ് കേട്ടോ. ഇൻ കേസ് ഇപ്പം നിങ്ങളുടെ ഹസ്ബൻഡും വൈഫും മാത്രമേ, കുട്ടികൾ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് എന്നോട് ചോദിക്കാം. ഇത് മിഡ് മോർണിംഗ് വിത്ത് നിത്യയിൽ മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ 2 വരെ അയക്കാവുന്നത് മാക്സിമം അയക്കാം. നാളെ ബാക്കിയുള്ളവർക്ക് കൂടെ ടിക്കറ്റ് തരുന്നതായിരിക്കും. VIP ടിക്കറ്റിൽ പോയി എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് ആസ്വദിക്കാം ഈ പരിപാടി. സെപ്റ്റംബർ 20 ഷാർജ സഫാരി മോളിൽ വെച്ച്. യെസ്, അതോടൊപ്പം നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതുവരെ ചോദിച്ചില്ലല്ലോ എന്നുള്ളത് അല്ലേ. അതിലേക്ക് ചോദിക്കാം ഒരു കാര്യം ചെയ്യാം. നമുക്ക് 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി കേട്ടിട്ട് വേഗം തിരികെ എത്തുമ്പോൾ നമുക്ക് ആ ചോദ്യം ചോദിക്കണോ അതോ ഞാൻ ഇപ്പം തന്നെ ചോദിക്കണോ? യെസ്, ഒരു കാര്യം ചെയ്യാം. നമ്മുടെ യെസ് അൽമറയ കാർവെൻഡൽ നൽകുന്ന 1 സബ്സ്ക്രിപ്ഷന് വേണ്ടി ഉള്ള ചോദ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. UAE-യിലെ ഏത് എമിറേറ്റിലാണ് പ്രശസ്തമായിട്ടുള്ള ലൂവർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? UAE-യിലെ ഏത് എമിറേറ്റിലാണ് പ്രശസ്തമായ ലൂവർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? ശരി, ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ഹോം ഡ്രൈവ് സ്പേസ്, നിങ്ങളുടെ റൈറ്റ് ആൻസർ, നിങ്ങളുടെ പേര്. എല്ലാത്തിനും നിങ്ങളുടെ പേര് മസ്റ്റായിട്ടും ആഡ് ചെയ്യണം കേട്ടോ. ഹോം ഡ്രൈവ്, റൈറ്റ് ആൻസർ, നിങ്ങളുടെ പേര്, അയക്കേണ്ട നമ്പർ 0585829220. അൽമറയ കാർവെൻഡലിന്റെ 1 സബ്സ്ക്രിപ്ഷന് വേണ്ടിയുള്ള ചോദ്യം ഇതാണ്. UAE-യിലെ ഏത് എമിറേറ്റിലാണ് പ്രശസ്തമായ ലൂവർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? ചരിത്രങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് തെറ്റിപ്പോകരുത്. ഫോർമാറ്റ് തെറ്റിയിട്ടുള്ള ഒരു മെസ്സേജുകളും നമ്മൾ എന്താ ഫൈനൽ ലിസ്റ്റിലേക്ക് വിടില്ല. അപ്പോൾ ഇന്ന് 3 ചോദിച്ചതിലും 3 ശരിയുത്തരം അയച്ചുവല്ലെന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത 3 പേര് ഞാൻ 1:45 ശേഷം പറയുന്നതായിരിക്കും. വേഗം മെസ്സേജസ് അയച്ചുകൊണ്ടേയിരിക്കുക. UAE-യിലെ ഏത് എമിറേറ്റിലാണ് പ്രശസ്തമായ ലൂവർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? അയക്കേണ്ട ഫോർമാറ്റ് ഹോം ഡ്രൈവ്, റൈറ്റ് ആൻസർ, നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്ക്.
3: സെപ്റ്റംബർ 26 എന്താ പരിപാടി?
4: സെപ്റ്റംബർ 26 അല്ലേ പരിപാടി?
5: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ.
3: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
5: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
6: UAE-യിലെ
3: സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
5: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ട്നേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
4: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
0: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2.
1: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാഷ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
0: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
1: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
0: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
1: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
0: And even by WR Events in association with EMNF UAE, energized by Home 92.2 FM.
3: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Mid morning with Nitya.
2: യെസ്, നമ്മുടെ സമയം ഇവിടെ അവസാനിക്കാറാകുമ്പോൾ ഇന്ന് നമ്മുടെ മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ അയച്ചവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത മൂന്ന് വിന്നേഴ്സിന്റെ പേര് അനൗൺസ് ചെയ്യാനുള്ള ടൈമാണ്. അതിനു മുമ്പ് ജോ എലക്കാസിന്റെ ക്വസ്റ്റ്യൻ, നമ്മൾ അതായത് 9 gram gold 22 carat gold കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ചോദ്യം ഇതായിരുന്നു. നമ്മുടെ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ബുർജ് ഖലീഫയിൽ എത്ര നിലകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചത്, എത്ര ഫ്ലോർ ഉണ്ടെന്നുള്ളതാണ് ചോദിച്ചത്. അതിന്റെ റൈറ്റ് ആൻസർ 163 ആണ് കേട്ടോ, റൈറ്റ് ആൻസർ 163 ആണ്. 160 എന്ന് അയച്ചവരും ഉണ്ട്, റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 163 ആണ്. അപ്പോൾ അതിൽ നിന്നും ഒരുപാട് ഫ്രണ്ട്സ് മെസ്സേജ് അയച്ചിരുന്നു. അതിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത് ഫൈനൽ കോൺടെസ്റ്റിലേക്ക് കടക്കുന്ന ആളുടെ പേര് ബിനു എന്നാണ്. 8662 എൻഡ് ചെയ്യുന്ന നമ്പറാണ്. ബിനു, കൺഗ്രാചുലേഷൻസ്. അതുപോലെ അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റിന് വേണ്ടിയുള്ള ചോദ്യം, ഇന്ത്യയിലെ ഫസ്റ്റ് ഫുള്ളി ലിറ്ററേറ്റ് സിറ്റി ഏതെന്നുള്ളതായിരുന്നു. അതിന്റെ റൈറ്റ് ആൻസർ നമ്മളൊന്നും ഡൗട്ട് ആക്കേണ്ട കാര്യമില്ല, നമ്മുടെ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും അഭിമാനമായിട്ടുള്ള കോട്ടയമാണ്. അപ്പോൾ അതിന് നമ്മൾ ഒരുപാട് ആൾക്കാരിൽ നിന്നും നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തിരിക്കുന്നു. ആളുടെ പേര് റിയാസ് പേരാമ്പ്രയാണ്. 9311 എൻഡ് ചെയ്യുന്ന നമ്പറാണ്. അപ്പോൾ റിയാസ്, കൺഗ്രാചുലേഷൻസ്. ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ, അൽമറായ കാറണ്ടലിന്റെ 1 month സബ്സ്ക്രിപ്ഷന് വേണ്ടിയുള്ള ചോദ്യമാണ്. യുഎയിലെ ഏത് എമിറേറ്റിലാണ് പ്രശസ്തമായിട്ടുള്ള ലൂവർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതെന്നുള്ളതായിരുന്നു ചോദ്യം. റൈറ്റ് ആൻസർ അബുദാബിയാണ്. അപ്പോൾ അങ്ങനെ അയച്ചവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തിരിക്കുന്ന പേര് മിസ്റ്റർ റിയാസ് മജീദാണ് കേട്ടോ. രണ്ടുപേരുടെയും പേര് ഒരുപോലെയാണ്. അക്ബർ ട്രാവൽസിന്റെ റിയാസ് പേരാമ്പ്രയും ഇത് റിയാസ് മജീദുമാണ്. റിയാസ് മജീദിന്റെ നമ്പർ എൻ്റെ ഇന്ന് 3362. സോ മൂന്ന് പേർക്കും, മിസ്റ്റർ ബിനു, റിയാസ് പേരാമ്പ്ര, റിയാസ് മജീദ്, ഈ മൂന്ന് പേർക്കും വൺസ് അഗെയിൻ കൺഗ്രാചുലേഷൻസ്. അപ്പോൾ നിങ്ങളുടെ മൂന്ന് പേരുടെയും പേര് നമ്മൾ ഫൈനൽ നറുക്കെടുപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ളവർക്ക് ഇനിയും അവസരമുണ്ട്. 30th വരെ നീണ്ടു നിൽക്കുന്ന ഒരു കോൺടെസ്റ്റ് ആണ് നമ്മുടെ ഹോം 92.2 FM പിന്നെ ആനിവേഴ്സറി സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി ഇന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ രാത്തിങ്കൽ പൂത്താലി ചാർത്തി എന്ന പരിപാടി ഷാർജയിൽ സഫാരി മോളിൽ ഈ വരുന്ന ഞായറാഴ്ച September 20 നടക്കുന്നതെന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ അന്നേ ദിവസം അവിടെ VIP എൻട്രിയിലേക്ക് ജോയിൻ ചെയ്യാൻ, VIP പാസ് ലഭിച്ച് ഏറ്റവും ഫ്രണ്ടിലിരുന്ന് ആ പ്രോഗ്രാം ആസ്വദിച്ച് കാണാനായിട്ട് നമ്മുടെ ഹോം FM ലിസണേഴ്സിന് അവസരമുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് മെസ്സേജ് അയച്ചവരിൽ നിന്ന് 3 ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് നാളെ വീണ്ടും ഉണ്ടായിരിക്കും നമ്മുടെ മിക് മോർണിംഗ് വിത്ത് നിത്യയിൽ മാത്രമേ ഈ ഒരു കോൺടെസ്റ്റ് നടക്കുന്നുള്ളൂ. അപ്പോൾ ഇന്ന് 3 സെലക്ട് ചെയ്തിട്ടുണ്ട്. കപ്ലൻട്രി പാസ്സാണ് കേട്ടോ. മിസ്റ്റർ സ്വരൂപ് സി ഗോപാൽ, മിസ് ആരതി ആൻഡ് മിസ്റ്റർ മുഹമ്മദ് അഷ്റഫ്, ഈ 3 ഇന്ന് വിജയികളാകാൻ സാധിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ടിക്കറ്റിൻ്റെ നാളെ ആയിരിക്കും നമ്മുടെ കോൺടെസ്റ്റ് നടക്കുന്നത്. എന്തായാലും നാളെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മെസ്സേജസ് അയച്ചുകൊണ്ടേ ഇരിക്കുക. ഒരു കാര്യം മറക്കരുത്, നിങ്ങളുടെ പേര് ആഡ് ചെയ്തില്ലെങ്കിൽ ആ മെസ്സേജ് നമ്മൾ എടുക്കില്ല. ഹോം രാത്തിങ്കൾ നിങ്ങളുടെ പേര്, ഇനി നാളെ മിഡ് മോർണിംഗ് ഷോയിൽ മാത്രമേ ആ മെസ്സേജ് അയച്ചിട്ട് കാര്യമുള്ളൂ, മറ്റുള്ള ഷോസിലൊന്നും അയക്കേണ്ടതില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് ഫോർമാറ്റ് അയക്കുക. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല കൂടെ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ചോദിച്ചാൽ മതി, നമ്മൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഉച്ചനേരം ആശംസിച്ചുകൊണ്ട് ഞാനും ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു. എൻജോയ് ദി ഷോ. അടുത്ത മണിക്കൂർ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളുമായി ഷീബ എത്തും, മലയാളി ഡയൽ. അപ്പോൾ ഞാൻ പോയിക്കോട്ടെ, ടാറ്റ ബൈ ബൈ ഫ്രം മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
0: You're listening to Home 92.2 FM. Home is a feeling.
3: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 million+ സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
6: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ 1 തികയുന്നു.
7: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
8: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
9: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
10: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
11: Joy Alucas, world's favorite jeweler.
10: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
12: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
7: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
13: You are listening

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CMR Exalogic, കള്ളപ്പണം വെളുപ്പിച്ചതിന് തെളിവുണ്ടെന്ന ഇഡി. അമേരിക്കൻ യാത്രയിൽ ചെന്നിത്തലയുടെ വിശദീകരണം. സൗദിക്ക് നേരെ വീണ്ടും ഹൂദി ആക്രമണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളിൽ കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ തെളിവുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നടന്നത് വൻ കള്ളപ്പണ ഇടപാടാണെന്നും വിദേശത്തേക്ക് ഹവാല ഇടപാട് നടത്തിയതിൽ മുൻമന്ത്രിയും വീണയുടെ ഭർത്താവുമായ മുഹമ്മദ് റിയാസിന് മുഖ്യപങ്കെന്നും ഇഡി അവകാശപ്പെടുന്നു. ഇഡി കേരള സർക്കാരിന് കൈമാറിയ 25 പേജുള്ള കത്തിലെ നിർണായക വിവരങ്ങൾ പുറത്ത്. മെയ് 27 തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ഡയറിയിൽ വീണ സ്വന്തം കൈപ്പടയിൽ പണം ഇടപാട് വിവരങ്ങൾ എഴുതി സൂക്ഷിച്ചിരുന്നുവെന്നാണ് ഇഡി പറയുന്നത്. വീണ കുറിച്ചുവച്ച കണക്കുകൾ എന്ന പേരിൽ ഇഡി ചൂണ്ടിക്കാട്ടുന്ന വിവരങ്ങളിൽ കോടികളുടെ ഇടപാടുകളെക്കുറിച്ചാണ് പറയുന്നത്. ഹവാല ഇടപാടുകളാണെന്ന് തെളിഞ്ഞതായാണ് ഇഡിയുടെ വാദം. റിയാസ് ഹവാല ഇടപാടിന് പേഴ്സണൽ സ്റ്റാഫുകളെ ഉപയോഗിച്ചെന്നും ഇഡി ആരോപിക്കുന്നുണ്ട്. റിയാസിന്റെ സ്റ്റാഫ് അംഗങ്ങളും സുഹൃത്തുക്കളും കൂട്ടാളികളായെന്ന് ഇഡി കത്തിൽ പറയുന്നു. ഹവാല കടത്തിന് വേണ്ടി 16 വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇഡി ആരോപണത്തിനെതിരെ മറുപടിയുമായി സിപിഎം നേതാവ് പി എ മുഹമ്മദ് റിയാസ്. വാർത്തകൾ ബോധപൂർവം സമൂഹത്തിൽ മോശമായ പ്രതിച്ഛായ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പ്രചരിപ്പിക്കുന്നതെന്നും പ്രധാനപ്പെട്ട തെളിവാണെങ്കിൽ ഇത് ഇങ്ങനെയാണോ പുറത്തുവിടുന്നതെന്നും ചോദ്യം. ഇഡിയുടേത് നല്ല സ്ക്രിപ്റ്റാണെന്നും ഇത് എഴുതിയവർക്ക് തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം കൊടുക്കണമെന്നും എംഎൽഎ. ബേപ്പൂരിലെ വികസനത്തിനായി ഉണ്ടാക്കിയ ഗ്രൂപ്പാണ് ഹവാല ഇടപാടിനെന്ന രീതിയിൽ പ്രചരിപ്പിച്ചത്. ഭാവിയിൽ ബിസിനസ് ചെയ്യാൻ ലക്ഷ്യമിട്ട് നടത്തിയ കുറിപ്പാണ് റെഡ് ബുക്ക് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നതെന്നും മുഹമ്മദ് റിയാസ്. ഹവാല ഇടപാടെന്ന് വീണ കുറ്റസമ്മതം നടത്തിയെന്നത് തെറ്റാണെന്നും ഹവാല പണമാണെന്ന് വീണ സമ്മതിച്ചു എന്നത് ശുദ്ധ അസംബന്ധമെന്നും മുഹമ്മദ് റിയാസ്. വീണയ്ക്കെതിരായ ഇഡി നടപടി സാങ്കേതികമായി 100% തെളിയിക്കപ്പെട്ട കേസെന്ന് കോൺഗ്രസ് എംഎൽഎ സന്ദീപ് വാര്യർ. ഇഡിയുടെ അന്വേഷണ ചരിത്രത്തിൽ ഇത്രയും സാഹചര്യ തെളിവുകൾ കിട്ടുന്ന ആദ്യ കേസാകും ഇത്. കൈക്കൂലി വാങ്ങിയെന്ന് തെളിഞ്ഞ കേസ് കൈക്കൂലി കൊടുത്തവരും വാങ്ങിയവരും സമ്മതിച്ചതാണ്. രേഖ മാത്രമായിരുന്നു എങ്കിൽ വാദത്തിൽ പിടിച്ചു നിൽക്കുമായിരുന്നു. രേഖയിൽ പറയുന്ന ഇടപാടുകളുടെ ബാങ്ക് രേഖകളും തെളിവുകളും അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചു എന്നാണ് താൻ മനസ്സിലാക്കുന്നത്. പാർട്ടിക്കാരെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ന്യായങ്ങൾ നിരത്തുന്നതെന്നും സന്ദീപ് വാര്യർ എംഎൽഎ. സിഎംആർ എക്സാലോജി കേസിൽ നിലവിൽ പുറത്തുവന്ന തുക മഞ്ഞുമലയുടെ അറ്റം മാത്രമെന്ന് ബിജെപി വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ്. റെഡ് ബുക്കിൽ ഭാവി പരിപാടികൾ എഴുതിയെന്ന് മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസ് സമ്മതിച്ചിട്ടുണ്ടെന്നും ഇതിലെ 20 കോടി രൂപ എവിടെ നിന്ന് വന്നു എന്ന് റിയാസ് വ്യക്തമാക്കണമെന്നും ഷോൺ ജോർജ്. സിപിഎമ്മിന്റെ വിപുലീകൃത സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ മാർഗരേഖയിന്മേലുള്ള പൊതുചർച്ച അവസാനിച്ചു. പൊതുചർച്ചയിൽ നേതൃമാറ്റമെന്ന ആവശ്യം ഉയർന്നില്ല. എന്നാൽ പാർട്ടി അടിമുടി മാറണമെന്നും തിരുത്തൽ വേണമെന്നും പൊതുചർച്ചയിൽ ഉയർന്ന പൊതുവികാരം. വ്യക്തി കേന്ദ്രീകൃത ശൈലിക്കെതിരെ സിപിഎം വിശാല സമിതിയിൽ ജില്ലാ കമ്മിറ്റികൾ രംഗത്ത്. ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇല്ലാതായത് നേതാക്കളുടെ ധാർഷ്ട്യം കാരണമെന്ന് കൊല്ലം കമ്മിറ്റി. 10 വർഷത്തെ ഭരണം പ്രസ്ഥാനത്തെ ദുർബലമാക്കിയെന്ന് കണ്ണൂർ കമ്മിറ്റിയും തുറന്നു പറഞ്ഞു. എൽഡിഎഫ് അല്ലാതെ മറ്റാരുണ്ട് എന്ന പ്രചരണ വാചകം പോലും തിരിച്ചടിയായെന്നും വിമർശനം. തന്റെ അമേരിക്കൻ യാത്രയെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് വിശദീകരണവുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ചിലവിലല്ല തന്റെ വിദേശയാത്രയെന്നും സംഘാടകരുടെ ചിലവിലാണെന്നും ചെന്നിത്തല. ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലൂടെയാണ് ചെന്നിത്തലയുടെ വിശദീകരണം. ചെന്നിത്തലയുടെ വിദേശയാത്ര സംബന്ധിച്ച് തന്റെ അമേരിക്കൻ യാത്രയെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് വിശദീകരണവുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ചിലവിലല്ല തന്റെ വിദേശയാത്രയെന്നും സംഘാടകരുടെ ചിലവിലാണെന്നും ചെന്നിത്തല. ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോ സന്ദേശം

0: എ പി അബൂബക്കർ മുസ്ലിയാരും ഒരുമിച്ചായിരുന്നു. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളും കാന്തപുരത്തിനൊപ്പം വേദി പങ്കിട്ടു. കാന്തപുരത്തിന്റെ വിവാദ പ്രസ്താവനയിൽ ജിഫ്രി തങ്ങൾ വേദിയിൽ വെച്ച പിന്തുണ നൽകുകയുമുണ്ടായി. തന്നെ ചിലർ തെറ്റായി ആഘോഷിച്ചു എന്ന് കാന്തപുരത്തിന്റെ വിശദീകരണം. PSC ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടിലെ ചോദ്യം ചെയ്യലിൽ പിന്നോട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച്. മൊഴി നൽകാൻ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എത്തിയേ പറ്റൂ എന്ന് കാട്ടി PSC അംഗങ്ങൾക്ക് IG അജിത ബീഗം കത്ത് നൽകും. PSC കമ്മീഷൻ അംഗങ്ങൾക്ക് പ്രത്യേക പരിഗണന ക്രിമിനൽ ചട്ടം നൽകുന്നില്ലെന്ന് ക്രൈംബ്രാഞ്ചിന്റെ വാദം. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്കില്ലെന്ന് PSC അംഗങ്ങൾ കത്ത് നൽകിയിരുന്നു. നിയമസഭാ സമിതി വിളിച്ചിട്ടും പോയിട്ടില്ലെന്നാണ് PSC വിശദീകരിക്കുന്നത്. എന്നാൽ നിയമസഭാ സമിതിയും കേസ് അന്വേഷണവും രണ്ടായി കാണണമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ മറുപടി. ആസൂത്രണ ബോർഡിലേക്കുള്ള പരീക്ഷാ ക്രമക്കേടിൽ പോലീസ് PSC പോരുമുറുകുന്നു. ചോദ്യം ചെയ്യുന്ന ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഹാജരാകാനില്ലെന്ന തീരുമാനത്തിൽ SIT നിലപാട് കടുപ്പിച്ചാൽ PSC ഹൈക്കോടതിയെ സമീപിക്കും. മുട്ടൽ മരംമുറി വഞ്ചനാക്കേസിൽ ചോറ്റാനിക്കര മാജിസ്ട്രേറ്റ് കോടതിയിലെ വിചാരണ സ്റ്റേ ചെയ്യണമെന്ന പ്രതികളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. വിചാരണ 6 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് കോടതി നിർദ്ദേശം. വയനാട് മേപ്പാടിയിൽ നിന്ന് അനധികൃതമായി മുറിച്ചു കടത്തിയ മരങ്ങൾ വനം വകുപ്പ് പാസുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് എറണാകുളത്തെ മരക്കമ്പനി ഉടമയ്ക്ക് വിൽപ്പന നടത്തി വിശ്വാസ വഞ്ചന കാണിച്ചെന്നായിരുന്നു എറണാകുളം അമ്പലമേട് പോലീസ് എടുത്ത കേസ്. NTPCയിൽ നിന്ന് 30 രൂപയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഇത്രയും വില നൽകി വൈദ്യുതി വാങ്ങിയാൽ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നത് എല്ലാവർക്കും അറിയാമെന്ന് മന്ത്രി. ഇക്കാര്യത്തിന് മന്ത്രിസഭയുടെ അനുമതിയും വേണം. വൈദ്യുതി വാങ്ങാൻ പുതിയ ടെൻഡർ ക്ഷണിച്ച് KSEB. ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ വൈദ്യുതി വാങ്ങാനാണ് KSEBയുടെ പുതിയ ടെൻഡർ. പീക്ക് സമയത്ത് 600 മെഗാവോൾട്ട് വൈദ്യുതി വാങ്ങാനാണ് ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത്. 2000 രൂപ വരെയുള്ള UPI റുപേ ഡെബിറ്റ് കാർഡ് ഇടപാടുകൾക്ക് ബാങ്കുകൾ ചാർജ് ഈടാക്കരുതെന്ന് വിജ്ഞാപനമിറക്കി കേന്ദ്ര ധനമന്ത്രാലയം. പേയ്മെന്റ് ആന്റ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് ആക്ട് 2007 സെക്ഷൻ 10A പ്രകാരമുള്ള അധികാരങ്ങൾ ഉപയോഗിച്ചാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. റുപേ ഡെബിറ്റ് കാർഡുകൾ 2000 വരെയുള്ള UPI ഇടപാടുകൾ എന്നിവയെ ഇലക്ട്രോണിക് മോഡ് ഓഫ് പേയ്മെന്റായി സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. സൌദി അറേബ്യയ്ക്ക് നേരെ ഇന്നും ഹൂതികളുടെ ആക്രമണം. 13 പേർക്ക് പരിക്കേറ്റു. സൌദി അറേബ്യയുടെ വ്യോമത്താവളത്തിലാണ് ഹൂതികൾ ആക്രമണം നടത്തിയത്. സൌദി അറേബ്യയിലെ കിങ് ഖാലിദ് വ്യോമത്താവളത്തിന് നേരെ വലിയ തോതിലുള്ള ബലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഹൂതികൾ. ആക്രമണത്തെ ശക്തമായി നേരിടുമെന്നും കടുത്ത തിരിച്ചടി നൽകുമെന്നും സൌദി അറേബ്യയുടെ മുന്നറിയിപ്പ്. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ സൌദി അറേബ്യ 58 തവണ ആക്രമണം നടത്തിയെന്ന് അതിനിടെ റിപ്പോർട്ട്. യമൻ അതിർത്തിയിൽ സൌദിയുടെ ഖമീസ് മുഷേത്ത് വ്യോമത്താവളത്തിന് നേരെ ഹൂതി വിമതർ കനത്ത മിസൈൽ ഡ്രോൺ ആക്രമണമാണ് നടത്തിയത്. അതിനിടെ സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ US സെൻട്രൽ കമാൻഡ് മേധാവി അഡ്മിറൽ ബ്രാഡ് കൂപ്പറുമായി കൂടിക്കാഴ്ച നടത്തി. UAE 7 എമിറേറ്റുകളിലെയും പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തി 11 ദിവസം നീളുന്ന സംയോജിത യാത്ര പ്ലാൻ ചെയ്യാൻ സഹായിക്കുന്ന UAE ഗ്രാൻഡ് ടൂർ എന്ന ദേശീയം ടൂറിസം പ്ലാറ്റ്ഫോമിന് തുടക്കമായി. ദുബായിൽ നടക്കുന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ UAE സാമ്പത്തിക ടൂറിസം മന്ത്രി അബ്ദുല്ല ബിൻ തൗക് അൽമറിയാണ് പുതിയ സംരംഭം പ്രഖ്യാപിച്ചത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Dhanya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Good afternoon, Dubai. ഇപ്പോൾ സമയം 2:08.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 40 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 46%.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
4: You are listening to Home.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

അപ്പൊ പിന്നെ കേറി വാടാ മക്കളെ, കേറി വാ. ഇത് ഹോമെടാ, നമ്മുടെ വീടെടാ. ഹോം 92.2 FM. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. എല്ലാവർക്കും നിറയെ നിറയെ നിറയെ നിറയെ നിറയെ സ്നേഹത്തോടെ സ്വാഗതം നമ്മുടെ മലയാളിയിടായിലേക്ക്. അപ്പോൾ നമ്മുടെ സമയമാണ് ഇനി. ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേട്ട് വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പറഞ്ഞങ്ങനെ പോകേണ്ട സമയമാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഈ സമ്മാനങ്ങളുടെ തിരക്കിലായതുകൊണ്ട്, സമ്മാനങ്ങൾ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ വിചാരിക്കും, അയ്യോ ഇന്നലെ ഞാൻ നമ്മുടെ ഷോ കഴിഞ്ഞിട്ട് പോയപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ പേരുടെ പേരൊന്നും പറയാൻ പറ്റിയില്ല. വിന്നേഴ്സ്, അതായത് നമ്മുടെ ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം അയക്കുന്ന കുറേ കുറേ മെസ്സേജ് വരും. അപ്പോൾ ഞാൻ അത് പറഞ്ഞുകൊണ്ട് നിന്നാൽ തീരുമില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ പാട്ട് ചോദിക്കുന്നവരുടെ മാത്രം പേര് പറയും. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ മെസ്സേജ് അയച്ചിട്ട് ഒന്നും പറയുന്നില്ലല്ലോ, നിങ്ങൾക്ക് കിട്ടുന്നില്ലേ ഉത്തരം എന്ന്. ഞാൻ വിചാരിക്കും നിങ്ങളുടെ മെസ്സേജ് ഇവിടെ കിട്ടിയൊന്ന് ഒരു ഇമോജി അയക്കാമെന്ന്. അപ്പോൾ പിന്നെ അത് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അടുത്ത് എനിക്ക് വർത്തമാനം പറയാൻ പറ്റൂല. അങ്ങനെ അങ്ങനെ അങ്ങനെ അതിൽ മാത്രം ശ്രദ്ധിച്ചു പോകും. അപ്പോൾ ഒരു കാര്യം ഞാൻ നേരത്തെ വിചാരിച്ചു, ഇന്ന് വരുമ്പോഴേ പറയും. നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജും കാണുന്നുണ്ട് കേട്ടോ. എല്ലാ പ്രോഗ്രാമിലും നിങ്ങൾ ഓരോരുത്തരും ഓരോരോ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് സന്ദേശങ്ങൾ അയക്കുന്നത് ഇവിടെ കിട്ടുന്നുണ്ട്, അത് ഞങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ആ ഒരു ലക്കി ഡ്രോയിലേക്ക് വരുന്നവരുടെ പേരുകളെല്ലാം പറയുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കുറച്ച് പേരുടെ പേരുകൾ മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. ഇപ്പോൾ മലയാളി ഡയൽ പറയുന്നത്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുന്നവർ, അതുപോലെ തന്നെ ആശംസകൾ അറിയിക്കാനായിട്ട് മെസ്സേജ് അയക്കുന്നവർ ഒക്കെ, അങ്ങനെ കുറച്ച് പേരുകളാണ്. പിന്നെ ലക്കി ഡ്രോയിലേക്ക് വരുന്നവരുടെ പേരുകളാണ്. അല്ലാത്തവരുടെ എല്ലാവരുടെയും മെസ്സേജും ഇവിടെ കിട്ടുന്നുണ്ട്, എല്ലാവരുടെയും മെസ്സേജും കാണുന്നുണ്ട്. നന്ദി പ്രത്യേകം പ്രത്യേകം രേഖപ്പെടുത്തുന്നു. പിന്നെ പറയൂ, എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന കൂട്ടുകാർ നിങ്ങളുടെ ഇടയിലുണ്ട് എങ്കിൽ, നിങ്ങൾ അവർക്ക് ആശംസകൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന നമ്മൾ തന്നെ ഇല്ലേ, ഇല്ലേ എവിടെ ഇല്ലേ, ആരും ഇല്ലേ ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളൂ. ആ എനിക്ക് എങ്ങനെ ജന്മദിന ആശംസ, ഞാൻ തന്നെ പറയും. അങ്ങനെയൊന്നും വിചാരിക്കണ്ട, ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം പറയണം, ഇല്ലെങ്കിൽ ആരറിയാ. ഓക്കെ, അപ്പോൾ വേഗം മെസ്സേജ് അയച്ചോളൂ. 0585829220 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. പിന്നെ ചോദ്യമെല്ലാം ഞാൻ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടുത്തൊരു കാര്യം ചെയ്യാം, ട്രെൻഡിങ് സോങ് ഒക്കെ കേട്ടിട്ട് വരാം. ഇന്ന് ഐ എം ഗെയിം എന്ന ചിത്രത്തിലെ പാട്ട്, നമ്മുടെ ലൂസർ സോങ് ആണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് പ്ലേ ചെയ്യുന്നത്. കേട്ടാലോ, റെഡി ആണെങ്കിൽ ഞാനത് പ്ലേ ചെയ്യാം. ഒപ്പം മെസ്സേജ് അയക്കുക, ആശംസകൾ അറിയിക്കാനും ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ടൊക്കെ. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. Trending song of the hour brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993. Ladies and gentlemen, listen up to the loser song.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: Emirates Malayali Nurses Family, Botim Orimichonam Season 2.
0: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
1: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
0: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
1: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈ ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്
0: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ് മദേഴ്സ് റെസിപ്പി മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
1: And even by WR Events in association with EMNF UAE. Energized by Home 92.2 FM.
2: പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്
2: 50 മില്യണിലധികം
1: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
0: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
0: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
3: Joy Alukas, world's favorite jeweler.
0: Supported by AkbuTravels.com, Almaraya Car Rentals and Volcano LED Solutions.

ഈ പാട്ട് എല്ലാവർക്കും അറിയാം, പ്രേമം എന്ന ചിത്രത്തിലെ പാട്ടാണ്. ഈ പാട്ടിനോടും ഈ സിനിമയോടും നമ്മുടെ നിവിൻ പോളിയോടും സായി പല്ലവിയോടും ഒക്കെയുള്ള ആ ഒരു പ്രണയം ഉണ്ടല്ലോ, അത് ഇനി എത്ര കാലം കഴിഞ്ഞാലും കുറയില്ല. കാരണം അത്രയും എല്ലാവരുടെയും മനസ്സിൽ കൂടുകൂട്ടിയിട്ടുള്ള ഒരു സിനിമയാണ് പ്രേമം എന്നുള്ള സിനിമ, അതുപോലെ തന്നെ ഈ പാട്ടും. അപ്പം ഈ പാട്ട് ഇന്ന് നമ്മുടെ മലയാളി ഡായിലൂടെ കേൾക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചത് സൗമ്യയാണ്. എന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, സുഖമല്ലേ ഷീബ, എനിക്ക് പാട്ട് പ്ലേ ചെയ്ത് തരുമെന്ന്. സുഖമാണ് സൗമ്യ, സൗമ്യയുടെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്, സൗമ്യ കേട്ട് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത് ഹോമെടാ നമ്മുടെ വീടെടാ ഹോം 92.2 FM-ൽ മലയാളിടാ നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. ഒരുപാട് ഒരുപാട് കൂട്ടുകാരുടെ സന്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് പേരുടെ മെസ്സേജ് ഒന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ ദേവ്നക്കുട്ടി അജ്മാനിൽ നിന്നും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. മേഘനയ്ക്ക് തമിഴ് പാട്ടാണ് കേൾക്കേണ്ടത്. നമുക്ക് എല്ലാ മണിക്കൂറിലും ഒരു തമിഴ് പാട്ടുണ്ട്. അപ്പോൾ ഈ മണിക്കൂറിലെ തമിഴ് പാട്ട് നമ്മുടെ ദേവ്ന ചോദിച്ച പാട്ട്, വിശ്വനാഥൻ ആൻഡ് സൺസ് എന്ന ചിത്രത്തിലെ പട്ടാം പൂച്ചിയ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്, ദേവ്നക്കുട്ടിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കുന്നുമുണ്ട്. പിന്നെ നമ്മുടെ ദിനേശ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ദിനേശാണ് ദേവനയുടെ ഫോൺ, ദിനേശിൻ്റെ ഫോൺ എന്നാണ് ദേവ്നക്കുട്ടി മെസ്സേജ് അയച്ചിരിക്കുന്നത്, എനിക്ക് മനസ്സിലായി കേട്ടോ മോളെ. പിന്നെ കുട്ടി ഷാർജയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മകൾ ഫെമിയുടെ അദ്ദേഹത്തിൻ്റെ മകൾ ഫെമിയുടെ മകൻ സോയിയുടെ 1st പിറന്നാളായിരുന്നു, 11th ആശംസ പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷുവറായിട്ടും പറയാമല്ലോ, സോയി മോന് എല്ലാവിധ ജന്മദിനാശംസകളും വൈകിയിട്ടാണെങ്കിലും നമ്മുടെ ഹോം FM ഫാമിലിയുടെ വകയായിട്ട് ആശംസകൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ കുട്ടിയുടെയും എല്ലാവരുടെ വകയായിട്ടും ആശംസകളൊക്കെ അറിയിക്കുകയാണ്. ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ, ഫസ്റ്റ് ബർത്ത്ഡേ എന്തായാലും നല്ല അടിപൊളി സെലിബ്രേഷൻ ആയിരിക്കും. മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ സോയിക്കുട്ടൻ്റെ ബർത്ത്ഡേയും അതുപോലെ അടിച്ചുപൊളിച്ച് നടന്നു എന്ന് വിശ്വസിക്കുകയാണ്. പിന്നെ ഷഹീർ കോട്ടയിൽ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, മക്ബൂലിന് മെസ്സേജ് വന്നിട്ടുണ്ട്. മുഹമ്മദ് അഷ്റഫ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, സന്തോഷ് കുമാർ പച്ചാട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഷെൻഫിയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഞാൻ കണ്ടു കേട്ടോ ഷെൻഫി മെസ്സേജ്, ഒത്തിരി സന്തോഷം, നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. പിന്നെ വിനോദിൻ്റെ മെസ്സേജ്, റോഷ്നി, മെഹബൂബ, ഹംസ, ജോൺ ബോസ്കോ ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഹായ്. അബ്ദുൽ അസീസിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ചോദ്യം ചോദ്യം വരുമല്ലോ, ഇപ്പോൾ വരുമല്ലോ. അപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഇന്ന് നമ്മൾ ആദ്യം ചോദിക്കാൻ പോകുന്നത് 22 carat 9 gram ഗോൾഡ് കോയിൻ, ജോയ് ആലുക്കാസ് നൽകുന്ന 9 gram ഗോൾഡ് കോയിൻ, 22 carat ആ ഒരു ഗോൾഡ് കോയിൻ സ്വന്തമാക്കാനായിട്ടുള്ള നമ്മുടെ ലക്കി ഡ്രോയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാൻ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഒരു പാട്ടായിരിക്കും നിങ്ങളെ കേൾപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജയറാം പാടിയ ഒരു പാട്ട് പ്ലേ ചെയ്തു നമ്മുടെ പ്രിയ താരം. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഒരു താരത്തിൻ്റെ പാട്ട് തന്നെയാണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം അറിയാമായിരിക്കും, അതുകൊണ്ട് തന്നെ ഉത്തരം വേഗം മെസ്സേജ് അയക്കണം. അപ്പോൾ അതിനു മുമ്പ് ആര് പാടിയ പാട്ടാണ് ഇതെന്ന് നിങ്ങൾ പറയണം കേട്ടോ. റെഡി ആയല്ലേ കേൾക്കാനായിട്ട്? എല്ലാവർക്കും അറിയാം ഉത്തരം, അതുകൊണ്ട് അയ്യോ ഇതാരായിരിക്കും അങ്ങനെയൊന്നും വിചാരിച്ച് കേൾക്കണ്ട. എല്ലാവർക്കും അറിയാം ഇദ്ദേഹത്തിൻ്റെ ശബ്ദം എവിടെ നിന്ന് കേട്ടാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും, അതാണ് ഒരു പ്രത്യേകത. ഓക്കേ,

അപ്പൊ പിന്നെ ഒരുപാട് കേൾപ്പിക്കണ്ടല്ലോ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടേ ഉത്തരം. വേഗം മെസ്സേജ് അയച്ചോളൂ. ഈ പാട്ട് പാടിയിരിക്കുന്നത് ആരാണ്? ആദ്യം ഹോപ്പ്, പിന്നെ 922 എന്ന് ടൈപ്പ് ചെയ്യുക. പിന്നെ ഇത് ആരാണ് പാടിയിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ പേര്, പിന്നെ നിങ്ങളുടെ ആ നല്ല പേരും കൂടി ചേർത്തുകൊണ്ടാണ് മെസ്സേജ് അയക്കേണ്ടത്. 0585829200 എന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. വേഗം അയക്കുമല്ലോ അല്ലേ, ഇനി ഞാൻ കൂടുതൽ പറയണ്ടല്ലോ.

0: പ്രത്യേകം മെസ്സേജ് അയച്ചുള്ളൂ ആരാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത് എന്നുള്ള കാര്യം. ഇനി നമ്മുടെ ദേവന കുട്ടി ചോദിച്ച ആ ഒരു തമിഴ് പാട്ടിലേക്കാണ് ഞാൻ പോകുന്നത്, കേട്ടിട്ട് വരാം.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Double hit of the heart. Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: എല്ലാവരും എപ്പോഴും സേഫായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യുക. എന്തെങ്കിലും പ്രധാന അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കാൻ മറന്നു പോകരുത്. നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. 0585829220 ഇതാണ് വാട്സ്ആപ്പ് നമ്പർ.
0: ട്രാഫിക് അപ്ഡേറ്റ്
1: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ GCC. ദി ബ്രിഡ്ജ് ടു യുവർ ഹോം. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.

0: होम 92.2 FM, होम इज अ फीलिंग।
1: സെപ്റ്റംബർ 26-ന് എന്താ പരിപാടി?
2: സെപ്റ്റംബർ 26-നല്ലേ പരിപാടി.
3: പ്ലീസ് മേക്ക് സം നോയ്സ് ഫോർ
2: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ.
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
2: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26-ന് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
2: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ട്നേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM, ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
2: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

മലയാളിഡാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ ഉണ്ടല്ലോ അതിന്റെ ആ ഒരു പിക്ചറും കൂടെ നമ്മുടെ മനസ്സിലിങ്ങനെ അറിയാതെ വരും. ചന്ദന ലേപ സുഗന്ധം, അതിന്റെ ഒരു ചന്ദനത്തിന്റെ മണമൊക്കെ ഇങ്ങനെ അറിയാതെ ഇങ്ങനെ ഒഴുകി എവിടുന്നൊക്കെ വരുന്ന പോലെ എനിക്ക് തോന്നും. പിന്നെ നമ്മുടെ മമ്മൂക്ക ഇങ്ങനെ ആ ഒരു വീര്യത്തോടെ ഇങ്ങനെ നടന്നു വരുന്നത്, ആഹാ എന്ത് മനോഹരമായ വരികൾ. അറിയാതെ നിങ്ങൾ ഒരുപാട് പേര് റേഡിയോയുടെ വോളിയം കൂട്ടി വെച്ചിട്ടുണ്ട് അല്ലേ. ആക്ച്വലി നമ്മുടെ റേഡിയോയുടെ വോളിയം ഒരു ഒരു രീതിയിൽ നമ്മളിങ്ങനെ വെച്ചിരിക്കുകയാണ്, ഓക്കെ ഇത് ഓക്കെ ആണെന്ന്. പക്ഷേ നമുക്ക് ഇത് ഇഷ്ടപ്പെട്ട പാട്ടുകൾ വരുമ്പോൾ അറിയാതെ തന്നെ കുറച്ചുകൂടെ ഒന്ന് വോളിയം കൂട്ടി വെച്ചിട്ട് കേൾക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അത് ശരിക്കും നമ്മൾ വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കില്ല, അറിയാതെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ഇത്തിരിയും കൂടി ഇരുന്നോട്ടെ, എന്നിട്ട് അതിൻ്റെ കൂടെ പാടുകയും ചെയ്യും. അതൊരു ഒരു ഒരു സമാധാനവും ഒരു സുഖവും ഒരു സന്തോഷവും ഒക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഹോം 92.2 FM മലയാളി ഡയലിലൂടെ. ഇപ്പോൾ നമ്മൾ കേട്ട പാട്ട് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിലെ പാട്ടെന്ന് കേൾക്കാനായിട്ട് മെസ്സേജ് അയച്ചത് സിജിനാണ്. സിജിന് ഒരുപാട് സന്തോഷമായി, താങ്ക് യു ഒക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവരുടെ താങ്ക്സും ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ്. ഒന്നും ഞാൻ വേണ്ടെന്ന് അറിയില്ല കേട്ടോ, ഇങ്ങോട്ട് കൊണ്ടുവന്ന താങ്ക്സ് ആണെങ്കിൽ ഓക്കെ, ഞാൻ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് ഭയങ്കര സന്തോഷത്തോടെ തന്നെ. അപ്പോൾ ഇന്നത്തെ ചോദ്യത്തിന് എല്ലാവരും ശരി ഉത്തരമാണ് അയച്ചിരിക്കുന്നത്, ആരും തന്നെ തെറ്റുത്തരം അയച്ചിട്ടില്ല എന്ന് പറയാം. ഞാൻ ഗുരുവായൂരമ്പലനടയിൽ ആ ചിത്രത്തിലെ പാട്ടാണ് പ്ലേ ചെയ്തത്, നമ്മുടെ അജു വർഗീസ് പാടിയ പാട്ട് കൃഷ്ണ കൃഷ്ണ എന്നുള്ള പാട്ട്. എല്ലാവരും ശരിയായിട്ട് തന്നെ ഉത്തരം അയച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് മെസ്സേജ് അയച്ചതുകൊണ്ട് തന്നെ ശരിയായിട്ട് എല്ലാവരും ശരിയായിട്ട് തന്നെ അയച്ചിട്ടുണ്ട്. എനിക്ക് നോക്കുമ്പോൾ ഏകദേശം 600-700 മെസ്സേജ് വരും നമുക്കിങ്ങനെ പടപടപടപടപടപടപടപടയെന്ന് വാട്സാപ്പ് നമ്പറിലേക്ക്. അപ്പം ഞാൻ ചിലപ്പോൾ ഒക്കെ ഞാനിങ്ങനെ ഓപ്പൺ ചെയ്ത് തളർന്നു പോകും. എല്ലാവരും അയക്കുന്നത് ചിലപ്പോൾ എനിക്ക് മുഴുവനായിട്ടും ഇതിൻ്റെ ഇടയിൽ എനിക്ക് ആരൊക്കെയാണ് പാട്ട് അയച്ചിട്ടുള്ളതെന്നൊക്കെ തപ്പിപ്പിടിക്കണം. അപ്പോൾ ഇത്രയും മെസ്സേജ് അധികമായിട്ട് വരുന്നതുകൊണ്ടാണ് ഞാൻ ശരി ഉത്തരം അയക്കുന്നവരുടെ പേരൊന്നും പറയാത്തത്. പിന്നെ ആരും തെറ്റുത്തരം അയക്കാറില്ല, കാരണം അത്രയും ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അജു വർഗീസ് എന്ന് ശരി ഉത്തരം അയച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ആ ഒരു ലക്കി ഡ്രോയിലേക്ക് വന്നിരിക്കുന്നത് ആരാണ് എന്ന് പറയട്ടെ, നസ്മി നസീറാണ് ഇന്നത്തെ, അതായത് ഈ നമ്മുടെ ജോയ് ആലുക്കാസിൻ്റെ 9 g 22 carat ഗോൾഡ് കോയിൻസ് സ്വന്തമാക്കാനായിട്ട് ഇന്ന് നമ്മുടെ ലക്കി ഡ്രോയിലേക്ക് വന്നിരിക്കുന്നത് നസ്മി നസീറാണ്. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇനിയും ഒരുപാട് പേർക്ക് അവസരമുണ്ട്, അടുത്ത മണിക്കൂറിൽ നമുക്ക് 2 ചോദ്യങ്ങളുണ്ട്, അതിനൊക്കെ വേണ്ടിയിട്ട് കാത്തിരിക്കുക, കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് കന്മദത്തിലെ പാട്ടാണ് പ്ലേ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് നിഷിത് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കേട്ടിട്ട് വരാം.

0: You're listening to Home 92.2 FM. Home is a feeling.
1: One, pistol number 1634727.
2: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത്ത്.
3: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
2: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ
4: സെപ്റ്റംബർ 17 GCC റിലീസിനെത്തുന്നു.
2: ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
5: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
6: Njan kaathirikkum.
7: You are listening to Home 92.2 FM. Home is a feeling.
8: Malayalita.
9: Malayalita.
10: Kerala makale. Kerala.
5: മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
0: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: Tiruthi Thudangi CPM. Govindana Shasana, Pinarayi Shaili Tiruthanamenna. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദന് പാർട്ടി ശാസന. ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിന് സെക്രട്ടറി എന്ന നിലയിലുള്ള പോരായ്മകളിലുമാണ് ഗോവിന്ദന് ശാസന. കണ്ണൂർ ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സെക്രട്ടറിക്ക് വ്യക്തിപരവും സംഘടനാപരവുമായ ഉത്തരവാദിത്തമുണ്ടെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി. ശൈലിയിൽ തിരുത്തൽ വേണമെന്ന് പിണറായി വിജയനും നിർദ്ദേശം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുൻമന്ത്രിയും എംഎൽഎയുമായ പി എ മുഹമ്മദ് റിയാസിനുമെതിരായ ഇ ഡി നീക്കത്തിൽ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ പ്രമേയം. പി കെ ബിജുവാണ് പ്രമേയം അവതരിപ്പിച്ചത്. സംസ്ഥാന കമ്മിറ്റി ഐക്യകണ്ഠേന പ്രമേയം അംഗീകരിച്ചു. സിപിഎമ്മിൽ അഴിച്ചുപണി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിച്ചു. പി ജയരാജൻ, വി ചിടുംകുട്ടി, എം വി രാജേഷ് എന്നിവരെ കൂടി ഉൾപ്പെടുത്തിയാണ് പുനഃസംഘടന. മാധ്യമപ്രവർത്തകനും രാജ്യസഭാ എംപിയുമായ ജോൺ ബ്രിട്ടാസും സെക്രട്ടേറിയറ്റിൽ. ടി പി രാമകൃഷ്ണനെയും തോമസ് ഐസക്കിനെയും ഒഴിവാക്കി. പി രാജീവിനെ എൽ ഡി എഫ് കൺവീനറായി നിയോഗിക്കും. സിപിഎം സംസ്ഥാന സമിതിയും പുനഃസംഘടിപ്പിച്ചു. സമിതിയിൽ പുതിയ 9 അംഗങ്ങളെ ഉൾപ്പെടുത്തി. എം വിജിൻ, ജേക്സി തോമസ്, പി എസ് സഞ്ജീവ്, എം ശിവപ്രസാദ്, ആദർശ് എം സജി, ഒ എസ് അംബിക, എൻ സുകന്യ, സുബൈദ ഇസ്ഹാഖ് എന്നിവരെ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യുവമുഖങ്ങളെ ഉൾപ്പെടുത്തി സമഗ്ര അഴിച്ചുപണി നടത്തിയിരിക്കുകയാണ് സിപിഎം. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയുള്ള തെറ്റുതിരുത്തൽ നടപടികളുടെ ഭാഗമായിട്ടാണ് കോഴിക്കോട് നടന്ന വിശാല സംസ്ഥാന സമിതി യോഗം തീരുമാനമെടുത്തത്. പിണറായി വിജയൻ സർക്കാരിന്റെ പതനം ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്ന എല്ലാ സർക്കാരുകൾക്കും ഒരു പാഠമാണെന്ന് കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. ഇടതുപക്ഷം എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ശരിയായ രീതിയിൽ തെറ്റുതിരുത്താൻ വൈമുഖ്യം പ്രകടിപ്പിക്കുന്ന നേതൃത്വത്തെ അണികൾ തിരുത്തുന്നു. അധികാരത്തിൽ വന്ന ഒരു സർക്കാർ 5 വർഷം കൊണ്ട് എങ്ങനെ ജനങ്ങളെ ശത്രുപാളയത്തിലേക്ക് തള്ളിവിട്ടു എന്നുള്ളത് ശ്രദ്ധിക്കണം. മുൻ സർക്കാരിന്റെ പതനത്തിൽ വലിയ പങ്കുവഹിച്ചത് അവരുടെ മദ്യനയം. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം തെറ്റിച്ചു. മദ്യവ്യാപനം കുറയ്ക്കും, മദ്യ ഉപയോഗം കുറയ്ക്കും എന്ന് പറഞ്ഞ സർക്കാർ എന്താണ് ചെയ്തതെന്ന് കേരളം കണ്ടു എന്നും വി എം സുധീരൻ. സിഎംആർ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളിൽ കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ തെളിവുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നടന്നത് വൻ കള്ളപ്പണ ഇടപാടാണെന്നും വിദേശത്തേക്ക് ഹവാല ഇടപാട് നടത്തിയതിൽ മുൻമന്ത്രിയും വീണയുടെ ഭർത്താവുമായ പി എ മുഹമ്മദ് റിയാസിന് പങ്കുണ്ടെന്നും ഇ ഡി അവകാശപ്പെടുന്നു. ഇ ഡി സംസ്ഥാന സർക്കാരിന് കൈമാറിയ 25 പേജുള്ള കത്തിലെ നിർണായക വിവരങ്ങൾ പുറത്ത്. ഇ ഡി ആരോപണത്തിനെതിരെ മറുപടിയുമായി സിപിഎം നേതാവ് പി എ മുഹമ്മദ് റിയാസ്. വാർത്തകൾ ബോധപൂർവം സമൂഹത്തിൽ മോശമായ പ്രതിച്ഛായ ഉണ്ടാക്കാൻ വേണ്ടി പ്രചരിപ്പിക്കുന്നുവെന്നും പ്രധാനപ്പെട്ട തെളിവാണെങ്കിൽ ഇത് ഇങ്ങനെയാണ് പുറത്തുവിടുന്നതെന്നും റിയാസിന്റെ ചോദ്യം. ഇ ഡിയുടേത് നല്ല സ്ക്രിപ്റ്റാണെന്നും ഇത് എഴുതിയവർക്ക് തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം കൊടുക്കണമെന്നും എം എൽ എ. ബേപ്പൂരിലെ വികസനത്തിനായി ഉണ്ടാക്കിയ ഗ്രൂപ്പാണ് ഹവാല ഇടപാടിനെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. ഭാവിയിൽ ബിസിനസ് ചെയ്യാൻ ലക്ഷ്യമിട്ട് നടത്തിയ കുറിപ്പാണ് റെഡ് ബുക്ക് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നതെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. വീണയ്ക്കെതിരായ ഇ ഡി നടപടി സാങ്കേതികമായി 100% തെളിയിക്കപ്പെട്ട കേസെന്ന് കോൺഗ്രസ് എം എൽ എ സന്ദീപ് വാര്യർ. ഇ ഡിയുടെ അന്വേഷണ ചരിത്രത്തിൽ ഇത്രയും സാഹചര്യ തെളിവുകൾ കിട്ടുന്ന ആദ്യ കേസാണിത്. കൈക്കൂലി വാങ്ങിയെന്ന തെളിഞ്ഞ കേസ് കൈക്കൂലി കൊടുത്തവരും വാങ്ങിയവരും സംബന്ധിച്ചതാണ്. രേഖ മാത്രമായിരുന്നുവെങ്കിൽ വാദത്തിൽ പിടിച്ചു നിൽക്കുമായിരുന്നു. രേഖയിൽ പറയുന്ന ഇടപാടുകളുടെ ബാങ്ക് രേഖകളും തെളിവുകളും അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചുവെന്നാണ് താൻ മനസ്സിലാക്കുന്നത്. പാർട്ടിക്കാരെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ന്യായങ്ങൾ നിരത്തുന്നതെന്നും സന്ദീപ്. സിഎംആർ എക്സാലോജി കേസിൽ നിലവിൽ പുറത്തുവന്ന തുക മഞ്ഞുമലയുടെ അറ്റം മാത്രമെന്ന് ബിജെപി വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ്. റെഡ്ബുക്കിൽ ഭാവി പരിപാടികൾ എഴുതിയെന്ന് മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസ് സമ്മതിച്ചിട്ടുണ്ടെന്നും ഇതിലെ 20 കോടി രൂപ എവിടെ നിന്ന് വന്നു എന്ന് റിയാസ് വ്യക്തമാക്കണമെന്നും ഷോൺ ജോർജ്. അമേരിക്കൻ യാത്രയെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് വിശദീകരണവുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ചെലവിലല്ല തന്റെ വിദേശയാത്രയെന്നും സംഘാടകരുടെ ചെലവിലാണെന്നും ചെന്നിത്തല വ്യക്തമാക്കി. ഇതിലെ 20 കോടി എവിടെ വന്നു എന്ന് വ്യക്തമാക്കണമെന്നും ഷോൺ ജോർജ്. അമേരിക്കൻ യാത്രയെക്കുറിച്ചുള്ള ആർക്ക് വിശദീകരണമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ അല്ല തന്റെ യാത്രയിൽ സംഘടനയുടെ ചെലവിൽ നിന്നും ചെന്നിത്തല വ്യക്തമാക്കി.

0: ില്ലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വാദം. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്കില്ലെന്ന് പി എസ് സി അംഗങ്ങൾ കത്ത് നൽകിയിരുന്നു. വാദപ്രതിവാദം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ പി എസ് സി ഹൈക്കോടതിയെ സമീപിച്ചേക്കും. മുട്ടിൽ മരമുറി വഞ്ചനാക്കേസിൽ ചോറ്റാനിക്കര മാജിസ്ട്രേറ്റ് കോടതിയിലെ വിചാരണ സ്റ്റേ ചെയ്യണമെന്ന പ്രതികളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. വിചാരണ 6 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. വയനാട് മേപ്പാടിയിൽ നിന്ന് അനധികൃതമായി മുറിച്ചു കടത്തിയ മരങ്ങൾ വനംവകുപ്പ് പാസ്സുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് എറണാകുളത്തെ മരക്കമ്പനി ഉടമയ്ക്ക് വിൽപ്പന നടത്തി വിശ്വാസ വഞ്ചന കാണിച്ചു എന്നായിരുന്നു എറണാകുളം അമ്പലമേട് പോലീസ് എടുത്ത കേസ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം പിരിച്ചുവിട്ട് വിജ്ഞാപനമിറക്കാനുള്ള നടപടി വൈകിപ്പിക്കുന്നതിനിടെ പ്രത്യേക സമ്മേളനം വിളിക്കാൻ നീക്കം തുടങ്ങി സർക്കാർ. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയോട് നിലപാട് തേടിയെന്ന് റിപ്പോർട്ടുകൾ പുറത്ത്. നവരാത്രിക്ക് മുൻപ് സമ്മേളനം വിളിച്ചു ചേർത്ത് വിവാദമായ മണ്ഡല പുനർനിർണയ ബില്ല് കൊണ്ടുവരാനാണെന്നാണ് സൂചന. 2000 രൂപ വരെയുള്ള യു പി ഐ റൂപേ ഡെബിറ്റ് കാർഡ് ഇടപാടുകൾക്ക് ബാങ്കുകൾ ചാർജ് ഈടാക്കരുതെന്ന് വിജ്ഞാപനമിറക്കി കേന്ദ്ര ധനമന്ത്രാലയം. യു പി ഐ ഇടപാടുകൾക്ക് ഫീസ് ഈടാക്കാൻ നീക്കം നടത്തുന്ന കേന്ദ്ര സർക്കാർ തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ അമേരിക്കൻ പേയ്മെന്റ് കോർപ്പറേഷനുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. സൌദി അറേബ്യയ്ക്ക് നേരെ ഇന്നും ഹൂതി ആക്രമണമുണ്ടായി. 13 പേർക്ക് പരിക്കേറ്റു. സൌദി അറേബ്യ വ്യോമത്താവളത്തിലാണ് ഹൂതികൾ ആക്രമണം നടത്തിയത്. കിംഗ് ഖാലിദ് വ്യോമതാവളത്തിന് നേരെ വലിയ തോതിൽ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഹൂതികൾ അവകാശപ്പെട്ടു. ആക്രമണത്തെ ശക്തമായി നേരിടുമെന്നും കടുത്ത തിരിച്ചടി നൽകുമെന്നും സൌദി അറേബ്യ. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ സൌദി അറേബ്യ 58 തവണ ആക്രമണം നടത്തിയെന്ന് റിപ്പോർട്ട്. യുഎയിലെ 7 എമിറേറ്റുകളിലെയും പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തി 11 ദിവസം നീളുന്ന സംയോജിത യാത്ര പ്ലാൻ ചെയ്യാൻ സഹായിക്കുന്ന യുഎ ഗ്രാൻഡ് ടൂർ ദേശീയ ടൂറിസം പ്ലാറ്റ്ഫോമിന് തുടക്കം. ദുബായിൽ നടക്കുന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ യുഎ സാമ്പത്തിക ടൂറിസം മന്ത്രി അബ്ദുള്ള ബിൻ തൗക് അൽമറിയാണ് പുതിയ സംരംഭം പ്രഖ്യാപിച്ചത്.
1: FM News was brought to you by Dhanya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Good afternoon, Dubai. ഇപ്പോൾ സമയം 3:07.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 40 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 46%.
2: വെതർ അപ്ഡേറ്റ്
1: വാസ് ബ്രോട്ട് ടു യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് യുഎഇ, ഒമാൻ, ഖത്തർ, സൌദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് aldras.me.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: ഡയലോഗിലൂടെ കേൾക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചത് റിയാസ് ആണ്. സുഖല്ലേ ഷീബ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരവൊക്കെ പറഞ്ഞിട്ടുണ്ട് അജു വർഗീസ് എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ മണിക്കൂറിൽ നമ്മുടെ ജോയ് ആലുക്കാസിന്റെ 9 grams 22 carat ഗോൾഡ് കോയിൻസ് സ്വന്തമാക്കാനായിട്ടുള്ള ആ ഒരു ലക്കി ഡ്രോയിലേക്ക് വന്നിരിക്കുന്ന വിന്നറിന്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയായിട്ടുള്ള ഉത്തരം അജു വർഗീസ് ആണ് എന്നും പറഞ്ഞു. പിന്നെ ഈ മണിക്കൂറിലും നിങ്ങളിങ്ങനെ ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ടാവും എനിക്കറിയാം. അപ്പൊ ഞാൻ ചോദിക്കാൻ പോകുന്നത് നമ്മുടെ അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ് നാട്ടിലേക്ക് പോയി വരാനായിട്ടുള്ള ആ ഒരു ടിക്കറ്റ് സ്വന്തമാക്കാനായിട്ട് നമ്മുടെ ലക്കി ഡ്രോയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ചോദ്യമാണ്. ചോദിക്കട്ടെ. സാധാരണ ഞാൻ പഴഞ്ചൊല്ലുകളായിരിക്കും ചോദിക്കുന്നത്. മലയാളിയുടെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളം പഴഞ്ചൊല്ലുകളൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കേട്ടാണ് വളർന്നത് അല്ലെ. ഇപ്പോഴത്തെ തലമുറയിൽ അതായത് പുതിയ കുട്ടികൾക്ക് പോലും കുഞ്ഞു കുഞ്ഞു പഴഞ്ചൊല്ലൊക്കെ വീട്ടിൽ നിന്ന് പാരന്റ്സ് പറയാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ പറയും ആ ഇങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട് എന്ന് പറയും. അതിപ്പോൾ അർത്ഥവത്തായി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ വളരെ എളുപ്പമുള്ള ഒരു പഴഞ്ചൊല്ല, മിക്കവാറും എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ് ഞാനിന്ന് ചോദിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നോണം, ശ്രദ്ധിച്ചിരുന്നോണം. ഓക്കെ. മോങ്ങാനിരുന്ന നായയുടെ തലയിൽ എന്താണ് വീണത്? ഞാൻ ഓപ്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. മോങ്ങാനിരുന്ന നായയുടെ തലയിൽ എന്താണ് വീണത്? മാങ്ങ, തേങ്ങ, ചക്ക. ഈ ഓപ്ഷൻസൊക്കെ കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾ എന്നെ ഓടിക്കും. എന്നാലും കുഴപ്പമില്ല, ഒരു രസമല്ലേ, വല്ലപ്പോഴും ഒരിക്കലേ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഒരു ഒരു നായ അല്ലെങ്കിൽ തന്നെ അതിങ്ങനെ കരയാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അത് ആ തലയിൽ ഒരു സാധനം വന്ന് പിടിക്കും എന്ന് വീണത്. അപ്പോൾ പിന്നെ ഇനി കരയാൻ വേറെ റീസൺ ഒന്നും വേണ്ട. ഈ സാധനം വീണിട്ടാണ് കരഞ്ഞതെന്ന് പറയാമല്ലോ. അപ്പോൾ എന്താണ് ആ നായയുടെ തലയിൽ വീണതെന്നാണ് എൻ്റെ ചോദ്യം. മാങ്ങ ണോ അതോ തേങ്ങയാണോ ചക്കയാണോ? ഈ മൂന്ന് സാധനങ്ങളിൽ ഒന്നാണ്. ഇനിയിപ്പോൾ നിങ്ങൾ പറയും ഇതൊന്നും അല്ല, വേറെ എന്തോ ആണ് വീണതെന്ന്. പക്ഷെ ഞാൻ സമ്മതിക്കില്ല, കാരണം നമ്മുടെ പഴഞ്ചൊല്ല് ആദ്യമേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ മോങ്ങാനിരുന്ന നായയുടെ തലയിൽ എന്താണ് വീണത്? മാങ്ങ, തേങ്ങ, ചക്ക. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ഭയങ്കര പാടായതുകൊണ്ട് ഉത്തരം വേഗം നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നിൽക്ക് നിൽക്ക് നിൽക്ക് നിൽക്ക്, മെസ്സേജ് അയക്കുന്നതിന് ഒരു കാര്യം പറയട്ടെ. ആദ്യം നമുക്ക് അയക്കാനൊരു ഫോർമാറ്റ് ഉണ്ട്. ഹോം കേരള എന്ന് ടൈപ്പ് ചെയ്തിട്ട്, ഹോം കേരളം എന്ന് ടൈപ്പ് ചെയ്തിട്ട് ശരിയായിട്ടുള്ള ഉത്തരം, പിന്നെ നിങ്ങളുടെ ആ നല്ല പേരും കൂടി ചേർത്തുകൊണ്ടാണ് മെസ്സേജ് അയക്കേണ്ടത്. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. ഇനിയിപ്പോൾ ട്രെൻഡിങ്ങിലുള്ള ഒരു പാട്ടാണ് അവർ അച്ഛൻ ആൻഡ് സൺസ് എന്ന ചിത്രത്തിലെ പാട്ടാണ്. നമ്മുടെ ബിജു മേനോന്റെ പുതിയ സിനിമ വരാണ്, റിലീസിന് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഈ പാട്ടിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ സംഭവം അതിനകത്ത് എല്ലാം ഉണ്ട്, എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് പേരെന്നല്ലേ, സാധാരണ ഇപ്പോൾ എല്ലാ പാട്ടുകൾക്കും പേരിട്ടിട്ടാണ് അവർ ഇറക്കുന്നത്. ഈ പാട്ടിൻ്റെ പേരാണ് ക്വാർട്ടർ സോങ് എന്ന്, ക്വാർട്ടർ സോങ്. ഓക്കെ. അപ്പോൾ ആ പാട്ട് തന്നെ എല്ലാം ഉണ്ട്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ഒരു പേരിട്ടതെന്ന്.
1: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: Emirates Malayali Nurses Family, Botim Orimichonam Season 2.
0: Sanchari band Arya Dayal, Vaikash Varavina and Samat Mimics in the Vrede, Tagarpan performance, Gambhira Ona Sadim, Avi Shigramaya Malsarangalum, Ningal Kai Katrikinu.
1: September 26, Mohesna 4, New Down Private School in which Eonam, Namukurimi Chakoshikam.
0: Ticketical Ipol Platinum Listil Lebhyam.
1: Botim Orimichonam Season 2, presented by Mindtree Nursing Solutions, powered by ELL Properties.
0: Supported by National Airlines, Mother's Recipe, MedGlobe Consultancy, Yap Legal Services, and Mark and Save Hypermarket.
1: An event by WR Events in association with EMNF UAE. Energized by Home 92.2 FM.
2: പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
2: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്.
3: പലിമയുടെ ചാരത്ത്
1: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
0: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
0: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: സപ്പോർട്ടഡ് ബൈ അക്ബി ട്രാവൽസ് ഡോട്ട് കോം, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
6: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: മലയാളിട ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ്, ബിഹൈൻഡ് പാർക്ക് റിജീസ്, കരാമ.

0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart.
1: ഗാന്ധി ടോക്സ് എന്ന ചിത്രത്തിലെ പാട്ടാണ് എല്ലാവരും കേട്ടത്. ഇത് ഹോം എടാ നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്താനം പറയാനായിട്ട് ഷീബയാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ നിവിൻ പോളിയുടെ സിനിമയിലെ പാട്ട് പ്ലേ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് യമന കഥയിൽ ആ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഹരി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹരി, മെസ്സേജ് കിട്ടി, ഞാൻ കണ്ടു കേട്ടോ. സുതീഷ്, അതുപോലെ തന്നെ വിനീത്, റിയാസ്, ഒത്തിരി പേര് നല്ല നല്ല ഓരോരോ പാട്ടുകൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിന്ന് നമ്മുടെ അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ് സ്വന്തമാക്കാനായിട്ടുള്ള ഒരു ലക്കി ഡ്രോയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം എല്ലാവരും പഴഞ്ചൊല്ലാണ് പറഞ്ഞത്. അപ്പോൾ നല്ല രസകരമായിട്ട് എല്ലാവരും മറുപടി അയച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ ചോദിച്ചത്, മോങ്ങാനിരുന്ന നായയുടെ മണ്ടയിൽ എന്താണ് വീണത് എന്നാണ് ചോദിച്ചത്. അതിനി തേങ്ങയാണോ മാങ്ങയാണോ ചക്കയാണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, ഈ പഴഞ്ചൊല്ലൊക്കെ എല്ലാവർക്കും അറിയാം, അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം തന്നെയായിരിക്കും വരുന്നതെന്ന്. പക്ഷെ അതൊന്നുമല്ല, എന്നെ ഞെട്ടിച്ചുകൊണ്ട് തെറ്റുത്തരമൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ പഴഞ്ചൊല്ലാണ് ഇപ്പോൾ ഇതിപ്പോൾ കരയാനായിട്ടിരുന്ന ആ ഒരു നായയുടെ തലയിൽ എന്തെന്നെ വീണാലും അത് കരയും. അതിപ്പോൾ മാങ്ങയാണെങ്കിലും തേങ്ങയാണെങ്കിലും ചക്കയാണെങ്കിലും അതങ്ങനെ തന്നെയാണ്. പക്ഷെ ഒരു പഴഞ്ചൊല്ലായിപ്പോയില്ലേ, അത് ഈ രീതിയിലാണ് എല്ലാവരും പഴമക്കാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് കുട്ടികളെ. അതുകൊണ്ട് അതൊന്നും മാറ്റാൻ പറ്റില്ല എനിക്ക്. ഓക്കെ, ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട് ചോദിച്ചതാണ്. ഓക്കെ, അപ്പോൾ തെറ്റുത്തരം അയച്ചവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ മൂത്തവരാരോടെങ്കിലും ചോദിച്ചിട്ട് അതൊന്ന് തിരുത്തി അയച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. 0585829220 ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ, മെസ്സേജ് അയച്ചോളൂ. പിന്നെ അഭിലാഷത്തിലെ പാട്ട് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അച്ചു ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അച്ചുവിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടും പ്ലേ ചെയ്യുന്നുണ്ട്. അടുത്ത് ഞാൻ അഭിലാഷത്തിലെ പാട്ടാണ്, അത് കഴിഞ്ഞിട്ട് എവർഗ്രീൻ പാട്ടിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് യവന കഥയിൽ ആ പാട്ട് ബദ്ലഹേം കുടുംബ യൂണിറ്റിലെ, പിന്നെ പഴയ അന്നയിൽ ആ ഒരു പാട്ട് ഞാൻ പ്ലേ ചെയ്യാം, കേട്ടോളൂ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: സെപ്റ്റംബർ 26
2: പരിപാടി.
3: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ.
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
3: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
3: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ട്നേഴ്സ് ഹോം 92.2 FM and 89.4 തമിഴ് FM.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Home 92.2 FM first anniversary birthday bash.
3: Joya Lucas, world's favorite jeweler.
1: Supported by akbartravels.com, Almaraya car rentals and Volcano LED solutions. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

മലയാളിട ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ്, ബിഹൈൻഡ് പാർക്ക് റിജീസ്, കരാമ.

ഹരിയാണ് ഇന്ന് ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചത്. കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ സന്തോഷമായ കാര്യമൊക്കെ ഹരി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഹോം 92.2 FM-ലൂടെ. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ് സ്വന്തമാക്കാനുള്ള ആ ഒരു ലക്കി ഡ്രോയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു പഴഞ്ചൊല്ല് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ശരി ഉത്തരം അയച്ചു, കുറച്ച് പേര് തെറ്റുത്തരം അയച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഈസി ആയിട്ടുള്ള ഒരു പഴഞ്ചൊല്ല്, അതായത് മോങ്ങാനിരുന്ന നായയുടെ തലയിൽ എന്താണ് വീണത് എന്നാണ് ചോദിച്ചത്. എന്നിട്ട് വലിയ സംഭവം നോക്കിക്കോണേ, ഞാൻ ഓപ്ഷൻസും തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഓപ്ഷൻ തന്നതുകൊണ്ടാണ് തെറ്റിപ്പോയതെന്ന്. മാങ്ങാത്തെ ഹോം FM-ന്റെ ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് നിങ്ങൾക്ക് നൽകുന്ന സമ്മാനങ്ങളാണ്.

ഒന്ന്, എല്ലാവരും അറിയുന്നത് പോലെ തന്നെ ജോയ് ആലുക്കാസ് നൽകുന്ന 9 ഗ്രാമിന്റെ 22 കാരറ്റ് ഗോൾഡ് കോയിൻ, പിന്നെ ഒന്ന് അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ്, അതുപോലെ തന്നെയുള്ള ഒരു സമ്മാനം എന്ന് പറയുന്നത് അൽമറായ കാർ റെന്റൽസ് നൽകുന്ന 1 മന്തിന്റെ സബ്സ്ക്രിപ്ഷൻ ആണ്. അപ്പോൾ 1 മന്ത് സബ്സ്ക്രിപ്ഷൻ സ്വന്തമാക്കാനായിട്ട് അൽമറായ റെന്റൽസിന്റെ ഇന്ന് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഹോം ഡ്രൈവ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് അൽമറായ കാർ റെന്റൽസ് എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പേരും കൂടി ചേർത്തുകൊണ്ട് വാട്സാപ്പ് ചെയ്യാവുന്നതാണ്, 0585829220 എന്ന നമ്പറിലേക്ക്. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയും നിങ്ങൾക്ക് സമ്മാനമുണ്ട്. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് iPhone 17 നേടാനുള്ള അവസരമാണ് ഉള്ളത്. അപ്പോൾ ഒന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് പോയി നമ്മുടെ ഇൻസ്റ്റാ പേജൊക്കെ ഒന്ന് നോക്കുക, ഇൻസ്റ്റയോ FBയോ ഒക്കെ നിങ്ങൾക്ക് നോക്കാം, സമ്മാനങ്ങളൊക്കെ സ്വന്തമാക്കാനുള്ള അവസരമുണ്ട്. അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ഇന്ന് ചോദിച്ചിരിക്കുന്നത് സുനന്ദാണ്. നെഞ്ചോട് ചേർത്ത് പാട്ടൊന്ന് പാടാം, പാട്ടൊന്ന് പ്ലേ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഹരീഷ് ശിവരാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഷോ കാണാനുള്ള ടിക്കറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ടിക്കറ്റ് കിട്ടും, കിട്ടും, ഷുവറായിട്ടും കിട്ടും. നിങ്ങൾക്കായി ഞങ്ങളും ടിക്കറ്റ് തരുന്നുണ്ട് ഹോം 92.2 FM. അതായത് September 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ചിട്ടാണ് അഗം ബാൻഡിന്റെ, നമ്മുടെ ഹരീഷ് ശിവരാമകൃഷ്ണനും എല്ലാവരും ചേരുന്ന അഗം ബാൻഡിന്റെ ആ ഒരു പെർഫോമൻസ് നടക്കുന്നത് September 26. നല്ല അടിപൊളി പാട്ടുകളൊക്കെ കേൾക്കാൻ, ഫ്യൂഷനും കർണാട്ടിക് എല്ലാം കേൾക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, വേഗം തന്നെ മെസ്സേജ് അയയ്ക്കുക, അകം ബാൻഡ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും കൂടി ചേർത്തുകൊണ്ടാണ് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ടത്. 0585829220 ആണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: One, pistol number 1634 7279.
2: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത്. അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ
3: സെപ്റ്റംബർ 17 GCC റിലീസിനെത്തുന്നു.
2: ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
4: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
5: ഞാൻ കാത്തിരിക്കും.
6: മലയാളിട
4: brought to you by കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

ഈ പാട്ട് ഇന്ന് കേൾക്കാനായിട്ട് നമ്മുടെ മെഹബൂബയാണ് മെസ്സേജ് അയച്ചത്. എന്നിട്ട് മെഹബൂബ ഇങ്ങനെ എന്നോട് പിണങ്ങാൻ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു, എൻ്റെ പാട്ട് കേൾപ്പിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും അതങ്ങ് കേട്ടു. അപ്പോൾ ഒരുപാട് സന്തോഷമായി, താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് പേരുടെ പാട്ടുകൾ എനിക്ക് എല്ലാ ദിവസവും പ്ലേ ചെയ്യാൻ പറ്റാറില്ല, കാരണം ഞാൻ എത്തത്തില്ല, പ്ലേ ചെയ്ത് എത്തില്ല, അതാണ്. പക്ഷേ കേൾക്കുന്ന എല്ലാ പാട്ടുകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് പ്രത്യേകം സമർപ്പിക്കുകയാണ്. എപ്പോഴും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കേട്ടുകൊണ്ടേ ഇരിക്കുക ഹോം 92.2 FM.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: തിരുത്തി തുടങ്ങി സിപിഎം. ഗോവിന്ദന് ശാസന, പിണറായി ശൈലി തിരുത്തണമെന്ന്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പാർട്ടി ശാസന. ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിന് സെക്രട്ടറി എന്ന നിലയിലുള്ള പോരായ്മകളിലുമാണ് ഗോവിന്ദന് ശാസന. കണ്ണൂർ ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സെക്രട്ടറിക്ക് വ്യക്തിപരവും സംഘടനാപരവുമായ ഉത്തരവാദിത്തമുണ്ടെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി. ശൈലിയിൽ തിരുത്തൽ വേണമെന്ന് പിണറായി വിജയനും നിർദ്ദേശം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുൻമന്ത്രിയും എംഎൽഎയുമായ പി എ മുഹമ്മദ് റിയാസിനുമെതിരായ ഇ ഡി നീക്കത്തിൽ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ പ്രമേയം. പി കെ ബിജുവാണ് പ്രമേയം അവതരിപ്പിച്ചത്. സംസ്ഥാന കമ്മിറ്റി ഐക്യകണ്ഠേന പ്രമേയം അംഗീകരിച്ചു. സിപിഎമ്മിൽ അഴിച്ചുപണി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിച്ചു. പി ജയരാജൻ, വി ശിവൻകുട്ടി, എം വി രാജേഷ് എന്നിവരെ കൂടി ഉൾപ്പെടുത്തിയാണ് പുനഃസംഘടന. മാധ്യമപ്രവർത്തകനും രാജ്യസഭാ എംപിയുമായ ജോൺ ബ്രിട്ടാസും സെക്രട്ടേറിയറ്റിൽ. ടി പി രാമകൃഷ്ണനെയും തോമസ് ഐസക്കിനെയും ഒഴിവാക്കി. പി രാജീവിനെ എൽ ഡി എഫ് കൺവീനറായി നിയോഗിക്കും. സിപിഎം സംസ്ഥാന സമിതിയും പുനഃസംഘടിപ്പിച്ചു. സമിതിയിൽ പുതിയ 9 അംഗങ്ങളെ ഉൾപ്പെടുത്തി. എം വിജിൻ, ജേക്സി തോമസ്, പി എസ് സഞ്ജീവ്, എം ശിവപ്രസാദ്, ആദർശ് എം സജി, ഒ എസ് അംബിക, എൻ സുകന്യ, സുബൈദ ഇസ്ഹാഖ് എന്നിവരെ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യുവമുഖങ്ങളെ ഉൾപ്പെടുത്തി സമഗ്ര അഴിച്ചുപണി നടത്തിയിരിക്കുകയാണ് സിപിഎം. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയുള്ള തെറ്റുതിരുത്തൽ നടപടികളുടെ ഭാഗമായിട്ടാണ് കോഴിക്കോട് നടന്ന വിശാല സംസ്ഥാന സമിതി യോഗം തീരുമാനമെടുത്തത്. പിണറായി വിജയൻ സർക്കാരിന്റെ പതനം ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്ന എല്ലാ സർക്കാരുകൾക്കും ഒരു പാഠമാണെന്ന് കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. ഇടതുപക്ഷം എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ശരിയായ രീതിയിൽ തെറ്റുതിരുത്താൻ വൈമുഖ്യം പ്രകടിപ്പിക്കുന്ന നേതൃത്വത്തെ അണികൾ തിരുത്തുന്നു. അധികാരത്തിൽ വന്ന ഒരു സർക്കാർ 5 വർഷം കൊണ്ട് എങ്ങനെ ജനങ്ങളെ ശത്രുപാളയത്തിലേക്ക് തള്ളിവിട്ടു എന്നുള്ളത് ശ്രദ്ധിക്കണം. മുൻ സർക്കാരിന്റെ പതനത്തിൽ വലിയ പങ്കുവഹിച്ചത് അവരുടെ മദ്യനയം. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം തെറ്റിച്ചു. മദ്യവ്യാപനം കുറയ്ക്കും, മദ്യ ഉപയോഗം കുറയ്ക്കും എന്ന് പറഞ്ഞ സർക്കാർ എന്താണ് ചെയ്തതെന്ന് കേരളം കണ്ടു എന്നും വി എം സുധീരൻ. സി എം ആർ എൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളിൽ കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ തെളിവുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നടന്നത് വൻ കള്ളപ്പണ ഇടപാടാണെന്നും വിദേശത്തേക്ക് ഹവാല ഇടപാട് നടത്തിയതിൽ മുൻമന്ത്രിയും വീണയുടെ ഭർത്താവുമായ പി എം മുഹമ്മദ് റിയാസിന് പങ്കുണ്ടെന്നും ഇ ഡി അവകാശപ്പെടുന്നു. ഇ ഡി സംസ്ഥാന സർക്കാരിന് കൈമാറിയ 25 പേജുള്ള കത്തിലെ നിർണായക വിവരങ്ങൾ പുറത്ത്. ഇ ഡി ആരോപണത്തിനെതിരെ മറുപടിയുമായി സിപിഎം നേതാവ് പി എ മുഹമ്മദ് റിയാസ്. വാർത്തകൾ ബോധപൂർവം സമൂഹത്തിൽ മോശമായ പ്രതിച്ഛായ ഉണ്ടാക്കാൻ വേണ്ടി പ്രചരിപ്പിക്കുന്നുവെന്നും പ്രധാനപ്പെട്ട തെളിവാണെങ്കിൽ ഇത് ഇങ്ങനെയാണോ പുറത്തുവിടുന്നതെന്നും റിയാസിന്റെ ചോദ്യം. ഇ ഡിയുടേത് നല്ല സ്ക്രിപ്റ്റാണെന്നും ഇത് എഴുതിയവർക്ക് തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം കൊടുക്കണമെന്നും എം എൽ എ. ബേപ്പൂരിലെ വികസനത്തിനായി ഉണ്ടാക്കിയ ഗ്രൂപ്പാണ് ഹവാല ഇടപാടിനെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. ഭാവിയിൽ ബിസിനസ് ചെയ്യാൻ ലക്ഷ്യമിട്ട് നടത്തിയ കുറിപ്പാണ് റെഡ് ബുക്ക് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നതെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. വീണയ്ക്കെതിരായ ഇ ഡി നടപടി സാങ്കേതികമായി 100% തെളിയിക്കപ്പെട്ട കേസെന്ന് കോൺഗ്രസ് എം എൽ എ സന്ദീപ് വാര്യർ. ഇ ഡിയുടെ അന്വേഷണ ചരിത്രത്തിൽ ഇത്രയും സാഹചര്യ തെളിവുകൾ കിട്ടുന്ന ആദ്യ കേസാണിത്. കൈക്കൂലി വാങ്ങിയെന്ന് തെളിഞ്ഞ കേസ് കൈക്കൂലി കൊടുത്തവരും വാങ്ങിയവരും സംബന്ധിച്ചതാണ്. രേഖ മാത്രമായിരുന്നുവെങ്കിൽ വാദത്തിൽ പിടിച്ചു നിൽക്കുമായിരുന്നു. രേഖയിൽ പറയുന്ന ഇടപാടുകളുടെ ബാങ്ക് രേഖകളും തെളിവുകളും അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചു എന്നാണ് താൻ മനസ്സിലാക്കുന്നത്. പാർട്ടിക്കാരെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ന്യായങ്ങൾ നിരത്തുന്നതെന്നും സന്ദീപ്. സി എം ആർ എൽ എക്സാലോജി കേസിൽ നിലവിൽ പുറത്തുവന്ന തുക മഞ്ഞുമലയുടെ അറ്റം മാത്രമെന്ന് ബി ജെ പി വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ്. റെഡ്ബുക്കിൽ ഭാവി പരിപാടികൾ എഴുതിയെന്ന് മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസ് സമ്മതിച്ചിട്ടുണ്ടെന്നും ഇതിലെ 20 കോടി രൂപ എവിടെ നിന്ന് വന്നു എന്ന് റിയാസ് വ്യക്തമാക്കണമെന്നും ഷോൺ ജോർജ്. അമേരിക്കൻ യാത്രയെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് വിശദീകരണവുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ചെലവിലല്ല തന്റെ വിദേശയാത്രയെന്നും സംഘാടകരുടെ ചെലവിലാണെന്നും ചെന്നിത്തല വ്യക്തമാക്കി. ചെന്നിത്തലയുടെ വിദേശയാത്ര സംബന്ധിച്ച് ഇടത് സൈബർ ഹാൻഡിലുകളിൽ വ്യാപക പ്രചരണങ്ങൾ നടന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രിയുടെ വിശദീകരണം. PSC ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടിലെ ചോദ്യം ചെയ്യലിൽ പിന്നോട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച്. മൊഴി നൽകാൻ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എത്തിയേ പറ്റൂ എന്ന് കാട്ടി PSC അംഗങ്ങൾക്ക് IG അജിത ബേഗം കത്ത് നൽകി. PSC കമ്മീഷൻ അംഗങ്ങൾക്ക് പ്രത്യേക പരിഗണന ക്രിമിനൽ ചട്ടം നൽകുന്നില്ലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വാദം. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്കില്ലെന്ന് PSC അംഗങ്ങൾ കത്ത് നൽകിയിരുന്നു. വാദപ്രതിവാദം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ PSC ഹൈക്കോടതിയെ സമീപിച്ചേക്കും. മുട്ടിൽ മരമുറി വഞ്ചനാക്കേസിൽ ചോറ്റാനിക്കര മാജിസ്ട്രേറ്റ് കോടതിയിലെ വിചാരണ നൽകുന്നില്ലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വാദം. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്കില്ലെന്ന് PSC അംഗങ്ങൾ കത്ത് നൽകിയിരുന്നു. വാദപ്രതിവാദം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ PSC ഹൈക്കോടതിയെ സമീപിച്ചേക്കും.

0: പിരിച്ചുവിട്ട് വിജ്ഞാപനം ഇറക്കാനുള്ള നടപടി വൈകിപ്പിക്കുന്നതിനിടെ പ്രത്യേക സമ്മേളനം വിളിക്കാൻ നീക്കം തുടങ്ങി സർക്കാർ. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയോട് നിലപാട് തേടിയെന്ന് റിപ്പോർട്ടുകൾ പുറത്ത്. നവരാത്രിക്ക് മുൻപ് സമ്മേളനം വിളിച്ചു ചേർത്ത് വിവാദമായ മണ്ഡല പുനർനിർണയ ബില്ല് കൊണ്ടുവരാനാണെന്നാണ് സൂചന. 2000 രൂപ വരെയുള്ള UPI റൂപേ ഡെബിറ്റ് കാർഡ് ഇടപാടുകൾക്ക് ബാങ്കുകൾ ചാർജ് ഈടാക്കരുതെന്ന് വിജ്ഞാപനമിറക്കി കേന്ദ്ര ധനമന്ത്രാലയം. UPI ഇടപാടുകൾക്ക് ഫീസ് ഈടാക്കാൻ നീക്കം നടത്തുന്ന കേന്ദ്ര സർക്കാർ തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേന്ദ്രത്തിലെ BJP സർക്കാർ അമേരിക്കൻ പേയ്മെന്റ് കോർപ്പറേഷനുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. സൌദി അറേബ്യയ്ക്ക് നേരെ ഇന്നും ഹൂതി ആക്രമണമുണ്ടായി. 13 പേർക്ക് പരിക്കേറ്റു. സൌദി അറേബ്യ വ്യോമത്താവളത്തിലാണ് ഹൂതികൾ ആക്രമണം നടത്തിയത്. കിംഗ് ഖാലിദ് വ്യോമത്താവളത്തിന് നേരെ വലിയ തോതിൽ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഹൂതികൾ അവകാശപ്പെട്ടു. ആക്രമണത്തെ ശക്തമായി നേരിടുമെന്നും കടുത്ത തിരിച്ചടി നൽകുമെന്നും സൌദി അറേബ്യ. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ സൌദി അറേബ്യ 58 തവണ ആക്രമണം നടത്തിയെന്ന് റിപ്പോർട്ട്. UAE 7 എമിറേറ്റുകളിലെയും പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തി 11 ദിവസം നീളുന്ന സംയോജിത യാത്ര പ്ലാൻ ചെയ്യാൻ സഹായിക്കുന്ന UAE ഗ്രാൻഡ് ടൂർ ദേശീയ ടൂറിസം പ്ലാറ്റ്ഫോമിന് തുടക്കം. ദുബായിൽ നടക്കുന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ UAE സാമ്പത്തിക ടൂറിസം മന്ത്രി അബ്ദുള്ള ബിൻ തൗക് അൽമറിയാണ് പുതിയ സംരംഭം പ്രഖ്യാപിച്ചത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982. Ningal kelkunnathu Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: നമ്മുടെ ഹോം എഫ്എമ്മിന് ഒരു വയസ്സ്. ഫസ്റ്റ് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളുണ്ട്. ഓണക്കാലത്തൊന്നും നാട്ടിൽ പോകാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ടല്ലേ, അവർക്കായിട്ടാണ് ഒരു സമ്മാനം. നാട്ടിലേക്ക് പോകാനും തിരിച്ചു വരാനുമായിട്ട് എയർ ടിക്കറ്റാണ് സമ്മാനം. റിട്ടേൺ എയർ ടിക്കറ്റിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. അക്ബർ ട്രാവൽസുമായി ചേർന്നാണ് ഹോം എഫ്എമ്മിന്റെ ഈ സമ്മാനം നിങ്ങളിലേക്ക് എത്തുന്നത്. ചെയ്യേണ്ടത് ഇത്രമാത്രം. ഹോം കേരള സ്പേസ്, നിങ്ങളുടെ പേര് സ്പേസ്, നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഏതാണ്, 0585829220 എന്ന നമ്പറിലേക്ക് അയക്കുക. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി കേൾക്കണോ? 0585829220. ഫോർമാറ്റ് ഇങ്ങനെയാണ്: ഹോം കേരള സ്പേസ്, നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
2: Joy Alukas, world's favorite jeweler.
1: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.
3: You're tuned into Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Home FM Birthday Bash. Win 9 grams of 22 carat gold. Brought to you by Joya Lucas, world's favorite jeweler.
2: ഹോം 92.2 FM. അതെ, നമ്മുടെ FM-ന് ഒരു വയസ്സ്. ഫസ്റ്റ് ആനിവേഴ്സറിയോട് അനുബന്ധിച്ചിട്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി നിരവധി സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതിനായുള്ള കോൺടെസ്റ്റിനുള്ള സമയമാണിത്. 9 ഗ്രാമിന്റെ 28 ക്യാരറ്റ് സ്വർണ്ണ നാണയമാണ് വിജയിയെ കാത്തിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ വിന്നർ വീതം. ഇതിൽ നിന്ന് ഫൈനൽ ഡേ വിന്നറിനെ പ്രഖ്യാപിക്കും. ഇതിനായിട്ട് വേണ്ടത് എന്താണ്? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുക. സിമ്പിളാണ് ചോദ്യം. ഇന്നത്തെ ചോദ്യം കേട്ടാലോ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജില്ലകളുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്ന ജില്ല ഏത്? വലിയൊരു ജില്ലയാണല്ലേ. ഓപ്ഷൻ വേണോ? പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്. ഏതാണ്? ഉത്തരങ്ങൾ അയക്കേണ്ട ഫോമാറ്റ് 922 റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ. ഏതാണ് നമ്പർ? വാട്സ്ആപ്പ് നമ്പർ 0585829220. നമ്പർ ഒരിക്കൽ കൂടി 0585829220.
3: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
5: പൊലിമയുടെ ചാരത്ത്
4: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
6: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
7: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
8: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
9: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
10: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
0: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
10: സപ്പോർട്ടഡ് ബൈ അക്കു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
4: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
5: You are listening to

0: 92.2 FM. Home is a feeling.
1: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി
2: brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: തിരുത്തി തുടങ്ങി സിപിഎം. ഗോവിന്ദന് ശാസന, പിണറായി ശൈലി തിരുത്തണമെന്ന്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിപിഎം സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദന് പാർട്ടി ശാസന. ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിന് സെക്രട്ടറി എന്ന നിലയിലുള്ള പോരായ്മകളിലുമാണ് ഗോവിന്ദന് ശാസന. കണ്ണൂർ ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സെക്രട്ടറിക്ക് വ്യക്തിപരവും സംഘടനാപരവുമായ ഉത്തരവാദിത്തമുണ്ടെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി. ശൈലിയിൽ തിരുത്തൽ വേണമെന്ന് പിണറായി വിജയനും നിർദ്ദേശം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുൻമന്ത്രിയും MLA PA മുഹമ്മദ് റിയാസിനുമെതിരായ ED നീക്കത്തിൽ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ പ്രമേയം. PK ബിജുവാണ് പ്രമേയം അവതരിപ്പിച്ചത്. സംസ്ഥാന കമ്മിറ്റി ഐക്യകണ്ഠേന പ്രമേയം അംഗീകരിച്ചു. സിപിഎമ്മിൽ അഴിച്ചുപണി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിച്ചു. P ജയരാജൻ, V ശിവൻകുട്ടി, MV രാജേഷ് എന്നിവരെ കൂടി ഉൾപ്പെടുത്തിയാണ് പുനഃസംഘടന. മാധ്യമപ്രവർത്തകനും രാജ്യസഭാ MPയുമായ ജോൺ ബ്രിട്ടാസും സെക്രട്ടേറിയറ്റിൽ. TP രാമകൃഷ്ണനെയും തോമസ് ഐസക്കിനെയും ഒഴിവാക്കി. P രാജീവിനെ LDF കൺവീനറായി നിയോഗിക്കും. സിപിഎം സംസ്ഥാന സമിതിയും പുനഃസംഘടിപ്പിച്ചു. സമിതിയിൽ പുതിയ 9 അംഗങ്ങളെ ഉൾപ്പെടുത്തി. എം വിജിൻ, ജേക്സി തോമസ്, PS സഞ്ജീവ്, എം ശിവപ്രസാദ്, ആദർശ് എം സജി, OS അംബിക, N സുകന്യ, സുബൈദ ഇസ്ഹാഖ് എന്നിവരെ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യുവമുഖങ്ങളെ ഉൾപ്പെടുത്തി സമഗ്ര അഴിച്ചുപണി നടത്തിയിരിക്കുകയാണ് സിപിഎം. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയുള്ള തെറ്റുതിരുത്തൽ നടപടികളുടെ ഭാഗമായിട്ടാണ് കോഴിക്കോട് നടന്ന വിശാല സംസ്ഥാന സമിതി യോഗം തീരുമാനമെടുത്തത്. പിണറായി വിജയൻ സർക്കാരിന്റെ പതനം ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്ന എല്ലാ സർക്കാരുകൾക്കും ഒരു പാഠമാണെന്ന് കോൺഗ്രസ് നേതാവ് VM സുധീരൻ. ഇടതുപക്ഷം എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ശരിയായ രീതിയിൽ തെറ്റുതിരുത്താൻ വൈമുഖ്യം പ്രകടിപ്പിക്കുന്ന നേതൃത്വത്തെ അണികൾ തിരുത്തുന്നു. അധികാരത്തിൽ വന്ന ഒരു സർക്കാർ 5 വർഷം കൊണ്ട് എങ്ങനെ ജനങ്ങളെ ശത്രുപാളയത്തിലേക്ക് തള്ളിവിട്ടു എന്നുള്ളത് ശ്രദ്ധിക്കണം. മുൻ സർക്കാരിന്റെ പതനത്തിൽ വലിയ പങ്കുവഹിച്ചത് അവരുടെ മദ്യനയം. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം തെറ്റിച്ചു. മദ്യവ്യാപനം കുറയ്ക്കും, മദ്യ ഉപയോഗം കുറയ്ക്കും എന്ന് പറഞ്ഞ സർക്കാർ എന്താണ് ചെയ്തതെന്ന് കേരളം കണ്ടു എന്നും VM സുധീരൻ. CMR എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളിൽ കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ തെളിവുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നടന്നത് വൻ കള്ളപ്പണ ഇടപാടാണെന്നും വിദേശത്തേക്ക് ഹവാല ഇടപാട് നടത്തിയതിൽ മുൻമന്ത്രിയും വീണയുടെ ഭർത്താവുമായ PA മുഹമ്മദ് റിയാസിന് പങ്കുണ്ടെന്നും ED അവകാശപ്പെടുന്നു. ED സംസ്ഥാന സർക്കാരിന് കൈമാറിയ 25 പേജുള്ള കത്തിലെ നിർണായക വിവരങ്ങൾ പുറത്ത്. ED ആരോപണത്തിനെതിരെ മറുപടിയുമായി സിപിഎം നേതാവ് PA മുഹമ്മദ് റിയാസ്. വാർത്തകൾ ബോധപൂർവ്വം സമൂഹത്തിൽ മോശമായ പ്രതിച്ഛായ ഉണ്ടാക്കാൻ വേണ്ടി പ്രചരിപ്പിക്കുന്നുവെന്നും പ്രധാനപ്പെട്ട തെളിവാണെങ്കിൽ ഇത് ഇങ്ങനെയാണോ പുറത്തുവിടുന്നതെന്നും റിയാസിന്റെ ചോദ്യം. ED നല്ല സ്ക്രിപ്റ്റാണെന്നും ഇത് എഴുതിയവർക്ക് തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം കൊടുക്കണമെന്നും MLA. ബേപ്പൂരിലെ വികസനത്തിനായി ഉണ്ടാക്കിയ ഗ്രൂപ്പാണ് ഹവാല ഇടപാടിനെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. ഭാവിയിൽ ബിസിനസ് ചെയ്യാൻ ലക്ഷ്യമിട്ട് നടത്തിയ കുറിപ്പാണ് റെഡ് ബുക്ക് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നതെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. വീണയ്ക്കെതിരായ ED നടപടി സാങ്കേതികമായി 100% തെളിയിക്കപ്പെട്ട കേസെന്ന് കോൺഗ്രസ് MLA സന്ദീപ് വാര്യർ. ED അന്വേഷണ ചരിത്രത്തിൽ ഇത്രയും സാഹചര്യ തെളിവുകൾ കിട്ടുന്ന ആദ്യ കേസാണിത്. കൈക്കൂലി വാങ്ങിയെന്ന് തെളിഞ്ഞ കേസ് കൈക്കൂലി കൊടുത്തവരും വാങ്ങിയവരും സംബന്ധിച്ചതാണ്. രേഖ മാത്രമായിരുന്നുവെങ്കിൽ വാദത്തിൽ പിടിച്ചു നിൽക്കുമായിരുന്നു. രേഖയിൽ പറയുന്ന ഇടപാടുകളുടെ ബാങ്ക് രേഖകളും തെളിവുകളും അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചുവെന്നാണ് താൻ മനസ്സിലാക്കുന്നത്. പാർട്ടിക്കാരെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ന്യായങ്ങൾ നിരത്തുന്നതെന്നും സന്ദീപ്. CMR എക്സാലോജി കേസിൽ നിലവിൽ പുറത്തുവന്ന തുക മഞ്ഞുമലയുടെ അറ്റം മാത്രമെന്ന് BJP വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ്. റെഡ്ബുക്കിൽ ഭാവി പരിപാടികൾ എഴുതിയെന്ന് മുൻമന്ത്രി PA മുഹമ്മദ് റിയാസ് സമ്മതിച്ചിട്ടുണ്ടെന്നും ഇതിലെ 20 കോടി രൂപ എവിടെ നിന്ന് വന്നു എന്ന് റിയാസ് വ്യക്തമാക്കണമെന്നും ഷോൺ ജോർജ്. അമേരിക്കൻ യാത്രയെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് വിശദീകരണവുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ചെലവിലല്ല തന്റെ വിദേശയാത്രയെന്നും സംഘാടകരുടെ ചെലവിലാണെന്നും ചെന്നിത്തല വ്യക്തമാക്കി. ചെന്നിത്തലയുടെ വിദേശയാത്ര സംബന്ധിച്ച് ഇടത് സൈബർ ഹാൻഡിലുകളിൽ വ്യാപക പ്രചരണങ്ങൾ നടന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രിയുടെ വിശദീകരണം. PSC ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടിലെ ചോദ്യം ചെയ്യലിൽ പിന്നോട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച്. മൊഴി നൽകാൻ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എത്തിയേ പറ്റൂ എന്ന് കാട്ടി PSC അംഗങ്ങൾക്ക് IG അജിത ബേഗം കത്ത് നൽകി. PSC കമ്മീഷൻ അംഗങ്ങൾക്ക് പ്രത്യേക പരിഗണന ക്രിമിനൽ ചട്ടം നൽകുന്നില്ലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വാദം. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്കില്ലെന്ന് PSC അംഗങ്ങൾ കത്ത് നൽകിയിരുന്നു. വാദപ്രതിവാദം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ PSC ഹൈക്കോടതിയെ സമീപിച്ചേക്കും. മുട്ടിൽ മരമുറി വഞ്ചനാക്കേസിൽ ചോറ്റാനിക്കര മാജിസ്ട്രേറ്റ് കോടതിയിലെ വിചാരണ സ്റ്റേ ചെയ്യണമെന്ന പ്രതികളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. വിചാരണ 6 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. വയനാട് മേപ്പാടിയിൽ നിന്ന് അനധികൃതമായി മുറിച്ചുകടത്തിയ മരങ്ങൾ വനംവകുപ്പ് പാസ്സുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് എറണാകുളത്തെ മരക്കമ്പനി ഉടമയ്ക്ക് വിൽപ്പന നടത്തി വിശ്വാസ വഞ്ചന കാണിച്ചു എന്നായിരുന്നു എറണാകുളം അമ്പലമേട് പോലീസ് എടുത്ത കേസ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം പിരിച്ചുവിട്ട് വിജ്ഞാപനമിറക്കാനുള്ള നടപടി വൈകിപ്പിക്കുന്നതിനിടെ പ്രത്യേക സമ്മേളനം വിളിക്കാൻ നീക്കം തുടങ്ങി സർക്കാർ. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയോട് നിലപാട് തേടിയെന്ന് റിപ്പോർട്ടുകൾ പുറത്ത്. നവരാത്രിക്ക് മുൻപ് സമ്മേളനം വിളിച്ചു ചേർത്ത് വിവാദമായ മണ്ഡലം പിരിച്ചിട്ട് വിജ്ഞാപനമിറക്കാൻ നടപടി വൈകുന്നതിനിടെ പ്രത്യേക സമ്മേളനം വിളിക്കാൻ നീക്കി സർക്കാർ. പാർലമെന്ററി മന്ത്രി കിരൺ റിജിജു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയോട് നിലപാട് തേടിയെന്ന് റിപ്പോർട്ടുകൾ പുറത്ത്. നവരാത്രിക്ക് മുൻപ് എല്ലാം ചേർത്ത്

0: പേയ്മെന്റ് കോർപ്പറേഷനുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുകയാണെന്നും രാഹുൽഗാന്ധി ആരോപിച്ചു. സൌദി അറേബ്യയ്ക്ക് നേരെ ഇന്നും ഹൂതി ആക്രമണമുണ്ടായി. 13 പേർക്ക് പരിക്കേറ്റു. സൌദി അറേബ്യ വ്യോമത്താവളത്തിലാണ് ഹൂതികൾ ആക്രമണം നടത്തിയത്. കിംഗ് ഖാലിദ് വ്യോമത്താവളത്തിന് നേരെ വലിയ തോതിൽ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഹൂതികൾ അവകാശപ്പെട്ടു. ആക്രമണത്തെ ശക്തമായി നേരിടുമെന്നും കടുത്ത തിരിച്ചടി നൽകുമെന്നും സൌദി അറേബ്യ. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ സൌദി അറേബ്യ 58 തവണ ആക്രമണം നടത്തിയെന്ന് റിപ്പോർട്ട്. യുഎയിലെ 7 എമിറേറ്റുകളിലെയും പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തി 11 ദിവസം നീളുന്ന സംയോജിത യാത്ര പ്ലാൻ ചെയ്യാൻ സഹായിക്കുന്ന യുഎ ഗ്രാൻഡ് ടൂർ ദേശീയ ടൂറിസം പ്ലാറ്റ്ഫോമിന് തുടക്കം. ദുബായിൽ നടക്കുന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ യുഎ സാമ്പത്തിക ടൂറിസം മന്ത്രി അബ്ദുല്ല ബിൻ തൗക് അൽമറിയാണ് പുതിയ സംരംഭം പ്രഖ്യാപിച്ചത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ചൂടൊക്കെ നല്ലോണം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടല്ലേ. ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 36 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 55%.
2: വെദർ അപ്ഡേറ്റ്
1: വാസ് ബ്രോട്ട് ടു യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് യുഎഇ, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് ആൾട്രാസ് ഡോട്ട് എംഇ.

0: such a power packed songs to start the show today. അത്ര എനർജിയും പവറും എനിക്കിങ്ങോട്ടില്ലല്ലോ. എന്നാലും കുഴപ്പമില്ല, തിരുവനന്തപുരം ഫ്രം ദ മൂവി കാപ്പയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഈ ഒരു പാട്ട് ശരിക്കും പൃഥ്വിരാജിന്റെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള രണ്ട് പടങ്ങൾ, എനിക്കൊന്ന് കടുവയിലും കാപ്പയിലുമായിട്ട് രണ്ട് കിടിലൻ പാട്ടുകൾ, പാലാപ്പള്ളിയും തിരുവനന്തപുരത്തിന്റെ പാട്ടും അതിൽ നിറകെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ഭയങ്കര ആ ഒരു സമയത്തെ ചാറ്റ് ബസ്റ്റേഴ്സ് ആയിട്ട് പാട്ടാണ്. ഇപ്പോഴും കേൾക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും തിരുവനന്തപുരത്തുകാരൊക്കെ ആണെങ്കിൽ ആ പാട്ട് കേൾക്കുന്ന സമയത്ത് ഒരു എക്സ്ട്രാ എനർജി ഫീൽ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. തിരുവനന്തപുരംകാരായിട്ടുള്ളവർ ആ എനർജി ഫീൽ ചെയ്യുന്നുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പിന്റെ കോണിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്തേക്ക്. എനിവേ, വെരി ഗുഡ് ഈവനിങ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 FM. ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ്. ആസിഫാണ് കൂടെയുള്ളത്. തൊണ്ടയടച്ച ശബ്ദത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇന്നലെ മുതലല്ല, കുറച്ച് ദിവസമായിട്ട് തന്നെ നല്ല പനിയും തൊണ്ടയടപ്പും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ സൗണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ ഒരു രീതിയിൽ വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് നമുക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കുമല്ലോ. ഈ ഒരു ചില സമയത്ത് നമ്മുടെ തൊണ്ടയൊക്കെ ചെറുതായിട്ട് അടച്ചു കഴിയുമ്പോഴത്തേക്കും വരുന്ന ആ ഒരു ശബ്ദത്തിന് എന്തോ ഒരു ബാസ് കൂടുതലുള്ള പോലെ. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ആ ഒരു ഫേസിലാണ് ഞാനിപ്പോൾ ഉള്ളത്, ആ ഒരു ഫേസിലാണുള്ളത്. കാരണം ആ ഒരു സൗണ്ട് പരിപാടിയൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് ആസ്വദിച്ചിരിക്കുകയാണ്. പുറത്തേക്കൊക്കെ വരികയാണെങ്കിൽ അറിയാം, കാലാവസ്ഥ ഇങ്ങനെ മാറി മാറി വരുന്നു. അതായത് പതിയെ പതിയെ നമ്മളിങ്ങനെ വിൻ്ററിലേക്ക് സ്റ്റെപ്പിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ചൂട് ഇന്ന് നല്ല രീതിയിൽ കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഗൂഗിൾ തന്നെ പറയുന്നത്. 36 degrees മാത്രമേ ചൂടിപ്പോൾ കാണിക്കുന്നുള്ളൂ കേട്ടോ. എന്തായാലും അതിനനുസരിച്ച് പല വിധങ്ങളായിട്ടുള്ള പരിപാടികളും കാര്യപരിപാടികളൊക്കെ ഇങ്ങനെ ഓണായി ഓണായി വരികയാണ്. അതേസമയത്ത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യം മറന്നുപോണ്ട. തണുപ്പുകാലം എത്തുന്നതുകൊണ്ട് തന്നെ UAE ആഘോഷങ്ങളുടെ കാലം കൂടിയാണ് ആരംഭിക്കുന്നത്. UAE പ്രധാനപ്പെട്ട ഔട്ട്ഡോർ ഡെസ്റ്റിനേഷൻസ് എല്ലാം തന്നെ വീണ്ടും തുറക്കുകയാണ് കേട്ടോ. ഗ്ലോബൽ വില്ലേജ് October 14 അതിൻ്റെ 31st സീസൺ തുടങ്ങും. പവലീനുകൾ ആൻഡ് ഭക്ഷണങ്ങൾക്കും അല്ലെങ്കിൽ ഷോപ്പിങ്ങിനും വിനോദ പരിപാടികൾക്കും റൈഡുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് 2027 May വരെ ആ ഒരു സീസൺ വിപുലീകൃതമായിട്ട് തുടരുന്നതായിരിക്കും. ആൻഡ് സഫാരി പാർക്ക്, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, October 12 സഫാരി പാർക്കിൻ്റെ പുതിയ സീസൺ തുടങ്ങുകയാണ്. വൈൽഡ് ലൈഫ് അനുഭവങ്ങൾക്കൊപ്പം തന്നെ റോയൽ സഫാരി എക്സ്പീരിയൻസ് ഉൾപ്പെടെ നിരവധി പുതിയ പരിപാടികൾ സഫാരി പാർക്കും കൊണ്ടുവന്നിട്ടുണ്ട്. മിറാക്കൽ ഗാർഡൻ ആണെങ്കിൽ ഒക്ടോബറിൽ സീസൺ ഈ ഒരു October 15 തുറക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവിടെയും കുറേയധികം പുതിയ, പ്രത്യേകിച്ചും കിഡ്സിനൊക്കെ വേണ്ടിയിട്ട് പുതിയ ആക്ടിവിറ്റി കോർണറും കാര്യങ്ങളും ഒക്കെ തന്നെ അവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലിവ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഡിസംബർ മാസത്തിലേക്ക് സ്കെഡ്യൂൾഡ് ആയിട്ടുണ്ട്. December 11 January 3 അൽ ദഫ്രയിൽ നടക്കും, ഡെസേർട്ടിൻ്റെ ആ ഒരു ഏരിയയിൽ നടക്കും എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. ദുബായ് ക്രൊക്കഡൈൽ പാർക്ക് September 15 തുറന്നു. അങ്ങനെ എല്ലാ തരത്തിലും ആക്റ്റീവ്ലി ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് മുന്നിലേക്ക് തുറന്നു തരികയും ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ ദുബായിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന ആ ദിവസങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. മാത്രമല്ല ഇനിയിപ്പോൾ നവംബറൊക്കെ ആകുമ്പോഴത്തേക്കും ഫിറ്റ്നസ് ചാലഞ്ച് ആരംഭിക്കുന്നു, ദുബായ് റണ്ണ് നടക്കുന്നു. അങ്ങനെ ആകെ തുകയിൽ ആക്റ്റീവായിട്ടുള്ള ദിവസങ്ങളാണ്. അതിനിടയിൽ ഓണാഘോഷങ്ങളൊന്നും തന്നെ തീർന്നിട്ടില്ല. എല്ലായിടത്തും ഓണാഘോഷങ്ങളും ഒരുപാട് കൂട്ടായ്മകളുടേതായിട്ടുള്ള പല സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആനിവേഴ്സറി സെലിബ്രേഷൻസിൻ്റെ ദിവസങ്ങളാണ്. നിങ്ങൾക്ക് നിരവധി സമ്മാനങ്ങളാണ് നമ്മളിങ്ങനെ തന്നുകൊണ്ടേയിരിക്കുന്നത്. ഓരോ ദിവസങ്ങളിലും നമ്മളത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ആർക്കാണ് എപ്പോഴാണ് എന്തൊക്കെ സമ്മാനങ്ങളാണ് കിട്ടാൻ പോകുന്നതെന്ന് നമുക്ക് തന്നെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അത്രമാത്രം കിട്ടിലൻ സമ്മാനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ളത്. സോ ഓൾവേസ് കീപ് പാർട്ടിസിപ്പേറ്റിംഗ് കേട്ടോ. അപ്പോൾ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആരോഗ്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഒരു വൃത്തികെട്ട പനി ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അതിൻ്റെ കൈ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അത്യാവശ്യം ഹൈഡ്രേറ്റഡ് ആയിട്ട് നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഹാപ്പിയായിട്ടിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണേ. അപ്പോൾ എന്തായാലും നമുക്കൊരു ട്രെൻഡിങ് ട്രാക്ക് കേട്ട് തിരിച്ചു വരാം. ആ പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയത്ത് നല്ല നല്ല പാട്ടുകൾ കേൾക്കാൻ വേണ്ടി ഒരു ഗംഭീര പരിപാടി ഈ വരുന്ന ആഴ്ചയല്ല, അടുത്ത ആഴ്ച നമ്മുടെ ദുബായിൽ അരങ്ങേറുന്നുണ്ട്. ആരുടെ പരിപാടിയാണെന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മളൊക്കെ ഒന്ന് ഒറ്റയ്ക്കാവുന്ന സമയത്ത് നമ്മൾ ഹെഡ്സെറ്റിലേക്ക് നമ്മുടെ ചെവിയും മനസ്സും എല്ലാം കൂർപ്പിച്ച് നമ്മൾ ഹൃദയം കൊണ്ട് കേൾക്കുന്ന ഒരു പാട്ടുകാരനല്ലേ ഹരീഷ് ശിവരാമകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ആ മെലോഡിയസ് ആയിട്ടുള്ള കുറേയധികം ട്രാക്കുകൾ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാൻഡ് ആക്റ്റൊക്കെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ പാട്ട് കേട്ട് തിരിച്ചു വരുന്ന സമയത്ത് പറയാം. ടിക്കറ്റ്സ് നിങ്ങൾക്ക് ഞാൻ തരാം.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
2: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ
3: ബ്രോട്ട് യു ബൈ അൽ മറായ കാർ ആൻഡ് ബസ് റെന്റൽ, ദി മോസ്റ്റ് അഫോർഡബിൾ കാർ റെന്റൽ ഇൻ ദി UAE സിൻസ് 1993.

0: Trending song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: Emirates Malayali Nurses Family, Botim Orimichonam Season 2.
1: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: സെപ്റ്റംബർ 26 മുഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
1: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
2: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്
1: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
2: And even by WR Events in association with EMNF UAE, energized by Home 92.2 FM.
3: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്,
4: 50 മില്യണിലധികം
2: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
1: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
6: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
7: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
8: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
9: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
8: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് ഡോട്ട് കോം, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
10: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
8: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
11: ചുമ്മാ വൈബ് മാറ്റി പിടിക്കാം.
12: മഴയിലും വെയിലും കൂടാ

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: നമ്മൾ ഒരു കാലത്ത് കേട്ടുമറന്ന പല പ്രിയപ്പെട്ട ട്രാക്കുകളിലും മലയാളത്തിലെ റെട്രോ നൊസ്റ്റാൾജിക് ട്രാക്കുകളുടെയൊക്കെ മറ്റൊരു വേർഷൻ, അത് പ്രത്യേകിച്ചും അതിൻ്റെ സംഗീതാത്മകത അത്രമാത്രം ഉൾക്കൊണ്ടുകൊണ്ടുള്ള വേർഷൻസിലൂടെ നമ്മൾ ഹൃദയത്തിലേക്ക് ഏറ്റിയ ഒരു ഗായകനും ഒരു സംഘവുമാണ് അകം ബാൻഡും ഹരീഷ് ശിവരാമകൃഷ്ണൻ എന്ന അതുല്യ ഗായകനുമൊക്കെ അല്ലേ. അപ്പോൾ അവർ ഇതാ ദുബായിലേക്ക് എത്തുകയാണ്. നമുക്ക് വേണ്ടിയിട്ട് കുറേയധികം മികച്ച പെർഫോമൻസുകളും ഒക്കെ ആയിട്ട് അവരുടെ ഒരു ഗംഭീര ഷോ നമ്മൾ അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വരുന്ന 26th വൈകുന്നേരത്ത് നമ്മുടെ വേൾഡ് ട്രൈ സെന്ററിൽ വെച്ചിട്ടാണ് അകം ബാൻഡിന്റെ ഈ ഒരു ദുബായിലെ പരിപാടി അരങ്ങേറാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ലിസ്ണേഴ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, അകം സ്പേസ് നിങ്ങളുടെ പേരെന്ന ഫോർമാറ്റിൽ നമുക്കൊരു മെസ്സേജ് അയക്കുക 0585829220 അപ്പോൾ നമുക്ക് എന്തായാലും ഈ ആഴ്ച അല്ല വരുന്ന അടുത്ത ആഴ്ച നമുക്ക് അടിച്ചു പൊളിക്കാം. മറക്കണ്ട, ടിക്കറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. ടിക്കറ്റ്സ് ഒക്കെ എല്ലാവരും പ്ലാറ്റിനം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അല്ലാതെ അത് മാത്രം പ്രതീക്ഷിച്ചിരിക്കേണ്ട. ടിക്കറ്റ്സ് ഒക്കെ ഓൾറെഡി തന്നെ ബുക്ക് ചെയ്തോളൂ കേട്ടോ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ.

0: 922 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling.
1: September 26 enda paripadi?
2: September 26 nalle paripadi.
3: Please make some noise for
2: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ.
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
2: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യുഎഇയിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
2: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ, ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
2: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
1: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
4: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
5: Joy Alukas, world's favorite jeweler.
4: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
6: മമ്മി വിശക്കുന്നു.
7: ഓക്കേടാ, വെറും 10 മിനിറ്റ്. ചൂടും ടേസ്റ്റിയുമായ പാസ്ത റെഡി.
6: ആഹാ, പാസ്തയോ?
8: പക്ഷേ ഇത് ഹെൽത്തി ആണോ?
7: പിന്നല്ലാതെ, ഇത് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
6: വാവ്, നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
8: ആഹാ, നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
7: ഇതോ ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത.
4: ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസിയലി, വെർമിസെല്ലി, സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
9: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
10: ശ്രദ്ധിക്കണ്ട.
9: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
11: അണ്ണം പേടിക്കണ്ട,
12: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
9: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്
10: അണ്ണ. ശ്രദ്ധിക്ക.
13: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.
5: You are listening to Home 92.2 FM. Home is a feeling.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: 2025 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിൻ്റെതായിട്ടുള്ള വിധിനിർണയവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണെന്ന് തോന്നുന്നു. എല്ലാവരും എല്ലാവരും അത്രമാത്രം ആകാംക്ഷയുടെ ഒറ്റ നോക്കുന്നത് മികച്ച സിനിമ, മികച്ച നടനുള്ള പുരസ്കാരങ്ങൾ ഇതൊക്കെ ആര് സ്വന്തമാക്കും എന്നറിയുന്നതിന് വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് അറിയാനുള്ളത് കാരണം പൊന്മാൻ എന്ന സിനിമ, ആ സിനിമയിലൂടെ ബേസിൽ കാഴ്ചവെച്ച ഒരു പെർഫോമൻസ് ഉണ്ട്. സോ ബേസിലിന് ഒരു ചെറിയ മുൻതൂക്കമുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെയാണ് പല സിനിമാ കോളങ്ങളും പറയുന്നത്. പക്ഷേ ഏറ്റവും കൗതുകമുള്ള ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ചരിത്രം ആവർത്തിക്കാൻ വേണ്ടി വീണ്ടും ഒരു അച്ഛൻ മകൻ കോമ്പറ്റീഷൻ ഇത്തവണത്തെ സംസ്ഥാന അവാർഡ് നിർണയത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. 11 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു അച്ഛൻ മകൻ മത്സരം സ്റ്റേറ്റ് അവാർഡിൽ ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കാൻ വേണ്ടി നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒഫ്കോഴ്സ് ചിലപ്പോൾ ഊഹിക്കാൻ വേണ്ടി പറ്റിയേക്കും, 11 വർഷങ്ങൾക്ക് മുൻപ് അത് മമ്മൂക്ക വേഴ്സസ് ദുൽഖർ സൽമാൻ ആയിരുന്നു. അന്ന് പത്തേമാരിയിലൂടെ മമ്മൂട്ടിയും അതേപോലെ അദ്ദേഹത്തിനൊപ്പം ചാർലി എന്ന സിനിമയിലെ അഭിനയത്തിന് ദുൽഖർ സൽമാനും ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു. പത്തേമാരി എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടിക്ക് കിട്ടുമെന്നാണ് പലരും പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ പത്തേമാരിയിലെ നാരായണൻ അവാർഡ് സ്വന്തമാക്കിയെന്ന് കരുതിയെടുത്ത് എല്ലാവരും സർപ്രൈസ് ചെയ്തുകൊണ്ട് ദുൽഖർ മികച്ച നടനായി മാറുകയായിരുന്നു. അപ്പോൾ ആ ഒരു ട്വിസ്റ്റ് 2025 സംഭവിക്കുമെന്ന് അറിയാൻ കാത്തിരിക്കുന്നതിൻ്റെ കാരണം ഇത്തവണ ഏറ്റുമുട്ടുന്നത് മലയാളത്തിൻ്റെ മറ്റൊരു കേന്ദ്രമായിട്ടുള്ള ലാലേട്ടനാണ്. മോഹൻലാലും വേഴ്സസ് പ്രണവ് മോഹൻലാലാണ് ശരിക്കും ഇത്തവണ നടക്കുന്ന ആ ഒരു കോമ്പറ്റീഷനിലെ ഏറ്റവും ഹൈലൈറ്റ് ഫാക്ടർ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. തുടരും എന്ന ചിത്രത്തിലെ അഭിനയത്തിൻ്റെ പേരിലാണ് മോഹൻലാൽ മികച്ച നടനുള്ള കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അറ്റ് ദി സെയിം ടൈം ഗംഭീരമായിട്ടൊരു പ്രേത സിനിമയിലെ അഭിനയത്തിൻ്റെ പേരിൽ, അതായത് DSRA പ്രകടനത്തിലൂടെ പ്രണവിനും അവാർഡിന് അർഹതയുണ്ട്. പ്രണവും ആ ഒരു ഷോർട്ട് ലിസ്റ്റഡ് ലിസ്റ്റിലുണ്ട് എന്നാണ് അഭിപ്രായപ്പെടുന്നത്. സോ അങ്ങനെ വീണ്ടും ഒരു അച്ഛൻ മകൻ കോമ്പറ്റീഷൻ ഇത്തവണത്തെ അവാർഡ് നിർണയത്തിൽ നടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് കേട്ടോ. ഇനിയും എന്തായാലും കാത്തിരിക്കാം. ഇനിയും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് നാഷണൽ അവാർഡിൻ്റെ പല കാര്യങ്ങളും ഇപ്പോൾ പലർക്കും കോമഡിയൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം പലപ്പോഴും അതിനകത്തുള്ള ഇൻഫ്ലുവൻസ് പലപ്പോഴും മാറി മാറി വരുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു കറതീർന്ന അവാർഡ് നിർണയമായിട്ട് അതിനെ കാണാൻ പറ്റുന്നില്ല എന്നുള്ള വിമർശനങ്ങളൊക്കെ പല സൈഡിൽ നിന്നും വരാറുണ്ടല്ലോ. പക്ഷേ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പലപ്പോഴും ഏറ്റവും മികച്ച ചിത്രങ്ങളെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് ഒരു ഇത് കാണിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവട്ടെ, നല്ലൊരു അവാർഡ് നിർണയം തന്നെ ഉണ്ടാവട്ടെ. നമുക്കും എക്സൈറ്റ്മെന്റോടുകൂടി തന്നെ കാത്തിരിക്കാം.
1: You're listening to Home 92.2 FM. Home is a feeling.

0: 1. Pistol number 1634771.
1: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ്.
2: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
1: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും.
0: ഏറ്റവും
1: പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ
3: സെപ്റ്റംബർ 17 GCC റിലീസിനെത്തുന്നു.
1: ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
4: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
5: ഞാൻ കാത്തിരിക്കും.
6: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
6: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
7: പൊലിമയുടെ ചാരത്ത്
3: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
8: നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
9: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
10: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
11: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
12: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
11: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: Vimarshanam, Swayam Vimarshanam, Tettidirutan, CPM. മുന്നണിയെ നയിക്കാൻ ഇന്നും പിണറായി മാത്രമേ ഉള്ളൂ എന്ന് ടി കെ ഗോവിന്ദൻ. കോൺഗ്രസിന് ഇഡിയോടെ എപ്പോഴും ഒരേ സമീപനമെന്ന് മന്ത്രി കെ മുരളീധരൻ. തന്ത്രപ്രധാന ദ്വീപുകൾ പിടിച്ച ഹൂതികൾ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ദുർബലമാണെന്ന വിമർശനം. വിശാല സംസ്ഥാന സമിതിയിലെ പൊതു ചർച്ചയിലാണ് വിമർശനം ഉയർന്നത്. പാർട്ടി നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് പ്രതിരോധിക്കാൻ സെക്രട്ടേറിയറ്റിന് കഴിയുന്നില്ല. തിരിച്ചടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് പ്രശ്നം മനസ്സിലാകുന്നത്. ഇഡി കേസിനെ പ്രതിരോധിക്കാൻ കേന്ദ്ര നേതൃത്വം ഇടപെടണമെന്ന ആവശ്യവും ഉയർന്നു. വിപ്ലവ പാർട്ടി എന്ന സങ്കല്പം തന്നെ കളഞ്ഞുകുളിച്ചെന്ന് വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ CPM നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. 10 വർഷവും പാർട്ടി പ്രവർത്തിച്ചത് പാർലമെന്ററി വ്യാമോഹത്തോടെയായിരുന്നു. മൂന്നാമതും തുടർഭരണത്തിന് ശ്രമിച്ചു. നേതൃത്വമാണ് പാർലമെന്ററി വ്യാമോഹത്തിന് ഉത്തരവാദിയെന്നും പ്രതിനിധികളുടെ കുറ്റപ്പെടുത്തൽ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല 2021 ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തോറ്റു. അപ്പോഴൊന്നും ഒരു തിരുത്തലും ഉണ്ടായില്ല. തോൽവി ഉണ്ടായ ശേഷം പാർലമെന്ററി വ്യാമോഹമെന്ന് വിമർശിച്ചിട്ട് എന്താണ് കാര്യമെന്നും പ്രതിനിധികൾ ചോദിച്ചു. പരാജയത്തിൽ നിന്നുള്ള തിരിച്ചുവരവിന് അടിമുടി മാറ്റം നിർദ്ദേശിച്ച് CPM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ അഭിപ്രായം. അവലോകന റിപ്പോർട്ടിൽ വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംസ്ഥാന സമിതി ചേർന്ന് മറുപടി തയ്യാറാക്കും. തിരുത്തൽ നടത്തി പാർട്ടിയെ കരുത്തോടെ നയിക്കാം എന്നതാണ് വിശാല സംസ്ഥാന സമിതിയുടെ ഉത്തരവാദിത്തം. തിരുത്തൽ വരുത്തി എങ്ങനെ കരുത്തോടെ മുന്നോട്ട് നയിക്കാം എന്ന കാര്യമാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നതെന്ന് MV ഗോവിന്ദൻ. പിണറായി വിജയനെതിരായ ഇഡി കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന ടി കെ ഗോവിന്ദന്റെ പ്രസ്താവന വിവാദമാക്കേണ്ട കാര്യമില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. കോൺഗ്രസിന് ഇഡിയുടെ എപ്പോഴും ഒരേ സമീപനം. ഇഡി നീക്കത്തിൽ വ്യത്യസ്ത നിലപാടുകളുമായി മുൻ CPM നേതാക്കളും MLA മാരുമായ ടി കെ ഗോവിന്ദനും വി കുഞ്ഞകൃഷ്ണനും രംഗത്തെത്തിയിരുന്നു. ഇതിലാണ് മന്ത്രിയുടെ മറുപടി. CPM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിലെ പൊതു ചർച്ചയെപ്പറ്റി ഇപ്പോൾ അഭിപ്രായം പറയാനില്ലെന്ന് തളിപ്പറമ്പ് MLA ടി കെ ഗോവിന്ദൻ. പാർലമെന്ററി വ്യാമോഹം CPM ഇപ്പോൾ മാത്രം ചർച്ച ചെയ്യുന്ന കാര്യമല്ല. പാർട്ടിയെ അടിമുടി ബാധിച്ച രോഗമാണ് പാർലമെന്ററി വ്യാമോഹം. EMS ജീവിച്ചിരുന്ന കാലത്ത് അതിശക്തമായി ഈ വിഷയത്തിൽ താക്കീത് നൽകിയിരുന്നു. മുന്നണിയെ നയിക്കാൻ ഇന്നും പിണറായി മാത്രമേ ഉള്ളൂ. ഇന്ന് നിലവിലുള്ള നേതൃത്വത്തിൽ പിണറായിക്ക് പകരമായി മറ്റൊരു നേതൃത്വമുണ്ടെന്ന് കരുതുന്നില്ലെന്നും ടി കെ ഗോവിന്ദൻ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്ന ഇഡി ശുപാർശ രാഷ്ട്രീയ പ്രേരിതമാണെന്ന ടി കെ ഗോവിന്ദൻ MLA യുടെ നിലപാട് തള്ളി പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണൻ. ഇഡി നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന അഭിപ്രായം തനിക്കില്ല. ആരോപണങ്ങൾ ഉയർന്നാൽ നേതൃത്വം കൃത്യമായ വിശദീകരണം നൽകാൻ തയ്യാറാകണമെന്നും MLA. CPM തിരുത്തലിന് സന്നദ്ധമാകുമോ എന്നത് സംശയമാണെന്ന വിമർശനവും പയ്യന്നൂർ MLA ഉന്നയിച്ചു. ദേവസ്വം വിജിലൻസിൽ അഴിച്ചുപണിക്ക് അസാധാരണ നീക്കവുമായി സർക്കാർ. ശബരിമല സ്വർണക്കൊള്ളയും നെയ് ക്രമക്കേടും അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ മാറ്റുന്നു. 3 SIമാരുടെയും CPOമാരുടെയും പട്ടിക വിജിലൻസ് ഡയറക്ടർക്ക് അയച്ചു. പോലീസ് മേധാവിയുടെ ഈ കത്ത് പുറത്തുവന്നു. ഉദ്യോഗസ്ഥരെ മാറ്റരുതെന്ന് ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് അസാധാരണ നടപടികൾ ഉണ്ടായത്. ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടിൽ നാളെ ചോദ്യം ചെയ്യൽ തുടങ്ങാനിരിക്കെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് പോകില്ലെന്ന് ആവർത്തിച്ച PSC. ക്രൈംബ്രാഞ്ച് നോട്ടീസിനെതിരെ കോടതിയെ സമീപിക്കാനാണ് PSCയുടെ നീക്കം. അംഗങ്ങളെ കുറ്റക്കാരാക്കാൻ ശ്രമമെന്നാണ് കമ്മീഷൻ യോഗത്തിൽ കഴിഞ്ഞ ദിവസം ഉയർന്ന വിമർശനം. അതേസമയം PSC ആസ്ഥാനത്ത് പോയി ചോദ്യം ചെയ്യില്ലെന്ന് കാട്ടി ക്രൈംബ്രാഞ്ചും കത്ത് നൽകുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അടിക്കടിയുള്ള മാറ്റത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പരീക്ഷകൾ, കലാമേളകൾ, കായികമേളകൾ തുടങ്ങി നിരവധി ചുമതലകൾ നിർവഹിക്കേണ്ട വകുപ്പാണ് പൊതുവിദ്യാഭ്യാസമെന്നും മറ്റ് വകുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതിനാൽ ഡയറക്ടറെ അടിക്കടി മാറ്റുന്നത് ശരിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തി ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ കണ്ട വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ രംഗത്ത് NSSന്റെ സംഭാവന നിസ്തുലം. 100 കണക്കിന് വിദ്യാലയങ്ങളും കലാലയങ്ങളും നല്ല നിലയിൽ NSS നടത്തുന്നുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി. AI ഡാൻസ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്തതിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി VD സതീശൻ. വ്യക്തിപരമായി സന്തോഷമുണ്ടാക്കി, എന്നാൽ അതിൽ ചില നിയമപ്രശ്നങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ ഡാൻസ് വീഡിയോ ഇന്ത്യയിൽ മെറ്റ നീക്കം ചെയ്തിരുന്നു. ഇന്ത്യയിലെ നിലവിലെ IT നിയമങ്ങൾക്ക് വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു മെറ്റയുടെ നടപടി. കേരളത്തിന്റെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ. യൂണിറ്റിന് 30 രൂപ നിരക്കിൽ ഈ മാസം 30 വരെ വൈദ്യുതി വാങ്ങാൻ KSEB നീക്കം. ഇക്കാര്യത്തിൽ അനുമതി തേടി KSEB സർക്കാരിന് കത്ത് നൽകി. വൈദ്യുതി പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു. വൈദ്യുതി രംഗത്തെ വിദഗ്ധരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി. വൈദ്യുതിക്കായി ചീഫ് സെക്രട്ടറിയും ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും മറ്റ് സംസ്ഥാനങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒമാൻ തീരത്ത് വ്യാപാര കപ്പലിന് നേരെ ആക്രമണമുണ്ടായി. 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയെന്ന് വിദേശകാര്യമന്ത്രാലയം. കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ വിദേശകാര്യമന്ത്രാലയം അതിശക്തമായി അപലപിച്ചു. യമനിലെ തെക്കൻ ചെങ്കടലിലെ തന്ത്രപ്രധാനമായ ഗ്രേറ്റർ ലെസർ ഹനീഷ് ദ്വീപുകൾ പിടിച്ചെടുത്ത് ഹൂതികൾ. ബാബൽ മന്ദിബ് കടലിടുക്കിന് സമീപമെത്തിയ ഹൂതികളെ പ്രതിരോധിക്കാൻ സൌദി പിന്തുണയുള്ള സർക്കാർ സൈന്യം പുനഃസംഘടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഹൂതികൾ ദ്വീപുകൾ പിടിച്ചെടുത്തത്. തന്ത്രപ്രധാന തുറമുഖ നഗരമായ മോഖയും ചെങ്കടലിനെയും ഈദൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന മയൂൻ ദ്വീപും പിടിച്ചെടുത്തതിന് തൊട്ടുപിന്നാലെയാണ് ഹാനിഷ് ദ്വീപുകളും ഹൂതികൾ അധീനതയിലാക്കിയത്. യു എൻ സുരക്ഷാ കൌൺസിൽ വിപുലീകരിക്കണമെന്ന ബ്രിക്സ് കൂട്ടായ്മയുടെ ആവശ്യത്തെ പിന്തുണച്ച് ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ അന്തോണിയോ ഗുട്ടറസ്. ബ്രിക്സ് ഉച്ചകോടിയുടെ ഓപ്പൺ സെഷനിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു ഗുട്ടറസിന്റെ പ്രതികരണം. ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം പുതുക്കാൻ താൽപര്യമറിയിച്ച് ബംഗ്ലാദേശ്. പുറത്താക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കാലത്തെ നയതന്ത്രപരമായ അസ്വസ്ഥതകൾ മറികടന്ന് പരസ്പര താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള പുതിയ ബന്ധത്തിന് തുടക്കം കുറിക്കാനാണ് ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നതെന്ന് വിദേശകാര്യ സഹബന്ധം പുതുക്കാൻ താൽപര്യമറിയിച്ച് ബംഗ്ലാദേശ്. പുറത്താക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കാലത്തെ നയതന്ത്രപരമായ അസ്വസ്ഥതകൾ മറികടന്ന് പരസ്പര താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള പുതിയ ബന്ധത്തിന് തുടക്കം കുറിക്കാനാണ് ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നത്.

0: മൂന്ന് വർഷം വരെ തടവ് ശിക്ഷയും 30,000 ദിർഹം വരെ പിഴയും ഈടാക്കാവുന്ന കുറ്റകൃത്യമാണിത്. വിവാഹ വാഗ്ദാനം നൽകി യുവതിയിൽ നിന്ന് പണം തട്ടിയെടുത്ത കേസിൽ യുവാവിന് 58,700 ദിർഹം പിഴ വിധിച്ച് അബുദാബി കോടതി. വാങ്ങിയ 48,700 ദിർഹം തിരികെ നൽകാനും 10,000 ദിർഹം മാനസിക സാമ്പത്തിക നഷ്ടപരിഹാരമായി നൽകാനുമാണ് കോടതി വിധിച്ചത്. ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ 31-ാമത് സീസണ് അടുത്ത മാസം 14-ന് തുടക്കമാകും. 2027 മെയ് വരെ ഗ്ലോബൽ വില്ലേജ് സന്ദർശകർക്കായി തുറന്നിരിക്കും. വനിതാ ഏഷ്യാകപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കൻ വനിതകളെ 72 റൺസിനാണ് ഇന്ത്യൻ വനിതകൾ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 183 റൺസ് നേടി. 184 റൺസ് വിജയ ലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 19.6 ഓവറിൽ 111 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ത്യൻ വനിതകളുടെ 8-ാം ഏഷ്യാകപ്പ് കിരീടമാണിത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ്
2: 8 മിനിറ്റ്.
1: ഓസോൺ കാർഗോ, ദി ട്രസ്റ്റഡ് പ്രൊഫഷണൽ മൂവേഴ്സ് ഫോർ ഡോർ ടു ഡോർ കാർഗോ ആൻഡ് ജംപ് ബോക്സ് സർവീസസ് ടു ഇന്ത്യ. ഓസോൺ കാർഗോ, വി കെയർ, വി മൂവ്.
2: വെതർ അപ്ഡേറ്റ്
1: ബ്രോട്ട് യു ബൈ അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്, നമ്പർ 1 ഓട്ടോ എ സി സ്പെയർ പാർട്സ് ഇൻ ദി മിഡിൽ ഈസ്റ്റ്.
3: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 35 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 60%.
2: വെതർ അപ്ഡേറ്റ്
1: was brought to you by Altraz Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit altraz.me.

0: വർക്ക് ഫ്രം ഹോം ഇഷ്ടമല്ലാത്ത ആരാണല്ലേ ഉള്ളത്? എല്ലാ ദിവസവും ഓഫീസിലേക്ക് പോയി ഒരേ മുഖങ്ങൾ കണ്ട് ഒരേ ഇടത്ത് ഒരേ സീറ്റിലിരുന്ന് വർക്ക് ചെയ്ത് സ്ട്രെസ്ഫുൾ ആയിട്ട് ജോലി ചെയ്യുന്നതിനേക്കാൾ ചില ദിവസങ്ങളിലെങ്കിലും അറ്റ്ലീസ്റ്റ് എല്ലായ്പ്പോഴും വർക്ക് ഫ്രം ഹോം വരുന്ന സമയത്ത് നമുക്ക് അതൊരു മുഷിപ്പും ഒരു സോഷ്യലിസിംഗ് ഇല്ലാത്ത പോലെയൊക്കെ നമുക്ക് തോന്നിയേക്കാം, ഒരു വെർച്വൽ ലോകത്ത് ജീവിക്കുന്ന പോലെ തോന്നിയേക്കാം. അതേ സമയത്ത് ഇടയ്ക്കൊക്കെ ഒരു വർക്ക് ഫ്രം ഹോം ഒക്കെ കിട്ടുന്ന സമയത്ത് അത് തരുന്നൊരു സന്തോഷം ആനന്ദമൊക്കെ വളരെ വലുതാണ്. എന്നാൽ യു എയിലെ ട്രെൻഡുകൾ മാറി മറിയുകയാണ്. വർക്ക് ഫ്രം ഹോം അല്ല, ഇനി മുതൽ വർക്ക് ഫ്രം പാർക്ക് എന്ന ഒരു പദ്ധതി കൂടി ദുബായ് മുനിസിപ്പാലിറ്റി അനൗൺസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ദുബായിൽ ഇനി മുതൽ പാർക്കുകളിലിരുന്ന് ദുബായിലെ പാർക്കുകളുടെ ഒരു നിലവാരത്തെക്കുറിച്ച് നമ്മൾ ആരെയും പറഞ്ഞു ബോധിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ലോകോത്തര നിലവാരത്തിൽ എല്ലായ്പ്പോഴും അത്രമാത്രം കൃത്യതയോടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് ദുബായിലെ പാർക്കുകൾ. അത്രമാത്രം നമുക്ക് കണ്ണിന് കുളിർമയാവട്ടെ അല്ലെങ്കിൽ മനസ്സിന് ഒരു പീസ് ഓഫ് മൈൻഡ് ആവട്ടെ എല്ലാം തന്നെ കിട്ടുന്ന സ്ഥലങ്ങളാണ്. അതുമാത്രമല്ല എല്ലാ ഇടങ്ങളിലും നമുക്ക് അത്തരത്തിൽ എല്ലാ കമ്മ്യൂണിറ്റീസിൻ്റെയും ഭാഗമായിട്ട് നമുക്ക് പാർക്കുകൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ പാർക്കിലിരുന്ന് ഇനി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ ദുബായ് മുനിസിപ്പാലിറ്റി അനൗൺസ് ചെയ്തിട്ടുള്ളത്. ദുബായിലെ പാർക്കുകളിലിരുന്ന് ജോലി ചെയ്യാൻ വേണ്ടി വർക്ക് ഫ്രം ഹോം അല്ല പാർക്ക് എന്ന പദ്ധതി ഇപ്പോൾ ദുബായ് മുനിസിപ്പാലിറ്റി അനൗൺസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ശരിക്കും ഹൗ ബ്യൂട്ടിഫുൾ ഇനിഷ്യേറ്റീവ്. എല്ലാ ദിവസവും ഓഫീസിലേക്ക് പെട്ടിയും അല്ലെങ്കിൽ ബാഗൊക്കെ പാക്ക് ചെയ്ത് ലാപ്പൊക്കെ എടുത്ത് പോകുന്നതിന് പകരമായിട്ട് നമ്മൾ നേരെ തൊട്ടടുത്തുള്ള ഒരു പാർക്കിലേക്ക് പോകുന്നു. അവിടെ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരിക്കും. ആൻഡ് അവിടെ പോയിരുന്നിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ജോലിയിൽ വ്യാപൃതരാകുന്നു. കുറച്ച് നല്ല പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് ആൻഡ് നമുക്കിഷ്ടപ്പെട്ട ഒരു സീനറിയിൽ ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ആനന്ദം അത് വേറെ ലെവൽ വൈബ് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. കുറേ നാളെ ഇതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് നമുക്ക് മുന്നിലേക്ക് പ്രാക്ടിക്കലി എത്തിച്ചേരുകയാണ് എന്നുള്ളതാണ് കേട്ടോ. പബ്ലിക് പാർക്കുകളെ ജോലി ചെയ്യാനും അതോടൊപ്പം തന്നെ സർഗാത്മക സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ സംവാദങ്ങൾക്കുള്ള ഒരു ഇടങ്ങളാക്കി മാറ്റുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് വർക്ക് ഫ്രം പാർക്ക് എന്ന് പറയുന്ന ഒരു പദ്ധതി ദുബായ് മുനിസിപ്പാലിറ്റി തുടക്കം ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഏപ്രിലിലോ മറ്റോ അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദുബായ് 2040 പാർക്ക് ആൻഡ് ഗ്രീനറി സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു സംഭവം ഈ ഒരു സംവിധാനവും ഒക്കെ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിരുന്നത്. ഇപ്പോൾ ഈ ഒരു വിന്ററിലേക്കൊക്കെ എത്തുന്ന സമയത്ത് അത് കുറച്ചുകൂടി ആപ്റ്റായിട്ട് എല്ലാവരിലേക്കും എത്തും എന്നുള്ള രീതിയിലേക്കാണ്. ആദ്യഘട്ടം ഇപ്പോൾ അൽബർ ഷാ പോൺ പാർക്കിൽ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഇപ്പോൾ ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യുന്നവർക്കാവട്ടെ അല്ലെങ്കിൽ ചെറുകിട ബിസിനസ് ഓണേഴ്സിനാവട്ടെ അല്ലെങ്കിൽ എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംവിധാനമായിട്ട് ഇത് മാറും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്.
1: Home is a feeling. Trending song of the hour. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: Emirates Malayali Nurses Family, Botim Orimichonam Season 2.
1: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
1: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
2: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്
1: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ് മദേഴ്സ് റെസിപ്പി മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
2: And even by WR Events in association with EMNF UAE. Energized by Home 92.2 FM.
3: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന്
4: ലിസ്ണേഴ്സ്,
2: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
5: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
7: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
8: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
9: ഇങ്ങനെ കരയിലാണോ? അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ടും കാറില്ലാത്തതല്ലേ?
10: അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട.
11: യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ, വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ, ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
12: ഏറ്റവും
1: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ട്. Call 050-000-2918.
13: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
14: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
15: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: പ്രായം കൂടുന്നത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ നമ്മുടെ ചെറുപ്പത്തെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്ന ചില ശീലങ്ങളുണ്ട്. ആ ശീലങ്ങൾ അനുവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പ്രായമാകുന്നതിനെ, ഐ മീൻ ഫിസിക്കൽ രൂപത്തിലെങ്കിലും പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്.
1: ഹെൽത്ത് ടിപ്സ് ബ്രോട്ട് യു ബൈ MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്, അഡ്വാൻസ് സ്കാൻ, അഷ്യൂർഡ് ഫ്യൂച്ചർ ഫോർ മെൻ ആൻഡ് വുമൻ.
0: That's right. അപ്പോൾ ഇന്നത്തെ MVR ഹെൽത്ത് ടിപ്സിൽ നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളത് അതിനെക്കുറിച്ച് തന്നെയാണ്. എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും പ്രായം കൂടി കഴിഞ്ഞാലും ചെറുപ്പം എങ്ങനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതിന്, കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ചില പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളുണ്ട്. വയസ്സ് കൂടുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയയാണെങ്കിലും ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലങ്ങൾ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും ആൻഡ് ചർമ്മത്തിൻ്റെ ആരോഗ്യമൊക്കെ നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻറ്റുകളും ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമുണ്ടാകും. കിവി ദിവസവും ഒരു ഒന്നോ രണ്ടോ കിവി കഴിക്കുന്നത്, വൈറ്റമിൻ സി ധാരാളമായിട്ടുള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ കൊളാജൻ നിർമ്മിക്കുന്നതിന് ഒക്കെ തന്നെ വളരെ ഹെൽപ്ഫുള്ളാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ചർമ്മത്തിൻ്റെ ഒക്കെ കണക്റ്റീവ് ടിഷ്യൂസിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട ഘടകമാകണം എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് കിവി എന്നാണ് പറയുന്നത്. സാൽമൺ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ കഴിക്കുന്നത് ഇതേ രീതിയിൽ നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ചെറുപ്പം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ഭക്ഷണമായിട്ടാണ് പറയുന്നത്. ചെറിയ അളവിൽ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത്, ഏകദേശം ബ്ലൂബെറീസ് ഒരു അരക്കപ്പ് ബ്ലൂബെറീസ് ഒക്കെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറയാറുണ്ട്. ആൻഡ് ദിവസവും ഒന്നോ രണ്ടോ തക്കാളി കഴിക്കുന്നത്, ആഴ്ചയിൽ പലതവണ മധുരക്കിഴങ്ങ് കഴിക്കുന്നത്, അവക്കാഡോ കഴിക്കുന്നത്, ഇവയൊക്കെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും പ്രായത്തെ ഒന്ന് നിയന്ത്രിക്കുന്നതിനും, പ്രായമാകുക മീൻസ് നമ്മൾ നമ്മുടെ ഒരു ചെറുപ്പത്തെ നിയന്ത്രിക്കുന്നതിനും ഒക്കെ നമുക്ക് അത്രമാത്രം ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ ബാഹ്യമായിട്ട് നമ്മൾ എത്ര കണ്ട് ചെറുപ്പമായിട്ട് ഇരിക്കാൻ പറ്റുമോ അത്ര കണ്ട് നമ്മൾ ചെറുപ്പമായിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കാറുണ്ട്. ആരാണ് പ്രായമാകുന്നതിന് ഇഷ്ടപ്പെടുന്നത്? ആർക്കിഷ്ടമല്ല, എല്ലാവർക്കും യങ്ങായിട്ടിരിക്കാൻ വേണ്ടി തന്നെയാണ് ആഗ്രഹം. പക്ഷേ ആന്തരികമായി നമ്മുടെ അവയവങ്ങൾ എത്രമാത്രം യങ്ങാണ് എന്നുള്ള ചോദ്യം നമ്മൾ എല്ലായ്പ്പോഴും നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. കാരണം നമുക്ക് പുറമേ നമുക്ക് വയസ്സറിയിക്കുന്ന അല്ലെങ്കിൽ പ്രായമാവുന്ന ഒരു ഘട്ടം നമുക്ക് മുഖത്തെ ചുളിവുകൾ കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതേസമയത്ത് നമ്മുടെ ഉള്ളിലെ ആന്തരിക അവയവങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് ഒരു കാരണവശാലും ചിലപ്പോൾ പ്രിഡിക്ട് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ 100% നമ്മുടെ ആന്തരിക അവയവങ്ങൾ, ഇന്റേണൽ ഓർഗൻസ് ശരിയായി പ്രവർത്തിക്കുന്നുണ്ട്. അത് ഏറ്റവും ശരിയായ ട്രാക്കിൽ തന്നെയാണ്, ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് എല്ലായ്പ്പോഴും നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് അവിടെയാണ് ശരിക്കും നമ്മുടെ ദുബായിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിന്റെ റെലവൻസ് അത്രത്തോളം ഉണ്ടാകുന്നത്, കേട്ടോ. കാരണം പലപ്പോഴും നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, പല രോഗങ്ങളും ലക്ഷണങ്ങൾ കാണിക്കുന്നതിന് മുൻപേ നമ്മുടെ ശരീരത്തിൽ ആരംഭിച്ചിട്ടുണ്ടായിരിക്കും. പല മാരക രോഗങ്ങളും അതിനെയൊക്കെ ഇനിഷ്യൽ സ്റ്റേജസിൽ തന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ചികിത്സാ രീതികളൊക്കെ ഇന്ന് സർവ്വസജീവമായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കടമ്പകളിലൊന്ന്. സോ അവിടെയാണ് MVR ഒരു റെലവൻസ് വരുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പാക്കേജുകളിൽ, ഇപ്പോൾ നാട്ടിലൊക്കെ പോയി ഒരു ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ നടത്തി തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടിക്കറ്റ് റേറ്റും അതും ഇതും എല്ലാം കൂടെ കൂട്ടി കീഴ്ച്ച് നോക്കുന്നതിനേക്കാളൊക്കെ നോക്കുമ്പോൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 50% മുകളിൽ ഡിസ്കൗണ്ടിൽ പല വിധങ്ങളായിട്ടുള്ള പാക്കേജുകളിൽ ഏറ്റവും പ്രീമിയം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇടമാണ് MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്. സോ നമ്മുടെ വാഹനങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ സർവീസ് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ ഒരു 6 മാസം കൂടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തെയും സർവീസ് ചെയ്തിരിക്കണം, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കിയിരിക്കണം. അതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ചെക്കപ്പുകളും രീതികളും കാര്യങ്ങളും ആൻഡ് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസും ഡോക്ടേഴ്സും ആൻഡ് ഏറ്റവും മോസ്റ്റ് മോഡേൺ എക്യുപ്മെൻസും എല്ലാമായിട്ടാണ് നമ്മുടെ MVR നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമ്പർ സേവ് ചെയ്ത് വെച്ചിരിക്കുക, 0508609611, 0508609611. ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കാം. നിങ്ങളൊന്ന് ഫ്രീ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ മാസം തന്നെ ഒരു ദിവസം ഫ്രീ ആയിട്ട് നിങ്ങൾ കണ്ടെത്തി നിങ്ങൾ ഈ ഒരു നമ്പറിൽ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്ത് നിങ്ങളൊന്ന് പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ നിങ്ങളുടെ കാര്യങ്ങൾ. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ശരീരം ഹെൽത്തി ആയിട്ടാണ് പോകുന്നത് എന്ന് അറിയുന്ന സമയത്ത് അതുകൊണ്ട് കിട്ടുന്നൊരു മനസ്സമാധാനം അത് വേറെ ലെവലായിരിക്കുമല്ലോ. ആൻഡ് പോക്കറ്റ് കലിയ എന്നുള്ളൊരു പേടിയേ വേണ്ട, ഏറ്റവും അഫോർഡബിൾ ആയിട്ടാണ് അവിടെ എല്ലാ പാക്കേജുകളും. ഞാൻ നേരിട്ട് കണ്ടറിഞ്ഞതുകൂടിയാണ് കേട്ടോ. അപ്പം ഈ ഒരു നമ്പർ ഒന്ന് ഓർത്ത് വെച്ചോ, 0508609611 എന്നുള്ളതാണ് MVR നമ്പർ.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
4: 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Double hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: സെപ്റ്റംബർ 26 ന് എന്താ പരിപാടി?
2: സെപ്റ്റംബർ 26 അല്ലേ പരിപാടി? സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
2: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യുഎഇയിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
2: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ട്നേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
1: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
4: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
3: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2
2: FM.
6: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
7: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
6: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
8: മമ്മി വിശക്കുന്നു.
9: ഓക്കേടാ, വെറും 10 മിനിറ്റ്. ചൂടും ടേസ്റ്റിയുമായ പാസ്ത റെഡി.
8: ആഹാ, പാസ്തയോ?
10: പക്ഷേ ഇത് ഹെൽത്തി ആണോ?
9: പിന്നല്ലാതെ, ഇത് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
8: വാവ്, നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
10: ആഹാ, നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
9: ഇതോ, ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത.
6: ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസിയലി, വെർമിസെല്ലി, സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
11: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
5: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: home of a birthday bash with 9 grams of 22 karat gold. Brought to you by Joya Lucas, world's favorite jeweler.
1: That's right. ഹോം എന്നാൽ നമ്മുടെ എല്ലാവരുടെയും കുടുംബമാണ്. ആ കുടുംബത്തിന് ഒരു വർഷമായിരിക്കുന്നതിൻ്റെ ആ ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ കൈകളിലേക്ക് സ്വർണം എത്തിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഗംഭീര ആഘോഷമാക്കി മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 9 ഗ്രാമിൻ്റെ 22 കാരറ്റ് ഗോൾഡ് നമ്മുടെ ഫ്രീക്വൻസിക്ക് ചേരുന്ന വിധം 9 ഗ്രാമിൻ്റെ 22 കാരറ്റ് ഗോൾഡ് കോയിനാണ് നിങ്ങളുടെ കൈകളിലേക്ക് സമ്മാനമായിട്ട് വന്നെത്തിച്ചേരാൻ വേണ്ടി പോകുന്നത്. അതിനുള്ള ചോദ്യത്തിനുള്ള സമയമായിരിക്കുകയാണ്. നിങ്ങൾ റെഡിയല്ലേ? അപ്പോൾ എന്തായാലും ഇന്നത്തെ ചോദ്യം നമ്മൾ ഈ ഒരു സീസണിൽ കംപ്ലീറ്റ്ലി ചോദിക്കുന്നത് മലയാള സിനിമ എണ്ണം പറഞ്ഞ ചില കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ കുടുംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മാത്രമല്ല മലയാള സിനിമകളുടെ എൻറ്റയർ മലയാളികളുടെ മുഴുവൻ ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുള്ള ഒരു കുടുംബമാണ്. ഈ കുടുംബത്തിൽ ആകെ ഒരു സ്ത്രീ സാന്നിധ്യമായിട്ടുള്ളത് ആ വീട്ടിലെ പാവം ഭാനുമതി അമ്മയാണ്. ഒരു വേലക്കാരിയെ ചോദിച്ച് നടുവൊടിഞ്ഞു ജോലി ചെയ്ത് ഭാനുമതി അമ്മയ്ക്ക്. എല്ലാം ബാക്കി ആൺമക്കളാണ്. ഈ ആണുങ്ങൾ എല്ലാവരും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു വീട്, ആ ആൺമക്കളെന്നൊക്കെ ഞാൻ പറയുന്ന സമയത്ത് അത് ഈ ഒരു സിനിമയുടെ പേരുമായിട്ട് അത്രയധികം ബന്ധമുള്ള ഒരു സംഗതിയാണ്. രാജസേനൻ സംവിധാനം ചെയ്ത ഒരു സിനിമയാണ്. ആ സിനിമയിലുള്ള ഒരു സീക്വൻസ് ഞാൻ ആദ്യം കേൾപ്പിക്കാം. ഈ ഒരു കുടുംബം നമുക്ക് മുന്നിലേക്ക് എത്തിയ ചിത്രം ഏത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അപ്പൊ എന്തായാലും ആ ഒരു സിനിമയിൽ നിന്നുള്ള ആ ഒരു ബൈറ്റ് എന്തായാലും ഒന്ന് കേട്ടു നോക്കിക്കോ.
2: ലീലാവിലാസങ്ങള് മോഹം ഉണ്ടെങ്കില് അവനവന് ചേരുന്ന ഒന്ന് തയ്പ്പിക്ക, അല്ലാതെ പാകമാവാത്തത് വലിച്ചു കയറ്റുക അല്ല.
3: എനിക്കിത് പാകാണ് അച്ഛാ, പിന്നെ ഇട്ട് പരിചയം ഇല്ലാത്തോണ്ടാണ് ഈ ഞൊണ്ടല്. അമ്മേ, ഇപ്പൊ എന്നെ കാണാൻ ഒരു സ്റ്റൈലില്ലേ?
1: വേലക്കാരിയായിരുന്നാലും നീയൻ മോഹവല്ലി എന്ന ആ ഒരൊറ്റ ഡയലോഗ് ഒരു പക്ഷേ പ്രേമത്തിലൂടെ അത് ഭയങ്കര ഹിറ്റായി നമ്മളെല്ലാവരും ഏറ്റെടുത്തതാണ്. പക്ഷെ അതിനൊക്കെ മുൻപേ മലയാളത്തിന്റെ സ്വന്തം ജഗദീഷ് ശ്രീകുമാർ എഴുതി തയ്യാറാക്കിയത് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ആൻഡ് മാത്രമല്ല അതിൽ അച്ഛാ പാൻ്റെ അമ്മയെ പാൻ്റെ പാൻ്റെ ഇത് അതായത് സ്ക്രീനിൽ വരുന്ന എല്ലാവരും ഞെട്ടിക്കുക, എല്ലാവരും ഒന്നിനൊന്ന് മികച്ച പെർഫോമൻസുകൾ കാഴ്ചവെക്കുക. ഇപ്പോൾ ജഗദീഷ് ചേട്ടനാവട്ടെ, അല്ലെങ്കിൽ നരേന്ദ്രപ്രസാദ് സാറാവട്ടെ, ജനാർദ്ദൻ സാറാവട്ടെ, ജയറാം ഏട്ടനാവട്ടെ, വിജയരാഘവൻ ആവട്ടെ, അപ്പോൾ എല്ലാവരും അത്രമാത്രം മികച്ച പെർഫോമൻസ് കൊണ്ട് ഞെട്ടിച്ച ഒരു സിനിമ അതേതാണ്? നമ്മളിപ്പോൾ കേട്ട ഈ സൗണ്ട് ബൈറ്റുള്ള ഈ ഒരു കുടുംബം ത്രിവിക്രമൻ മുതലാളിയും അദ്ദേഹത്തിൻ്റെ മക്കളുമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട. അദ്ദേഹത്തിൻ്റെ മൂത്തപുത്രൻ ജയകൃഷ്ണൻ, രണ്ടാമത്തെ മകൻ ഗോപികൃഷ്ണൻ, മൂന്നാമത്തെ പുത്രൻ ഹരികൃഷ്ണൻ. ഹരികൃഷ്ണൻ തമിഴ്നാട്ടിൽ ജോലിക്ക് പോയിട്ട് അവിടെ നിന്നൊരു പെണ്ണിനെയും കിട്ടിക്കൊണ്ട് വന്നിട്ട് ഉണ്ടായ കോലാഹലങ്ങളാണ് ഈ സിനിമയുടെ പ്രധാന കഥാതന്തു. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഏതാണ് ഈ സിനിമ എന്നുള്ളത്. അപ്പോൾ ഉത്തരങ്ങളൊന്ന് കൃത്യമായിട്ട് അറിയിച്ചോളൂ. ഉത്തരങ്ങൾ അയക്കുന്നതിന് ഒരു ഫോർമാറ്റ് കൂടിയുണ്ട്. 922 സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരിട്ട് നമ്പർ 0585829220 ഒട്ടും വൈകാതെ പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോളൂ. സ്വന്തമാക്കാം 9 ഗ്രാമിന്റെ 22 കാരറ്റ് ഗോൾഡ് കോയിൻ.
0: You're listening to Home 92.2 FM. Home is a feeling.

0: 1 pistol number 1634 7271.
1: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോധ്.
2: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
1: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ
3: സെപ്റ്റംബർ 17 ജി സി സിയിൽ റിലീസിനെത്തുന്നു.
1: ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതം ഒരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
4: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
5: ഞാൻ കാത്തിരിക്കും.
6: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
6: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
7: പൊലിമയുടെ ചാരത്ത്
3: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
8: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
9: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM. ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
10: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com. അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വിമർശനം സ്വയം വിമർശനം, തെറ്റുതിരുത്താൻ CPM, മുന്നണിയെ നയിക്കാൻ ഇന്നും പിണറായി മാത്രമേ ഉള്ളൂ എന്ന് TK ഗോവിന്ദൻ. കോൺഗ്രസിന് ഇതിയോട് എപ്പോഴും ഒരേ സമീപനമെന്ന് മന്ത്രി K മുരളീധരൻ. തന്ത്രപ്രധാന ദ്വീപുകൾ പിടിച്ച ഹൂതികൾ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ദുർബലമാണെന്ന് വിമർശനം. വിശാല സംസ്ഥാന സമിതിയിലെ പൊതു ചർച്ചയിലാണ് വിമർശനം ഉയർന്നത്. പാർട്ടി നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് പ്രതിരോധിക്കാൻ സെക്രട്ടേറിയറ്റിന് കഴിയുന്നില്ല. തിരിച്ചടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് പ്രശ്നം മനസ്സിലാകുന്നത്. ED കേസിനെ പ്രതിരോധിക്കാൻ കേന്ദ്ര നേതൃത്വം ഇടപെടണമെന്ന ആവശ്യവും ഉയർന്നു. വിപ്ലവ പാർട്ടിയെന്ന സങ്കല്പം തന്നെ കളഞ്ഞുകുളിച്ചെന്ന് വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ CPM നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. 10 വർഷവും പാർട്ടി പ്രവർത്തിച്ചത് പാർലമെന്ററി വ്യാമോഹത്തോടെയായിരുന്നു. മൂന്നാമതും തുടർ ഭരണത്തിന് ശ്രമിച്ചു. നേതൃത്വമാണ് പാർലമെന്ററി വ്യാമോഹത്തിന് ഉത്തരവാദിയെന്നും പ്രതിനിധികളുടെ കുറ്റപ്പെടുത്തൽ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല 2021 ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തോറ്റു. അപ്പോഴൊന്നും ഒരു തിരുത്തലും ഉണ്ടായില്ല. തോൽവി ഉണ്ടായ ശേഷം പാർലമെന്ററി വ്യാമോഹമെന്ന് വിമർശിച്ചിട്ട് എന്താണ് കാര്യമെന്നും പ്രതിനിധികൾ ചോദിച്ചു. പരാജയത്തിൽ നിന്നുള്ള തിരിച്ചുവരവിന് അടിമുടി മാറ്റം നിർദ്ദേശിച്ച് CPM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ അഭിപ്രായം. അവലോകന റിപ്പോർട്ടിൽ വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംസ്ഥാന സമിതി ചേർന്ന് മറുപടി തയ്യാറാക്കും. തിരുത്തൽ നടത്തി പാർട്ടിയെ കരുത്തോടെ നയിക്കാം എന്നതാണ് വിശാല സംസ്ഥാന സമിതിയുടെ ഉത്തരവാദിത്തം. തിരുത്തൽ വരുത്തി എങ്ങനെ കരുത്തോടെ മുന്നോട്ട് നയിക്കാം എന്ന കാര്യമാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നതെന്ന് MV ഗോവിന്ദൻ. പിണറായി വിജയനെതിരായ ED കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന TK ഗോവിന്ദന്റെ പ്രസ്താവന വിവാദമാക്കേണ്ട കാര്യമില്ലെന്ന് മന്ത്രി K മുരളീധരൻ. കോൺഗ്രസിന് ED എപ്പോഴും ഒരേ സമീപനം. ED നീക്കത്തിൽ വ്യത്യസ്ത നിലപാടുകളുമായി മുൻ CPM നേതാക്കളും MLA മാരുമായ TK ഗോവിന്ദനും V കുഞ്ഞകൃഷ്ണനും രംഗത്തെത്തിയിരുന്നു. ഇതിലാണ് മന്ത്രിയുടെ മറുപടി. CPM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിലെ പൊതു ചർച്ചയെപ്പറ്റി ഇപ്പോൾ അഭിപ്രായം പറയാനില്ലെന്ന് തളിപ്പറമ്പ് MLA TK ഗോവിന്ദൻ. പാർലമെന്ററി വ്യാമോഹം CPM ഇപ്പോൾ മാത്രം ചർച്ച ചെയ്യുന്ന കാര്യമല്ല. പാർട്ടിയെ അടിമുടി ബാധിച്ച രോഗമാണ് പാർലമെന്ററി വ്യാമോഹം. EMS ജീവിച്ചിരുന്ന കാലത്ത് അതിശക്തമായി ഈ വിഷയത്തിൽ താക്കീത് നൽകിയിരുന്നു. മുന്നണിയെ നയിക്കാൻ ഇന്നും പിണറായി മാത്രമേ ഉള്ളൂ. ഇന്ന് നിലവിലുള്ള നേതൃത്വത്തിൽ പിണറായിക്ക് പകരമായി മറ്റൊരു നേതൃത്വമുണ്ടെന്ന് കരുതുന്നില്ലെന്നും TK ഗോവിന്ദൻ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്ന ED ശുപാർശ രാഷ്ട്രീയ പ്രേരിതമാണെന്ന TK ഗോവിന്ദൻ MLA യുടെ നിലപാട് തള്ളി പയ്യന്നൂർ MLA V കുഞ്ഞികൃഷ്ണൻ. ED നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന അഭിപ്രായം തനിക്കില്ല. ആരോപണങ്ങൾ ഉയർന്നാൽ നേതൃത്വം കൃത്യമായ വിശദീകരണം നൽകാൻ തയ്യാറാകണമെന്നും MLA. CPM തിരുത്തലിന് സന്നദ്ധമാകുമോ എന്നത് സംശയമാണെന്ന വിമർശനവും പയ്യന്നൂർ MLA ഉന്നയിച്ചു. ദേവസ്വം വിജിലൻസിൽ അഴിച്ചുപണിക്ക് അസാധാരണ നീക്കവുമായി സർക്കാർ. ശബരിമല സ്വർണക്കൊള്ളയും നെയ് ക്രമക്കേടും അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ മാറ്റുന്നു. 3 SIമാരുടെയും CPOമാരുടെയും പട്ടിക വിജിലൻസ് ഡയറക്ടർക്ക് അയച്ചു. പോലീസ് മേധാവിയുടെ ഈ കത്ത് പുറത്തുവന്നു. ഉദ്യോഗസ്ഥരെ മാറ്റരുതെന്ന് ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് അസാധാരണ നടപടികൾ ഉണ്ടായത്. ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടിൽ നാളെ ചോദ്യം ചെയ്യൽ തുടങ്ങാനിരിക്കെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് പോകില്ലെന്ന് ആവർത്തിച്ച PSC. ക്രൈംബ്രാഞ്ച് നോട്ടീസിനെതിരെ കോടതിയെ സമീപിക്കാനാണ് PSCയുടെ നീക്കം. അംഗങ്ങളെ കുറ്റക്കാരാക്കാൻ ശ്രമമെന്നാണ് കമ്മീഷൻ യോഗത്തിൽ കഴിഞ്ഞ ദിവസം ഉയർന്ന വിമർശനം. അതേസമയം PSC ആസ്ഥാനത്ത് പോയി ചോദ്യം ചെയ്യില്ലെന്ന് കാട്ടി ക്രൈംബ്രാഞ്ചും കത്ത് നൽകുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അടിക്കടിയുള്ള മാറ്റത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ. പരീക്ഷകൾ, കലാമേളകൾ, കായികമേളകൾ തുടങ്ങി നിരവധി ചുമതലകൾ നിർവഹിക്കേണ്ട വകുപ്പാണ് പൊതുവിദ്യാഭ്യാസമെന്നും മറ്റ് വകുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതിനാൽ ഡയറക്ടറെ അടിക്കടി മാറ്റുന്നത് ശരിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തി ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെ കണ്ട വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ രംഗത്ത് NSSന്റെ സംഭാവന നിസ്തുലം. 100 കണക്കിന് വിദ്യാലയങ്ങളും കലാലയങ്ങളും നല്ല നിലയിൽ NSS നടത്തുന്നുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി. AI ഡാൻസ് സമൂഹമാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്തതിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി VD സതീശൻ. വ്യക്തിപരമായി സന്തോഷമുണ്ടാക്കി, എന്നാൽ അതിൽ ചില നിയമപ്രശ്നങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ ഡാൻസ് വീഡിയോ ഇന്ത്യയിൽ മെറ്റ നീക്കം ചെയ്തിരുന്നു. ഇന്ത്യയിലെ നിലവിലെ IT നിയമങ്ങൾക്ക് വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു മെറ്റയുടെ നടപടി. കേരളത്തിന്റെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ. യൂണിറ്റിന് 30 രൂപ നിരക്കിൽ ഈ മാസം 30 വരെ വൈദ്യുതി വാങ്ങാൻ KSEB നീക്കം. ഇക്കാര്യത്തിൽ അനുമതി തേടി KSEB സർക്കാരിന് കത്ത് നൽകി. വൈദ്യുതി പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു. വൈദ്യുതി രംഗത്തെ വിദഗ്ധരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി. വൈദ്യുതിക്കായി ചീഫ് സെക്രട്ടറിയും ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും മറ്റ് സംസ്ഥാനങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒമാൻ തീരത്ത് വ്യാപാര കപ്പലിന് നേരെ ആക്രമണമുണ്ടായി. 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയെന്ന് വിദേശകാര്യ മന്ത്രാലയം. കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ വിദേശകാര്യ മന്ത്രാലയം അതിശക്തമായി അപലപിച്ചു. യമനിലെ തെക്കൻ ചെങ്കടലിലെ തന്ത്രപ്രധാനമായ ഗ്രേറ്റർ ലെസർ ഹനീഷ് ദ്വീപുകൾ പിടിച്ചെടുത്ത് ഹൂതികൾ. ബാബൽ മന്ദബ് കടലിടുക്കിന് സമീപമെത്തിയ ഹൂതികളെ പ്രതിരോധിക്കാൻ സൌദി പിന്തുണയുള്ള സർക്കാർ സൈന്യം പുനഃസംഘടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഹൂതികൾ ദ്വീപുകൾ പിടിച്ചെടുത്തത്. തന്ത്രപ്രധാന തുറമുഖ നഗരമായ മോഖയും ചെങ്കടലിനെയും ഈദൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന മയൂൻ ദ്വീപും പിടിച്ചെടുത്തതിന് തൊട്ടുപിന്നാലെയാണ് ഹാനിഷ് ദ്വീപുകളും ഹൂതികൾ അധീനതയിലാക്കിയത്. യുഎൻ സുരക്ഷാ കൌൺസിൽ വിപുലീകരിക്കണമെന്ന ബ്രിക്സ് കൂട്ടായ്മയുടെ ആവശ്യത്തെ പിന്തുണച്ച് ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ അന്തോണിയോ ഗുട്ടറസ്. ബ്രിക്സ് ഉച്ചകോടിയുടെ ഓപ്പൺ സെഷനിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു ഗുട്ടറസിന്റെ പ്രതികരണം. ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം പുതുക്കാൻ താൽപര്യമറിയിച്ച് ബംഗ്ലാദേശ്. പുറത്താക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കാലത്തെ നയതന്ത്രപരമായ അസ്വസ്ഥതകൾ മറികടന്ന് പരസ്പര താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള പുതിയ ബന്ധത്തിന് തുടക്കം കുറിക്കാനാണ് ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നതെന്ന് വിദേശകാര്യ സഹമന്ത്രി ഹുമയൂൺ കബീർ. യുഎഇയിൽ 2 സൈനികർക്ക് വീരമൃത്യു. പരിശീലന ദൌത്യത്തിനിടെ 2 സൈനികർ വീരമൃത്യു വരിച്ചെന്ന് യുഎഇ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. വ്യാജ അക്കാദമിക് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയുമായി യുഎഇ. 3 വർഷം വരെ തടവ് ശിക്ഷയും 30,000 ദിർഹം വരെ പിഴയും ഈടാക്കാവുന്ന കുറ്റകൃത്യമാണിത്. വിവാഹ വാഗ്ദാനം നൽകി യുവതിയിൽ നിന്ന് പണം തട്ടിയെടുത്ത കേസിൽ യുവാവിന് 58,700 ദിർഹം പിഴ വിധിച്ച് അബുദാബി കോടതി. നടപടിയുമായി യുഎഇ. 3 വർഷം വരെ തടവ് ശിക്ഷയും 30,000 ദിർഹം വരെ പിഴയും ഈടാക്കാവുന്ന കുറ്റകൃത്യമാണിത്. വിവാഹ വാഗ്ദാനം നൽകി യുവതിയിൽ നിന്ന് പണം തട്ടിയെടുത്ത കേസിൽ യുവാവ്

0: ഇന്ത്യൻ വനിതകൾ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 183 റൺസ് നേടി. 184 റൺസ് വിജയ ലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 19.6 ഓവറിൽ 111 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ത്യൻ വനിതകളുടെ 8th ഏഷ്യാകപ്പ് കിരീടമാണിത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: തിരികെ എത്താം ഹോം 92.2 FM-ൽ. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. 2026-27 അക്കാഡമിക് ഇയർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ യു എയിലെ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള കുട്ടികളുള്ള പേരൻസ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട, ഷെയർ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതായത് പലതരത്തിലുള്ള നിയമങ്ങളും സ്കൂളുകളിൽ കർശനമാക്കുകയാണ്. കുട്ടികളുടെ വെൽബീയിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, കുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, കുട്ടികളുടെ ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരം നിയമങ്ങളൊക്കെ യു എയിലെ സ്കൂളുകളിൽ കർശനമാക്കാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. വിദ്യാർത്ഥികളുടെ വേഷവിധാനവുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേകിച്ചും ഹുഡിയൊക്കെ ഉണ്ടല്ലോ, ഹുഡിക്കും അതുപോലെ തന്നെ പലതരത്തിലുള്ള എനർജി ഡ്രിങ്കുകളും നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആൻഡ് ഷുഗറി ഡ്രിങ്കുകളൊക്കെ അവൈലബിൾ ആണ്. ഇതിനൊക്കെ തന്നെ സ്കൂളുകളിൽ കർശനമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളൊരു കാര്യമാണ് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളത്. കുട്ടികളുടെ ഭക്ഷണശീലങ്ങളൊക്കെ തന്നെ അത് ഏറ്റവും ആരോഗ്യകരമായി മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം തീരുമാനങ്ങളൊക്കെ നമ്മുടെ അതോറിറ്റീസ് കൈക്കൊണ്ടിരിക്കുന്നത്. പേരൻസ് ഈ വക കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും സ്കൂൾ അധികൃതരുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളെക്കുറിച്ചിട്ട്, ഏറ്റവും പുതിയ നിയമങ്ങളെക്കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കി കുട്ടികളെ അതിന് പ്രാപ്തരാക്കി അതേ ട്രാക്കിലൂടെ വിടാൻ വേണ്ടിയിട്ട് പേരൻസ് ഒരു എക്സ്ട്രാ കെയർ എന്തായാലും എടുക്കണം. എടുക്കുമെന്ന് എനിക്കറിയാം, പക്ഷെ എന്നിരുന്നാലും അത് ഒന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിവേ, എന്തായാലും ഈ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത്, സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് മറ്റൊരു സമ്മാനത്തെക്കുറിച്ച് കൂടി പറയാനുള്ള സമയമാണ്. അതായത് നമ്മുടെ ഈ ഒരു ആനിവേഴ്സറി സെലിബ്രേഷൻസിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് കൈ കിട്ടി കുറച്ച് നാളായി എന്നാലും കാത്തിരിക്കുകയാണ്. ഒരു വാഹനം, ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് ദുബായുടെ നിരത്തുകളിലൂടെ നമ്മൾ അത്രമാത്രം മോഹിപ്പിച്ച് അത്രമാത്രം സ്വപ്നങ്ങളുടെ ദുബായുടെ റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ സ്വപ്നം ഇനിയൊരു കാത്തിരിപ്പല്ല, അത് യാഥാർത്ഥ്യമാവാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബമ്പർ സമ്മാനമായിട്ട് ഒരു മാസത്തേക്കുള്ള മന്ത്ലി റെൻ്റ് കാർ സബ്സ്ക്രിപ്ഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആയി വരുന്നു. ആൻഡ് മറ്റ് നാല് ലക്കി വിന്നേഴ്സിന് ഓരോ ആഴ്ച വീതമുള്ള വീക്ക്ലി കാർ റെൻ്റ് കാർ സബ്സ്ക്രിപ്ഷനും, അതും കഴിഞ്ഞ 10-35 വർഷമായി ഏറ്റവും മികച്ച വാഹനങ്ങളുടെ 10,300 വാഹനങ്ങളുടെ ഒരു വിപുലീകൃത ഫ്ലീറ്റുമായി ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന അൽമറായ കാസിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു സമ്മാനമാണ് നിങ്ങളെ തേടിയെത്താൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതിനുവേണ്ടി ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ, നിസ്സാരമായിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മാത്രം മതി. ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഇലോൺ മസ്ക് എന്ന ലോക കോടീശ്വരൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് സമ്മാനിച്ച ഒരു ഒരു റെവല്യൂഷണറി ബ്രാൻഡ്, അതായത് ഇലക്ട്രിക് കാറുകൾ രംഗത്തിറക്കിക്കൊണ്ട് ഇലോൺ മസ്ക് ഓട്ടോമൊബൈൽ മേഖലയിലേക്ക് കടന്നു വന്ന അദ്ദേഹത്തിൻ്റെ ആ ബ്രാൻഡിൻ്റെ പേര് എന്ത് എന്നുള്ളത് മാത്രമാണ് കേട്ടോ. ഒരു വലിയ വിഖ്യാത ശാസ്ത്രജ്ഞൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ കാർ ബ്രാൻഡ് നിരത്തിലിറക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് കാർ മോഡലുകൾ നിരത്തിലിറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതാണ് ആ മോഡൽ അല്ലെങ്കിൽ ഏതാണ് ആ ബ്രാൻഡ് എന്നുള്ളത് മാത്രമാണ് എൻ്റെ ചോദ്യം. ഇലോൺ മസ്കിൻ്റെ കാർ ബ്രാൻഡ് ഏതാ? അത്രയേ ഉള്ളൂ ചോദ്യം. ഉത്തരങ്ങൾ അറിയാവുന്നവർ എത്രയും പെട്ടെന്ന് ഉത്തരങ്ങൾ അറിയിച്ചോളൂ, അല്ലാത്തവർ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചിട്ടായാലും ഉത്തരങ്ങൾ അറിയിച്ചോളൂ. അയക്കേണ്ട ഫോർമാറ്റ് സിമ്പിളാണ്. ഹോം ഡ്രൈവ് സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്, ഹോം ഡ്രൈവ് സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 ഉത്തരങ്ങളിലേക്ക് സ്വന്തമാക്കിക്കോ. എന്നിട്ട് ഒരു മാസത്തേക്കുള്ളതോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ളതോ ആയിട്ടുള്ള അൽമറായ കാസിന്റെ റെന്റ് എ കാർ സബ്സ്ക്രിപ്ഷൻ.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ
3: brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: Emirates Malayali Nurses Family, Botim Orimichonam Season 2.
1: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: സെപ്റ്റംബർ 26 മുഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
1: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
2: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്
1: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ് മദേഴ്സ് റെസിപ്പി മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
2: An event by WR Events in association with EMNF UAE. Energized by Home 92.2 FM.
3: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്
4: പൊലിമയുടെ ചാരത്ത്
2: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
5: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: ജോയ ലൂക്കാസ് പ്രസൻസ് ഹോം 92.2 FM. ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
7: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് ഡോട്ട് കോം, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
8: അമ്മാനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
9: ശ്രദ്ധിക്കണ്ട.
8: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
10: അണ്ണം പേടിക്കണ്ട,
11: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
8: അമ്പാണെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
9: അണ്ണ ശ്രദ്ധിക്ക.
12: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് MEA.

0: വിവിധ രാജ്യങ്ങളുടെ ഭരണാധികാരികളുടെ ശമ്പളം അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രത്യേക കൗതുകം കാണുമല്ലോ. എല്ലാ രാജ്യങ്ങളിലും ഭരണാധികാരികൾക്ക് കൃത്യമായിട്ട് അവരുടേതായിട്ടുള്ള ഒരു പേയ്മെന്റ് സർക്കിളും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരിക്കും. ആ കൂട്ടത്തിൽ ലോകത്തിൽ ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്ന പ്രധാനമന്ത്രി ആരാണ് എന്നറിയാമോ? ആ ഒരു റെക്കോർഡ് സിംഗപ്പൂരിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ലോറൻസ് വോങ്ങിനാണ് ഉള്ളത് കേട്ടോ. അടുത്തിടെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയുടെ പ്രതിഫലം അവിടെ 60% സിംഗപ്പൂർ സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും ശമ്പളം വാങ്ങുന്ന പ്രധാനമന്ത്രിയായിട്ട് സിംഗപ്പൂരിന്റെ പ്രധാനമന്ത്രി മാറിയിട്ടുണ്ടായിരുന്നത്. 2.8 million US dollars ആണ് അദ്ദേഹത്തിന്റെ വരുമാനം എന്നാണ് പറയുന്നത്. അതായത് പ്രതിവർഷം ഏതാണ്ട് 27 crore ഇന്ത്യൻ രൂപയ്ക്ക് തത്തുല്യമായിട്ടുള്ള തുക, 27 crore അദ്ദേഹത്തിന്റെ ശമ്പളമായിട്ട് ഒരു വർഷം അദ്ദേഹം കൈപ്പറ്റുന്നത്. ശമ്പളം മാത്രം, മറ്റ് അലവൻസുകളോ അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നുമില്ലാതെ ഡയറക്റ്റ് സാലറി മാത്രമായിട്ട് അദ്ദേഹം കൈപ്പറ്റുന്നത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ശമ്പളത്തിന്റെ ഏതാണ്ട് 7 irattu വരും ഈ ഒരു തുകയെന്നാണ് പറയുന്നത് കേട്ടോ. അതേസമയത്ത് അപ്പോ നമ്മുടെ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശമ്പളം എത്രയാണ് എന്ന് അറിയാനുള്ള ഒരു കൗതുകം ഉണ്ടായിരിക്കുമല്ലോ. പ്രതിമാസം ഏതാണ്ട് 1.66 lakh rupees ആണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിഫലം. പ്രതിവർഷം ഏതാണ്ട് 2,00,000 rupees മാത്രമാണ് അദ്ദേഹത്തിന്റെ ശമ്പളം കേട്ടോ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റേതാണെങ്കിൽ ഏതാണ്ട് 3.83 crore അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതിവർഷ വരുമാനം എന്നുള്ളതുകൊണ്ട്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: September 26 enda paripadi?
2: September 26 alle paripadi.
3: Please make some noise for
2: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ.
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
2: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യുഎഇയിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
2: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
1: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
4: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
3: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
7: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
6: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
8: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
9: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: എല്ലാ കോണ്ടസ്റ്റുകളിലെയും ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ കുറച്ചധികം ഈസി ആയി പോവാറുണ്ടെന്നുള്ളൊരു പരാതി എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചുമ്മാ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ, എനിക്കതിൻ്റെ തോന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു കോണ്ടസ്റ്റ് കുറച്ച് ടഫാക്കി മാറ്റാമെന്ന് ഞാൻ തന്നെ വിചാരിച്ചു. വേറൊന്നുമല്ല, നമ്മുടെ ആനിവേഴ്സറി സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ടുള്ള സമ്മാനങ്ങൾ തീരുന്നില്ല. ഒരുപാട് സമ്മാനങ്ങൾ ആ കൂട്ടത്തിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഗതികളിലൊന്നാണ് നാട്ടിലേക്ക് പോകാനുള്ള റിട്ടേൺ ടിക്കറ്റ്. നാട്ടിലേക്ക് പോയിട്ട് തിരിച്ച് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിക്കറ്റ് വിത്ത് അക്ബർ ട്രാവൽസ് നമ്മൾ സമ്മാനിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ആനിവേഴ്സറി സെലിബ്രേഷൻസിന്റെ വേളയിൽ. നിങ്ങൾക്കത് സ്വന്തമാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, കേരളത്തിലെ ചില സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്ഥലം, ഇന്നത്തെ ചോദ്യം, അതിനുള്ള സമയമാണ്. ഇന്നത്തെ സ്ഥലത്തെക്കുറിച്ച് ഞാൻ കുറച്ച് ക്ലൂസ് പറയാം. ഇത് കേരളത്തിലെ ഏത് സ്ഥലത്തെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഗസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ടാസ്ക് കേട്ടോ. ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നാണ് ഈ ഒരു സ്ഥലം. ആൻഡ് ഈ ഒരു സ്ഥലം ആക്ച്വലി വടക്കുംകൂർ രാജാക്കന്മാരുടെ ചരിത്രവുമായിട്ടൊക്കെ വളരെയധികം ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് ഇത്, ഈ ഒരു സ്ഥലം. ആൻഡ് ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളിലേക്കുള്ള യാത്രയിൽ, പ്രത്യേകിച്ചും ഹൈറേഞ്ചിലേക്കുള്ള യാത്രയിലേക്ക് ഒരു പ്രധാന കവാടം കൂടിയാണ് ഈ ഒരു സ്ഥലം. ആൻഡ് പിന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ആസിഫ് അലി ഈ നാട്ടുകാരനാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ നിങ്ങൾക്ക് ഏതാണ് ഈ സ്ഥലം എന്നുള്ളത്. ഇനി അധികം ക്ലൂസോ കാര്യങ്ങളൊന്നും വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ കൂടുതൽ ക്ലൂസൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കേരള കോൺഗ്രസ് MLA ആണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയുടെ MLA ആയിട്ട് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഏറെക്കുറെ മനസ്സിലായി കാണുമല്ലോ, കേരള കോൺഗ്രസിൻ്റെയൊക്കെ ഭയങ്കര സ്ട്രോങ് മണ്ഡലങ്ങളിലൊന്നായിരുന്നു ഒന്നാണ് ഈ സ്ഥലം ഇപ്പോഴും. മനസ്സിലായി കാണുമല്ലോ, ആസിഫ് അലിയുടെ സ്ഥലം എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാവും ആ സ്ഥലം. യെസ്, അത് തന്നെ. ഉത്തരങ്ങൾ അറിയിക്കേണ്ട ഫോർമാറ്റ് കൂടി ഞാനൊന്ന് പറഞ്ഞേക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഹോം കേരള സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്, ഹോം കേരള സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 എന്ന ഫോർമാറ്റിൽ വേണം ഉത്തരങ്ങൾ അയക്കാനായിട്ട്. എക്സാക്ട് ഫോർമാറ്റിൽ തന്നെ ഉത്തരങ്ങൾ അയക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ.
1: You're listening to Home 92.2 FM. Home is a feeling.

0: 1. Pistol number 1634771.
1: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത്. അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ
2: September 17 GCC റിലീസിനെത്തുന്നു.
1: ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതം ഒരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
3: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
4: ഞാൻ കാത്തിരിക്കും.
5: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
6: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
5: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
6: പലിമയുടെ ചാരത്ത്
2: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവം നന്ദി. ഹോം 92.2 FM. ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM. ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
7: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
8: യു ആർ ലിസണിംഗ് ടു ഹോം.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: Vimarshanam, Swayam Vimarshanam. Tettidiruthan, CPM. മുന്നണിയെ നയിക്കാൻ ഇന്നും പിണറായി മാത്രമേ ഉള്ളൂ എന്ന് ടി കെ ഗോവിന്ദൻ. കോൺഗ്രസിന് ഈഡിയോട് എപ്പോഴും ഒരേ സമീപനമെന്ന് മന്ത്രി കെ മുരളീധരൻ. തന്ത്രപ്രധാന ദ്വീപുകൾ പിടിച്ച ഹൂതികൾ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ദുർബലമാണെന്ന് വിമർശനം. വിശാല സംസ്ഥാന സമിതിയിലെ പൊതുചർച്ചയിലാണ് വിമർശനം ഉയർന്നത്. പാർട്ടി നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് പ്രതിരോധിക്കാൻ സെക്രട്ടേറിയറ്റിന് കഴിയുന്നില്ല. തിരിച്ചടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് പ്രശ്നം മനസ്സിലാകുന്നത്. ഇ ഡി കേസിനെ പ്രതിരോധിക്കാൻ കേന്ദ്ര നേതൃത്വം ഇടപെടണമെന്ന ആവശ്യവും ഉയർന്നു. വിപ്ലവ പാർട്ടി എന്ന സങ്കല്പം തന്നെ കളഞ്ഞുകുളിച്ചെന്ന് വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ CPM നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. 10 വർഷവും പാർട്ടി പ്രവർത്തിച്ചത് പാർലമെന്ററി വ്യാമോഹത്തോടെയായിരുന്നു. മൂന്നാമതും തുടർ ഭരണത്തിന് ശ്രമിച്ചു. നേതൃത്വമാണ് പാർലമെന്ററി വ്യാമോഹത്തിന് ഉത്തരവാദിയെന്നും പ്രതിനിധികളുടെ കുറ്റപ്പെടുത്തൽ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല 2021 ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തോറ്റു. അപ്പോഴൊന്നും ഒരു തിരുത്തലും ഉണ്ടായില്ല. തോൽവി ഉണ്ടായ ശേഷം പാർലമെന്ററി വ്യാമോഹമെന്ന് വിമർശിച്ചിട്ട് എന്താണ് കാര്യമെന്നും പ്രതിനിധികൾ ചോദിച്ചു. പരാജയത്തിൽ നിന്നുള്ള തിരിച്ചുവരവിന് അടിമുടി മാറ്റം നിർദ്ദേശിച്ച് CPM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ അഭിപ്രായം. അവലോകന റിപ്പോർട്ടിൽ വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംസ്ഥാന സമിതി ചേർന്ന് മറുപടി തയ്യാറാക്കും. തിരുത്തൽ നടത്തി പാർട്ടിയെ കരുത്തോടെ നയിക്കാം എന്നതാണ് വിശാല സംസ്ഥാന സമിതിയുടെ ഉത്തരവാദിത്തം. തിരുത്തൽ വരുത്തി എങ്ങനെ കരുത്തോടെ മുന്നോട്ട് നയിക്കാം എന്ന കാര്യമാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നതെന്ന് MV ഗോവിന്ദൻ. പിണറായി വിജയനെതിരായ ഇഡി കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന ടി കെ ഗോവിന്ദന്റെ പ്രസ്താവന വിവാദമാക്കേണ്ട കാര്യമില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. കോൺഗ്രസിന് ഇഡിയോട് എപ്പോഴും ഒരേ സമീപനം. ഇഡി നീക്കത്തിൽ വ്യത്യസ്ത നിലപാടുകളുമായി മുൻ CPM നേതാക്കളും MLA മാരുമായ ടി കെ ഗോവിന്ദനും വി കുഞ്ഞകൃഷ്ണനും രംഗത്തെത്തിയിരുന്നു. ഇതിലാണ് മന്ത്രിയുടെ മറുപടി. CPM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിലെ പൊതു ചർച്ചയെപ്പറ്റി ഇപ്പോൾ അഭിപ്രായം പറയാനില്ലെന്ന് തളിപ്പറമ്പ് MLA ടി കെ ഗോവിന്ദൻ. പാർലമെന്ററി വ്യാമോഹം CPM ഇപ്പോൾ മാത്രം ചർച്ച ചെയ്യുന്ന കാര്യമല്ല. പാർട്ടിയെ അടിമുടി ബാധിച്ച രോഗമാണ് പാർലമെന്ററി വ്യാമോഹം. EMS ജീവിച്ചിരുന്ന കാലത്ത് അതിശക്തമായി ഈ വിഷയത്തിൽ താക്കീത് നൽകിയിരുന്നു. മുന്നണിയെ നയിക്കാൻ ഇന്നും പിണറായി മാത്രമേ ഉള്ളൂ. ഇന്ന് നിലവിലുള്ള നേതൃത്വത്തിൽ പിണറായിക്ക് പകരമായി മറ്റൊരു നേതൃത്വമുണ്ടെന്ന് കരുതുന്നില്ലെന്നും ടി കെ ഗോവിന്ദൻ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ കേസെടുക്കണമെന്ന ഇഡി ശുപാർശ രാഷ്ട്രീയ പ്രേരിതമാണെന്ന ടി കെ ഗോവിന്ദൻ MLA യുടെ നിലപാട് തള്ളി പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണൻ. ഇഡി നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന അഭിപ്രായം തനിക്കില്ല. ആരോപണങ്ങൾ ഉയർന്നാൽ നേതൃത്വം കൃത്യമായ വിശദീകരണം നൽകാൻ തയ്യാറാകണമെന്നും MLA. CPM തിരുത്തലിന് സന്നദ്ധമാകുമോ എന്നത് സംശയമാണെന്ന വിമർശനവും പയ്യന്നൂർ MLA ഉന്നയിച്ചു. ദേവസ്വം വിജിലൻസിൽ അഴിച്ചുപണിക്ക് അസാധാരണ നീക്കവുമായി സർക്കാർ. ശബരിമല സ്വർണക്കൊള്ളയും നെയ് ക്രമക്കേടും അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ മാറ്റുന്നു. 3 SIമാരുടെയും CPOമാരുടെയും പട്ടിക വിജിലൻസ് ഡയറക്ടർക്ക് അയച്ചു. പോലീസ് മേധാവിയുടെ ഈ കത്ത് പുറത്തുവന്നു. ഉദ്യോഗസ്ഥരെ മാറ്റരുതെന്ന് ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് അസാധാരണ നടപടികൾ ഉണ്ടായത്. ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടിൽ നാളെ ചോദ്യം ചെയ്യൽ തുടങ്ങാനിരിക്കെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് പോകില്ലെന്ന് ആവർത്തിച്ച PSC. ക്രൈംബ്രാഞ്ച് നോട്ടീസിനെതിരെ കോടതിയെ സമീപിക്കാനാണ് PSCയുടെ നീക്കം. അംഗങ്ങളെ കുറ്റക്കാരാക്കാൻ ശ്രമമെന്നാണ് കമ്മീഷൻ യോഗത്തിൽ കഴിഞ്ഞ ദിവസം ഉയർന്ന വിമർശനം. അതേസമയം PSC ആസ്ഥാനത്ത് പോയി ചോദ്യം ചെയ്യില്ലെന്ന് കാട്ടി ക്രൈംബ്രാഞ്ചും കത്ത് നൽകുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അടിക്കടിയുള്ള മാറ്റത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ. പരീക്ഷകൾ, കലാമേളകൾ, കായികമേളകൾ തുടങ്ങി നിരവധി ചുമതലകൾ നിർവഹിക്കേണ്ട വകുപ്പാണ് പൊതുവിദ്യാഭ്യാസമെന്നും മറ്റ് വകുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതിനാൽ ഡയറക്ടറെ അടിക്കടി മാറ്റുന്നത് ശരിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തി ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരെ കണ്ട വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ രംഗത്ത് NSSന്റെ സംഭാവന നിസ്തുലം. 100 കണക്കിന് വിദ്യാലയങ്ങളും കലാലയങ്ങളും നല്ല നിലയിൽ NSS നടത്തുന്നുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി. AI ഡാൻസ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്തതിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി V. D. സതീശൻ. വ്യക്തിപരമായി സന്തോഷമുണ്ടാക്കി, എന്നാൽ അതിൽ ചില നിയമപ്രശ്നങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ ഡാൻസ് വീഡിയോ ഇന്ത്യയിൽ മെറ്റ നീക്കം ചെയ്തിരുന്നു. ഇന്ത്യയിലെ നിലവിലെ IT നിയമങ്ങൾക്ക് വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു മെറ്റയുടെ നടപടി. കേരളത്തിന്റെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ. യൂണിറ്റിന് 30 രൂപ നിരക്കിൽ ഈ മാസം 30 വരെ വൈദ്യുതി വാങ്ങാൻ KSEB നീക്കം. ഇക്കാര്യത്തിൽ അനുമതി തേടി KSEB സർക്കാരിന് കത്ത് നൽകി. വൈദ്യുതി പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു. വൈദ്യുതി രംഗത്തെ വിദഗ്ധരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി. വൈദ്യുതിക്കായി ചീഫ് സെക്രട്ടറിയും ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും മറ്റ് സംസ്ഥാനങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒമാൻ തീരത്ത് വ്യാപാര കപ്പലിന് നേരെ ആക്രമണമുണ്ടായി. 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയെന്ന് വിദേശകാര്യ മന്ത്രാലയം. കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ വിദേശകാര്യ മന്ത്രാലയം അതിശക്തമായി അപലപിച്ചു. യമനിലെ തെക്കൻ ചെങ്കടലിലെ തന്ത്രപ്രധാനമായ ഗ്രേറ്റർ ലെസർ ഹനീഷ് ദ്വീപുകൾ പിടിച്ചെടുത്ത് ഹൂതികൾ. ബാബൽ മന്ദബ് കടലിടുക്കിന് സമീപമെത്തിയ ഹൂതികളെ പ്രതിരോധിക്കാൻ സൌദി പിന്തുണയുള്ള സർക്കാർ സൈന്യം പുനഃസംഘടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഹൂതികൾ ദ്വീപുകൾ പിടിച്ചെടുത്തത്. തന്ത്രപ്രധാന തുറമുഖ നഗരമായ മോഖയും ചെങ്കടലിനെയും ഈദൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന മയൂൻ ദ്വീപും പിടിച്ചെടുത്തതിന് തൊട്ടുപിന്നാലെയാണ് ഹാനിഷ് ദ്വീപുകളും ഹൂതികൾ അധീനതയിലാക്കിയത്. യുഎൻ സുരക്ഷാ കൌൺസിൽ വിപുലീകരിക്കണമെന്ന ബ്രിക്സ് കൂട്ടായ്മയുടെ ആവശ്യത്തെ പിന്തുണച്ച് ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ അന്തോണിയോ ഗുട്ടറസ്. ബ്രിക്സ് ഉച്ചകോടിയുടെ ഓപ്പൺ സെഷനിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു ഗുട്ടറസിന്റെ പ്രതികരണം. ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം പുതുക്കാൻ താൽപര്യമറിയിച്ച് ബംഗ്ലാദേശ്. പുറത്താക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കാലത്തെ നയതന്ത്രപരമായ അസ്വസ്ഥതകൾ മറികടന്ന് പരസ്പര താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള പുതിയ ബന്ധത്തിന് തുടക്കം കുറിക്കാനാണ് ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നതെന്ന് വിദേശകാര്യ സഹമന്ത്രി ഹുമയൂൺ കബീർ. യുഎഇയിൽ 2 സൈനികർക്ക് വീരമൃത്യു. പരിശീലന ദൌത്യത്തിനിടെ 2 സൈനികർ വീരമൃത്യു വരിച്ചെന്ന് യുഎഇ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. വ്യാജ അക്കാദമിക് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയുമായി യുഎഇ. 3 വർഷം വരെ തടവ് ശിക്ഷയും 30,000 ദിർഹം വരെ പിഴയും ഈടാക്കാവുന്ന കുറ്റകൃത്യമാണിത്. വിവാഹ വാഗ്ദാനം നൽകി യുവതിയിൽ നിന്ന് പണം തട്ടിയെടുത്ത കേസിൽ യുവാവിന് 58,700 ദിർഹം പിഴ വിധിച്ച് അബുദാബി കോടതി. വാങ്ങിയ 48,700 ദിർഹം തിരികെ നൽകാനും 10,000 ദിർഹം മാനസിക സാമ്പത്തിക നഷ്ടപരിഹാരമായി നൽകാനുമാണ് കോടതി വിധിച്ചത്. ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ 31st സീസണ് അടുത്ത മാസം 14 തുടക്കമാകും. 2027 മെയ് വരെ ഗ്ലോബൽ വില്ലേജ് സന്ദർശകർക്കായി തുറന്നിരിക്കും. വനിതാ ഏഷ്യാകപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കൻ വനിതകളെ 72 റൺസിനാണ് ഇന്ത്യൻ വനിതകൾ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 183 റൺസ് നേടി. 184 റൺസ് വിജയ ലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 19.6 ഓവറിൽ 111 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ത്യൻ വനിത തോൽപ്പിച്ചത്. ആദ്യം ഇന്ത്യ നിശ്ചിത ഓവർ 5 വിക്കറ്റിൽ 183 നേടി. 184 റൺസ് ലക്ഷ്യവും മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 19.6 ഓവറിൽ 111 റൺസ് എല്ലാവരും.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: Emirates Malayali Nurses Family, Botim Orimichonam Season 2.
0: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
1: സെപ്റ്റംബർ 26 മുഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
0: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
1: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈ ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്
0: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ് മദേഴ്സ് റെസിപ്പി മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
1: An event by WR Events in association with EMNF UAE. Energized by Home 92.2 FM.
2: പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
2: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
3: പലിമയുടെ ചാരത്ത്
1: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
0: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
0: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
6: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
7: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
0: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
9: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling.
1: സെപ്റ്റംബർ 26 ന് എന്താ പരിപാടി?
2: സെപ്റ്റംബർ 26 നല്ലേ പരിപാടി.
3: പ്ലീസ് മേക്ക് സം നോയ്സ് ഫോർ
2: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അഗം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ.
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
2: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യുഎഇയിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
2: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ട്നേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
1: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ?
4: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
3: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
7: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
6: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
8: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
9: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: 1. Pistol number 1634771.
1: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ്.
2: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സാർ.
1: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ
3: സെപ്റ്റംബർ 17 ജി സി സിയിൽ റിലീസിനെത്തുന്നു.
1: ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
4: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
5: ഞാൻ കാത്തിരിക്കും.
6: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
6: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
7: പൊലിമയുടെ ചാരത്ത്
3: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
8: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
9: പിള്ളേരൊക്കെ
10: മഴയിലും വെയിലും കൂടാ

Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

You're listening to Home 92.2 FM. Home is a feeling.

0: ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: Is it 66557?
3: Yes.
2: May I speak to Miss Sunita Menon?
3: No, it's wrong number.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
4: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alukas, world's favorite jeweler.
7: Supported by akbartravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ?
3: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
2: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by akbartravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
4: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
5: You're tuned into Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Yeah.

You're listening to Home 92.2 FM. Home is a feeling. Lost your home.